പരൈപ്രോക്തോ ഗുണായസ്യ നിർഗുണോപി ഗുണോ ഭവേത് ഇന്ദ്രോപി ലഘുതാം യാതി സ്വയം പൃഖ്യാപിതൈർഗുണേ. അന്യരാൽ നമ്മളുടെ ഗുണങ്ങൾ വർണ്ണിക്കപ്പെട്ടാൽ ഗുണഹീനൻ പോലും ഗുണവാനായി തീരുമെന്നുണ്ട്. എന്നാൽ സ്വന്തം ഗുണം സ്വയം പ്രഖ്യാപിച്ചാൽ, അതായത് ആത്മപ്രശംസ ചെയ്താൽ സാക്ഷാൽ ദേവേന്ദ്രൻ പോലും നിസ്സാരനായിത്തീരുന്നുവെന്ന് പറയുന്നു. ദീർഘകാലം സുഖഭോഗ രാജ്യമനുഭവിച്ച യയാതി രാജാവ് വിരക്തനായി വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് 1000 വർഷം ഫലമൂലാദി മാത്രം ഭക്ഷിച്ചു, 30 വർഷം ജലം മാത്രം കുടിച്ചും, 1 വർഷം വായു മാത്രം ശ്വസിച്ചും, 1 വർഷം പഞ്ചാഗ്നിമധ്യത്തിൽ തപസ് ചെയ്തും നേടിയ പുണ്യം ത്തിൻ്റെ ഫലമായി ബ്രഹ്മലോകത്തും ദേവലോകത്തും സ്വേച്ഛാനുസാരം താമസിക്കാനും സഞ്ചരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മനുഷ്യനായ യയാതിയെ ഇന്ദ്രൻ തൻ്റെ സിംഹാസനത്തിൽ ഒപ്പമിരുത്തേണ്ടി വന്നുവെന്നും പറയുന്നു. പക്ഷേ ഈ മഹത്വം തനിക്കു സിദ്ധിച്ചത് ദേവഗന്ധർവ മനുഷ്യ മഹർഷിമാരെക്കാൾ താൻ അനുഷ്ഠിച്ച തപോബലം കൊണ്ടാണെന്നുള്ള ആത്മപ്രശംസയിൽ രാജാവിൻ്റെ പുണ്യം ക്ഷയിച്ചുപോയെന്നും അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ നശിച്ച് വീണ്ടും മർത്യലോകത്തിൽ മാത്രമായി ജീവിക്കേണ്ടിവെന്നും പുരാണം പറയുന്നു. കൈലാസപർവ്വതത്തെപ്പോലും അമ്മാനമാടിയ രാവണൻ നാരദരുടെ ഏഷണി കേട്ട് സ്വയം അഹങ്കരിച്ച് ബാലിയെ പിടികൂടാനൊരുങ്ങുകയും അവസാനം ആ വാനരൻ്റെ വാലിൽ കുടുങ്ങി അപമാനിതനാവുകയും ചെയ്ത പുരാണകഥ ആത്മപ്രശംസ ചെയ്യുകയും കേട്ടാനന്ദിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന ദൂഷ്യഫലത്തെ വെളിവാക്കുന്നു. കാക്കൊരെല്ലിൻ കഷ്ണം കിട്ടിയപ്പോൾ അത് സ്വന്തമാക്കാനായി കൗശലക്കാരനായ കുറുക്കൻ കാക്കയുടെ പാട്ടിനെ പ്രശംസിക്കുകയും ആത്മപ്രശംസയിൽ മതിമറന്ന് കാക്കാ പാടിയ കാക്കയുടെ വായിൽ നിന്ന് വീണ എല്ലിൻ കഷ്ണം താഴെ വീണ് വിഴുകയും ചെയ്ത കഥ കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ആത്മപ്രശംസ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിൻ്റെ വളരെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുകയാണ്. നല്ല സംസാരം, പ്രവൃത്തികൾ, പെരുമാറ്റം ഇവയിലൂടെയാണ് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ അംഗീകാരം അല്ലെങ്കിൽ ആദരവ് ലഭിക്കേണ്ടത്. അല്ലാതെ ആത്മപ്രശംസ ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് അരോചകമായി തീരുകയും സ്വയം അപഹാസ്യനായി തീരുമെന്നും തീർച്ചയാണ്. നിറകുടം തുളുമ്പില്ല എന്നൊരു ചൊല്ലുണ്ട്. അറിവുള്ളവർക്ക് ഒരിക്കലും അഹംഭാവം ഉണ്ടാകില്ലത്രേ. മാത്രമല്ല അവർ ആത്മപ്രശംസയിൽ മതിമറക്കുകയുമില്ല. അനന്തം മജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന കവിവചനം പോലെ അപാര സിദ്ധി വൈഭവങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നാം അറിയുന്നത് വളരെ കുറച്ചു മാത്രം. പ്രാപഞ്ചിക രഹസ്യങ്ങൾ ഇനിയും എത്രയോ ഉണ്ട് താനും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരലബ്ധിയിൽ സന്തോഷിക്കുകയും അതനുഭവിക്കുകയുമല്ലാതെ തൻ്റെ കൈക്കുടങ്ങി നിന്നയിൽ എല്ലാം ഒതുക്കി എന്ന ഗർഭത്തോടെ ആത്മപ്രശംസയിൽ അഭിരമിക്കുന്നത് ഒരു ഉത്തമ മനുഷ്യന് ചേർന്ന ഗുണമല്ലെന്ന് തീർച്ച. ഒരു ചെറിയ കൈത്തോട്ടിൽ കിടന്ന ഞണ്ടിന് ഒരു പൊന്നിൻ കഷ്ണം കിട്ടിയെന്നും അതിൽ അഹങ്കരിച്ച് എന്നോളം പൊന്നുണ്ടോ കോലത്തിരി രാജാവിന് എന്ന് അഹങ്കരിച്ച് ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഞണ്ടിനെ നീർക്കോലി അകത്താക്കിയെന്നും ഒരു കഥയുണ്ട്. അതുപോലെ തൻ്റെ കഴിവുകളെ നല്ലതിനായി വിനിയോഗിക്കാതെ വെറും ആത്മപ്രശംസയിൽ പൊതിഞ്ഞ് പൊങ്ങച്ചം ഭാവിച്ച് നടക്കും.

മനുഷ്യൻ സ്വയം അധോഗതി വിളിച്ചു വരുത്തുകയാണെന്ന കാര്യം മറക്കരുത്. കാരണം ലാളിത്യവും വിനയവും തുടങ്ങിയ ഗുണങ്ങളാണ് മനുഷ്യൻ എപ്പോഴും ഭൂഷണമാകുന്നത്. മിഥിലയിൽ വെച്ച് സ്വയംവരം കഴിഞ്ഞു മടങ്ങുന്ന ശ്രീരാമാദികളെ തടഞ്ഞുവെച്ച പരശുരാമനെ വിനയം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും കീഴ്പ്പെടുത്താൻ ശ്രീരാമന് കഴിയുകയും അദ്ദേഹത്തിൻ്റെ തപോഗുണ ശുദ്ധികളെ പോലും രാമന് നൽകിയെന്നും പുരാണം പറയുന്നു. അപ്പോൾ ആത്മപ്രശംസയും പൊള്ളയായ വീൺ വാക്കുകളും ഒരു വ്യക്തിയെ അപഹാസ്യനാക്കി തീർക്കുകയേ ചെയ്യുന്നുള്ളൂവെന്ന് ഈ വരികൾ നമുക്ക് സൂചന തരികയാണ്. പരേ പ്രോക്തോ ഗുണായസ്യ നിർഗുണോ വിഗുണോ ഭവേ നിദ്രോപി ലഘുതം യാമി സ്വയം പ്രഖ്യാ

0: പത്മിനി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ എൻ എൻ കക്കാടിൻ്റെ വഴിവെട്ടുന്നവരോട് എന്ന കവിത കേൾക്കാം. ആലാപനം ഗായത്രി. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ കഴിഞ്ഞ സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ ശബ്ദലേഖനം കേൾക്കാം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം 5-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. ഇതിൽ കെ ഭാസ്കരൻ മാസ്റ്റർ രചന നിർവഹിച്ച് രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച തടവറ എന്ന കഥയുടെ തുടർഭാഗം കേൾക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി. ഇതിൽ ചാരുകസേരയിൽ കടമറ്റത്തു കത്തനാരെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് അതിഥിഭാഷാഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9:00 വായനശാല. ഇതിൽ ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന ചെറുകഥ കേൾക്കാം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:30 സംഗീത നിശ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എൻ എൻ കക്കാടിൻ്റെ വഴിവെട്ടുന്ന

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴിവെട്ടുന്നവരോട് എന്ന എൻ എൻ കക്കാടിൻ്റെ കവിത. ആലപിച്ചത് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്കത് നേടാൻ കഴിയാത്തതിൻ്റെ കാരണം നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കഥയാണ്. എ പി ജെ അബ്ദുൽ കലാം.
3: ചരിത്രപഥം. ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
0: ഇന്ന് മെയ് 18. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 18 വർഷത്തിലെ 138-ാം ദിനമാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായി സമരം നയിച്ച പ്രമുഖരിൽ ഒരാളായ വാൾട്ടർ സിസുലു, നൊബേൽ സമ്മാന ജേതാവായ അമേരിക്കൻ ജൈവരസതന്ത്രജ്ഞൻ വിൻസെൻ്റോ വെറ്റ്നോ, മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം, കേരളത്തിലെ അറിയപ്പെടുന്ന വാദ്യകലാകാരനും ചലച്ചിത്ര അഭിനേതാവുമായിരുന്ന കലാമണ്ഡലം കേശവൻ തുടങ്ങിയവരുടെ ജന്മദിനവും, ഇന്ത്യയിലെ സസ്യഭ്രൂണശാസ്ത്രജ്ഞനായിരുന്ന പഞ്ചാനൻ മഹേശ്വരിയുടെ ചരമദിനവും മെയ് 18-നാണ്.
3: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. സാജൻ തൊടീക്കളം പാടിയ ഗാനം വിഘ്നോപശാന്തിയായി. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംഗീതം ജോബി പഴശ്ശി.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 90
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് 1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 21-ാം UDF മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് VD സതീശന്റെ നേതൃത്വം

0: ുന്നതിനായി ഇന്ത്യയും നെതർലൻഡ്സും 17 കരാറുകളിൽ ഒപ്പിട്ടു. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും യുഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള വൈറസ് ബാധയെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന ഞായറാഴ്ച പ്രഖ്യാപിച്ചു. 88 പേർ മരിക്കുകയും 300-ലേറെ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്. UAE അബുദാബിയിലുള്ള ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണം. അൽ ദഫറ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബറാക്ക ആണവ നിലയത്തിന് സമീപം ഞായറാഴ്ച ഉച്ചയോടെയാണ് ആക്രമണമുണ്ടായത്. നിലയത്തിന്റെ പ്രധാന സുരക്ഷാ വലയത്തിന് പുറമെ വൈദ്യുത ജനറേറ്ററിന് തീപിടിച്ചു. ആളപായമോ പരിക്കോ ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണം നാടെങ്ങും നടക്കുമ്പോൾ കുടിവെള്ളത്തിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ കലരുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ പൊതു ശൌചാലയത്തിൽ നിന്നുള്ള മലിനജലമാണ് ഇരിട്ടി പുഴയിൽ ചേർന്ന് ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സായ പഴശ്ശി ജലസംഭരണിയിലേക്ക് എത്തുന്നത്. ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സിലേക്കാണ് മലിനജലം കലരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഉപയോഗശൂന്യമായ ജലസംഭരണിക്ക് സമീപം മാലിന്യം തള്ളുന്നുവെന്ന് റിപ്പോർട്ടുകൾ. മാഹി മേഖലയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോറം 19 മുതൽ ലഭ്യമാക്കും. മാഹി മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠിച്ച സ്കൂളുകളിൽ നിന്നാണ് അപേക്ഷാ ഫോറം ലഭിക്കുക. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെ 5-8 ക്ലാസുകളിലെ പൊതുപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 5-ാം തരത്തിൽ 92.43%, 8-ാം തരത്തിൽ 97% വിജയം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെ 23 runs തോൽപ്പിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഈ സീസണിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി. 13 കളിയിൽ 9 വിജയവുമായി 18 പോയിന്റോടെയാണ് നിലവിൽ ചാമ്പ്യന്മാർ പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിച്ചത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തോൽവി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID, ഹാൾ മാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
3: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-903-345. മറ്റൊരു നമ്പർ 9495-532-542.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് എൻ ഐ ടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, കെ എ തുളസി, ഒ ജെ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ, സി എം പിയിലെ സി പി ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, യു ഡി എഫ് ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 gates വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
0: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ശക്തം ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് 2 രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് 2 രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
0: യു എ ഇയിലെ ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് പിഐബി അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NIT യിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സ് ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 May 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർളിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ് മുഹമ്മദ് ആഷിഖ് ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK യുടെ പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ ബി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് നേരിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചകഃ സുരേഷ് ചന്ദ് ശർമ്മ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗതരാത്രൌ ഗോഥിൻബർഗ് ഇത്യത്ര സ്വീയ സ്വീഡിഷ് സമകക്ഷേണ ഉൾഫ് ക്രിസ്റ്റർസൻ ഇത്യമുനാ സാകം സംവാദം വിഹിതവാൻ. ശ്രീമോദി ദ്വിദിവസീയ സ്വീഡൻ യാത്രാന്തർഗതം ഗതദിനെ ഗോഥിൻബർഗ് ഇത്യത്ര സംപ്രാപ്തവാൻ. ഭാരത സ്വീഡൻ ദേശയോഃ സംബന്ധേഷു മോദിനഃ അസാധാരണ യോഗദാനായ ദൂരദർശി നേതൃത്വ സമ്മാനേ ച പ്രധാനമന്ത്രി ശ്രീമോദി റോയൽ ഓർഡർ ഓഫ് ദ പോളർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രേഡ് ക്രോസ് ഇത്യനേന സമ്മാനേന സഭാജിതവാൻ. പ്രധാനമന്ത്രി മോദി സഹ പ്രതിനിധി മണ്ഡല സ്തരീയ വാർത്താന്തർഗതം ഉഭൌ നേതാരോ ഭാരത് സ്വീഡൻ സംബന്ധാനാം സമേഷാം പദക്ഷേപാണാം സമീക്ഷാമപി കൃതവന്തൌ. ഉഭൌ നേതാരോ വ്യാപാർ നിവേശ പ്രവിധി നവാചാർ ഹരിത പരിവർത്തനം അന്തരിക്ഷ രക്ഷാ അനുസന്ധാനം സമേത്യ നൈകേഷു വിഷയേഷു ചർച്ചിതവന്തൌ. സ്വീയ സംബോധനെ ശ്രീമോദി ആതങ്കവാദം ആലോചയൻ നൈകേഷു വിഷയേഷു വിസ്തൃതേണ വക്തവ്യം പ്രകടിതവാൻ. ആതങ്കവാദം വിരുദ്ധ്യ സംഘർഷെ സ്വീഡിഷ് പ്രധാനമന്ത്രിണോ സമർത്ഥനായ ആഭാരമപി ശ്രീമോദി പ്രകാശിതവാൻ.
4: पूरी मानवता के लिए गंभीर चुनौती है. पिछले वर्ष पहलगाम में हुए आतंकी हमले के बाद हमें स्वीडन से मिले समर्थन के लिए मैं प्रधानमंत्री क्रिस्टर्सन का आभार व्यक्त करता हूं. हम आतंकवाद और उसके समर्थकों के विरुद्ध लड़ाई जारी रखेंगे.
3: പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സ്വീഡിഷ് സമവായാഃ ആമന്ത്രിതാഃ. ഗോഥിൻബർഗ് ഇത്യത്ര പ്രമുഖ സ്വീഡിഷ് സമവായ പ്രമുഖൈഃ സഹ വാർത്താന്തർഗതം ശ്രീമോദി സ്വീഡിഷ് സമവായാൻ വിനിർമാണ ഹരിത ഹൈഡ്രോജൻ അഭിയാനം സ്വച്ഛോർജ അന്യേഷു ക്ഷേത്രേഷു ച സ്വീയോപസ്ഥിതി സംവർദ്ധനായ ആഗ്രഹമപി കൃതവാൻ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യ സ്വീയ യാത്രായാഃ ചതുർത്ഥേ ചരണേ നോർവേ ഇത്യത്ര സംപ്രാപ്യേത്. ഭാരത നോർഡിക് ശിഖർ സമ്മേളനേ ഭാഗഗ്രഹണായ അഥ ദ്വിപക്ഷീയ വാർത്താഭ്യഃ ശ്രീമോദി അദ്യ നോർവേ ഇത്യത്ര സംപ്രാപ്യേത്. പ്രധാനമന്ത്രിണഃ മോദിനഃ നോർവേ ഇത്യത്ര ഏഷാ പ്രഥമാ യാത്രാ സ്യാത്. ശ്രീമോദി രാജാ ഹെരാൾഡ് പഞ്ചം ഇത്യമുനാ അഥ റാണി സോമ്യ ഇത്യനയാ സാകം ച മേലനം കുര്യാത്. ശ്രീമോദി തത്രത്യ പ്രധാനമന്ത്രിണ ജോനാസ് ഗഹർസ്റ്റോറി ഇത്യമുനാ സാകം ദ്വിപക്ഷീയാം വാർത്താം കുര്യാത്. കോൺഗ്രസ് ദലസ്യ നേതൃത്വേ കേരളം ശാസനസ്യ ശപഥഗ്രഹണം അദ്യ സ്യാത്. കോൺഗ്രസ് ദലസ്യ നേതാ വി ഡി സതീശൻ അദ്യ തിരുവനന്തപുരം ഇത്യത്ര ശപഥവചനം സ്വീകുറിയാത്. കോൺഗ്രസ് ദലിന് സതീശൻ ഇത്യസൌ കേരള പ്രദേശസ്യ അഗ്രിമ മുഖ്യമന്ത്രി രൂപേണ സമുദ്ഘോഷിതഃ. കോൺഗ്രസ് ദലസ്യ നേതൃത്വ യുതേന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഗ്രന്ഥി യുതേന തത്ര ശാസന വിരചനം സ്യാത്. കേന്ദ്രീയ ഗൃഹ സഹകാരിതാ മന്ത്രി അമിത്ഷാ ഗുജറാത്ത് പ്രദേശസ്യ ഗാന്ധിനഗരെ 700 കോടി മിതാനാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. സ്വീയ ദ്വിദിവസീയ യാത്രാവധൌ ഗതദിനെ ഗാന്ധിനഗർ നഗരനിഗമസ്യ 700 കോടി മിതാനാം വികാസകാര്യാണാം ശുഭാരംഭമപി ശ്രീഷാഹ വിഹിതവാൻ. ഏതത്പൂർവം പ്രഥമേ ദിനെ ശ്രീഷാഹ സൂചനാ കേന്ദ്രസ്യ ഉദ്ഘാടനം ച കൃതവാൻ. ശ്രീഷാഹ AI തഥാ ഡീപ് ടെക് ഇത്യേതൌ ഭവിഷ്യസ്യ അർത്ഥവ്യവസ്ഥായാഃ മുഖ്യ സ്തംഭൌ ഇതി വർണ്ണിതവാൻ.
5: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को विश्व के अर्थतंत्र को दिशा देंगे वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है और यही बता रहा है कि भारत का भविष्य बहुत सुनहरा है। एआई और डीप टेक के जो भविष्य है इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे।
3: अन्ते च क्रीडा वार्तासु आईपीएल इत्येतस्यां क्रिकेट लीग प्रतिस्पर्धायाम् अद्य चेन्नई सुपर किंग्स सनराइजर्स हैदराबाद इत्यनयोः दलयोः मध्ये द्वन्द्वं स्यात् इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ വളപട്ടണം സ്റ്റേഷനുകൾക്കിടയിലുള്ള പള്ളിക്കുന്ന് ചാലാടിലെ ലെവൽ ക്രോസ് നാളെ രാവിലെ 8 മണി മുതൽ മറ്റന്നാൾ രാത്രി 11 മണി വരെ അടച്ചിടും. ITDP ഓഫീസിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന 7 പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കും കുക്ക്, വാച്ച്മാൻ, വാച്ച് വുമൺ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 8-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് അഭിലക്ഷണീയം. SSLC യോഗ്യതയുള്ളവർക്ക് വാച്ച്മാൻ, വാച്ച് വുമൺ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ അഭിമുഖത്തിന് എത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497270037. നമ്പർ ഒരിക്കൽ കൂടി 0497270037. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10-ാം തരം തുല്യതാ കോഴ്സ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തീകരിച്ച 7-ാം തരം വിജയിച്ചവർക്ക് 10-ാം തരം തുല്യതാ കോഴ്സിനും 22 വയസ്സ് പൂർത്തീകരിച്ച 10-ാം തരം വിജയിച്ചവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സിനും അപേക്ഷിക്കാം. SSC ST വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീ സൗജന്യമാണ്. അവസാന തീയതി ഈ മാസം 25. താൽപ്പര്യമുള്ള പഠിതാക്കൾക്ക് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ 9495365907 അല്ലെങ്കിൽ 6282903076 എന്ന നമ്പറുകളിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. വനം വന്യജീവി വകുപ്പിൽ B2 ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 211/2025, 213/2025, 214/2025, 252/2025 തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള എൻഡ്യൂറൻസ് ടെസ്റ്റ് ഈ മാസം 19, 20, 21 തീയതികളിൽ രാവിലെ 5:15 മുതൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ച് നീർക്കടവ് റോഡിൽ നടക്കും. എൻഡ്യൂറൻസ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയും നിർദ്ദിഷ്ട മാതൃകയിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സഹിതം അഡ്മിഷൻ ടിക്കറ്റിൽ പറഞ്ഞ സമയത്ത് നേരിട്ട് എത്തണം. ഈ ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 11 മണി വരെ പയ്യാമ്പലം ബീച്ച് നീർക്കടവ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. ക്ഷേത്രകലകൾക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന രാജരാജേശ്വര കലാരത്ന പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ വ്യക്തികൾ, ക്ഷേത്ര കമ്മിറ്റികൾ, സംഘടനകൾ എന്നിവരുടെ നിർദ്ദേശങ്ങൾ ആയാണ് സമർപ്പിക്കേണ്ടത്. June 30 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപേക്ഷാ ഫോമിനും വിശദാംശങ്ങൾക്കും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടണം. 5.5 കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMC കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം നാളെ രാവിലെ 10 മണിക്ക് 5.5 ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04972852530. നമ്പർ ഒരിക്കൽ കൂടി 04972852530. കുട്ടികളിലെ വളർച്ചാ വെല്ലുവിളികളും പഠന പ്രശ്നങ്ങളും നേരത്തെ തിരിച്ചറിയാനും മികച്ച ചികിത്സ നൽകുന്നതിനുമായി തണൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ഓട്ടിസം, സംസാരഭാഷാ പ്രശ്നങ്ങൾ, കേൾവി പ്രശ്നങ്ങൾ, വളർച്ചാ വികസന കാലതാമസം, പെരുമാറ്റ വൈകല്യങ്ങൾ, ബുദ്ധിപരമായ വെല്ലുവിളികൾ, ദന്തപ്രശ്നങ്ങൾ എന്നിവ നേരിടുന്ന 16 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ്. കണ്ണൂർ കോർപ്പറേഷനും സൂപ്പർ സ്പെഷ്യാലിറ്റി EIC സംയുക്തമായി നടത്തുന്ന ക്യാമ്പ് ഈ മാസം 24-ാം തീയതി രാവിലെ 9 മണി മുതൽ 3 മണി വരെ കണ്ണൂർ ക്യാപിറ്റോൾ മാളിന്റെ 6-ാം നിലയിലെ തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ നടക്കും. തലശ്ശേരി നഗരസഭയുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പ് ഈ മാസം 25-ാം തീയതി രാവിലെ 9 മണി മുതൽ 3 മണി വരെ തലശ്ശേരി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിലാണ്. പങ്കെടുക്കുന്നവർ ഈ മാസം 23-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9947885666 അല്ലെങ്കിൽ 9946889666. സെൻസസ് 2027 ഫീൽഡ് തല പരിശീലകർക്കുള്ള ജില്ലാതല പരിശീലനം ഇന്ന് തുടങ്ങി 23-ാം തീയതി വരെ നടക്കും. ആദ്യ ബാച്ചുകാരുടെ പരിശീലനം ഇന്ന് മുതൽ 20-ാം തീയതി വരെ കണ്ണൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും രണ്ടാമത്തെ ബാച്ചിൻ്റേത് താവക്കര കണ്ണൂർ യൂണിവേഴ്സിറ്റി കോൺഫറൻസ് ഹാളിലും 3-ാം ബാച്ചുകാരുടെ പരിശീലനം 21-ാം തീയതി മുതൽ 23 വരെ കണ്ണൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലുമാണ് നടക്കുക. സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ. PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടതും എന്നാൽ ഇതുവരെയായി അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നടത്താത്തതുമായ കർഷകർ പുതിയ നികുതി രസീതി, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ ഫോൺ സഹിതം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിനായി കൃഷിഭവനിലോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെടണമെന്ന് ചെറുതാഴം കൃഷിഭവൻ അറിയിച്ചു. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം നാച്ചുറൽ സയൻസ് ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447547554. നമ്പർ ഒരിക്കൽ കൂടി 9447547554. ചൊക്ലി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രൊജക്ട് മുഖേന പാലിയേറ്റീവ് കെയർ നഴ്സിനെ നിയമിക്കും. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0490233052. നമ്പർ ഒരിക്കൽ കൂടി 0490233052. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം അറബിക് ജൂനിയർ അഭിമുഖം 2-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. പയ്യന്നൂർ AKAS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം സീനിയർ വിഭാഗം അഭിമുഖം ഈ മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. വിശദ വിവരങ്ങൾക്ക് 9961246333. നമ്പർ ഒരിക്കൽ കൂടി 9961246333. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കാവുംതാഴ കൂടാളി ദൈവത്താർ ക്ഷേത്രം പ്രതിഷ്ഠാ ദിനവും കളമെഴുത്തുപാട്ടും തേങ്ങയേറും നാളെ നടക്കും. കൂത്തുപറമ്പ് കോട്ടം കറ്റിപ്പറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഗുളികൻ തറയുടെ പുനഃപ്രതിഷ്ഠാകർമ്മം ഈ മാസം 21-ാം തീയതി രാവിലെ 7:50നും 8:30നും മധ്യേ നടക്കും. രാവിലെ 11 മണിക്ക് ഭഗവതിയുടെ നേർച്ചക്കലശവും നടക്കും. കല്യാശ്ശേരി കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം നാളെ നടക്കും. കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ ഈ മാസം 21 ലളിതാ സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. രാവിലെ 8 മണി മുതൽ സ്വയംവര പൂജ, സ്വയംവര ഹോമം, നവഗ്രഹശാന്തി ഹോമം, അന്നദാനം എന്നിവയുണ്ടാകും. സീനിയർ സിറ്റിസൺ ഫോറം മണത്തണ യൂണിറ്റും ജില്ലാ ഗവൺമെന്റ് കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും നടത്തും. ഇന്ന് രാവിലെ 9:30 മുതൽ 1 മണി വരെയാണ് ക്യാമ്പ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9605189670 അല്ലെങ്കിൽ 9048878723. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
4: ജനകീയം. ഏവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. മനുഷ്യരെ സംബന്ധിച്ച് ജീവിതകാലത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് നല്ല നല്ല സൗഹൃദങ്ങൾ. പഠനകാലത്തും സേവനകാലത്തും സേവനാനന്തരകാലത്തും തുടരുന്ന അപൂർവ സൗഹൃദത്തിന്റെ കഥ കേൾക്കാം ഇന്നത്തെ ജനകീയത്തിലൂടെ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു വിജയൻ മാഷും യൂസഫ് മാഷും.
5: നമസ്കാരം.
6: നമസ്കാരം.
7: നമസ്കാരം.
5: നമ്മുടെ സ്റ്റുഡിയോയിൽ രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. എങ്ങനെയാണ് പരിചയപ്പെടുത്തുക ശ്രോതാക്കളുമായിട്ടെന്നുള്ള കാര്യത്തിലൊരു ആശങ്കയുണ്ട്. കാരണം നമ്മുടെ സാധാരണ സ്റ്റുഡിയോയിൽ മൈക്രോഫോണിന് പിറകിലിരിക്കുന്നവർ ഏതെങ്കിലും ചില പ്രത്യേക മേഖലയിലെ ആളുകൾ അല്ലെങ്കിൽ ഭരണസാരഥ്യമുള്ളവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരുപക്ഷേ റേഡിയോ മലബാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗഹൃദം ചർച്ചയാകപ്പെടുന്ന രണ്ട് വ്യക്തികളോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. സൗഹൃദങ്ങൾക്ക് പുതിയ വ്യാഖ്യാനവും അതിൻ്റെ പൊള്ളത്തിലൊക്കെ വെളിവായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. സപ്തതി പിന്നിട്ട് രണ്ട് ചെറുപ്പക്കാർ, വിജയ് മാഷും യൂസഫ് മാഷും, അല്ലേ? വളരെ സന്തോഷത്തോടുകൂടി റേഡിയോ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ കഥ കേൾക്കാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, പറഞ്ഞു തുടങ്ങാം.
6: തീർച്ചയായും. ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങിയ സൗഹൃദ ബന്ധം. ഞങ്ങൾ രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. വീട് വളരെ അടുത്താണ്. വളരെ വെച്ചാൽ ഒരു അര കിലോമീറ്റർ ദൂരത്ത്, സ്കൂളിൻ്റെ അടുത്ത് നിന്ന് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക്.
5: കണ്ണൂർ സ്കൂളിൻ്റെ,
6: കണ്ണൂർ യു പി സ്കൂളിൻ്റെ അടുത്ത് നിന്ന്. യു പി സ്കൂൾ കണ്ണൂർ യു പി സ്കൂളായിരുന്നു. തുടർന്ന് ചിറ്റാരിപ്പുറം ഹൈസ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നിർമ്മലി കോളേജിലോട്ട് മാറി ഡിഗ്രി പഠനത്തിന് വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും അവിടെ മാത്സാണ് ഐച്ഛിക വിഷയമായിട്ട് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബി എഡ് രണ്ടുപേർക്കും പഠിപ്പിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ മൈസൂർ രാമകൃഷ്ണ മിഷൻ നടത്തുന്ന ഒരു കോളേജ് ഉണ്ട്, നല്ല ഫേമസ് ആണ്, റിംസേ. അതെ, റെസിഡൻഷ്യലാണത്. അവിടെ അത് പിന്നെ ഒരു സംഭവമാണത്. വെള്ള വസ്ത്രമൊക്കെ ഇടണം, വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഡെയിലി പ്രാർത്ഥന.
5: മാറ്റം നമുക്ക്
6: അവിടെ നിന്നുണ്ടായി. ഒരു 10 മാസം അവിടെ നിന്നപ്പോഴും രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, അവിടെ നിന്നാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ കുറെ അങ്ങോട്ട് മാറിയത്. സ്വാമിമാരാണ് ദിവസം ക്ലാസ് എടുക്കുക. അത് ബി എഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സബ്ജക്റ്റാണ്. കോളയാട് ഹൈസ്കൂൾ അവിടെ അന്നത്തെ ഹെഡ്മാസ്റ്റർ ഇങ്ങനെ അറിഞ്ഞു, ഞങ്ങൾ സൗഹൃദം അറിഞ്ഞു, ഞങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം മാഷ് ഒരാൾ മുഖാന അറിയിച്ചു, താല്പര്യമുണ്ടെങ്കിൽ കോളേജ് ഹൈസ്കൂൾ രണ്ടുപേർക്കും ചേരാം. പക്ഷെ രണ്ടുപേർക്കും ഒന്നിച്ച് ചേരാൻ പറ്റിയല്ല. ഒരാൾ ആദ്യം ഒരു കൊല്ലം ചേരുക, തൊട്ടടുത്ത വർഷം യൂസഫും ചേരുക. അങ്ങനെ ഞാൻ ആദ്യം ചേർന്നു, യൂസഫ് തൊട്ടടുത്ത വർഷം ചേർന്നു. അവിടെ നീണ്ട 3 പതിറ്റാണ്ടിലധികം ഞങ്ങൾ ഒന്നിച്ച് രാവിലെ സ്കൂളിലോട്ട് പോകും, തിരിച്ച് വൈകുന്നേരം ഒന്നിച്ചിങ്ങോട്ട് വരും. അങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരും, ആദ്യം ഞാൻ റിട്ടയർ ചെയ്തു, തൊട്ടടുത്ത യൂസഫ് റിട്ടയർ ചെയ്തു.
5: യൂസഫ് നമ്മൾ കണ്ടവം യു പി സ്കൂൾ മുതൽ,
8: അതെ, 1988 മുതൽ
5: മൈസൂർ ബി എഡ് കോളേജ്, പിന്നെ തിരിച്ച് കോളേജ് സ്കൂളിൽ വർക്ക് ചെയ്ത് വിരമിക്കുന്ന ഘട്ടം വരെ വളരെ സ്പീഡിലങ്ങ് പറഞ്ഞു പോയി. നമുക്കതിനെ ഘട്ടം ഘട്ടമായിട്ട് പറയാം. അല്ല, കണ്ണവം യു പി സ്കൂളിലുള്ള കുട്ടിക്കാലത്തെ സൗഹൃദം നമുക്കറിയാം. ഒരു ക്ലാസ്സിൽ ഒരു 30-ൽ അധികം കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികളുമായിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും കൂടി ചില ക്ലോസ്നെസ് ഉണ്ടാവില്ലല്ലോ, ഒറ്റ സുഹൃത്തുക്കളായിട്ട്
8: നമുക്ക് ചിലരോട് പ്രത്യേകത തോന്നും, അവരുമായിട്ട് അടുത്ത്.
5: അതില് യൂസഫ് മാഷുടെ, യൂസഫ് എന്നുള്ള ആ ചെറിയ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് വിജയം മാഷ് എന്ന ആ കുട്ടി ഇങ്ങനെ കടന്നു വന്നു.
8: ഞങ്ങളുടെ ടീച്ചർ ജാനകി എന്ന പേരുള്ള ഒരു ടീച്ചറായിരുന്നു. അത് അമ്മയുടെ സ്നേഹവും എല്ലാവരും തരുന്ന ഒരു ടീച്ചറായിരുന്നു ജാനകി ടീച്ചർ. അവര് ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഇരുത്തിയിരുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് സ്ലേറ്റിൽ എഴുതുമ്പോഴും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് അവിടെ നിന്ന് അന്ന് സൗഹൃദം തുടങ്ങുന്നത് തന്നെ. പിന്നെ വീട് വളരെ അകലെയല്ല, വിത്തിൻ വൺ ഫർലങ് ഒരു ഫർലങ്ങിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടുകൾ
5: രണ്ടും.
8: ഒന്നായിട്ട് ഈ കലാപരിപാടികളൊക്കെ പങ്കെടുക്കും.
5: എന്തായിരുന്നു
8: കലാപരിപാടി? നാടകത്തിൽ ഞാൻ അഭിനയിച്ച
6: വാർഷികമൊക്കെ ഉണ്ടാകുമ്പോഴേ.
8: പിന്നെ സ്കൂളിലെ പരിപാടി, പിന്നെ ഇതുണ്ടല്ലോ ഫാൻസി ഡ്രസ്സ്, അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു.
5: ഒരാളെ കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു ആവേശമാണല്ലോ.
8: 7-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. ലീഡറായപ്പോൾ ഒരു ദിവസം ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് കുറച്ച് ഈ കുരുത്തോല ശേഖരിക്കാൻ ശ്രമിച്ചു. ഞാനും വേറൊരു സ്കൂൾ അലങ്കരിക്കാൻ, ഒരു ഈന്തപ്പനയുടെ ഓലയാണ് കുരുത്തോലയല്ല, അത് ശേഖരിക്കാൻ ശ്രമിച്ചു. അത് പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് ശേഖരിച്ചതിന് ശേഷം ആ വീട്ടുകാർക്ക് ചെറിയ പരാതി ഉണ്ടായി. അവർ ഞങ്ങളെ തല്ലി. അതൊരു വലിയ സംഭവമായി മാറി. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ജാഥ വിളിച്ച് ഇതൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു.
5: പ്രതിഷേധ
8: പ്രകടനമൊക്കെ നടത്തിയിരുന്നു. അന്ന് ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു ഒരു കൊല്ലം.
5: ലീഡർ എന്ന് പറയുമ്പോൾ സ്കൂൾ ലീഡറും ക്ലാസ് ലീഡർ ആയിരുന്നു.
8: ക്ലാസ് ലീഡർ സ്കൂൾ ലീഡർ
5: ക്ലാസ്സിലും ഒരു ലീഡർഷിപ്പ്, മറ്റു കുട്ടികളെയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു ചുമതല കൂടി ഉണ്ടല്ലോ. അപ്പൊ മറ്റുള്ള കുട്ടികളെ എല്ലാം നിയന്ത്രിക്കും പോലെ തന്നെ വളരെ അടുത്ത സുഹൃത്തായ വിജയൻ എന്നൊരു കുട്ടി കൂടി ഉണ്ടല്ലോ.
8: അതൊന്നും അത്ര ഓർമ്മ, കാരണം വർഷങ്ങൾ ഒരുപാടായി, 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളല്ലേ.
5: കണ്ണൂർ സ്കൂൾ 7-ാം ക്ലാസ് വരെയാണ്.
8: 7-ാം ക്ലാസ്
6: യു പി സ്കൂളാണ്.
5: യു പി സ്കൂൾ
6: അത് കഴിഞ്ഞ് ഹൈസ്കൂൾ തുടങ്ങിയ ആ വർഷം ഞങ്ങൾ അവിടെ ചേർന്നു. ഫസ്റ്റ് ബാച്ച് ആയിട്ട് രണ്ടുപേരും 7-ാം ക്ലാസ്.
5: ഒരേ ബാച്ചിൽ ആവാൻ എന്തെങ്കിലും
8: ഒന്നുമില്ല,
6: അങ്ങനെയല്ല. ഞങ്ങൾ ഒന്നിച്ച്
8: മാത്സിൽ മാർക്കുള്ളത് കൊണ്ട് അങ്ങനെ എനിക്കന്ന് 96 മാർക്ക് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. 100-ൽ 96 അതുകൊണ്ട് മാത്സ് എടുത്തേ ഉള്ളൂ. മാത്സോട് പ്രത്യേക ഞങ്ങളൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, സുബ്രഹ്മണ്യൻ സാർ എന്ന് പറയും.
6: ആരാന്ന് വെച്ചാൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ ആയ സുബ്രഹ്മണ്യൻ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കണക്ക് മാസ്റ്റർ. അങ്ങനെ ഒരു ഭയങ്കര ഇത്രയും നല്ലൊരു ടീച്ചർ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾക്ക് അന്ന് രണ്ടുപേർക്കും കണക്ക് മാഷ ആണ് ഒരു ആഗ്രഹം.
5: അദ്ദേഹത്തിന് അനുകരിക്കണം.
6: നല്ല മാഷായിരുന്നു അദ്ദേഹത്താണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, നമുക്ക്
8: റോൾ മോഡൽ.
6: റോൾ മോഡൽ ഉണ്ടാവില്ലേ എല്ലാ കുട്ടികൾക്കും.
5: ചിറ്റാരപ്പറമ്പ്
6: ഹൈസ്കൂളായിരുന്നു.
5: യു പി സ്കൂളിൽ നിന്ന് കുറച്ചും കൂടി മുതിർന്ന സ്കൂളാണ്. കുറച്ച് ആ കാലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സ്കൂളിൽ ചിലപ്പോൾ കാണാറുണ്ട്, സമരമൊക്കെ ഉണ്ടാവും.
6: അവിടെ അവിടെ അന്ന് രാഷ്ട്രീയം വന്നിരുന്നില്ല. ഈ വിദ്യ തുടങ്ങിയ പാടല്ലോ സ്കൂള്.
5: അതെ അതെ,
6: ഞങ്ങൾ ഫസ്റ്റ്. അപ്പൊ ഈ സംഘടന ഇങ്ങനെയുള്ള ഈ കുട്ടികളുടെ സംഘടന ഒന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല.
8: പിന്നെ നാട്ടുമുറത്തായത് കൊണ്ട് അങ്ങനത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നും കുട്ടികൾക്ക്
5: ഇല്ലായിരുന്നില്ല.
6: അത് ഞങ്ങൾ പലപ്പോഴും നടന്നു പോവുകയാണ് പലപ്പോഴും. അന്നേനും അങ്ങനെ ബസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതല്ല, ബസ്സും കുറവായിരുന്നു അന്ന്. ബസ് ഒന്നും അങ്ങനെ കുട്ടികളെ കയറ്റാനും അവർ ഞങ്ങളൊക്കെ ടീമായിട്ട് ഒരു 5-8 പേര് ഒന്നിച്ച് അങ്ങനെ ഒരു അതൊരു രസമായിരുന്നു. രാവിലെയും വൈകുന്നേരം അങ്ങോട്ട് നടക്കുന്നത്.
5: നമ്മൾ ഈ കുട്ടിക്കാലത്തെ സൗഹൃദം കുറച്ചും കൂടി ഗാഢമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന് മാഷ പറഞ്ഞ പോലെ കലോത്സവം, മറ്റൊന്ന് വിനോദയാത്രകളാണ്. അങ്ങനെ ഒന്നായിട്ട് യാത്ര പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്.
6: ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ സമയത്ത് ഒന്ന് മലമ്പുഴ പോയിരുന്നു. ഒരു മാധവൻ മാസ്റ്റർ ആയിരുന്നു അന്ന് ഞങ്ങളെ സ്കൂൾ ടൂറായിട്ട്.
8: അതുപോലെ ഒരു വർഷം മൈസൂരിലും പോയിരുന്നു.
6: ഒരു വർഷം മൈസൂരിലും പോയിരുന്നു. അപ്പൊ ആ ടൂറ് ഞങ്ങൾക്കൊരു അനുഭവം തന്നെയായിരുന്നു. അത്
8: ആദ്യമായിട്ട്
6: ആദ്യമായിട്ട് പുറത്തോട്ട് പോവുക, ഇതൊക്കെ കാണുക.
8: അന്ന് 15 രൂപയായിരുന്നു ചാർജ് ഒരാൾക്ക്. 15 രൂപ
5: മൈസൂരിലേക്ക്.
6: ഒരു തമാശയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ആദ്യമായിട്ട് ഈ ട്യൂബ് ലൈറ്റ് കാണുന്നത് വാർഷികത്തിൽ, സ്കൂൾ വാർഷികത്തിൽ ചുറ്റുകുട്ടിയെ കെട്ടുമ്പോഴാണ് കാണുന്നത്. ഈ സാധനം കുട്ടികളൊക്കെ അത്ഭുതമായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും.
5: പെട്രോമാക്സ് ആയിരിക്കും.
6: പെട്രോമാക്സ് ആണ്. ഈ ട്യൂബ് ലൈറ്റ് ജനറേറ്റ് ഉണ്ടെന്ന് ഇപ്പോഴേ കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാകില്ല.
8: അതെ, 7-ാം ക്ലാസ് വരെ പഠിച്ചത് ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു. കറണ്ട് വന്നില്ലായിരുന്നു.
5: ഈ 7-ാം ക്ലാസ് കഴിയുന്ന പോലെയല്ല, 10th SSLC ആണ്. ഇന്നത്തെ പോലെയല്ല, വളരെ ഗൗരവമാണ്. പാസ് പെർസെന്റേജ് വളരെ കുറവാണ്.
6: അതെ അതെ അതെ.
5: ഒരു മത്സര ബുദ്ധിയാണോ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയത്?
8: അങ്ങനെയൊന്നുമില്ല.
6: ചിറ്റാരം ഹൈസ്കൂൾ ഫസ്റ്റ് ബാച്ചായിരുന്നു, SSC ബാച്ചായിരുന്നു. ഞങ്ങൾക്ക് അതിന് വലിയ ഗൗരവം അല്ല. സ്കൂളാണെങ്കിൽ അരിഷ്ടാവസ്ഥയിൽ അങ്ങനെ പോകാതെ ഇരിക്കാനൊന്നും സൗകര്യമായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ SSC പരീക്ഷ എഴുതി. ഇന്നത്തെ പോലെ കുട്ടികളെ പോലെ അങ്ങനെ ഒരു ടൈറ്റും മത്സരമായാലും അന്യോന്യം മത്സരങ്ങളും ഒന്നുമില്ല. എല്ലാവരും ഒരു പഠിച്ചു പാസ്സായി. അപ്പോൾ മാർക്ക് കിട്ടിയപ്പോൾ അന്യോന്യം, എനിക്ക് കിട്ടിയ മാർക്ക് മറ്റുള്ള മാർക്കായ കമ്പാരിസൺ ഒന്നുമില്ല. അപ്പോൾ അന്നത് നല്ല മാർക്കായിരുന്നു. ഇപ്പോൾ ഞാനായാലും യൂസഫ് ആയാലും ഞങ്ങൾ നിർമ്മയ കോളേജ് ചെന്നപ്പോൾ പ്രിൻസിപ്പൽ നോക്കിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു കൊടുക്കുന്നു. അത്രയും
5: ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നെ കോളേജാണ് നമ്മുടെ. ഇന്നത്തെ ഇന്നത്തെ പോലെ +2 അങ്ങനെ
6: പ്രീഡിഗ്രി.
5: ഇപ്പൊ നിർമ്മലഗിരി ആ സമയത്ത് SSLC കഴിഞ്ഞ ഒരുപാട് കുട്ടികളുണ്ടാവും. പ്രീഡിഗ്രിക്കാണെങ്കിൽ സീറ്റ് വളരെ കുറവായിരിക്കും.
6: അതെ അതെ അതെ.
5: വിചാരിച്ച സ്കൂളിൽ തന്നെ കിട്ടണമെന്നില്ല. നിർമ്മലഗിരി ആണെങ്കിൽ കുറെ അധികം മാർക്ക് കൂടുതലുള്ളവരെ മാത്രം കിട്ടുന്ന സാഹചര്യം കൊണ്ട് അവിടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നേരത്തെ അപേക്ഷിക്കുമ്പോൾ.
6: ഫാദറിന്റെ ചെറുപ്പത്തിന് മരണപ്പെട്ടുകൊണ്ട് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണെങ്കിൽ ഷീസ് ഇല്ലിട്രേറ്റ്.
5: ഓക്കെ.
6: അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ കൂട്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് അച്ഛനായിരുന്നു പ്രിൻസിപ്പാള്. അച്ഛൻ SSC ബുക്ക് നോക്കിയിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ മോശമില്ലാതെ മാർക്കുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, ചേരാൻ പറ്റുമോ? ചേരുന്ന ഇന്നേനായിരുന്നു ചോദിച്ചു. അന്ന് ഇന്നത്തെ പോലെ അങ്ങനെ റാങ്ക്
5: അങ്ങനെയൊന്നുമില്ല.
6: അപ്പം സിസ്റ്റർ എടുത്ത് ഫോം വാങ്ങി പൊരിപ്പിച്ച് കൊടുത്തേക്ക്.
5: മാഷ കൂടെ യൂസഫ് മാഷ ഉണ്ടായിരുന്നു. പോകുമ്പോൾ
6: അന്ന് ഫോം ഉണ്ടായിരുന്നില്ല.
8: എനിക്ക് ഹൈസ്കൂളിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ ഉണ്ടായിരുന്നു, സമ്മാനമൊക്കെ കിട്ടിയത്, കൂടുതൽ മാർക്ക് വാങ്ങിച്ചു. അപ്പൊ അതിന്റെ ബേസിൽ വലിയ പ്രയാസം ഇല്ലാണ്ട് കിട്ടി.
5: നിർമ്മലഗിരിയിൽ വളരെ വൈകിയാണോ ചേർന്ന?
8: അല്ല,
6: ഞങ്ങൾ ഒന്നിച്ച്
8: ഒരേ കൊല്ലം തന്നെ
6: മാത്സ് എടുത്തു രണ്ടുപേരും. എന്താണെന്ന് വെച്ചാല് മാത്സിനെ കുറിച്ചുള്ള അന്നത്തെ കൺസെപ്റ്റ് എന്ന് വെച്ചാല് ഏറ്റവും നല്ല ഒരു വിഷയമാണ്.
5: പിന്നെ ഞങ്ങൾക്ക്
6: പിന്നെ ഞങ്ങൾക്ക് മാർക്കിലോട് മാത്സ് കിട്ടും തരാന്ന് പറഞ്ഞു. മാർക്ക് കുറഞ്ഞവർക്ക് പിന്നെ ഞങ്ങൾ കോമേഴ്സ് അങ്ങോട്ട് പോകും, ഹോം സയൻസ് അങ്ങനെയൊക്കെയാണ് ലേഡീസിന്. അപ്പൊ ഞങ്ങൾക്ക് മാത്സ് പറഞ്ഞാൽ മാത്സ് ആയിക്കോട്ടെ, പക്ഷെ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പിന്നെ മനസ്സിലായത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാനേജ് ചെയ്യാൻ പറ്റിയത്
8: നല്ല അധ്യാപകരായിരുന്നു അവിടെ ഉള്ളത്. സദാനന്ദ് സാറ്
6: കൃഷ്ണൻ സാറ്
8: അതുപോലുള്ള പ്രഗത്ഭരായ അധ്യാപകരാണ് ഞങ്ങൾ ക്ലാസ് എടുത്തത്.
6: അബൂട്ടി സാർ ഇംഗ്ലീഷിന്, തലശ്ശേരി പാരീസിന്റെ ഒക്കെ റിലേറ്റീവ് ആയിട്ടുള്ള അബൂട്ടി സാറിനായിരുന്നു.
8: പിന്നെ നല്ലൊരു സിറിയൻ അറ്റ്മോസ്ഫിയർ ആണ് ഓർമലേരി കോളേജ്.
5: പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമുണ്ട്. നമ്മുടെ മാഷെ ഈ കണ്ണവം അതുപോലെ ചിറ്റാരി പറമ്പ് ഒരു ഗ്രാമമുഖമുള്ള ഒരു പ്രദേശമാണ്, അവിടത്തേക്ക് നമുക്ക് നടന്നിട്ട് വരാൻ പറ്റുന്നു. പക്ഷെ നിർമ്മലഗിരി കോളേജ് കുറച്ചും കൂടി ഡിസ്റ്റന്റ് ആണ്, കോളേജാണ്, ഒരുപാട് ദൂരെയുള്ള പലതരക്കാരായ മുതിർന്നവരൊക്കെ ഉള്ള ഒരു ക്യാമ്പസാണ്. ഈ സ്കൂൾ ലൈഫിൽ നാടിന്റെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കരുതൽ നമുക്ക് കിട്ടുമല്ലോ. ഇത് കുറച്ചും കൂടി ഓപ്പൺ ആണ്, ഒരു തുറന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല നമ്മുടെ ഏജ് ഒരു കൗമാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ സമയത്തുള്ള മാനസിക.
8: എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് പുകവലി ശീലിച്ചിരുന്നു കുറച്ച്
5: തന്നെ.
8: അത് പിന്നെ ഞാൻ കച്ച് ചെയ്ത് നിർത്തിയത്.
5: അന്ന് കോളേജ് കുമാരന്മാരുടെ ഒരു രീതി അതാണ്, പുകവലിക്കൊക്കെ വേണം.
6: എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പുകവലിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കയ്യിൽ അതിന് മാത്രം പൈസ ഉണ്ടാവില്ല, വാങ്ങുന്ന പൈസ വേണ്ടേ. വീട്ടിൽ നിന്ന് തരുന്ന പൈസ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ബസ്സിന്റെ പൈസയും ഉച്ചകത്തെ ഫുഡിന്റെ പൈസയും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് അവര് ഒരു പൈസ പോലും ബാക്കി
5: ഉണ്ടാവും.
6: ബസ്സുണ്ട്, ബസ് വളരെ ചെക്കൻ ബസ്സേ ഉള്ളൂ. പേരായിരുന്നു ഇന്നൊരു എസ് ആർ ബി എസ് എന്നൊരു ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറണം. പിന്നെ അന്ന് ഇന്നത്തെ മുതൽ അത്ര തളർന്നു.
5: നമ്മള് വിദ്യാലയത്തിന്റെ അന്തരീക്ഷം അല്ലല്ലോ ക്യാമ്പസിൽ, അല്ലേ? എന്തായിരുന്നു ഒറ്റപ്പെടൽ തോന്നിയോ?
8: കാരണം ചില സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഞങ്ങൾ അത്ഭുതത്തോടെ,
6: പ്രത്യേകിച്ച്
8: ഞങ്ങൾ സാധാ സ്കൂൾ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ അത്ര ഒരു സാമർഥ്യം കാണിക്കാൻ സാധിച്ചിരുന്നില്ല ആദ്യകാലങ്ങളിൽ. നമുക്കൊരു കോംപ്ലക്സ് തോന്നിയിരുന്നു ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു.
6: അതായത് തലശ്ശേരി സെന്റ് ജോസഫ് എന്നും പിന്നെ ഒക്കെ വരുന്ന കുട്ടികളുണ്ട് സെക്കൻഡ് ഇയർ. അവരൊക്കെ അവർ നമ്മളെക്കാൾ നല്ല എന്തുകൊണ്ടും, അവർ ഡ്രസ്സിങ്ങിലായാലും സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് എല്ലാം അവർ നല്ല ഉഷാർ ഇംഗ്ലീഷൊക്കെ. ഞങ്ങൾ യൂസ് മാഷ് പറഞ്ഞതുപോലെ അത്ര ഇംഗ്ലീഷ് ഇല്ലല്ലോ സാധാരണക്കാര്. അപ്പൊ ഞങ്ങളിത് ഒരു അല്പം ഒരു നമുക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ.
5: മുതിർന്ന വിദ്യാർത്ഥികള് ഇന്നത്തെ പോലെ റാങ്കിങ്ങും മറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവരെ കാണുമ്പോ അങ്ങനെയൊന്നും
8: ഉണ്ടായിരുന്നു. നിർമ്മലഗിരി കോളേജ് പ്രത്യേകിച്ച് ആന്റണി കുരിയാളശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ പ്രിൻസിപ്പൾ ആയിരുന്നു അന്ന് ആ സ്കൂളിലെ. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുമായിരുന്നു.
5: പ്രീഡിഗ്രി 2 വർഷ കോഴ്സാണ്,
8: അതെ. അന്നത്തെ
5: അതിനുശേഷം ഡിഗ്രിയിലേക്കാണ് പോകുന്നത്. എവിടെയാണ്?
8: അവിടെ തന്നെ.
6: ഞങ്ങൾ പ്രീഡിഗ്രി ഒരുവിധം തർക്കമുള്ള മാർക്ക് പാസ്സായി. അപ്പം പിന്നെ ഇന്നത്തെ അത്ര ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകണമെന്നില്ല. ഞങ്ങള് സർട്ടിഫിക്കറ്റ് ഇതെടുത്ത് അവിടെ ചെന്നപ്പോ ചോദിച്ചു എന്താ. അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് മാത്സ് കിട്ടിയ കുഴപ്പമില്ല.
8: സദാനന്ദ സാറായിരുന്നു
6: ബി എസ് സി മാത്സ്. അപ്പൊ ആദ്യം ഡിപ്പാർട്ട്മെന്റ് പിടിച്ച് അവിടെ ചേർത്തു, പിന്നെ അവർ നേരെ ഓഫീസിലേക്ക് അയച്ചു.
8: വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് തോന്നുന്നു 5-6 പെൺകുട്ടികളും 10-16 ആൺകുട്ടികളും ഉണ്ടായിരുന്നു.
5: വർഷം ഓർമ്മയുണ്ടോ?
8: ഉണ്ടല്ലോ, 71.
6: അതായത് മാത്സിൽ അന്ന് സീറ്റ് കംപ്ലീറ്റ് ഫില്ലായില്ല, വേക്കന്റ് ആയിരുന്നു സീറ്റ്.
5: ഇന്നത്തെ അത്രയും കോളേജുകൾ ഇല്ലാത്ത
6: കാലമാണത്. കുട്ടികളും കുറവായിരുന്നു, അത്ര ടൈറ്റ് ഇല്ല. പിന്നെ പലതും
5: സാമ്പത്തികം കൊണ്ട്
8: അത്
6: ഞങ്ങൾക്ക് ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ എസ് എസ് എൽ സി കഴിഞ്ഞതിൽ വളരെ ചുരുക്കം പേര് മാത്രമേ പിന്നെ 10-ാം ക്ലാസ്
5: കഴിഞ്ഞിട്ടുള്ളൂ.
8: ഞങ്ങൾ സംഗമം നടത്താറുണ്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ. ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു 69 റിട്ടയർ ചെയ്ത, സോറി

0: പിരിഞ്ഞ കുട്ടികളുടെ സംഗമം.
1: കണ്ണവ സ്കൂളിലെ ആൾക്കാർ ഓർമ്മയുണ്ട്? അവിടെ പഠിച്ചവര്
0: ഉണ്ട്, അവർ കുറെ ചിറ്റാരി പറമ്പിലാണ് പഠിച്ചത്.
1: എല്ലാ
0: കുട്ടികളും ഉണ്ടാവില്ല, വളരെ കുറച്ച് കുട്ടികൾ മാത്രം. നാട്ടും പുറത്തെ സ്ഥിതി അറിയാത്തതുകൊണ്ടാണ്. എല്ലാവരും പഠിപ്പിക്കില്ല, ഏഴാം ക്ലാസ് ഞാൻ നിർത്തും. എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ നാട് വിട്ടു പോക്കോ ഒക്കെ ആയിരിക്കും.
2: സമ്മതിക്കില്ല രക്ഷിതാക്കള്. പിന്നെ പശു ഉണ്ടാവും, പിന്നെ പറമ്പിലല്ലേ പച്ചക്കറി ഉണ്ടാവും, അങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങ് വിട്ടേക്കും.
0: എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആൺകുട്ടികൾ അന്ന് ഹൈസ്കൂളിൽ നാലോ അഞ്ചോ പേരേ ഉള്ളൂ.
2: ഞങ്ങളുടെ കൂടെ ഒരു എടയാർന്നൊരു പ്രൊഫസർ മാനുവൽ ഉണ്ടായിരുന്നു. അടിയാറ് പുള്ളി ഇപ്പം നിർമ്മയ കോളേജിൽ നിന്ന് പ്രൊഫസറായി റിട്ടയർ ചെയ്തു. ഞങ്ങളതേ പ്രായക്കാരാണ്. പുള്ളിയും കൂടി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു പ്രൊഫസർ. പുള്ളി ഇങ്ങനെ ഇതുപോലെ തന്നെ നിർമ്മയ കോളേജ് പഠിച്ചു. അവിടെ നിന്ന് പിന്നെ എം എസ് സി മാത്രം ഫറൂഖ് കോളേജ് പഠിച്ചു. ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കണ്ണ യു പി സ്കൂൾ പഠിച്ചതിൽ ഒരു ഒരു ജോലിയൊക്കെ കിട്ടിയതിൽ ഞങ്ങൾ മൂന്നുപേര്. പിന്നെ ഞങ്ങൾ ബേച്ചിൽ ആ കാര്യം ആരും ഉണ്ടായിരുന്നില്ല.
0: ഞങ്ങൾ മൂന്നുപേര് നടക്കുമ്പോൾ അന്നത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു,
2: ഞങ്ങളെപ്പോഴും
0: അക്ബർ ആന്റണി. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക ചില കുട്ടികൾ, അമർ അക്ബർ ആന്റണി എന്നാ പോകുന്നു. ഈ മാനുവൽ സാർ
1: അടക്കം
2: അതായത് എപ്പോഴും ഉണ്ട് ഒന്നിച്ച് തന്നെ. പക്ഷെ എന്താ ഞങ്ങൾക്ക് ചെറിയ വ്യക്തി, ഞങ്ങൾ രണ്ട് ഒരേ സ്കൂൾ ചേർന്നു. പിന്നെ നിർമ്മയ കോളേജില് പ്രൊഫസറായി ചേർന്നു മാനുവൽ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് പണ്ടായിരുന്നു.
0: മൂന്നുപേരും
2: ബാക്കി എല്ലാവരും ഒന്നിച്ചുണ്ടാവും. ഇപ്പോഴും കാണുമല്ലോ ഡെയിലി.
3: വിജയൻ മാഷും യൂസഫ് മാഷും പങ്കുവച്ച അപൂർവ സൗഹൃദത്തിന്റെ കഥ അടുത്ത ദിവസം ജനകീയത്തിലൂടെ തുടർന്ന് കേൾക്കാം. ജനകീയം.
4: ഇനി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 wicket വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, എൻ ഷംസുദ്ദീൻ, KM ഷാജി, B അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
0: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ VIP എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും

0: വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് അഞ്ചാമനുമായും സോൻജ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31st അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
1: ആതങ്കവാദ് പൂരി മാനവതയ്ക്ക് ലിയെ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലേ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേക്ക് ബാദ് ഹമേ സ്വീഡൻ സേ മിലേ സമർത്ഥൻ കെ ലിയെ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാർ വ്യക്ത കർത്താ ഹും. ഹം ആതങ്കവാദ് ഔർ ഉസ്കേ സമർത്ഥകോ കേ വിരുദ്ധ ലഡായി ജാരി രഖേംഗേ.
0: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ

മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ അറ്റ് സ്കൂളിലൂടെ കേൾക്കാം കഴിഞ്ഞ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനം.

അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സാമിൻ്റെ തിരക്കിലായിരുന്നു. അതുപോലെ കുറേ കൂട്ടുകാരുടെ വിശേഷങ്ങൾ, അധ്യാപകരുടെ വിശേഷങ്ങൾ, പാട്ടുകളൊക്കെ കേട്ടു. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ കലോത്സവത്തിലെ കൂട്ടുകാരുടെ പരിപാടികൾ ഇനിയും കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി മുതൽ കുറച്ച് ദിവസം കലോത്സവത്തിലെ വിശേഷങ്ങളിലും കലോത്സവ പരിപാടികളിലേക്കും പോവാം. അപ്പം എല്ലാവരും കേൾക്കണം. കേൾക്കാം ഒരു ദേശഭക്തി ഗാനം.

0: ഇനി ഒരു കഥാപ്രസംഗമാണ്.
1: പ്രിയ സദസ്, എന്റെ കഥാപ്രസംഗ കലാപരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം.

ഇന്ത്യയുടെ സ്വതന്ത്ര പതാക ആകാശത്തുയർന്നു പറന്ന സുരഭരമായ 47-ന്റെ പ്രഭാതം.

വിഭജന രേഖയിൽ രണ്ട് രാജ്യങ്ങൾ ജനിക്കുകയാണ്. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നിറഞ്ഞ് ആഹ്ലാദ നൃത്തം ചവിട്ടുമ്പോൾ മറുഭാഗത്ത് ബ്രിട്ടൻ തുറന്നുവിട്ട വർഗീയ വിഷപ്പാമ്പുകൾ പത്തിവിടർത്തി ആടുകയാണ്. വാളും തീയും വെടിയും അന്തരീക്ഷത്തിൽ ഇടനറവില്ലാതെ ഉയർന്നു പൊങ്ങുന്നു. അഭയാർത്ഥികളുടെ ആർത്തനാദങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യ പുലരി മുങ്ങി മരിച്ച നാളുകൾ.

പേരെ പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഭീഷ്മ സാഹിനിയുടെ പാലി എന്ന കഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരം. കഥ അതിരുകൾക്കപ്പുറം. അവിടെ ബ്രിട്ടൻ വരച്ച ഇന്ത്യ പാക് അതിർത്തി രേഖയിൽ രണ്ട് അഭയാർത്ഥി ട്രക്കുകൾ യാത്രക്കൊരുങ്ങി നിൽക്കുന്നു. ഒന്ന് പാകിസ്ഥാനിലേക്കും മറ്റൊന്ന് ഇന്ത്യയിലേക്കും. കഷ്ടിച്ച് 40 പേർക്ക് കയറാവുന്ന ട്രക്കിനകത്ത് 400 പരം പേർ അള്ളി പിടിച്ചിരിപ്പാണ്. മുടുമുണ്ടിരെ മറുമുണ്ടില്ലാത്തവർ, വെട്ടേറ്റവർ, വെടിയേറ്റവർ, എന്തിന് നേടിയതൊക്കെ നഷ്ടപ്പെട്ടവർ.

പാക് പ്രവിശ്യയിലേക്കുള്ള ട്രക്ക് അലറ വിളിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഇന്ത്യയിലേക്കുള്ള വണ്ടി മുന്നോട്ട് നീങ്ങവേ വണ്ടിയിൽ നിന്നും ഒരു പെണ്ണിന്റെ നിലവിളി ഉയർന്നു. വണ്ടി എടുക്കല്ലേ, വണ്ടി എടുക്കല്ലേ, എന്റെ മോൻ പാലയെ കാണുന്നില്ല. ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു നിന്നു. ഗംഗാദേവിയുടെയും കശ്യപിന്റെയും മകനായ 4 വയസ്സുകാരനായ പാലയെ കാണുന്നില്ല. ആരെയും കാത്തു നിൽക്കാൻ സാധ്യമല്ല, ചുറ്റും വെടിപൊട്ടുകയാണ്. കലാപകാരികൾ ഏത് നിമിഷവും ട്രക്കിനെടുത്തെത്തും. 4 വയസ്സുകാരനെ 400 പേരെ കൊല കൊടുക്കാൻ പറ്റില്ല. ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. വണ്ടി മുന്നോട്ട് നീങ്ങവേ പാലിയുടെ അമ്മ ഗംഗാദേവി അലമുറയിട്ട് വിളിച്ചു പറഞ്ഞു, എന്റെ മോൻ പാലി, എന്റെ പൊന്നു മോനില്ലാതെ ഞാൻ ഇനി എന്തിനു ജീവിക്കണം? വണ്ടി നിർത്തോ, ഇല്ലെങ്കിൽ ഓടുന്ന വണ്ടിയിൽ നിന്നും ഞാൻ പുറത്തു ചാടും. പാലിയുടെ അച്ഛൻ കശ്യപ് അവളെ സമാധാനിപ്പിച്ചു. കരയല്ലേ, ഞാനിവിടെ ഇറങ്ങുകയാ, മകനെ കൊണ്ട് ഞാൻ തിരിച്ചു വരും. അയാൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ചാടി. ഓടുന്ന വണ്ടിയിൽ നിന്നും കുഞ്ഞു നഷ്ടപ്പെട്ട അമ്മയുടെ നിലവിളി നേർത്തു നേർത്തു വന്നു.

വെടിയൊച്ച നിലക്കാത്ത കത്തുന്ന കലാപഭൂമിയിലേക്ക് ഓടിക്കിതച്ചെത്തുന്ന 4 വയസ്സുകാരന്റെ അച്ഛൻ കശ്യപിനെ കണ്ടതും അയൽക്കാരനും കൂട്ടുകാരനുമായ റഹീം ചോദിച്ചു, കശ്യപ്, നീ എന്താ വീണ്ടും പാകിസ്ഥാനിലേക്ക്? അവിടെ ഒന്നും ബാക്കിയില്ല. നിന്റെ വീടും എന്റെ കാക്കയുടെ വീടും എല്ലാം കലാപകാരികൾ കത്തിച്ചു. നിന്നെ കണ്ടാൽ അവർ വെറുതെ വിടില്ല. എന്റെ മോൻ പാലിയെ കാണുന്നില്ല. അവനില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവനില്ലാതെ ഒരു ജീവിതവുമില്ല.

രാവും പകലും അവർ മൂവരും ചേർന്ന് കുഞ്ഞിനെ തിരഞ്ഞു. പക്ഷേ പാലിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ റഹീം അയാളോടൊരു കാര്യം പറഞ്ഞു. നോക്കൂ കശ്യപ്, പാലി നിങ്ങളുടെ മാത്രം കുഞ്ഞല്ല, ഞങ്ങളുടേത് കൂടിയാണ്. ഖദീജവന്റെ ഉമ്മയാണ്. നീ പോയിക്കോ. അഭയാർത്ഥി വണ്ടി അധിക ദൂരം പോയാൽ കണ്ടെത്താൻ പ്രയാസമാണ്.

അഭയാർത്ഥി വണ്ടി പോയ വഴിയെ വേവുന്ന മനസ്സുമായി കശ്യപ് യാത്ര തിരിച്ചു. ഓടിയും നടന്നും കിട്ടുന്ന വാഹനങ്ങൾ പിടിച്ചും അയാൾ രണ്ടാം നാൾ അഭയാർത്ഥി വണ്ടി കിടക്കി. ഭർത്താവിന്റെ മുഖം കണ്ട മാത്രയിൽ ഗംഗാദേവി അലമുറിയിട്ട് ഓടിയെത്തി. വണ്ടി പുറപ്പെടാൻ പോകുന്നു, എല്ലാവരും എത്രയും വേഗം വണ്ടിയിൽ കയറുക. ഡ്രൈവറുടെ കൽപ്പന വന്നു, വണ്ടി സ്റ്റാർട്ടായി.

പ്രതാപങ്ങൾ കെട്ടടങ്ങി ഇരു രാജ്യങ്ങളിലും സർക്കാരുകൾ വന്നു. കത്തിച്ചാരമായതും വെട്ടിപ്പൊളിച്ചതുമെല്ലാം പുനർനിർമ്മിച്ചു തുടങ്ങി. പക്ഷേ മകനെ മാത്രം അവർക്ക് തിരിച്ചു കിട്ടിയില്ല. സുദീർഘമായ 14 ആണ്ടുകൾ കടന്നുപോയിരിക്കുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എത്തിയ കശ്യപിന് അതീവ സമ്പന്നനായിരിക്കുന്നു. എല്ലാം നേടിയിട്ടും മകനില്ലാത്തതിന്റെ ദുഃഖം അയാൾ നിരന്തരം വേട്ടയാടി. ആണ്ടോടാണ്ട് എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും മകനെ അന്വേഷിച്ച് പാകിസ്ഥാനിലേക്ക് പോവുക എന്നത് ഒരു അനുഷ്ഠാനം പോലെയായി കശ്യപിനെ. രാവിലെ കുളിച്ചൊരുങ്ങി പുറപ്പെടാനൊരുങ്ങുന്ന ഭർത്താവിനെ നോക്കി ഗംഗാദേവി പറഞ്ഞു, നോക്കൂ കശ്യപ്, ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ മകൻ നഷ്ടമായ ദിവസം. അന്നവന് 4 വയസ്സ്. ഇന്നവൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവന് 18 വയസ്സ്. ഓരോ തവണ നിങ്ങൾ അവനെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴും നിങ്ങളുടെ വിരൽ തുമ്പിൽ അവൻ ഉണ്ടാകുമെന്ന് ഞാൻ ആശിച്ചു. ഇത്തവണയും നിങ്ങളുടെ കൂടെ എന്റെ മോനില്ലെങ്കിൽ ഞാൻ ജീവൻ എടുക്കും. ഗംഗ, എന്ത് വാക്കാണ് നീ പറയുന്നേ? എനിക്കൊന്നും കേൾക്കണ്ട. ഇത്തവണയും നിങ്ങളുടെ കൂടെ എന്റെ മോനില്ലെങ്കിൽ ഒരു തീപ്പന്തമായി ഞാൻ കത്തിയ വരും. അവൾ പൊട്ടിക്കരഞ്ഞു.

ഇബ്രാഹീമിന്റെ വീട്ടിലെത്തിയ കശ്യപ് ദിവസങ്ങളോളം മകനെ അന്വേഷിച്ച് നടന്നു. കൂടെ ഖദീജയും ഇബ്രാഹീമും. പക്ഷേ പാലിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സാധാരണ വന്നാൽ 10 or 15 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുന്ന കശ്യപ് ഇത്തവണ ഒരു മാസമായിട്ടും പോകാതെ വന്നപ്പോ റഹീം ചോദിച്ചു, കശ്യപ് നിനക്ക് എത്ര കാലം വേണമെങ്കിലും എവിടെ താമസിക്കാം, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഗംഗാദേവിയോട് ഒറ്റയ്ക്കല്ലേ, നീ തിരിച്ചു പോകണം. അല്പനേരം മൗനിയായിരുന്നു കശ്യപ്, ഇങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ഞാൻ താമസം മാറുകയാണ്, ഇനി എനിക്കൊരു തിരിച്ചുപോക്കില്ല. ഇത്തവണയും ഞാൻ എന്റെ മകനില്ലാതെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഒഴിച്ച് തീക്കൊളുത്തു എന്ന് ശാപം ചെയ്തിരിക്കുകയാണ്. എന്നെ കാണാത്തരത്തോളം കാലം ഞാൻ മകനുമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ജീവിച്ചിരിക്കുമല്ലോ, എനിക്കത് മതി. ഇത്രയും കാലം എനിക്ക് തന്ന സ്നേഹത്തിന് പ്രിയപ്പെട്ട സ്നേഹിത, നന്ദി. കശ്യപ് തന്റെ ഉടയാടകൾ പെട്ടിയിൽ കുത്തി നിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. അല്പനേരം ഇത് നോക്കി നിന്നിറങ്ങി ഒരു ഉൾവിളി എന്ന വണ്ണം ഉച്ചത്തിൽ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു, ഖദീജ എവിടെ വരൂ, ഖദീജ നമുക്ക് ഈ നാടകം എവിടെ നിർത്താം, ഇനി ഇതിന് മുൻപോട്ട് യാത്രയില്ല, ഇവിടെ മാടിതിന്റെ അന്ത്യം. അതാകത്തു നിന്നും 18 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരു നിമിഷം കശ്യപ് സ്തംഭിച്ചു നിന്നു. ഇതെന്റെ മകൻ പാലിയല്ലേ, അയാൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. റഹീം, ഇത് നീ? പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്ത ഖദീജ റഹീം ദമ്പതികൾ പാലിയെ സ്വന്തം മകനെ പോലെ വളർത്തുന്നുണ്ടായിരുന്നു. വർഷാവർഷം അവന്റെ അച്ഛൻ അവനെ അന്വേഷിച്ചു വരുമ്പോഴൊക്കെ അവനെ മാറ്റി നിർത്താറാണ് പതിവ്. ഖദീജ വിതുമ്പി കരയുകയാണ്, എന്റെ മോനെ

ഖദീജ, നിന്റെ സങ്കടം ഞാൻ അറിയുന്നു. പാല് എന്റെയും മകനാണ്. പക്ഷേ സത്യം അംഗീകരിച്ചേ മതിയാകും. ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്റെ മോനെ വിട്ടുകൊടുക്കില്ല. കരഞ്ഞത് കൊണ്ട് കാര്യമില്ല ഖദീജ. പെട്ട തള്ളക്കാണ് കുഞ്ഞിന്റെ അവകാശം. പാലി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഉമ്മ കരയരുത്. ഞാനിവിടെ അമ്മയുടെ അടുത്ത് പോയാലും ഉമ്മയെ മറക്കില്ല. ഞാൻ ഭാഗ്യവാനാണ് ഉമ്മ. എനിക്കവിടെ അമ്മയും ഇവിടെ ഉമ്മയും ഉണ്ട്. ഞാൻ ഭാഗ്യവാനാണ്.

മകനും ഇന്ത്യയിലേക്കുള്ള യാത്രക്ക് ഒരുങ്ങുകയാണ്. ഉമ്മയും ബാപ്പയും നിരന്തരങ്ങളോടെ യാത്രയാക്കുകയാണ്. ഗ്രാമവാസികളും ഗ്രാമത്തലവന്മാരും യാത്രയാക്കാൻ വേണ്ടി എത്തുകൂടിയിട്ടുണ്ട്. പൂർണ്ണമായും മുസ്ലിങ്ങൾ വസിക്കുന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ മുസ്ലിം മതപുരോഹിതന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം മുൻപോട്ട് വെച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കൊണ്ടുപോകാം, പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ മുസ്ലിമായാണ് വളർന്നത്, ഇനിയും അങ്ങനെ തന്നെയാവണം. മറുപടി പെട്ടെന്നായിരുന്നു, എനിക്കെന്റെ മകനെ മാത്രം മതി, മതം അവന്റെ സ്വകാര്യ കാര്യമാണ്, അതവൻ അനുഷ്ഠിച്ചോട്ടെ, ഞങ്ങൾക്കതിൽ കാര്യമില്ല. അച്ഛനും മകനും സ്വതന്ത്ര ഇന്ത്യയിലേക്ക് എത്തുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതി മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അമ്മ കണ്ണുനീർ പൊഴിക്കുന്നു, പാടി പുണരുന്നു. എങ്ങും ആഹ്ലാദം

മുഴുവൻ ഉത്സവ പ്രതീതിയാണ്. പൂർണ്ണമായും ഒരു ഹിന്ദു ഗ്രാമം. സമയം സന്ധ്യയോടടുക്കുന്നു. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കീർത്തനങ്ങൾ മുടങ്ങിത്തുടങ്ങി. പാളി പുല്ലുപായടത്ത് വരാന്തയിൽ ആഴഞ്ഞൊരു കോണിൽ കൊണ്ടുപോയി വിരിച്ച് നിസ്കരിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ട് രോഷാകുലരായ പുരോഹിതർ കശ്യപിനെ സമീപിച്ച് ആലറ കൊണ്ട് ചോദിച്ചു, കശ്യപ്, നിങ്ങളുടെ മകൻ എന്താണ് ഈ കാണിക്കുന്നത്? കശ്യപ് നിസ്സങ്കോചം പറഞ്ഞു, കണ്ടാൽ അറിഞ്ഞൂടെ അവൻ നിസ്കരിക്കുകയാണെന്ന്. കഴിഞ്ഞ 14 വർഷവും അവൻ മുസ്ലിം മതവിശ്വാസ പ്രകാരമാണ് ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാനാണ് അവന്റെ തീരുമാനവും. ഞങ്ങൾക്കതിൽ കാര്യമില്ല. എന്താ ഞങ്ങൾക്കതിൽ കാര്യമുണ്ട്? ഹിന്ദു പുരോഹിതർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഇതുവരെ തുടർന്നു പോകാൻ പറ്റില്ല, ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. കശ്യപ് ചോദിച്ചു, ഇതൊക്കെ കൽപ്പിക്കാൻ നിങ്ങളാര്? നോക്കത്ത ദൂരത്തോളമുള്ള ഭൂമിയും കെട്ടിടവും ഒക്കെ എനിക്ക് സ്വന്തം. എന്റെ വീട്ടിൽ എന്റെ മകൻ അവന്റെ വിശ്വാസ പ്രകാരം ജീവിക്കും. എങ്കിൽ ഞങ്ങൾക്കാവുന്ന കാരണം കൊല വിളിക്കും ഞങ്ങൾ. ആക്രോശങ്ങൾ, വെല്ലുവിളികൾ, വീടിന് തീടാനുള്ള ഒരുക്കത്തിൽ പാഞ്ഞെടുക്കുന്നവരെ തടഞ്ഞുകൊണ്ട് പാലി പറഞ്ഞു, നിങ്ങളെന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഈ നാടിനെ ഇനിയും ഇത് താങ്ങാനാവില്ല. വിഭജന കാലത്ത് ഇരുകൂട്ടിയും കൂടി കൊതും തള്ളി ജീവന് കൈയും കടക്കുന്നില്ല. ഞാനാണ് പ്രശ്നമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന മതമാണ് പ്രശ്നമെങ്കിൽ, ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ്. ഞാൻ എന്റെ ഉമ്മയുടെ നാട്ടിലേക്കും പോകുന്നില്ല. അവിടെയും മതഭ്രാന്തുണ്ട്. മതഭ്രാന്തന്മാരില്ലാത്ത നാട് എവിടെയുണ്ടോ, അവിടേക്കാണ് എന്റെ യാത്ര. അങ്ങനെ ഒരു നാടില്ലെങ്കിൽ അത്തരം ഒരു നാട് നിർമ്മിച്ചെടുത്ത് അവിടെ ഒരു ഇരിപ്പിടം കൊത്തിയുണ്ടാക്കി ഞാൻ അതിൽ കയറിയിരിക്കും.

കുടുംബങ്ങൾക്കും ദേശങ്ങൾക്കും അതിർത്തികൾക്കും അപ്പുറം മാനവ സ്നേഹത്തിന്റെ ഒരു ഉജ്ജ്വല കോട്ട മുതൽ നമുക്ക് തീർക്കാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.

0: മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിലെ കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനമാണ് റേഡിയോ എറ്റ് സ്കൂളിലൂടെ ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത റേഡിയോ എറ്റ് സ്കൂളിൽ.
1: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ. സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ,
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുര ഗീതങ്ങളുടെ നേരമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ എപ്പോഴോ വിളക്ക് എന്ന പദം വരുന്ന ഒരുപാട് ഗാനങ്ങൾ കേട്ടിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ തുടർച്ചയാണ്. വിളക്ക് എന്ന പദം വരുന്ന ഇനിയും ഇനിയും ഒരുപാട് ഗാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോ ആദ്യ ഗാനം 1995 പുറത്തിറങ്ങിയ ആലഞ്ചേരി തമ്പ്രാക്കൾ എന്ന സിനിമയിൽ നിന്നുമാണ്. സുനിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിലീപ്, ആനി എന്നിവർക്കൊപ്പം നെടുമുടി വേണു, ഇന്ദ്രൻസ്, ശങ്കരാടി, കുതിരവട്ടം പപ്പു, മാമുക്കോയ, രാജൻ പി ദേവ്, ഹരിശ്രീ അശോകൻ, നരേന്ദ്രപ്രസാദ് തുടങ്ങി മലയാള സിനിമയിലെ വൻ താരനിര തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി. എം ജി ശ്രീകുമാർ ആലപിച്ച ആ ഗാനം ഇങ്ങനെയാണ്: പൊൻതിരി വിളക്കോടി മണിപ്പൂക്കുലപ്പറയോടെ നിന്നെ എതിരേൽക്കാം, പുതുപുണ്യമായി വരവേൽക്കാം.

റേഡിയോ മലബാറിൽ ഇത് മധുരഗീതങ്ങളാണ്. മധുരഗീതങ്ങളിൽ വിളക്ക് എന്ന പദം വരുന്ന അടുത്ത ഗാനം 1996 പുറത്തിറങ്ങിയ ഹാർബർ എന്ന സിനിമയിൽ നിന്നുമാണ്. അനിൽകുമാർ, ബാബു നാരായണൻ എന്നിവർ സംവിധാനം ചെയ്ത് വിജയരാഘവൻ, ഇന്നസെന്റ്, മാധു, KPC ലളിത, തിലകൻ, മാളാരവിന്ദൻ, ഹരിശ്രീ അശോകൻ, ചിപ്പി, സുകുമാരി, ബൈജു സന്തോഷ് തുടങ്ങിയവരെല്ലാം അഭിനയിച്ച ഈ സിനിമയിൽ അതിമനോഹരങ്ങളായ ഒന്നിലധികം പാട്ടുകളുണ്ട്. അതിൽ വിളക്ക് എന്ന പദം വരുന്ന ഗാനം ഇതാണ്. മാനം വിളക്ക് വെച്ചട, കിഴക്കുമേലെ നേരം വെളുത്തുവന്നിട. ശരത് വയലാറിന്റെ മനോഹരമായ ഈ വരികൾക്ക് ഈണം കൊടുത്തത് ആദിത്യനാണ്. പാടിയത് ജോളി എബ്രഹാം, സംഗീത മാധവ് എന്നിവർ ചേർന്ന്. അപ്പോ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം 1997 ഒരു ചിത്രത്തിൽ നിന്നുമാണ്. ജനുവരി 31 എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല വരികളെഴുതി എസ് പി വെങ്കടേഷ് ഈണം കൊടുത്ത് ചിത്രയാലപിച്ച അതിമനോഹര ഗാനം വെള്ളിവിളക്കെടു തില്ലക്കുളങ്ങരെ ആവണിപ്പെണ്ണു വന്നു മുത്തുകൊരുത്തുകൊണ്ട് അമ്പാടിമുറ്റത്തും ഓണം പൂവിളിച്ചു. ഓണവുമായി ബന്ധപ്പെട്ട പാട്ടാണ്. പക്ഷെ ഓണക്കാലം അല്ലെങ്കിലും ആ ഓർമ്മകളിലേക്ക് കടന്നു പോവാനും വരാനിരിക്കുന്ന ഓണത്തെ സ്വാഗതം ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പാട്ടിനെ പ്രയോജനപ്പെടുത്താം അല്ലേ? അപ്പൊ കേട്ടോളൂ മനോഹര ഗാനം ജനുവരി 31 എന്ന സിനിമയിൽ നിന്നും. ഇത് റേഡിയോ മലബാർ 89.6 FM.

11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന May 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അടുത്ത ചോദ്യം അടുത്ത ഗാനം ഏതാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ചിത്രം 1997 പുറത്തിറങ്ങിയ ചുരം. ഭരതനാണ് സംവിധാനം ചെയ്തത്. നെടുമുടി വേണു, മനോജ് കെ ജയൻ, ദിവ്യ ഉണ്ണി, കെ പി സി ലളിത, ഫിലോമിന തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കുടുംബ ചിത്രമായിരുന്നു ഇത്. ഇതിൽ 3 ഗാനങ്ങളാണുള്ളത്. നമുക്ക് ഡോക്ടർ രാജീവ് വരികൾ എഴുതി, ജോൺസൺ മാസ്റ്റർ ഈണം കൊടുത്ത്, യേശുദാസ് പാടിയ ചില്ലുവിളക്കുമായി അമ്പിളിപ്പെണ്ണാള് അന്തിച്ചുരം കടന്നേ എന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം കേൾക്കാം.

0: തെളിയണ് പിടയണ് ഇടനെഞ്ചു കുളിരണ് നിറയണ് ഇരു കിളി കുറുകണ് കുറുകണ്
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മലബാറിന്റെ മധുരസ്വരം. മധുരഗീതങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അടുത്ത ഗാനം ഫാഷൻ പരേഡ് എന്ന സിനിമയിൽ നിന്നുമാണ്. 1997 പി കെ രാധാകൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. എം ജി സോമൻ, ഇന്നസെന്റ്, ഇന്ദ്രൻ, സായ്കുമാർ, സുധീഷ് എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ സിനിമയിൽ 6 ഗാനങ്ങളുണ്ട്. ഇതിൽ വിളക്ക് എന്ന പദം വരുന്ന ആ ഗാനം എഴുതിയിട്ടുള്ളത് ഗിരീഷ് പുതിഞ്ചേരിയാണ്. വിൽസൺ ആണ് ഈണം കൊടുത്തത്. ദലീമയുടെ മനോഹര ശബ്ദത്തിൽ നമ്മൾ കേട്ട ആ വരികൾ ഇങ്ങനെയാണ്: തെളിവിളക്ക് കൺ തുറക്കുമേ ജനുവരി തണുപ്പ് രാത്രിയിൽ. ജനുവരി മാസം അല്ലെങ്കിലും ജനുവരിയുടെ തണുപ്പ് ആസ്വദിച്ചുകൊണ്ട്, ജനുവരിയുടെ തണുപ്പോർത്തുകൊണ്ട് നമുക്ക് കേൾക്കാം അതിമനോഹര ഗാനം ഫാഷൻ പരേഡ് എന്ന സിനിമയിൽ നിന്നും.

മധുര ഗീതങ്ങളിൽ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി കുടുംബ വാർത്തകൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. രാമസിംഹൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ, മോഹിനി, ഇന്നസെന്റ്, കലാഭവൻ മണി, സലിംകുമാർ, കൽപ്പന എന്നിവരെല്ലാമാണ്. ചിത്രത്തിൽ നാല് ഗാനങ്ങളുണ്ട്. നാല് പാട്ടുകൾക്കും എസ് രമേശൻ നായർ വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം കൊടുത്തു. ഇതിൽ നിന്നും നമുക്ക് യേശുദാസ് പാടിയ ഗാനമാണ് കേൾക്കേണ്ടത്. പൊൻവിളക്കേന്തുനീ ഉഷസ്സാണോ സുന്ദരിയൻ പ്രിയവധുവാണോ.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: മധുര ഗീതങ്ങൾ,
0: മധുര ഗീതങ്ങളിലൂടെ മധുരതരമായ പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്ക് എന്ന പദം വരുന്ന ആ ഗാനങ്ങളിൽ അടുത്തതായി അമ്മ അമ്മായി അമ്മ എന്ന ചിത്രത്തിൽ നിന്നുമുള്ള ഒരു ഗാനം കേൾക്കാം. 1998 സന്ധ്യാമോഹനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. മുകേഷ്, ജഗതി ശ്രീകുമാർ, സുകന്യ, മീര, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരെല്ലാം അഭിനയിച്ച ഈ ചിത്രം കുടുംബകഥ പറയുന്ന പ്രേക്ഷക മനസ്സുകളെ തൊട്ടറിഞ്ഞ ഒരു ചിത്രമായിരുന്നു. ഇതിൽ മനോഹരമായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങളുണ്ട്. എല്ലാ പാട്ടുകൾക്കും MD രാജേന്ദ്രൻ വരികളെഴുതി MS വിശ്വനാഥനാണ് ഈണം കൊടുത്തത്. ഇതിൽ നമുക്ക് കേൾക്കേണ്ടത് അരുന്ധതി പാടിയ വെളിച്ചം വിളക്കിനെ മറക്കുമീ സമസ്യയിൽ മനുഷ്യജന്മങ്ങൾ കാനൽ ജലരേഖകൾ എന്ന ഗാനമാണ്. ആസ്വദിച്ചോളൂ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, മലബാറിന്റെ മധുരസ്വരം.

റേഡിയോ മലബാർ 89.6 FM ഇത് കേൾവിയുടെ വസന്തം. കേൾക്കാനായി കാത്തിരിക്കുന്ന അടുത്ത ഗാനം മേഘം എന്ന ചിത്രത്തിൽ നിന്നുമാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത, പ്രേക്ഷകരുടെ കൈയടി ഏറ്റുവാങ്ങിയ ഒരു സിനിമയായിരുന്നു മേഘം. മമ്മൂട്ടിയും ദിലീപും നെടുമുടി വേണുവും KPC ലളിതയുമെല്ലാം തകർത്തഭിനയിച്ച ഈ ചിത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ ഓരോ ഗാനങ്ങളും. നമുക്ക് ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, ഔസേപ്പച്ചൻ ഈണം കൊടുത്ത്, MG ശ്രീകുമാർ പാടിയ വിളക്കുവെക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം എന്ന ഗാനം കേൾക്കാം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0409024736300.
0: റേഡിയോ മലബാറിലത് മധുരഗീതങ്ങളുടെ നേരമാണ്. നമ്മൾ ഒത്തിരി ഒത്തിരി പാട്ടുകൾ കേട്ട് ഇനിയും യാത്ര തുടരുകയാണ്. അടുത്ത ഗാനം 2000 പുറത്തിറങ്ങിയ സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ വരികൾ എഴുതി മോഹൻ സിത്താര ഈണം കൊടുത്ത് MG ശ്രീകുമാർ പാടിയ മുത്തുവിളക്കിലൊരിത്തിരി വെട്ടം, നക്ഷത്രങ്ങളെ, പൂക്കളിയാട്ടം, ചന്ദ്രോത്സവമേളം എന്ന ഗാനമാണ്. എം ശങ്കർ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, ജഗദീഷ്, കാവ്യമാധവൻ, അമ്പിളി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ ചിത്രത്തിലെ ഗാനം തന്നെയാവട്ടെ അടുത്തത്.

റേഡിയോ മലബാർ 89.6 FM. നല്ലൊരു പാട്ടൊക്കെ കേട്ട്, അടിപൊളി മൂഡിലുള്ള പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയായിരിക്കും. വീണ്ടും അടുത്തതായി കേൾക്കാൻ പോകുന്ന വിളക്ക് എന്ന പദം വരുന്ന ഗാനവും ഇത്തിരി ഫാസ്റ്റ് നമ്പറാണ്. ചിത്രം 2003 പ്രിയദർശൻ സംവിധാനം ചെയ്ത കിളിച്ചുണ്ടൻ മാമ്പഴം. മോഹൻലാലും സൗന്ദര്യയും ജോഡികളായി എത്തിയ ഈ ചിത്രം നർമ്മം ചാലിച്ചതാണ്, കുടുംബകഥ പറഞ്ഞതാണ്, എന്നാൽ ഇത്തിരി സങ്കടവും നൽകുന്ന ഒന്നായിരുന്നു. ഇതിലെ ഗാനങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ബി ആർ പ്രസാദ് വരികളെഴുതി, വിദ്യാസാഗർ ഈണം കൊടുത്ത്, എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ അടിപൊളി പാട്ട് വിളക്ക് കൊളുത്തിവരും. അറബ് കഥകളുടെ സുബർക്കമൊരുക്കിയ ഒരു സുൽത്താനായി.

റേഡിയോ മലബാറിൽ മധുര ഗീതങ്ങളിൽ ഇനിയൊരു ഗാനം കൂടെ കേൾക്കാനുള്ള സമയമുണ്ട്. അത് 2005 പുറത്തിറങ്ങിയ പോലീസ് എന്ന സിനിമയിൽ നിന്നുമാണ്. വി കെ പ്രകാശ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ഭാവന, കെ പി സി ലളിത തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമയിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. ഇതിൽ ജോഫി തരകൻ വരികളെഴുതി, ഔസേപ്പച്ചൻ ഈണം കൊടുത്ത്, ബാലു തങ്കച്ചൻ, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, ചിത്ര എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, ഒരു മൺവിളക്ക്.

0: പ്രിയപ്രിയ ശ്രോതാക്കളെ, നമ്മുടെ മധുര ഗീതങ്ങളുടെ സമയം ഇതാ ഇവിടെ തീരാറായിട്ടുണ്ട്. ഈ ഒരു മണിക്കൂർ നേരം വിളക്ക് എന്ന പദം വരുന്ന ഒത്തിരി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമ്മൾ ആസ്വദിച്ചു. വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. മറ്റൊരവസരത്തിൽ മധുര ഗീതങ്ങളിലൂടെ നമുക്കതെല്ലാം ആസ്വദിക്കാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരൂ.
1: മധുര ഗീതങ്ങൾ
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം 5-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകം. ഇതിൽ കെ ഭാസ്കരൻ മാസ്റ്റർ രചന നിർവഹിച്ച് രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച തടവറ എന്ന കഥയുടെ തുടർഭാഗം കേൾക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി. ഇതിൽ ചാരുകസേരയിൽ കടമറ്റത്തു കത്തനാരെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് അതിഥിഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് വായനശാല. ഇതിൽ ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന ചെറുകഥ കേൾക്കാം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:30 സംഗീത നിശ. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം: 21-ാം UDF മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ചുമതലയേൽക്കുക. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി VD സതീശനടക്കം 12 പേർ: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, ടി സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരാണ് മന്ത്രിമാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. മുസ്ലിം ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകും. അർഹതപ്പെട്ട പലരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായില്ലെന്നും ചില സാമൂഹിക പ്രാദേശിക പരിഗണനകൾ കണക്കിലെടുക്കേണ്ടി വന്നെന്നും VD സതീശൻ പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക്ഭവനിൽ ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കും. തുടർന്ന് സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭയുടെ ആദ്യ യോഗം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി MP, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലത്തെ വിവാദ ശുപാർശകൾ പുതിയ സർക്കാർ റദ്ദാക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ശുപാർശ ചെയ്തതും പരാതികളുടെ പേരിൽ ഗവർണർ ഒപ്പുവെക്കാത്തതുമായ ഉത്തരവുകൾ തിരിച്ചെടുക്കാൻ VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ആവശ്യപ്പെടും. അഡ്വക്കേറ്റ് ജനറൽ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമനങ്ങളും ആദ്യ മന്ത്രിസഭായോഗത്തിൽ പരിഗണിക്കും. രാജ്യത്തെ വൈദ്യുതി ഉപയോക്താക്കളുടെ പ്രതിമാസ ബില്ലിൽ സ്ഥിരനിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശയുമായി കേന്ദ്ര വൈദ്യുതി അതോറിറ്റി. 2030 ഗാർഹിക കാർഷിക ഉപയോക്താക്കളിൽ നിന്ന് സ്ഥിര ചെലവിന്റെ 25% വരെയും വ്യാവസായിക വാണിജ്യ സ്ഥാപന ഉപയോക്താക്കളിൽ നിന്ന് 100% വരെയും ഈടാക്കാനാണ് നിർദ്ദേശം. പുരപ്പുറ സോളാർ സംവിധാനങ്ങളിലേക്കും സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദനത്തിലേക്കും കൂടുതൽ പേർ മാറുമ്പോൾ വൈദ്യുതി വിതരണ കമ്പനികളുടെ വരുമാനം കുറയുന്ന സാഹചര്യത്തിലാണ് ഇത്. ഗ്രിഡിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നവരുടെ എണ്ണം കുറയുമ്പോഴും വിതരണ ശൃംഖല പ്രവർത്തന ചെലവ് ഉയർന്നു നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ തീപിടുത്തം. പിൻവശത്തെ 2 കോച്ചുകൾ കത്തിനശിച്ചു. ആളപായമില്ല. ഒട്ടേറെ ലഗേജുകൾ കത്തിനശിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ ഞായറാഴ്ച പുലർച്ചെ 5:15 രാജസ്ഥാനിലെ കോട്ടയ്ക്കടുത്ത് വെച്ച് തീപിടിച്ചത്. കാരണം വ്യക്തമല്ല. റെയിൽവേ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഞായറാഴ്ച ദുൽഹജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയമായ വിവരം ലഭിക്കാത്തതിനാൽ ദുൽഹജ് 1 May 19 ബലിപ്പെരുന്നാൾ May 28 ആയിരിക്കുമെന്ന് സംയുക്ത മഹൽ ജമാഅത്തെ ഖാസിമാരായ കാന്തപുരം AP അബ്ദുൽ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖൽ അൽബുഖാരിയുടെ പ്രതിനിധി സയ്യിദ് അബ്ദുല്ല ഹബീബ് അൽബുഖാരി, കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണീൻകുട്ടി മൗലവി, വിസ്ഡം ഹിലാൽ വിംഗ് ചെയർമാൻ അബൂബക്കർ സലഫി എന്നിവർ അറിയിച്ചു. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് നജീബ്, ഭാര്യ റഷീദ എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുഹമ്മദ് നജീബിനെ വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കാൻ അന്വേഷക സംഘം കോടതിയിൽ അപേക്ഷ നൽകും. മധ്യവേനൽ അവധിക്കുശേഷം സ്കൂൾ തുറക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ പൂർണ്ണതോതിലായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. പ്രഥമാധ്യാപക നിയമനം, പാഠപുസ്തക വിതരണം, സ്കൂൾ പരിസരം വൃത്തിയാക്കൽ എന്നിവ മന്ദഗതിയിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒട്ടേറെ നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്ത ജീവനക്കാർക്ക് ഒന്നര മാസം കഴിഞ്ഞിട്ടും വേതനം നൽകിയില്ലെന്ന് റിപ്പോർട്ടുകൾ. ബംഗളൂരു മൈസൂരു ദേശീയപാതയിൽ ചന്നഗൌഡ ദോടിക്ക് സമീപം 4 അംഗസംഘം കാർ തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ച് 26 ലക്ഷം രൂപ കവർന്നു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ഊട്ടി പുഷ്പമേള ഇന്ന് തുടങ്ങും. സസ്യോദ്യാനത്തിൽ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും മഴ ഭീഷണി ഉയർത്തുന്നുണ്ട്. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാർ കത്തി ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മരിച്ച സോനയുടെ അമ്മാവൻ സത്യൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് SPക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബന്ധുക്കൾ. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന എടയന്നൂരിലെ SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ ഇന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി റൂബി കെ ജോസ് മുമ്പാകെ തുടങ്ങും. ഒന്നാം സാക്ഷി കീഴൂർ റിയാസ് മൻസിൽ കെ റിയാസിനെ ഇന്ന് വിസ്തരിക്കും. 8 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങുന്നത്. 2018 February 12 രാത്രി ചായക്കടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. മംഗളൂരു കുന്താപുരയ്ക്ക് സമീപം ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ആഘാതം കൂട്ടിയത് പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് CPM ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. പാലക്കാട് ജില്ലയിൽ വിമതപക്ഷമുണ്ടായത് ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യ നിലപാട് മൂലമാണെന്നും ആരോപണമുയർന്നതായി സൂചനയുണ്ട്. മുതിർന്ന നേതാവായ AK ബാലന്റെ നിലപാടുകൾക്കെതിരെയും പ്രതിഷേധം ഉയർന്നു. തുടർച്ചയായി ലഹരിക്കേസുകളിൽ പ്രതികളാകുന്നവരെ വിചാരണ കൂടാതെ കരുതൽ തടങ്കിലാക്കാൻ അനുമതി നൽകുന്ന പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ NDPS നിയമം സംസ്ഥാനത്ത് ഹിറ്റാകുന്നു. 2025 ആദ്യമായാണ് ഈ നിയമപ്രകാരം മയക്കുമരുന്ന് കടത്തുകാരെ കരുതൽ തടങ്കലിലാക്കി തുടങ്ങിയത്. നിലവിൽ 104 പേരാണ് കരുതൽ തടങ്കലിൽ ഉള്ളത്. ഇതിൽ 18 പേരും കാസർഗോഡ് ജില്ലക്കാരാണ്. വോട്ട് ചെയ്യാനെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും തിരിച്ചു വന്നില്ലെന്ന് റിപ്പോർട്ടുകൾ. ഹോട്ടൽ കെട്ടിട നിർമ്മാണ മേഖലകൾ ഉൾപ്പെടെ വൻ പ്രതിസന്ധിയിലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കണ്ണൂർ താളിക്കാവിലെ പള്ളിപ്പരിസരത്ത് വെച്ച് 5 വയസ്സുകാരി ഉൾപ്പെടെ 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. എല്ലാവരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ വാർഷിക സമ്മേളനം കാസിക്കോൺ 26 സമാപിച്ചു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റ് റിപ്പോർട്ട്. പദ്ധതി നടത്തിപ്പിലും വസ്തുനികുതി നിർണയത്തിലും അപാകമെന്ന് റിപ്പോർട്ടുകൾ. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം OSM 12ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ മാർക്കിനെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക തള്ളി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. OSM സംവിധാനം പിഴവുകളില്ലാത്തതാണെന്നും സുതാര്യമായ ഉത്തരക്കടലാസ് പരിശോധനയ്ക്കായി അന്താരാഷ്ട്ര തലത്തിൽ പിന്തുടരുന്ന മാതൃകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പുനർമൂല്യനിർണയത്തിനും ഉത്തരക്കടലാസ് ഒത്തുനോക്കലിനുമുള്ള ഫീസ് 100 രൂപയാക്കി കുറച്ചതായും അറിയിച്ചു. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയും റഷ്യയിലേക്ക് 600 ഡ്രോണുകളയച്ച് തലസ്ഥാനമായ മോസ്കോയിലും പരിസരത്തും യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ മരിച്ചു. ഞായറാഴ്ച പുലർച്ചെ മോസ്കോ മേഖലയിലെ എണ്ണ പ്രകൃതിവാതക ശുദ്ധീകരണശാലയെ ലക്ഷ്യമിടുന്ന ആക്രമണത്തിലാണ് ഇന്ത്യൻ തൊഴിലാളി മരിച്ചത്. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. റഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പരാമർശത്തെ വിമർശിച്ച് പാക് സൈന്യം. പ്രതിരോധം, നിർണായക മൂലകങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ഇന്ത്യയും നെതർലൻഡ്സും 17 കരാറുകളിൽ ഒപ്പിട്ടു. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും യുഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള വൈറസ് ബാധയെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന ഞായറാഴ്ച പ്രഖ്യാപിച്ചു. 88 പേർ മരിക്കുകയും 300+ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്. UAE അബുദാബിയിലുള്ള ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണം. അൽ ദഫ്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ബറാക്ക ആണവ നിലയത്തിന് സമീപം ഞായറാഴ്ച ഉച്ചയോടെയാണ് ആക്രമണമുണ്ടായത്. നിലയത്തിന്റെ പ്രധാന സുരക്ഷാ വലയത്തിന് പുറമെ വൈദ്യുത ജനറേറ്ററിന് തീപിടിച്ചു. ആളപായമോ പരിക്കോ ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം നാടെങ്ങും നടക്കുമ്പോൾ കുടിവെള്ളത്തിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ കലരുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ പൊതുശൌചാലയത്തിൽ നിന്നുള്ള മലിനജലമാണ് ഇരിട്ടി പുഴയിൽ ചേർന്ന് ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സായ പഴശ്ശി ജലസംഭരണിയിലേക്ക് എത്തുന്നത്. ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സിലേക്കാണ് മലിനജലം കലരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഉപയോഗശൂന്യമായ ജലസംഭരണിക്ക് സമീപം മാലിന്യം തള്ളുന്നുവെന്ന് റിപ്പോർട്ടുകൾ. മാഹി മേഖലയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോറം 19 മുതൽ ലഭ്യമാക്കും. മാഹി മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠിച്ച സ്കൂളുകളിൽ നിന്നാണ് അപേക്ഷാ ഫോറം ലഭിക്കുക. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെ 5-8 ക്ലാസുകളിലെ പൊതുപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 5-ാം തരത്തിൽ 92.43%, 8-ാം തരത്തിൽ 97% വിജയം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെ 23 runs തോൽപ്പിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഈ സീസണിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി. 13 കളിയിൽ 9 വിജയവുമായി 18 പോയിന്റോടെയാണ് നിലവിൽ ചാമ്പ്യന്മാർ പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിച്ചത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തോൽവി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

0: അസുരഗോത്രം നാടകം അഞ്ചാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: നാദം മുരളി ഭീമസേനൻ, മിലൻ ഷാ ഘടുൽക്കജൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, ഉഷാപ്രദീപ് വിളമന കുന്തിദേവി, നിഷ എം നമ്പ്യാർ ഹിഡുംബി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം നാടകം അഞ്ചാം ഭാഗം. വാരണാവതത്തിൽ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട കുന്തിദേവിയും മക്കളും ഹിഡുംബവനത്തിലാണ് പ്രവേശിക്കുന്നത്. അവിടെ സഹോദരങ്ങളായ ഹിഡുംബനും ഹിഡുംബിയുമുണ്ട്. ഭീമസേനൻ ഹിഡുംബനെ കൊല്ലുകയും ഹിഡുംബിയെ ഭാര്യയാക്കുകയും ചെയ്തു. അധികം താമസിയാതെ ഹിഡുംബവനത്തിൽ നിന്നും കുന്തിയും സംഘവും ഏകചക്രയിലേക്ക് യാത്ര പോവുകയാണ്. ഗർഭിണിയായ ഹിഡുംബിയെ സംരക്ഷിക്കാൻ അവർ തയ്യാറാവുന്നില്ല. കാട്ടിൽ ആരുടെയും സഹായമില്ലാതെ ഹിഡുംബി ഘടുൽക്കജിന് ജന്മം നൽകുകയും വളർത്തുകയുമാണ്. വന്യമൃഗങ്ങളോട് കലഹിച്ചും കളിച്ചും കഴിയുന്ന ഘടുൽക്കജൻ വളർന്ന് അമ്മയ്ക്ക് തുണയാവുന്നു.
1: ഒളിച്ചിരിക്കാതെ മുന്നിലേക്ക് വാടാ.
0: വാരണാവതത്തിൽ അരക്കിലത്തിൽ അവസാനിക്കുമെന്ന് കരുതിയ പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്ന അറിവ് ഹസ്തിനപുരിയിൽ ദുര്യോധനനും ശകുനിക്കും കർണനും സഹിക്കാനാവുന്നില്ല. ദ്രുപദ രാജപുത്രി പാഞ്ചാലിയെ അർജുനൻ വരിക്കുകയും കുന്തിദേവി അഞ്ചു മക്കളുടെയും ഭാര്യയായി ദ്രൗപദിയെ തീരുമാനിക്കുകയും ചെയ്ത കാര്യവും അവർ അറിയുന്നു. പാഞ്ചാലി സമേതം പാണ്ഡവരും കുന്തിദേവിയും ഹസ്തിനാപുരിയിലേക്ക് വരികയാണ്. അർജുനന് മാത്രം ആഗ്രഹിച്ച പാഞ്ചാലിക്ക് അഞ്ചുപേരെയും വിവാഹം കഴിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ദുര്യോധനനെതിരെ പരാതിയുമായി കുന്തിദേവി ഗാന്ധാരിയുടെ അരികിലെത്തുന്നു. ഗാന്ധാരി തന്റെ സഹോദരൻ ശകുനിയോടും ദുര്യോധനനോടും ഈ കാര്യങ്ങൾ പറയുന്നു.
2: ഒന്നും അറിയില്ല എനിക്ക്. അനിയത്തി കുന്തി എന്നും പരാതി പറയും. അവളുടെ മക്കളെ നീയും അനുജനും ചേർന്ന് ഉപദ്രവിക്കുന്ന കഥകൾ. ഇപ്പോൾ വാരണാവധത്തിലെ അഗ്നിബാധയും. മോനെ, നീ എന്താ ഇങ്ങനെ?
3: ഞാനെന്താ ഇങ്ങനെ? ഞാൻ എങ്ങനെയാണ് അമ്മേ? എന്റെ നിറം എന്താ? എന്റെ കണ്ണുകൾ എങ്ങനെയാ? അങ്ങ് കണ്ടിട്ടുണ്ട്?
0: നിശ്ചിത വ്യവസ്ഥയനുസരിച്ചുള്ള ചൂതുകളിയിൽ പാണ്ഡവർ പരാജയപ്പെടുകയും കരാറനുസരിച്ചുള്ള വനവാസത്തിന് അവർ പോവുകയും ചെയ്തു. തന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായ ഭർത്താക്കന്മാരെ കുറിച്ച് പാഞ്ചാലി ആക്ഷേപമുന്നയിക്കുന്നു. വനവാസത്തിലെ കഠിന ജീവിതത്തിന് സഹായവുമായി ഭീമസേനന്റെ ഹിഡുംബി പുത്രൻ ഘടുൽക്കജിനെത്തുന്നു. എന്നാൽ ഘടുൽക്കജിന്റെ സഹായവും സാമീപ്യവും പാഞ്ചാലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പാഞ്ചാലിയെ ഉപദ്രവിക്കാനെത്തിയ ജഡാസുരനെ അയാളുടെ സുഹൃത്തുകൂടിയായ ഘടുൽക്കജൻ കൊല്ലുന്നു. തന്റെ നിറവും കുലവും അധിക്ഷേപിച്ച പാഞ്ചാലിയോടും പാണ്ഡവരോടും വിട പറഞ്ഞ് ഘടുൽക്കജൻ യാത്രയാവുന്നു, നിസ്സഹായനായി ഭീമസേനൻ.
4: ഘടുൽക്കജ, എന്താ എന്താ വന്നത്? മതിയായില്ല നിനക്ക്?
5: ക്ഷമിക്കണം, ഇവിടം വിടുകയാ ഞാൻ. അതിനു മുമ്പ് മഹാറാണിക്കിതാ ഒരു ഉപഹാരം. സ്വീകരിക്കാൻ ദയവുണ്ടാകണം. രാജസഭയിൽ ഒരു സ്ത്രീയുടെയും മടിക്കു തഴിക്കുന്നത് തടയാൻ ആര്യഗോത്രത്തിൽ ആണുങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അസുരനീതി അങ്ങനെയല്ല. ജഡൻ എന്റെ മിത്രമാണ്. പക്ഷേ ഒരു പെണ്ണിന്റെ നേർക്ക് കൈനീട്ടിയ ഒരു നീചന്റെയും യാചനക്ക് സൗഹൃദത്തിന്റെ ഔദാര്യം അനുവദിക്കില്ല ഞാൻ. മഹാറാണിയെ പ്രാപിക്കാനോങ്ങിയവന്റെ യാചന കേട്ട് ക്ഷമ കൽപ്പിക്കുന്ന ന്യായാധിപനുമല്ല ഞാൻ. നിങ്ങളുടെ

0: പോലും സ്പർശിക്കില്ല ഇനി ആരും. ഇത് ഘടോത്കജന്റെ വാക്ക്. വാക്ക് തെറ്റിച്ചാൽ ഇതായിരിക്കും ഫലം.
1: ജടൻ,
0: ജടന്റെ ശിരസ്.
2: പടയൊരുക്കത്തിന്റെ നാൾവഴികളിൽ കൂടെ കൂട്ടിയവരെയും കൂടെ നിൽക്കുന്നവരുടെയും ആത്മാർത്ഥത സംശയിക്കപ്പെടുകയാണ്. ആചാര്യന് പോലും തുറന്നു പറയേണ്ടി വരുന്ന ഗതികേട്, ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാടുകൾ, പരസ്പരം പൊരുതാനുറച്ച് ഇരുപക്ഷത്തുമുള്ളവരോട് ഒരേ ബന്ധമാണ് ആചാര്യനും പിതാമഹനും. ആസന്നമായ യുദ്ധത്തിൻ്റെ ആകുലതകൾ അലയടിക്കുമ്പോൾ ആത്മസംഘർഷങ്ങൾക്ക് ആശ്വാസമേകാൻ ഗംഗാതീരം. മഹാഭാരതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രം തന്നെയാണ് ഗംഗാനദി. ഭീഷ്മ പിതാമഹന് സ്വന്തം അമ്മ തന്നെ. മറ്റു പലർക്കും ഗംഗാനദിയോട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. യുദ്ധകാഹളത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ഭീഷ്മ പിതാമഹൻ അമ്മ ഗംഗാദേവിയെ കാണുവാൻ ആ നദീതീരത്ത് എത്തുകയാണ്.
3: അമ്മേ ഗംഗാദേവി, പുണ്യജലമൊഴുകുന്ന ഈ നദിക്കരികിൽ നാളെ മുതൽ ഒരു നദി ഒഴുകും. പോരാളികളുടെ രക്തം കൊണ്ടു നിറഞ്ഞ നദി. ബന്ധുക്കളാണ് ഇരുപക്ഷത്തും. ബന്ധം തന്നെ നമുക്ക് ബന്ധനം. വംശവൃക്ഷത്തിൻ്റെ കാവലായി മൂന്ന് തലമുറകൾ. ഇനിയും ഇതൊക്കെ സഹിച്ച് കഴിയണം.
2: ആദരവാണോ ഗുരുത്വമാണോ എന്തു തന്നെയാണെങ്കിലും ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന പിതാമഹനോടും ഗുരുനാഥനോടും അനുഗ്രഹം തേടി എത്തിയിരിക്കുകയാണ് യുധിഷ്ഠിരൻ. അനിവാര്യമായ ജയത്തിന് അടിയറവ് പറയിപ്പിക്കേണ്ടതും മഹാരഥന്മാരായ ആ വൻവൃക്ഷങ്ങളെയാണ് എന്ന തിരിച്ചറിവ് പാണ്ഡവ പക്ഷത്തിനുണ്ട്. ആശീർവാദവും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ അത് പകർന്നു നൽകിയവരോട് തന്നെ പൊരുതേണ്ടി വരിക. ബന്ധുജനങ്ങളും ഗുരുശിഷ്യന്മാരും ഏറ്റുമുട്ടുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ മഹാഭാരത യുദ്ധത്തിന്റെ രണഭേരി മുഴങ്ങുമ്പോൾ അസുരഗോത്രത്തിന്റെ അഞ്ചാം ഭാഗത്തിന് ഇവിടെ തിരശീല ഉയരുന്നു.

0: പറഞ്ഞിട്ടുണ്ട്, നിന്റെ അച്ഛൻ ഒരുപാട് വിശന്നപ്പോ പരിചരിക്കാൻ ആളില്ലാതെ ഒറ്റക്ക് കിടന്നപ്പോ സൃഷ്ടിച്ച തന്തയെ കാണാഞ്ഞപ്പോ വളർന്നപ്പോ മനുഷ്യന് പിറന്നവനെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊപ്പം കൂട്ടാതായപ്പോ ഒറ്റപ്പെടലിന്റെ വേദന വീണ്ടും ഓളം കരയിപ്പിച്ചിട്ടുണ്ട് നിന്റെ അച്ഛനെ. പക്ഷേ നീ എന്തിനാണാവോ കരയുന്നത്?
1: ഓഹോ, കരയുന്ന കുഞ്ഞിനോടാണോ നിന്റെ കഥ പറച്ചിൽ? കുറച്ചുനാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്താ പറ്റിയത്?
0: പറ്റിയില്ല, പറ്റാനിരിക്കുന്നതേയുള്ളൂ. അറിഞ്ഞില്ലേ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുക?
1: അറിഞ്ഞു, പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
0: ആയുധങ്ങൾ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ ഒരുങ്ങുകയാ സഹോദരങ്ങൾ. മഹാബലശാലിയായ ഭീമസേനന്റെ കരുത്തിൽ വിജയം സ്വപ്നം കണ്ട് നടക്കുക പാണ്ഡവർ.
1: മറുപക്ഷത്ത് മഹാരഥന്മാർ ഒരുപാടില്ലേ? ആയുധബലവും ആൾ

0: മനസ്സിലെ വെറുപ്പ് അടങ്ങുന്നില്ല അല്ലേ?
1: വെറുപ്പല്ല, യാഥാർത്ഥ്യം. കാടന്മാർ അപരിഷ്കൃതർ, നഗരവാസികൾ പരിഷ്കാരികൾ. എന്നിട്ടും അധികാരം സ്വന്തമാക്കാൻ രക്തബന്ധം മറന്ന് സർവനാശം വിതയ്ക്കുന്ന യുദ്ധത്തിനൊരുങ്ങുക പരിഷ്കാരികൾ. ഇരാവാ, നീ അറിഞ്ഞില്ലേ വിശേഷങ്ങളൊക്കെ?
2: അറിഞ്ഞു. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ നേരമായി.
1: ഒരിക്കൽ മൂർച്ച കൂട്ടിയിട്ട് മതിയായില്ലേ നിനക്ക്? ഇനിയും ആയുധം പ്രയോഗിച്ച് മരണം ഇരന്നു വാങ്ങണോ?
2: ധീരന്മാർക്ക് മരണം ഒരിക്കലേ ഉള്ളൂ. അടർക്കളത്തിൽ പൊരുതി മരിക്കുന്നത് അഭിമാനമല്ലേ?
1: ആർക്ക്? അമ്മയ്ക്കോ ഭാര്യക്കോ മക്കൾക്കോ വേണ്ടിയാണോ യുദ്ധം? അടർക്കളത്തിലെ അഭിമാന മരണം കൊണ്ട് നമുക്കെന്ത് നേട്ടം? ആശ്രിതരെ അനാഥരാക്കുന്ന അഭിമാനം എനിക്ക് വേണ്ട. യുദ്ധത്തിന് ഞാനില്ല.
0: ആർക്കോ വേണ്ടി അല്ലല്ലോ, നിന്റെയും ഇവന്റെയും അച്ഛന്മാർക്ക് വേണ്ടിയല്ലേ. അന്യരാണോ അവരൊക്കെ?
2: ശരിയാണ്, ആ ചോരയിൽ പിറന്ന മക്കളല്ലേ ഏട്ടാ നമ്മൾ.
1: ഒരേ ചോരയാണെന്ന ഓർമ്മ അവർക്കില്ലാത്തതെന്തേ? മാതൃകുലത്തിന്റെ അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരിക്കുകയല്ലേ?

0: എന്നെയൊക്കെ ആര് വിളിച്ചു യുദ്ധത്തിന്?
1: ഏട്ടൻ പറഞ്ഞു വരുന്നത്
0: വീരസ്വർഗം എന്ന വിഡ്ഢിത്തത്തിന് വഴങ്ങാൻ ഞാനില്ലെന്ന്. അച്ഛന്റെ സ്നേഹമറിയാതെയാ ഞാൻ വളർന്നത്. എന്റെ മകന് അഗതി വരാൻ പാടില്ല. എന്റെ രക്തസാക്ഷിത്വം കൊണ്ട് എന്റെ അമ്മയും അനാഥയാകരുത്. നീ വാ, നമുക്കൊന്ന് പുറത്തിറങ്ങാം.
2: മോനെ, എന്റെ മോൻ, അവന്റെ ഉള്ളറിയാം എനിക്ക്. പക്ഷെ എന്തു പറയാൻ, ദൈവങ്ങളെ, മതയാനകളോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന അവന്റെ അച്ഛന് ആപത്തൊന്നും വരുത്തല്ലേ. ദീർഘായുസ് അനുഗ്രഹിക്കണേ. ആരാണത്?
3: പണ്ടൊരു ഭാര്യയോട് ഭർത്താവ് ചോദിച്ചിരുന്നു ഇതുപോലെ, നീ ആരെന്ന്.
2: മുനിശാപത്തിന്റെ ന്യായീകരണം ഉണ്ടായിരുന്നു ദുഷ്യന്ത മഹാരാജാവിന് പറയാൻ. ശപിക്കാൻ ഇവിടെ ദുർവാസാവ് മഹർഷിയില്ല. ശപിക്കപ്പെടാൻ ശകുന്തളയ്ക്ക് പകരം ഈ ഹിടുമ്പി മാത്രം.
3: സുഖല്ലേ നിനക്ക്?
2: സുഖം. ആ ചോദ്യം കേൾക്കാൻ ഒരു സുഖമുണ്ട്. മകനെ കണ്ടില്ലല്ലോ.
3: കണ്ടു, എല്ലാം കേൾക്കുകയും ചെയ്തു.
2: അപ്പോ അങ്ങിവിടെ
3: അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ആദർശധീരനാണ് എന്റെ മകൻ.
2: എന്റെ മകൻ, എന്റെ ഭർത്താവ്. എന്റെ മാത്രം ഭർത്താവെന്ന് പറയാൻ എനിക്കെന്താ അവകാശമല്ലേ?
3: ഹിടുമ്പി, നീ എന്റെ പ്രഥമ ഭാര്യയാണ്, മറന്നിട്ടില്ല ഇതുവരെ.
2: കേട്ടിട്ടുണ്ട്, ആദ്യം വീഴ്ത്തിയ വേട്ടമൃഗത്തെ എത്ര വർഷം നായാടിയാലും മറക്കാത്ത രാജാക്കന്മാരെ കുറിച്ച്. കാശിരാജപുത്രിയോ ദ്രൗപദിയോ ആരാണ് സുന്ദരി? അവരെക്കാൾ മിടുക്കിയാണോ ബലന്ധര? കൂട്ടത്തിൽ വെറും ഒരു വേട്ടമൃഗമായ ഞാനും.
3: ഹിടുമ്പേ, മഹാബലവാനാണ് ഭീമസേനൻ, പക്ഷേ ഏറെ ദുർബലമാണ് ഈ മനസ്സെന്ന് ആർക്കും അറിയില്ല.
2: അത് മറ്റാരെക്കാളും നന്നായി എനിക്കല്ലേ അറിയുന്നത്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ഒരു തുണയുമില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നപ്പോ ഓർക്കുന്നില്ലേ? വാരണാവതത്തിലെ കത്തി അമർന്ന അരക്കിലെത്തുന്ന രക്ഷപ്പെട്ടെത്തി ഈ കാട്ടിൽ വെച്ച് സർവം സമർപ്പിച്ചവളെ അമ്മയുടെയും സഹോദരങ്ങളുടെയും വാക്ക് കേട്ട് നിഷ്കരുണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ.
0: വേണ്ട, തുടരുത്. എന്റെ ഗന്ധം തന്നെ അമ്മയ്ക്കും സ്പർശിക്കേണ്ട.
3: ഇരാവാനല്ലേ അർജുന പുത്രൻ? ഇരാവാൻ കേട്ടിട്ടുണ്ട്.
0: മക്കൾ, കേട്ടറിവ് മാത്രമുള്ള മക്കൾ. മണ്ണിൽ വിത്തുപാകിയവർ കായ്ഫലം തേടി തിരിച്ചു വരും പോലെ അല്ലേ?
2: മോനെ, ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല നിന്റെ അച്ഛൻ. നീ കാരണം അങ്ങനെ സംഭവിച്ചുകൂടാ.
3: അവൻ പറയട്ടെ ഹിടുമ്പി, അതിനവൻ അവകാശമുണ്ട്. അത്രയ്ക്ക് അപരാധമാ അവനോടും നിന്നോടും ഞാൻ ചെയ്തത്. മകന് താരാട്ട് നിഷേധിച്ചൊരച്ഛനാണ് ഞാൻ. നിനക്കത് ഉണ്ടായിക്കൂടാ. അച്ഛനെ പോലെ യോഗ്യനായി വളരണം മോനെ. ആദ്യമായി കാണുകയാ എന്റെ ആദ്യത്തെ പേരമകനെ. പോർവിളികളെല്ലാം നിലക്കട്ടെ, മുത്തച്ഛൻ വരും നിന്നെ ഓമനിക്കാൻ. തൽക്കാലം ഈ മാല ഇരിക്കട്ടെ.
0: അച്ഛാ,
3: ഈ ഗന്ധം എനിക്കിഷ്ടമാണ് മോനെ.
1: വലിയച്ഛാ, അങ്ങയുടെ വരവ് വെറുതെയല്ലെന്നറിയാം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
3: പടയൊരുക്കമാണ്. ഇരുപക്ഷത്തും മഹാരഥന്മാർ യോദ്ധാക്കളെ അണിനിരത്താനുള്ള ശ്രമത്തിലാണ്.
0: ചെറിയ യുദ്ധമല്ല ഇത്. കേശവൻ കൂടെയുണ്ടെന്ന അഹങ്കാരം, ശത്രുപക്ഷത്തെ കരുത്തറിയാതെയുള്ള യുദ്ധം. വിജയം അനായാസമല്ല, കരുതിയിരിക്കുക.
3: ഏട്ടൻ വിജയപ്രതീക്ഷയില്ല, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷ. നാല് അക്ഷൗഹിണികൾ അധികമാണ് കൗരവപക്ഷത്ത്. ഭീഷ്മരും ദ്രോണരും കൃപരും കർണനും അശ്വത്ഥാമാവുമൊക്കെ അവരുടെ കരുത്ത.
0: പടയണയിൽ ആളെ കൂട്ടാനുള്ള ലക്ഷ്യമായിരിക്കും ഈ വരവിൽ അല്ലേ?
3: കടോൽഖച, പാണ്ഡവ സൈന്യത്തിന് ഒരു മുതൽക്കൂട്ടാവും നീ.
1: ക്ഷത്രിയ യോദ്ധാക്കൾ ഏറ്റുമുട്ടുന്നിടത്ത് നമുക്കെന്ത് കാര്യം അല്ലേ ഏട്ടാ?
3: ക്ഷത്രിയ രക്തം തന്നെയല്ലേ നിങ്ങളുടെ ശിരകളിൽ?
0: ആണോ? ക്ഷത്രിയ രക്തമാണോ പിതാവേ? ഔചിത്യബോധമില്ലാത്ത ആവശ്യക്കാരനാണങ്ങ്. കേൾക്കാൻ ഏറെ കൊതിച്ച വാക്കായിരുന്നു അത്. ക്ഷത്രിയ
1: കാമ്യകത്തും ദ്വൈതവനത്തിലും പാണ്ഡവൻ

0: തുണയായി നിന്ന ഘടോത്കച്ചനെ ഒഴിവാക്കാനായിരുന്നില്ലേ നിങ്ങളുടെ ഗന്ധമാന്തര യാത്ര? അസുരൻ, രാക്ഷസൻ, കാടൻ, വനവാസി, പര്യായങ്ങൾ ഏറെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും കേൾക്കാൻ കൊതിച്ചിരുന്നു സിരകളിൽ ക്ഷത്രിയ രക്തമുള്ളവനെന്ന്.
1: മോനെ
2: പറയട്ടെ, മക്കൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. പക്ഷെ മക്കളെ, വരാനിരിക്കുന്നത് മഹാഭാരത യുദ്ധമാണ്. ലക്ഷക്കണക്കിന് പടയാളികൾ, നൂറുകണക്കിന് വീരയോദ്ധാക്കൾ, മഹാരഥന്മാർ. ലോകമുറ്റുനോക്കുന്ന രണാങ്കണത്തിൽ കരുത്തിന്റെ വീരഗാഥ രചിക്കുന്ന പോരാളികളിൽ എന്റെ മകനും ഉണ്ടാവണം. ഇതൊരച്ഛന്റെ ആഗ്രഹമാണ്.
3: ക്ഷമിക്കണം, അവർക്കിഷ്ടമില്ലാത്ത ഒരു യുദ്ധം നയിക്കാൻ നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ ജയവും തോൽവിയും ഞങ്ങളെ ബാധിക്കുന്നില്ല. ജയിച്ചാലും തോറ്റാലും എനിക്കും മക്കൾക്കും കാടഭയം.
2: ശരിയാവാം, വസുദേവകൃഷ്ണന്റെ ഉപദേശമായിരുന്നു കുരുക്ഷേത്രത്തിലെ ശുക്രനക്ഷത്രമാകും ഘടോത്കചനെന്ന്. കേട്ടപ്പോൾ വേറൊന്നും ആലോചിച്ചില്ല, വരരുതായിരുന്നു അല്ലേ? ഭാഗ്യവിത്തിന്റെ വിളവ് കൊയ്യാൻ വന്നതല്ല ഞാൻ. ഹിഡുംബി, മക്കളെ, ഞാൻ ഇറങ്ങുന്നു. പോകുന്നത് രണഭൂമിയിലേക്ക്. യുദ്ധഗതി അനിശ്ചിതമാണല്ലോ. യാത്ര ചോദിക്കുന്നു. അതിന് മുമ്പ് ഒരു കടം വീട്ടാനുണ്ട്. മോനെ, അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചുകീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം ആവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവി ദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ. ജന്മം നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു. മക്കളെ, ആയിരമാനകളുടെ മസ്തിഷ്കം തകർക്കാൻ കരുത്തുള്ള ഈ കരങ്ങൾ കുപ്പി യാചിക്കുകയാണ് ഈ ഭീമസേനൻ.
4: അങ്ങനെ പറയരുത്. ഭാവി ഭാരതം ഭരിക്കേണ്ടതാരെന്ന് നിശ്ചയിക്കുന്ന യുദ്ധമാണ്. ധർമ്മപക്ഷത്തിന്റെ ജയപ്രതീക്ഷ അങ്ങിലാണ്. പെണ്ണിന്റെ മടിക്കുത്തഴിച്ചവനെയും കള്ളച്ചൂത് കളിച്ചവരെയും ഒക്കെ ശിക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുത്ത ധീരനാണ് അങ്ങ്. അനിവാര്യമാണ് അങ്ങയുടെ ജയം. അതിനെ കരുത്താവാൻ അടർക്കളത്തിൽ ഉണ്ടാകും ഞാൻ. തീർച്ച

ശത്രുവിന്റെ നിഴൽ പോലും ദേഹത്ത് പതിയാതെ കാത്തോളണം. ഒരു മകന്റെ കടമയാണത്. ഇതാ കൊണ്ടുപോയിക്കോളൂ. ശത്രുപക്ഷത്തിനു നേരെ ജയിച്ചു കയറാൻ ഭീമസേനന് കൂട്ടുണ്ടാവും ഈ ഹിഡുംബി പുത്രൻ.

0: കർണ.
1: ഏ, മഹാറാണി കുന്തിദേവി?
0: അതെ, ഞാൻ തന്നെ.
1: അയ്യോ, അന്ന് ഈ സമയത്ത്
0: നിന്നെ ഒന്ന് കാണാൻ.
1: എന്നെയോ? കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങേ വന്ന് കാണുമായിരുന്നല്ലോ. എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ കർണ.
1: ദേവി, എന്താണിത്? നാളെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുമ്പോൾ അങ്ങയുടെ മക്കളെ എതിരിടുന്ന കുരുപക്ഷ യോദ്ധാവല്ലേ ഞാൻ? എന്നിട്ടും ഈ കൂടിക്കാഴ്ച?
0: യുദ്ധം ഒഴിവാക്കണമെന്ന് പറയാൻ.
1: അങ്ങ് എന്താണ് ഈ പറയുന്നത്? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇനിയൊരു മാറ്റം അസംഭാവ്യം.
0: ഒരാൾ വിചാരിച്ചാൽ സംഭാവ്യം.
1: ഏ, ആരാണ് അയാൾ?
0: പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരാൾ, കർണൻ.
1: ദേവി ഫലിതം പറയുകയാണോ? കുരുപക്ഷ യോദ്ധാവായ ഞാൻ പാണ്ഡവർക്ക് സ്വീകാര്യനാവുന്നത് എങ്ങനെ?
0: പ്രഥമ കൗന്ദയനാണ് കർണൻ എന്ന സത്യം ഈ അമ്മ വിളിച്ചു പറയുമ്പോൾ. ഞാൻ നിന്റെ പെറ്റമ്മയാണ് മോനെ.
1: അല്ല അല്ല, രാധയാണ് എന്റെ അമ്മ, അതിരഥനാണ് എന്റെ അച്ഛൻ.
0: യാഥാർത്ഥ്യം അതല്ലെന്ന് അവർക്കും അറിയാം.
1: യാഥാർത്ഥ്യമോ? എന്ത് യാഥാർത്ഥ്യം?

0: ഇല്ല. കാരണം അവരുടെ പാതിവൃത്യമാണ് സംശയിക്കപ്പെടുക.
1: ആ പാതിവൃത്യം ഇന്നും സംശയിക്കപ്പെടില്ലേ? പുതിയ വെളിപ്പെടുത്തലുകൾ മഹാറാണിക്ക് അപമാനമല്ലേ?
0: അപമാനമാണ്, അന്നത്തെക്കാളേറെ.
1: പിന്നെന്തിനെ കഥ മെനയുന്നു?
0: കഥയല്ലിത് കർണ, സത്യം. രാധ നിന്റെ പെറ്റമ്മയല്ല എന്ന സത്യം അവൾക്കും അറിയാം, അതിരഥനും അറിയാം.
1: ആ സത്യം കർണനും അറിയാം നേരത്തെ തന്നെ. പെറ്റിട്ടത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല. പാലൂട്ടി സ്നേഹം നൽകി വളർത്തണം. എനിക്ക് സ്നേഹം വിളമ്പിയ എന്റെ അമ്മ രാധയാണ്.
0: അല്ലെന്ന സത്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും. കർണൻ കൗന്ദയനാണെന്ന സത്യം.
1: അരുത്, അതിന്റെ ഭവിഷ്യത്ത് അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്. ഹസ്തനപുരിക്ക് താങ്ങാനാവില്ല. മഹാറാണി കുന്തിക്ക് കിട്ടും പുതിയ വിശേഷണം. പിഴച്ചവൾ. മക്കളും ബന്ധുക്കളും വെറുത്തേക്കാം, പക്ഷേ പിറവിയുടെ പൊരുൾ പറയുന്നത് ഒന്നും നേടാനല്ല, ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാ. കർണ, 10,000 അടർക്കളത്തിൽ അസ്തമിക്കാതിരിക്കാൻ, സർവനാശം വിതക്കുന്ന യുദ്ധം ഒഴിവാക്കാൻ ഹസ്തിനാപുരത്തിന്റെ സിംഹാസനത്തിൽ നീ ഇരിക്കണം.
1: ഹോ, സ്വപ്ന സമാനമായ വാഗ്ദാനം! മഹാറാണിയുടെ മാതൃപദവും മാതൃരാജ്യത്തിന്റെ സിംഹാസനവും. ദേവി കർണന്റെ ആദർശത്തെക്കുറിച്ച് അങ്ങോർത്തില്ല. അല്ലെങ്കിലും പാണ്ഡവ കൗരവ സംഘട്ടനം ഇതുകൊണ്ടും തീരില്ല.
0: തീരും. കർണനില്ലാതെ സുയോധനൻ യുദ്ധത്തിനിറങ്ങില്ല.
1: ദേവി കർണന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഓർമ്മയില്ലേ ദ്രോണശിഷ്യരുടെ അഭ്യാസ കാഴ്ച? അർജുനനെ വെല്ലാൻ ആരുണ്ടെന്ന വെല്ലുവിളിക്ക് മറുപടിയായി ഞാൻ അസ്ത്രപ്രയോഗം നടത്തിയപ്പോൾ ജന്മദോഷം പറഞ്ഞ് അപമാനിച്ചത് ഓർമ്മയില്ലേ? അധിക്ഷേപങ്ങൾ കേട്ട് തളർന്നുപോയ എനിക്ക് അംഗരാജ്യം നൽകി ആശ്വസിപ്പിച്ചതും അഭിമാനം രക്ഷിച്ചതും സുയോധനൻ. അന്ന് മനസ്സിൽ കുറിച്ചിട്ട സൗഹൃദമാണ്, അത് മാറ്റിയെഴുതാൻ ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദവും മതിയാവില്ല, ഒരു ദിവ്യ മാതൃത്വവും തികയില്ല. മതി, ഇനിയൊന്നും പറയണ്ട, അങ്ങേക്ക് പോകാം.
0: കർണ, ഞാൻ പോകാം. കുരുക്ഷേത്ര ഭൂമിയിൽ നീ ആയുധം പ്രയോഗിക്കുന്നത് സ്വന്തം അനിയന്മാർക്ക് നേരെയാണെന്ന് മറക്കരുത്.
1: അടർക്കളത്തിൽ ആയുധമെടുത്ത് പൊരുതുന്നത് സ്വന്തം ജ്യേഷ്ഠനെതിരെയാണെന്ന് അങ്ങയുടെ മക്കൾ അറിയാതിരിക്കട്ടെ. അവർ തളരാതിരിക്കട്ടെ, പരാജയപ്പെടാതിരിക്കട്ടെ.
0: ആര് ജയിച്ചാലും തോറ്റാലും കുന്തിക്ക് കണ്ണീര് തന്നെ. മോനെ, ദാനശീലനാണ് കർണൻ എന്ന് കേട്ടിട്ടുണ്ട്. ഈ അമ്മയൊന്ന് ചോദിച്ചോട്ടെ.
1: ദാനം ചോദിക്കുന്നവരെ വെറുതെ വിടാറില്ല കർണൻ. അർജുനനു വേണ്ടി ഇന്ദ്രനും വന്നിരുന്നു കവചകുണ്ഡലങ്ങൾ ചോദിക്കാൻ. യുദ്ധമുഖത്തേക്ക് ഇനി നിരായുധനായി പോകേണ്ടി വന്നാലും ദുര്യോധന പക്ഷത്ത് നിന്ന് വ്യതിചലിക്കില്ല കർണൻ. കർണൻ കുന്തിദേവിക്ക് ദാനം നൽകുന്നു, അർജുനനൊഴികെയുള്ള നിങ്ങളുടെ മക്കളുടെ ജീവൻ. ഇത് കർണന്റെ വാക്ക്.
0: സഹസ്രകോടി സ്ഥിരാശൃംഖലകളുടെ ബന്ധമാണ് പ്രസവിക്കും മുമ്പേ 10 ഒരു ശരീരത്തിലെ 2 ജീവനുകൾ. ഒടുവിൽ അരികിൽ ചേർന്ന് കിടക്കുന്ന ചോരക്കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് അമ്മയെന്ന വിളി കേൾക്കുമ്പോൾ പേറ്റുനോവിന്റെ വേദന മറക്കും. കർണ, ഈ അഭിശപ്ത ജന്മത്തെ ഒന്ന് വിളിക്കുവോ അമ്മയെന്ന്? ആ വിളിക്ക് പോലും അർഹയല്ല ഞാനല്ലേ? എങ്കിൽ ജന്മം നൽകിയ നിമിഷം മുതൽ മാതൃവാത്സല്യം നിഷേധിച്ച നീചയായ ഈ അമ്മയോട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിർവീര്യനാക്കി പോർക്കളത്തിലേക്ക് തള്ളിവിടാൻ മാതൃത്വം വിളിച്ചു പറഞ്ഞ ഈ അപരാധിയോട് എന്റെ മകൻ ക്ഷമിക്കുകയെങ്കിലും ചെയ്യോ, ഞാൻ കാലു പിടിക്കാം.
1: അമ്മേ, മതി അമ്മേ. ഇങ്ങനെയൊന്നും പറയല്ലേ.
0: മോനെ, എന്റെ മോനെ.
1: നന്ദിയുണ്ട് ജന്മം തന്നതിന്. അനുഭവിച്ച പേറ്റുനോവിന്, നിഷ്കളങ്കയായ ഒരു പാവം സ്ത്രീയെ, രാധയെ അമ്മയായി തന്നതിന് നന്ദിയുണ്ട്
0: മോനെ. കർണ,
1: നദിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞാണെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. പറയരുത് ആ രഹസ്യം ഇരുചെവി അറിയരുത്.

0: പാവങ്ങളായ എന്റെ അച്ഛനമ്മമാരുടെ കണ്ണീര് കാണാൻ ഈ കർണന് കഴിയില്ല. അങ്ങ് പോയിക്കൊള്ളൂ.
1: എന്റെ മോനെ, ഭാരതം ഭരിക്കേണ്ടത് നീയാണ്. അമ്മയുടെ കണ്ണീരിനേക്കാൾ വലുതല്ല ഒരു ചക്രവർത്തി പദവുമെന്ന് തിരിച്ചറിയുന്ന നീയാണ് ശരി. നിന്നെ ഓർത്ത് അഭിമാനമാണ് എനിക്ക് ഈ നാട്ടിലെ അമ്മമാർക്ക്. കർണ, ഞാൻ പോകുന്നു.

0: അംഗരാജാവ് കർണൻ. ക്ഷത്രിയ കുലത്തിലെ മഹാറാണിയുടെ മാതൃത്വം, സൂര്യദേവന്റെ പിതൃത്വം, മഹാഭാരതത്തിന്റെ ഭരണസിംഹാസനം, യുദ്ധത്തിന് മുമ്പേ ജയമുറപ്പിച്ചു അംഗരാജൻ.
1: ആരാണത്? ആരായാലും വെളിച്ചത്തേക്ക് വരിക.
0: ആനന്ദലഹരിയിൽ സ്ഥലകാലബോധം മറന്നു അംഗരാജ.
1: സ്ഥലകാലബോധം ഓർമ്മിപ്പിക്കാൻ ഈ ഗംഗാതീരത്തെത്തിയ നീ ആരാണ്?
0: ഗംഗ അബദ്ധജന്മത്തെ അപായപ്പെടുത്താതെ പോറ്റമ്മയുടെ കൈകളിലെത്തിച്ച മറ്റൊരമ്മ. ഓ അത്ഭുതം! മൂന്നമ്മമാർ സ്വന്തമായ രാജാവേ, പ്രണമിക്കുന്നു ഞാൻ.
1: പറയൂ, എന്റെ ജന്മരഹസ്യങ്ങൾ അറിയുന്ന നീ ആര്?
0: ജന്മരഹസ്യമേറെയുള്ള അങ്ങ് ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു. കരകതമായ ചക്രവർത്തി പദമല്ലേ തള്ളിക്കളഞ്ഞത്?
1: അധികാരത്തെക്കാൾ വലുതായതുമുണ്ട് ആത്മസൗഹൃദം.
0: കാപട സൗഹൃദം അല്ലെങ്കിൽ യുദ്ധക്കൊതി, അടർക്കളത്തിൽ ആരെയോ തലകൊയ്യാനുള്ള രക്തദാഹം.
1: നീ
0: ആത്മസൗഹൃദം ആത്മാർത്ഥമായിരുന്നെങ്കിൽ, കരകതമായ ചക്രവർത്തി പദം ആത്മസുഹൃത്തിന് സമ്മാനിച്ചിരുന്നെങ്കിൽ ഈ കൂട്ടക്കുരുതി ഒഴിവാകുമായിരുന്നില്ലേ അംഗരാജ?
1: നിർത്തൂ, നീ ആരാണ്? അത് പറയൂ.
0: സമാന ദുഃഖിതർ.
1: സമാന ദുഃഖിതരോ?
0: അതെ, അഭ്യാസ കാഴ്ചയിൽ അപമാനിതനായി വളർത്തച്ഛന്റെ കൂടെ അങ്കണം വിടുമ്പോൾ കാതിൽ തുളച്ചു കയറിയ ആക്ഷേപശരങ്ങളില്ലേ പിറവിദോഷം?
1: കാതുകളിലല്ല, നെഞ്ചിലാണ് തുളഞ്ഞു കയറിയത്.
0: പാഞ്ചാലത്തെ സ്വയംവര മണ്ഡപത്തിൽ യന്ത്രപക്ഷിയുടെ കണ്ണുകളിൽ അസ്ത്രം തൊടുക്കുന്ന അങ്ങയോട് സൂതകുലത്തിലെ പുത്രവധു ആകില്ലെന്ന് പറഞ്ഞ പാഞ്ചാലിയുടെ വാക്കുകൾ.
1: കരളിൽ കോരിയിട്ട കനലുകളാണത്. അർജുനൻ, അംഗരാജന്റെ ആ ജന്മശത്രു, നീ പറഞ്ഞ യുദ്ധക്കൊതിയും രക്തദാഹവും ഒക്കെ അർജുനന് വേണ്ടിയാ.
0: അംഗരാജ,
1: ആശ്ചര്യമാകുന്നു, നീ ആരെന്ന് പറ.
0: നീചജന്മം എന്ന പഴി അങ്ങയെപ്പോലെ ഏറെ കേട്ടവൻ. പ്രമാണകോടിയിൽ സുയോധനൻ വിഷം കലർത്തിയ പായസം കുടിപ്പിച്ച് ബോധരഹിതനാക്കി കായലിൽ താഴ്ത്തിയ ഒരാളെ ഓർമ്മയുണ്ടോ?
1: ഭീമസേനൻ.
0: എന്റെ പിതാവ് ഹിടുമ്പിയാണ് എന്റെ അമ്മ.
1: ഘടോത്കചൻ കേട്ടിട്ടുണ്ട് ധാരാളം. വനവാസകാലത്ത് പാണ്ഡവർക്ക് തുണയായവൻ കരുത്തൻ. ഇവിടെ
0: പാണ്ഡവപക്ഷ യോദ്ധാവ്
1: എന്റെ ശത്രു. ആശ്ചര്യം, ഈ അസമയത്ത് നീ വഴിതെറ്റി വന്നതാണോ? എന്താ നോക്കുന്നത്? എന്താ വിളിച്ചത്?
0: അച്ഛന്റെ ജ്യേഷ്ഠനെ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്?
1: നീ എല്ലാം കേട്ടു അല്ലേ?
0: രഹസ്യങ്ങളുടെ മഹാഭാരവും പേറി എങ്ങനെയാ ഏകാഗ്രതയോടെ അടർക്കളത്തിൽ?
1: സത്യങ്ങളുടെ രഹസ്യങ്ങളുടെ അഗ്നിപർവ്വതമാണ് അകമേ. അസമയത്ത് വെളിപ്പെടുത്തിയാൽ അപകടമാകും.
0: എന്നെ വിശ്വസിക്കാം, പാണ്ഡവരാരും ഇതറിയില്ല.
1: അറിയരുത് പുറം ലോകം ഈ കൂടിക്കാഴ്ചയും. മക്കളും പ്രജകളും പിഴച്ചവളെന്ന് വിളിക്കുന്നത് കേൾക്കാൻ കുന്തിദേവിക്ക് ശക്തിയുണ്ടാകില്ല. എല്ലാ രഹസ്യങ്ങളും എന്നോടുകൂടി അവസാനിക്കണം.
0: വല്യച്ച, അങ്ങ് വലിയവനാണ്, ഞാൻ അങ്ങയെ ഒന്ന് നമസ്കരിച്ചോട്ടെ.
1: ഹേ, മാറി നിൽക്കൂ. ഓർമുഖത്ത് നമ്മൾ എതിരാളികൾ, ബന്ധങ്ങളുടെ ബന്ധനമുണ്ടാവില്ല. ആയുധങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല ചോര ബന്ധുവിൻ്റെതോ ശത്രുവിൻ്റെതോ എന്ന്.
0: അതെ, അങ്ങയുടെ ശരമാരി ചെറുക്കാനും പൊരുതാനും പാണ്ഡവപക്ഷത്തുണ്ടാവും ഞാൻ.
1: ഗഡോൽഖജ, യുദ്ധഗതികളുടെ ചതിക്കുഴികൾ അറിയാത്ത നിഷ്കളങ്കനാണ് നീ. അധികാര വഴിയിലെ അടിയൊഴുക്കുകൾ അറിയാത്ത ആണൊരുത്തൻ. നിഷ്കളങ്കയായ നിന്റെ അമ്മ നിരാലംബയാവാതിരിക്കട്ടെ. കർണന്റെ രഥരഥ്യകളിൽ വരാതിരിക്കുക നീ.

0: ഹേ, മാറി നിൽക്ക്. ഞാൻ അംഗരാജ കർണൻ.
1: ഞാൻ ഭീമപുത്രൻ ഘടോത്കച.
0: ഒരുപക്ഷ യോദ്ധാവ് കർണൻ.
1: പാണ്ഡവപക്ഷ യോദ്ധാവ് ഘടോത്കച.

അസുരഗോത്രം നാടകം അഞ്ചാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: നാദം മുരളി, ഭീമസേനൻ, മിലൻ ഷാ, ഖഡുൽക്കജൻ, ശ്രീഹരി രാമദാസ്, ഇരാവൻ, കെ ടി സനൽകുമാർ ശിവപുരം, കർണൻ, ഉഷാപ്രദീപ് വിളമന, കുന്തിദേവി, നിഷ എം നമ്പ്യാർ, ഹിഡുംബി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുലം എന്ന ചിത്രത്തിലെ ഈ ഗാനം ചിത്രപാടിയത് ഗാനരചന വി. മധുസൂദനൻ നായർ, സംഗീതം എം. ജി. രാധാകൃഷ്ണൻ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസിനൊപ്പം എസ് ജാനകി പാടിയതാണ് ഈ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: പ്രാപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. കെ ഭാസ്കർ മാസ്റ്റർ എഴുതി രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച തടവറ എന്ന കഥ കഴിഞ്ഞ സർഗജാലകത്തിൽ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇനി കേൾക്കാം.
2: ആ ദിവസത്തെ ദിനചര്യകൾ പൂർത്തിയാക്കി ആശ്രമവാസികൾ ഓരോരുത്തർക്കും നിശ്ചയിച്ച താമസ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. നീലിമയുടെ ശയനമുറിയിൽ അവൾ ഉൾപ്പെടെ 11 പേരുണ്ട്. 12-ാമത്തേത് ആശ്രമ ജീവനക്കാരിയായ ഒരു ഘടോൽക്കജയാണ്. നവാഗതയെ പരിചയപ്പെടാൻ എല്ലാവരും നീലിമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവരും തന്നെപ്പോലെ ബന്ധുജനങ്ങളാൽ ബഹിഷ്കൃതരായവർ തന്നെ. അന്യമതസ്ഥരെയും അന്യജാതിക്കാരെയും പ്രണയിച്ച് ജീവിത പങ്കാളിയാക്കാൻ വാശി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തടവറ സമാനമായ ആശ്രമത്തിലെ അന്തേവാസികളാകാൻ ആ കന്യകമാരും വിധിക്കപ്പെട്ടത്. ആശ്രമജീവിതം അവരെയെല്ലാം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അച്ഛനമ്മമാരുടെ അഭീഷ്ടം സാധിക്കാൻ പര്യാപ്തമാക്കുമെന്നാണ് അവരെ അവിടെ എത്തിച്ചവർ പ്രതീക്ഷിക്കുന്നത്. ആശ്രമത്തിൽ ഇത്തരം പ്രണയഭിക്ഷുക്കൾക്കായി മാനസാന്തരത്തിനുതകുന്ന പ്രത്യേക ആധ്യാത്മിക ക്ലാസുകളും കൗൺസിലിങ്ങുകളും ഉണ്ട്. ഇതിനെല്ലാമായി സന്യാസി വേഷം ധരിച്ച സ്ത്രീ പുരുഷന്മാരെ പ്രത്യേകം നിയോഗിച്ചിട്ടുമുണ്ട്. വശംബദ്ധരാകാത്തവർക്ക് പ്രത്യേക ശിക്ഷണ കേന്ദ്രങ്ങളിലിരുത്തി ശാരീരിക ദണ്ഡനകൾക്ക് വിധേയമാക്കുകയും ചെയ്യുമത്രേ. കാമുക മാനസങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ചിലരെക്കുറിച്ച് ഒരു വാർത്തകളും പുറം ലോകത്തിന് പിന്നീട് അറിയാതെയും വന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ എവിടെയാണ് വിലയം പ്രാപിച്ചത്? ഒന്നുകൂടി കേട്ടു. ഇവിടെ സ്വീകരിക്കുന്ന സാമദാന ഭേദ ദണ്ഡനങ്ങൾ കൊണ്ടൊന്നും മാനസാന്തരം വരാത്തവരെ 300-ൽ പരം നാഴിക അകലെയുള്ള നഗരത്തിലുള്ള ഒരു ക്യാമ്പിലേക്ക് അയക്കുമത്രേ. ഇവിടത്തേതുപോലുള്ള പ്രാർത്ഥനകളും ഭജനയും ആധ്യാത്മിക പഠനവും കൗൺസിലിങ്ങിനോടൊപ്പമുള്ള കടുത്ത മർദ്ദന നടപടികളും ഉണ്ടത്രേ. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെയുണ്ട്. പിറ്റേ ദിവസത്തെ ആശ്രമ ദിനചര്യകളും സമയക്രമം തെറ്റാതെ നടന്നു. നീലിമയ്ക്ക് അതിൽ പങ്കുകൊള്ളാതിരിക്കാൻ പറ്റില്ല. ശരീരം ആരോ വലിക്കുന്നൊരു ചരടിനൊത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മനസ്സും ഹൃദയവും ആശ്രമം വിട്ട് എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നു. ആധ്യാത്മിക ക്ലാസ് എടുത്തത് കർണകഠോരവും ദുർഗ്രഹവുമായി നീലിമയ്ക്ക് തോന്നി. കൗൺസിലിംഗ് റൂമിൽ അതിനായി നിയോഗിക്കപ്പെട്ടവർ നീലിമയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകി. മാതാപിതാക്കളുടെ ആഗ്രഹനിവൃത്തിക്കായി മനസ്സിനെ എങ്ങനെയെല്ലാം പാകപ്പെടുത്താമെന്ന് എല്ലാ തവണയും അവരുടെ നിർദ്ദേശങ്ങളും ഉണ്ടായി. സംഗീത സാന്ദ്രമായി ഹേ ഭഗവാൻ ഹേ ഭഗവാൻ എന്ന ശബ്ദഘോഷം മുഴക്കി തലയറഞ്ഞാടി കൈത്താളം കൂട്ടി ആണും പെണ്ണും ഒന്നിച്ചിരുന്നും നിന്നും നടത്തുന്ന ഭജനമേളകളിൽ അന്തേവാസിനികൾ എത്ര നിർബന്ധിച്ചിട്ടും അവൾ തലകുനിച്ചിരുന്നു. ആർഷഭാരത പാരമ്പര്യത്തെക്കുറിച്ചും സനാതനധർമ്മ മഹിമയെക്കുറിച്ചും ഹിന്ദുമതം എന്താണെന്നും മുസ്ലിങ്ങളിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും വ്യത്യസ്തമായ സാംസ്കാരിക സവിശേഷതകളും ക്ലാസുകളിൽ പ്രതിപാദിക്കപ്പെട്ടു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മഹത്തായ ഭാരതഭൂമിയെ ആക്രമിച്ച് ഇവിടം അവരുടെ രാജ്യമാക്കാൻ ശ്രമിച്ചവരാണെന്നും വിശദീകരിക്കപ്പെട്ടു. അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നത് നരകത്തിലേക്കുള്ള വഴിയൊരുക്കലായിരിക്കും. അത്തരക്കാർ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ശത്രുക്കളാണ്, പാപികളാണ്. ഗാന്ധാരിയും സീതയും മറ്റനവധി പുരാണ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെയും അന്യമത പുരുഷരെ കാംക്ഷിക്കുന്നവർക്ക് മനംമാറ്റത്തിൽ നിന്ന് മോചിതരാകാനുള്ള മാതൃകകളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ജീവിതത്തിലെ വിലപ്പെട്ട ദിവസങ്ങൾ ആശ്രമ കാരാഗ്രഹത്താൽ നഷ്ടപ്പെടുന്നതായാണ് നീലിമയ്ക്ക് തോന്നിയത്. തൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ അച്ഛനെയും ഇളയച്ഛനെയും അവൾ വെറുത്തു. ഒരു മാസത്തിന് ശേഷം നീലിമയെ ഒരു പ്രത്യേക മുറിയിൽ ഹിപ്നോട്ടിസത്തിന് വിധേയയാക്കി. ഹിപ്നോട്ടിസ്റ്റ് ഒരു ബെഡിൽ അവളോട് കിടക്കാൻ ആവശ്യപ്പെട്ടു. ആ മുറി ഒരു നേർത്ത സംഗീതത്താൽ ആകർഷകമായിരുന്നു. മൃദുവായ ശബ്ദത്തിൽ, നീലിമ നീലിമ, നിനക്കുറക്കം വരുന്നുണ്ടല്ലേ, ഉറങ്ങൂ ഉറങ്ങൂ ഉറങ്ങൂ എന്നിങ്ങനെ ഹിപ്നോട്ടിസ്റ്റ് ആരോഹണക്രമത്തിൽ ഒരു താരാട്ടിൻ്റെ മാധുര്യത്താൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. നീലിമ കണ്ണുകളടച്ചു. ഉറക്കം വന്നിട്ടല്ല, ഉറങ്ങുന്നതായി നടിക്കുന്നത് ആവശ്യമാണ്. നീലിമ, നിങ്ങൾക്കിപ്പോഴും ജോൺ ജോർജിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അയാൾ അന്യമതക്കാരനല്ലേ? അതെ. അന്യമതക്കാരനെ ജീവിത പങ്കാളിയാക്കുന്നത് സനാതനധർമ്മമനുസരിച്ച് പാപമല്ലേ? അല്ല, അയാളൊരു നല്ല മനുഷ്യനാണ്. എൻ്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായാൽ മതി. നീലിമ, നിന്റെ മനസ്സിൽ നിന്ന് ജോൺ ജോർജിൻ്റെ ഓർമ്മകളെ ഞാൻ ഇല്ലാതാക്കട്ടെ. നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം അതാണല്ലോ. വേണ്ട, അവർക്കവരുടെ മതമാണ് വലുത്, ഞാനല്ല. നീലിമ, ഉറങ്ങിക്കൊള്ളൂ, ഉറങ്ങിക്കൊള്ളൂ. ഇപ്പോൾ നീലിമ മാത്രം, ജോണില്ല. ജോണിനെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്നു. പാടില്ല, സമ്മതിക്കില്ല. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അലറുകയായിരുന്നു. പുറത്ത് കാവൽ നിൽക്കുകയായിരുന്ന രണ്ട് അന്തേവാസിനികൾ അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അവളുടെ ശയ്യാഗ്രഹത്തിൽ തള്ളി വാതിലടച്ചു. പിറ്റേ ദിവസം ശരീരസുഖമില്ലെന്ന കാരണം പറഞ്ഞ് അവൾ പതിവ് പ്രാർത്ഥനാ സദസ്സിൽ ഹാജരായില്ല. പതിനൊന്ന് മണിയോടെ അന്തേവാസിനികളാൽ പൂർണ്ണനന്ദാദേവിയുടെ മുന്നിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു. രണ്ട് വ്യാഘ്ര രൂപിണികളെ കൈപ്പിടിയിലും മൃഗരാജനെ ശിരസിനു മുകളിലും കൊത്തിവച്ചിരിക്കുന്ന ചുകപ്പ് വെൽവെറ്റ് തുണികൾ പൊതിഞ്ഞ പതുപതുത്ത ഇരിപ്പിടത്തിൽ അവർ ഇരിപ്പുണ്ട്. മുറിക്കകത്ത് പ്രവേശിച്ച നീലിമയെ അനുഗ്രഹിച്ച് തൻ്റെ മുന്നിൽ പരവതാനി വിരിച്ച നിലത്ത് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അവർ ശാന്തയായി പറയാൻ തുടങ്ങി. ഹിപ്നോട്ടിസം പുത്രിയുടെ മുന്നിൽ പരാജയപ്പെട്ടു എന്നറിഞ്ഞു. ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ല, ഇതാദ്യമാണ്. എന്താണ് നീലിമയുടെ ഉദ്ദേശ്യം? ദൃഢചിത്തിയെങ്കിലും ആ ചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് പിടഞ്ഞു. എന്തു പറയണം? ഒരു നിമിഷം മനസ്സിൽ തെളിഞ്ഞത് അവളുടെ ഹൃദയേശ്വരൻ്റെ മുഖമാണ്. അത് നീലിമയ്ക്ക് യോഗിനിമാതയുടെ ആജ്ഞാശക്തിയുടെ മുമ്പിൽ ഹൃദയ കാഠിന്യം നൽകി. ദയവു ചെയ്ത് എന്നെ വിട്ടയക്കണം. ജോണിനെ ഞാൻ എൻ്റെ ഭർത്താവായി വരിച്ചതാണ്. ആരെന്തു പറഞ്ഞാലും അത് ഉപേക്ഷിക്കാനാവില്ല. ആശ്രമാദിവിയുടെ വാക്കുകൾ അപ്രതിരോധ്യങ്ങളായിരുന്നു. പുത്രിയുടെ മനസ്സ് പിതൃതാൽപര്യത്തിനും ഹിന്ദുധർമ്മത്തിനുമനുസരിച്ച് പാകപ്പെടുത്തി തരണം എന്നാണ് പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീലിമയുടെ നിലപാട് സനാതനധർമ്മത്തിനെതിരാണ്. ധർമ്മസംരക്ഷണത്തിനാണ് ഈ ആശ്രമം പ്രവർത്തിക്കുന്നത്. ഇയാളുടെ ആഗ്രഹം അനുവദിക്കാൻ നിവൃത്തിയില്ല. പോകാം. കൈകാലുകൾ ബന്ധിച്ച് ഒരു തുണികൊണ്ട് വായ മൂടിക്കെട്ടി കാവൽക്കാരുടെ സുരക്ഷിത വലയങ്ങളിൽ ശരവേഗത്തിലോടുന്ന കാറിൽ പാതിരാത്രിയാണ് യാത്ര പുറപ്പെട്ടത്. വെളുപ്പിന് കേന്ദ്രത്തിലെത്തി. ഇറങ്ങുമ്പോൾ റോഡരികിലെ ബോർഡുകളിൽ നിന്ന് നഗരത്തിൻ്റെ പേര് വായിച്ചെടുക്കാനായി. എന്തും നേരിടാനുള്ള മനക്കരുത്ത് ആശ്രമജീവിതം നൽകിയിട്ടുണ്ട്. പുതിയ ക്യാമ്പിലെ ജീവിത സാഹചര്യങ്ങളെല്ലാം നിർവികാരതയോടെ അഭിമുഖീകരിച്ചു. മർദ്ദനമുറകളിലേക്ക് എപ്പോഴാണ് തന്നെ കൊണ്ടുപോകുന്നത്? ഇവിടെ തന്നെപ്പോലെ സമാന ജീവിതം നയിക്കുന്നവർ മൂന്നുപേരെയുള്ളൂ. പരസ്പരം മനസ്സു തുറക്കാനുള്ള അവസരം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ആകെ സംസാരിക്കാൻ അവസരമുള്ളത് അവിടെയുള്ള പാചകക്കാരിയുമായിട്ടാണ്. തടവുകാരുടെ ബന്ധുക്കൾ സംസാരിക്കുന്നത് അവരുടെ ഫോണിലായിരിക്കണമെന്നാണ് ചട്ടം. അതിൻ്റെ പുറത്തേക്ക് വിളിക്കാനുള്ള സൗകര്യം അൺലോക്ക് ചെയ്യണമെന്നും പാചകക്കാരിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒന്ന് രണ്ട് തവണ മകളുടെ വിവരങ്ങൾ അറിയാൻ നമ്പ്യാരും ടീച്ചറും വിളിച്ചു. നീലിമ അവരോട് സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഫോൺ പാചകക്കാരി അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നീലിമ മനസ്സിലാക്കി. എന്നല്ല, പാചകക്കാരി ഒന്ന് തിരിഞ്ഞു മറയുന്നതിനിടയിൽ തൻ്റെ പ്രിയതമന് അവൾ ഒരു മിസ് കോൾ ചെയ്തു. ജോൺ ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചു. ആ വിളി നീലിമ പ്രതീക്ഷിക്കുകയായിരുന്നു. ഇങ്ങോട്ട് തന്നേക്കൂ, വീട്ടിൽ നിന്ന് അച്ഛനാണ്, വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പാവം പാചകക്കാരിക്ക് നീലിമയുടെ നിഷ്കളങ്കതയിൽ നല്ല ബോധ്യമായിരുന്നു. കുറച്ചു നേരം കൊണ്ട് പാചകക്കാരിക്ക് തരിമ്പും സംശയവുമില്ലാത്ത നിലയിൽ താൻ ചെന്നുപെട്ട അവസ്ഥ ജോണിനെ ബോധ്യപ്പെടുത്താൻ ആ മിടുക്കിക്ക് കഴിഞ്ഞു. ക്യാമ്പിലെ മൂന്നാഴ്ചത്തെ താമസത്തിനിടയിൽ വിരഹിതമായ ആ യുവമിഥുനങ്ങൾക്ക് പലവട്ടം സന്ദേശവാഹകയാകാൻ കഴിഞ്ഞതിൽ ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ഏറെ അഭിമാനിച്ചിട്ടുണ്ടാവണം. പുതിയ തടവറയുടെ കോൺക്രീറ്റ് കെട്ടിടത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അത്യന്തം രഹസ്യമാണ്. സന്തോഷ് എന്നും സിന്ധു എന്നും പേരായ രണ്ടു പേരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. ഇവിടെയും പൂർണ്ണാനന്ദാശ്രമത്തിൽ എന്നതുപോലെ ദിനചര്യകളെല്ലാം സമാനമാണ്. കൗൺസിലിങ്ങിനും ഹിപ്നോട്ടിസത്തിനും വഴിപ്പെടാത്തവരെ കൈകാര്യം ചെയ്യാനുള്ള ഇരുട്ടുമുറി ഇവിടുത്തെ പ്രത്യേകതയാണ്. തടവറയുടെ മുമ്പിൽ ഒരു കാവ് കാണാം. സാമാന്യം നല്ല തോതിൽ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. കാവിൻ്റെ പരിസരത്ത് തന്നെ ഒരു മാതാജിയുടെ പേരിലുള്ള ആശുപത്രിയും കാണാം. യോഗാ സെന്ററിലെ ജീവനക്കാരും അന്തേവാസികളും രോഗപരിചരണത്തിനായി ഈ ആതുരാലയത്തിനെയാണ് ആശ്രയിക്കുന്നത്. വീതിയുള്ളൊരു താർ റോഡും ചുറ്റും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ഒരു കൊച്ചു ബസാർ അവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. നീലിമ സനാതനധർമ്മത്തെ തരിമ്പും ബഹുമാനിക്കുന്നില്ലെന്നത് ക്യാമ്പ് അധികാരികൾക്ക് ബോധ്യപ്പെടാൻ ഏറെ ദിവസങ്ങൾ വേണ്ടി വന്നില്ല. ഹിപ്നോട്ടിസ്റ്റിന് കീഴടക്കാനാകാത്ത മാനസിക കരുത്ത് അവൾക്കുണ്ടെന്നും മനസ്സിലായി. ക്യാമ്പ് ഡയറക്ടർമാരായ സന്തോഷും സിന്ധുവും നീലിമയെ ഇരുട്ടറ ഭേദ്യത്തിന് വിധേയമാക്കാനുള്ള നിർണായകമായ തീരുമാനമെടുത്തു. ആദ്യം ഒറ്റ ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം തുടർന്നെന്തു വേണമെന്ന് തീരുമാനിക്കാമെന്ന് ധാരണയായി. പ്രഭാത ഭക്ഷണത്തിന് ശേഷം നീലിമ ഇരുട്ടറയ്ക്കകത്ത് പ്രവേശിപ്പിക്കപ്പെട്ടു. ആദ്യം പ്രഹരശേഷിയുള്ള ഒരു കൂട്ടം ചോദ്യശരങ്ങളാണ് ശിക്ഷകന്മാർ ഉയർത്തിയത്. ഒരു മണിക്കൂറോളം നീണ്ട ചോദ്യ പ്രക്രിയകളെല്ലാം ക്രിസ്ത്യാനി ചെറുക്കനെ ഉപേക്ഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. നീലിമ അതിലെല്ലാം പരാജയപ്പെട്ടു. പിന്നെ ലഘുവായ ഒരു ശിക്ഷാ വ്യായാമം, 200 തവണ ഏത്തമിടുക. ആ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോഴേക്കും നീലിമ ബോധരഹിതയായി നിലംപതിച്ചു. പ്രജ്ഞ തിരിച്ചു കിട്ടിയ ആ ഹതഭാഗിയോട് ജോണിനെ ഉപേക്ഷിക്കില്ലേ എന്ന ചോദ്യത്തോട് നിഷേധാത്മകമായ മറുപടി തന്നെയാണ് ഉണ്ടായത്. തുടർന്ന് ഇരുട്ടറയിലെ ഭേദ്യങ്ങളെപ്പറ്റി ഒരേകദേശ രൂപം ശിക്ഷകർ നീലിമയ്ക്ക് നൽകി. തിരണ്ടിവാൽ കൊണ്ട് പ്രഹരിക്കുക, കാലിലെ നഖം കൊടിൽ കൊണ്ട് പറിക്കുക, ഇരുമ്പ് വളയത്തിൽ തലകീഴായി കെട്ടിത്തൂക്കുക, നഗ്നയായി 12 മണിക്കൂർ ഇരുത്തുക, ഏറ്റവും അവസാനമായി കരിനാഗങ്ങളുടെ ഇടയിൽ ദിവസം മുഴുവൻ കഴിയുക. നീലിമയ്ക്ക് 1000 അടി താഴ്ചയുള്ള അത്യഗാധതയിലേക്ക് വീഴുന്നതായാണ് തോന്നിയത്. തൻ്റെ ജീവിതം ഈ ഇരുട്ടരക്കകത്ത് അവസാനിക്കാൻ പോവുകയാണ്. ആ നീലനയനങ്ങളിൽ ഒരു കൂറ്റൻ ജലാശയമാണ് രൂപപ്പെട്ടത്. അത് പൊട്ടിയൊഴുകി കവിളുകളെ ഈറനണിയിച്ചു. ആ ഇരുട്ടറ ഉച്ചഭക്ഷണത്തിനായുള്ള അല്പസമയത്തിനായി തുറക്കുകയും ചെയ്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം മുഖ്യശിക്ഷകൻ തിരണ്ടിവാൽ കൊണ്ടുള്ള കൂറ്റൻ ചാട്ടവാർ അന്തരീക്ഷത്തിലേക്ക് ആഞ്ഞു വീശി. അതിൻ്റെ ശബ്ദധോരണിയിൽ ഇടിമുറിയൊന്ന് കുലുങ്ങി. ഒന്നുകൂടി ചാട്ടവാർ ചുഴറ്റിക്കൊണ്ട് അയാൾ അട്ടഹസിച്ചു. ഇടി പെണ്ണേ, നീ ആ നസ്രാണിച്ചക്കനെ ഉപേക്ഷിക്കുന്നോ ഇല്ലയോ? ഉത്തരം പറയാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. കണ്ടനാളത്തിലും നാക്കിലും ഉമിനീർ വറ്റിപ്പോയിരിക്കുന്നു. ചാട്ടവാർ നീലിമയുടെ മൃദുമേനിയെ ലക്ഷ്യമാക്കി ഒരു തവണ ഉയർന്നു താഴുകയും ചെയ്തു. അയ്യോ, നീലിമയുടെ ഇരു കൈകളും യാചനാഭാവത്തിൽ ശിക്ഷകൻ്റെ നേരെ ഉയർന്നു. ഞാൻ പറയാം, അടിക്കരുത്. അങ്ങനെ വഴിക്ക് വാടി, എന്താ നിനക്ക് പറയാൻ? എനിക്ക് രണ്ട് ദിവസത്തെ സമയം തരണം. ശരി, രണ്ട് ദിവസം കൊണ്ട് വ്യക്തമായ തീർപ്പുണ്ടായില്ലെങ്കിൽ നിന്റെ ശവം കടലിൽ ശ്രാവിനിട്ട് കൊടുക്കും. ഇരുട്ടറയുടെ വാതിൽ തുറന്നു. ആ പാവം പെൺകുട്ടിക്ക് രണ്ട് ദിവസത്തേക്കുള്ള താൽക്കാലിക മോചനം ലഭിച്ചു. 4-5 മണിക്കൂർ നേരത്തെ ക്രൂരമായ അനുഭവങ്ങൾ ആ സാധുവായ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും തളർത്തുക തന്നെ ചെയ്തു. അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം അച്ഛനമ്മമാരുടെ ഫോൺ കോൾ അവളെ തേടിയെത്തി. തലേ ദിവസത്തെ പീഡനത്തിൽ അവശയായ തനിക്ക് ഡോക്ടറെ കാണാൻ അനുവാദമുണ്ടാകണമെന്ന് ക്യാമ്പ് അധികാരികളോട് അവൾ ആവശ്യപ്പെട്ടു. തങ്ങളുടെ പരിശ്രമങ്ങൾ വിജയം കാണുന്നുവെന്ന് കണ്ട ക്യാമ്പ് അധികൃതർ അവളോട് സൗമനസ്യത്തോടെ പെരുമാറി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തിരക്കൊഴിഞ്ഞ നേരം നോക്കി അടുത്തുള്ള ആശുപത്രിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയും നീലിമയ്ക്ക് അച്ഛൻ്റെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ആ സംഭാഷണത്തിൽ മനംമാറ്റത്തിൻ്റെ സൂചന അവൾ പിതാവിന് നൽകുന്നത് പാചകക്കാരിക്ക് കൃത്യമായി മനസ്സിലായി. ആശുപത്രി 300 മീറ്റർ അകലെയാണ്. പാചകക്കാരിയെയും മറ്റൊരു ബലിഷ്ഠയായ ജീവനക്കാരിയെയും നീലിമയ്ക്ക് തുണയായി അധികൃതർ നിയോഗിച്ചു. അവശയായ അവളുടെ ചുമലിൽ അന്തേവാസിനി ബലമായി താങ്ങിയിട്ടുണ്ട്. നീലിമയുടെ ശരീരം വിറക്കുകയും വിയർക്കുകയും ചെയ്യുന്നുണ്ട്. 100 മീറ്റർ നടന്നതേയുള്ളൂ. എവിടെ നിന്നാണ് ഒരു ഒമ്നി വാൻ പെട്ടെന്ന് ബ്രേക്കിട്ട് അവരുടെ മുന്നിൽ വന്ന് നിർത്തിയത്? 3 പേർ ഞൊടിയിടയിൽ വാനിൽ നിന്നിറങ്ങി അന്തേവാസിനിയെ തള്ളിമാറ്റി നീലിമയെയും കൊണ്ട് വാനിൽ കയറുന്നു. വണ്ടിയുടെ വാതിലടയുന്നു. നീലിമയുടെ നിലവിളി കേൾക്കുന്നുണ്ട്. ആ വാഹനം എങ്ങോട്ടാണ് പോയത്? അന്തേവാസികൾ നിലവിളിച്ചുകൊണ്ട് ക്യാമ്പിലേക്ക് ഓടി. നീലിമയെ കണ്ടെത്താനായി 2 വാഹനങ്ങൾ റോഡിലിറങ്ങി. അവർ ഒരുങ്ങിയെത്തുമ്പോഴേക്കും 30 മിനിറ്റെങ്കിലും കടന്നുപോയിരുന്നു. സുന്ദരമായൊരു 2-നില കെട്ടിടത്തിൻ്റെ വിശാലമായ മുറ്റത്തുകൂടി ഒരമ്മ 6 മാസം പ്രായമുള്ള തൻ്റെ മകളെ ചുമലിലിട്ട് കരച്ചിലടക്കുകയാണ്. ബാംഗ്ലൂർ നഗരത്തിൽ ഇടത്തരക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയാണത്. ആ മുറ്റത്തേക്ക് ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു ബെൻസ് കാർ ഇരമ്പി വന്ന് ബ്രേക്കിട്ടു. കാർ ഓടിച്ചയാൾ ചിക്കു എന്ന് വിളിച്ച് കുഞ്ഞിനെ കയ്യിലെടുത്തു. ചിക്കു ആ പിതാവിൻ്റെ മീശയിലും മുടിയിലും കൈവിരലയച്ച് അയാളെ നോക്കി പല്ലില്ലാതെ വായകാട്ടി ചിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ മുഖത്ത് നൽകുന്ന 100 മുത്തങ്ങളിൽ പലതും കുഞ്ഞിൻ്റെ അമ്മയുടെ തുടുതുടുത്ത വചനങ്ങളിലാണ് പതിയുന്നത്. കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് അയാൾ പറയുകയാണ്, 12:50 ഫ്ലൈറ്റ്, ഇപ്പം 10:00, വിമാനത്താവളത്തിലേക്ക് 1 മണിക്കൂർ വേണം, ലഘുഭക്ഷണവും കഴിച്ച് 10:30 പുറപ്പെടണം, തയ്യാറായട്ടെ. ഞാൻ എപ്പോഴേ റെഡി, ബാഗും കുഞ്ഞിന് വേണ്ടതും എല്ലാം എടുത്തു വെച്ചു, എപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. കാർ വിമാനത്താവളത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. അടുത്തിരിക്കുന്ന നീലിമയോട് ജോൺ വളയം പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ അമ്മ കുഞ്ഞിനെ കാണണമെന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ ശരി, അച്ഛൻ്റെ നിലപാടെന്തായിരിക്കും? ആ തറവാട് മുറ്റത്ത് കാലുകുത്താൻ അങ്ങേരി സമ്മതിക്കുമോ? എനിക്ക് അമ്മയുടെ വിളി വന്നപ്പോഴേ സംശയമുണ്ട്. അച്ഛൻ്റെ മനസ്സൊക്കെ മാറിയിട്ടുണ്ടാവും. 1.5 വർഷം കഴിഞ്ഞില്ലേ, വെറുപ്പ് കാണിക്കുന്നെങ്കിൽ ഇങ്ങ് പോരാന്നേ. അത്തണം വരെ ചെന്നിട്ട് ഒരു പ്രയാസം തോന്നാതിരുന്നാൽ മതി. എനിക്കെന്ത് പ്രയാസം? നീലിമയ്ക്ക് പ്രയാസം ഉണ്ടാകാതിരുന്നാൽ മതി. ഏയ്, എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ മതി, വരുന്നത് വരട്ടെ. 1.25 മണിക്കൂർ കൊണ്ട് വിമാനം എത്തി. പുറത്തിറങ്ങാൻ 20 മിനിറ്റ്. പേ ടാക്സി കൗണ്ടറിൽ ചെന്ന് ഒരു ടാക്സി പിടിച്ചു. നീലിമയുടെ തറവാട്ടിലേക്ക് 1.5 മണിക്കൂർ ഓട്ടമുണ്ട്. അവളുടെ ഹൃദയഭിത്തികളുടെ സ്പന്ദനം അടുത്തിരിക്കുന്ന ജോണിൻ്റെ കാതുകളിൽ എത്തുന്നുണ്ട്. അയാൾ ഇടത് കൈകൊണ്ട് പ്രിയതമ്മയുടെ കൈകൾ അമർത്തിപ്പിടിച്ചു. ചിക്കു വിമാനത്തിൽ കയറിയ ഉടനെ ഉറക്കം പിടിച്ചതാണ്. തന്നെ 22 വർഷക്കാലം താലോലിച്ചു പോറ്റിയ ആ തറവാടിൻ്റെ ഓടിട്ട മുകളറ്റം ദൂരെ നിന്ന് തന്നെ കാണാം. ഗേറ്റുകൾ തുറന്നിട്ടുണ്ട്. കാർ ആ വലിയ വീടിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. പൂമുഖത്തെ സെറ്റിയിൽ നാരായണൻ നമ്പ്യാരും വിലാസിന് ടീച്ചറും ഇരിക്കുന്നുണ്ട്. കാർ കണ്ടതോടെ 2 പേരും എഴുന്നേറ്റു. നമ്പ്യാരുടെ ആകാംക്ഷ ആരാണപ്പാ ഈ ഉച്ചനേരത്ത് എന്നാണ്. ടീച്ചർക്കറിയാം മകളും ഭർത്താവും കുഞ്ഞുമാണെന്ന്. എന്നാൽ അവർ ഉത്കണ്ഠാഭരിതമായത് തൻ്റെ ഭർത്താവ് എങ്ങനെ പെരുമാറുമെന്ന് ചിന്തിച്ചായിരുന്നു. കാറിന് നേരെയും ഭർത്താവിന് നേരെയും മാറി മാറി നോക്കി ടീച്ചർ പറഞ്ഞു, നീലിമ. വന്നവർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വന്നതാരാണെന്ന് അയാൾ മനസ്സിലാക്കിയുള്ളു. നമ്പ്യാരുടെ മുഖത്ത് രക്തം ഇരച്ചു കയറി. അയാളുടെ മുഖം കരുവാളിച്ചു. അയാൾ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി അകത്തേക്ക് കയറി. ആ വാതിൽ ശക്തിയായി അടച്ചു. നീലിമയും ജോണിയും കുഞ്ഞുവാവിയുമാണ് മുറ്റത്ത് നിൽക്കുന്നത്. ടീച്ചർ നമ്പ്യാരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മകളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർ ചിക്കുവിനെ തെരുതെരെ ഉമ്മ വയ്ക്കുകയും മോളെയെന്ന് വിളിച്ച് കരച്ചിലോടെ നീലിമയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ആ അമ്മയും മകളും തേങ്ങലടക്കി ആലിംഗനബദ്ധരായി നിന്നു. മരക്കൊമ്പുകളിൽ നിന്ന് ഉയരുന്ന കാക്കകളുടെ ശബ്ദം കേട്ട് ജോണിയുടെ കയ്യിലേക്ക് മാറിയ കുഞ്ഞ് എന്തെല്ലാമോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞതോടെ വികാരനിർഭരമായ രംഗങ്ങൾക്ക് ഒരയവ് വന്നു. എന്നാൽ ടീച്ചർ കണ്ണീർ തുടക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവർ കുഞ്ഞിനെ ദുരിതുരെ ഉമ്മവെക്കുകയാണ്. ജോണി രംഗം ശാന്തമാകാൻ കാത്തുനിന്നു. അയാൾ ടീച്ചറുടെ കയ്യിലുള്ള കുഞ്ഞിനെ വാങ്ങി അവരുടെ കയ്യിൽ പിടിച്ച് പറയാൻ തുടങ്ങി. സാരമില്ല, ചില മുറിവുകൾ അങ്ങനെയാണ്, ഭേദമാകാൻ സമയമെടുക്കും. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, കാത്തിരിക്കാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നു, അമ്മയെ ഞങ്ങൾ വിളിക്കാം. നീലിമയും അമ്മയും ഒരുവട്ടം കൂടി ആലിംഗനബദ്ധരായി. അമ്മ, ഞാൻ എന്നും അമ്മയുടെ മനസ്സിലുണ്ടായാൽ മതി. ഏങ്ങലടികളോടെ നിശ്ചേതനയായി ആ കാർ

ഏറ്റുകടന്ന് പ്രധാന റോഡിലേക്ക് തിരിയുന്നതുവരെ അവർ നോക്കി നിന്നു. വെള്ളുവത്തറവാട് കൂടുതൽ ശോകമൂകമായി. മകളൊരു മിന്നായം പോലെ ചന്ദ്ര തേജസ്സാർന്ന കുഞ്ഞിനെയും കൊണ്ടുവന്ന് പിതാവിനാൽ ആട്ടിയകറ്റപ്പെട്ട അവസ്ഥയിൽ അവിടം വിട്ടുപോയതിനു ശേഷം വിലാസിന് ടീച്ചർ എഴുന്നേറ്റിട്ടില്ല. അന്നപാനാദികളിൽ താല്പര്യമില്ല. വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. താലി കെട്ടിയ പുരുഷൻ തന്റെ മുന്നിൽ വന്നു ചേരുന്നത് പോലും ഇഷ്ടമല്ല. നാരായണൻ നമ്പ്യാർ എന്തു പറഞ്ഞാലും ചോദിച്ചാലും മറുപടിയില്ല. സ്കൂളിൽ നിന്നും ദീർഘകാല അവധിയെടുത്തിരിക്കുകയാണ്. വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നത്, ടീച്ചറെ പരിചരിക്കുന്നത്, ഇതിനെല്ലാമായി നമ്പ്യാരുടെ തറവാട്ടുവകയിലുള്ള ഒരു സ്ത്രീയെ നിർത്തിയിരിക്കുകയാണ്. രണ്ട് പെൺമക്കളുള്ളത് രണ്ടിനെയും കെട്ടിച്ചയച്ചതിനാൽ അവർക്ക് സ്വന്തം കുടുംബകാര്യങ്ങളിൽ നിന്ന് മുക്തി നേടാനായി. നാരായണൻ നമ്പ്യാർ ഒരേകാന്ത ജീവിയായി സ്വയം മാറി. അധികം ആരോടും സംസാരിക്കാറില്ല. കൃഷിക്കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞു. റബ്ബർ തോട്ടം കാടുകയറി. തെങ്ങിൻ പറമ്പുകളിലെ കൊത്തും തുറയും വേണ്ടെന്ന് വെച്ചു. വയലുകളുള്ളത് തരിശിട്ടപ്പോൾ കാടുമൂടിക്കിടന്നു. തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കളെയെല്ലാം കിട്ടിയ വിലക്ക് വിറ്റു. ആചാനബാഹുവായ നമ്പ്യാരുടെ പ്രൗഢിയും പ്രതാപവും ഒരിക്കൽ അന്നാട്ടുകാരുടെ ചർച്ചാവിഷയങ്ങളിൽ ഒന്നായിരുന്നു. പഴയ നമ്പ്യാരാണോ ഇത് എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി. താടിമീശകൾ നീണ്ട് വശം കെട്ട് ശരീരം ശോഷിച്ച ആ രൂപം എത്രയോ മാറിപ്പോയിരിക്കുന്നു. ഒരു കാലത്ത് തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അനിയൻ വേലായുധൻ നമ്പ്യാർ ഏട്ടൻ്റെ അവസ്ഥയിൽ ആശ്വാസമേകാൻ എത്തിച്ചേരാറുണ്ടായിരുന്നു. ഇപ്പോഴയാൾ ഏട്ടൻ്റെ മുമ്പിൽ വരാതെയായി. വേലായുധൻ തൻ്റെ മുമ്പിൽ വരാതിരിക്കുന്നതാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് പെരുമാറ്റത്തിലൂടെ അയാൾ വ്യക്തമാക്കി. അയാൾ ഭാര്യയുടെ മുന്നിൽ ചെന്ന് ഒരു കസേര വലിച്ചിട്ട് ചിലതെല്ലാം ചോദിക്കാനും പറയാനും ശ്രമിച്ചു. ഭർത്താവിൻ്റെ നിഴൽ മുറിയിൽ പ്രവേശിക്കുമ്പോൾ ടീച്ചർ മുഖം തിരിക്കും. ഒട്ടുനേരത്തെ ചോദ്യത്തിനായിരിക്കും ഒരു മൂളൽ ആ ഹതഭാഗ്യയിൽ നിന്ന് ലഭിക്കുക. നമ്പ്യാർ തൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരാളുണ്ട്. അനിയൻ്റെ മകൾ കാർത്തിക. ഒഴിവു സമയങ്ങളിലെല്ലാം തറവാട്ടിൽ അവൾ ഓടിയെത്തും. വല്യമ്മയുടെ മുറിയിൽ പ്രകാശം പരത്താൻ അവൾക്ക് കഴിയുന്നുണ്ട്. നീലിമയും കാർത്തികയും ഫോണിൽ കൈമാറുന്ന വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ടീച്ചർ അവശത മറക്കുകയും ഒന്ന് എഴുന്നേറ്റിരിക്കുകയും ചെയ്യുന്നത്. നീലിമയുടെയും കുഞ്ഞുവാവിയുടെയും വർത്തമാനങ്ങൾ തരംഗങ്ങളായി ആ മുറിയുടെ വാതിൽപ്പാളികൾ കടക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ചുപിടിക്കാനായി രണ്ട് കാതുകൾ നല്ലതുപോലെ പുറത്ത് പരിശ്രമിക്കുന്നുണ്ട്. കാർത്തിക ടീച്ചറുടെ മുറിയിൽ പ്രവേശിച്ചാൽ അതിൻ്റെ മുമ്പിലൂടെ നമ്പ്യാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്രമമില്ലാതെ ഒരു കവാത്തിലായിരിക്കും. മുറിവിട്ടിറങ്ങിയ കാർത്തികക്ക് അവളുടെ ജോലി അവസാനിക്കുന്നില്ല. പൂമുഖത്തിരിക്കുന്ന വല്യച്ഛൻ്റെ അരികിൽ അവളിരിക്കണം. ബാംഗ്ലൂരിലെ കഥകൾ ഓരോന്നും തനിക്ക് വലിയ താല്പര്യമില്ലെന്ന മട്ടിൽ അവളെക്കൊണ്ട് അത് വള്ളിപുള്ളി വിസർഗം വിടാതെ മുഴുവൻ ഒരാവർത്തി കൂടി പറയിപ്പിക്കും. ചിക്കുവിൻ്റെ വിശേഷങ്ങൾ വല്യച്ഛൻ്റെ മുമ്പിൽ പൊടിപ്പും തൊങ്ങലും ചാർത്തിയാണ് കാർത്തിക വർണ്ണിക്കുക. തൻ്റെ വല്യച്ഛൻ ആ വർണ്ണന കേൾക്കുമ്പോൾ എല്ലാം മറന്ന് അകലേക്ക് ദൃഷ്ടികളൂന്നി കണ്ണുകളിൽ പ്രകാശം പരത്തിയിരിക്കുന്നത് കാർത്തിക കൗതുകത്തോടെയാണ് കണ്ടിരിക്കാറുള്ളത്. തൻ്റെ ഉറക്കമില്ലാത്ത രാവുകളിലെ പാതിമയക്കത്തിൽ തൂവെള്ള മേഘമാലകളുടെ ഇടയിൽ മുളച്ചു വരുന്ന പല്ലുകളും മോണയും കാട്ടി മലാഖയെപ്പോലൊരു കുഞ്ഞ് തന്നോടെന്തോ കൊഞ്ചി പറയുന്നതായി നമ്പ്യാർക്ക് തോന്നി. തൻ്റെ അനുജൻ കിരാതൻ്റെ രൂപത്തിൽ ആ കൊച്ചു കുഞ്ഞിനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതായി അയാൾ സ്വപ്നം കണ്ടു. നമ്പ്യാർ ആ രാത്രി ഞെട്ടിയുണർന്ന് നിലവിളിക്കുകയും ചെയ്തു. ഒരു മൺകൂജയിലെ വെള്ളം മുഴുവൻ ആ പാതിരാവിൽ ആ മനുഷ്യൻ്റെ വയറ്റിലെത്തി. പിന്നീട് അയാൾ ഉറങ്ങിയതേയില്ല. വിലാസിനി ടീച്ചറുടെ ആരോഗ്യനില കൂടുതൽ വഷളായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനകൾ പലതും നടന്നു. ഔഷധങ്ങൾ കുറിച്ചു നൽകുന്നതിൽ ഡോക്ടർമാർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ജീവൻ നിലനിർത്താൻ ഏതു നേരവും ഗ്ലൂക്കോസ് ഡ്രിപ്പിനെ ആശ്രയിക്കേണ്ടി വന്നു. ആശുപത്രിയിലെ വാസത്തിനിടയിൽ ടീച്ചർ തൻ്റെ അർദ്ധബോധാവസ്ഥ ഉപേക്ഷിച്ച് എവിടെ എൻ്റെ നീലിമ എവിടെ ഞാൻ ഇപ്പം കണ്ടല്ലോ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. മകൾ അടുത്തുണ്ടെന്ന ഭാവത്തിലായിരുന്നു ടീച്ചർ കാർത്തികയെ നീലിമെ മോളെ എന്നെല്ലാം ചേർത്ത് വിളിച്ച് കരയുകയായി. കാർത്തിക നമ്പ്യാരുടെ അടുത്ത് ചെന്നു. അയാൾ കുനിഞ്ഞിരുന്ന് കരയുകയാണ്. വല്യച്ഛ, വല്യച്ഛനൊന്നും പറയരുത്, ഞാൻ നീലിമയോട് വരാൻ പറയുകയാണ്. അയാളുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. കാർത്തികയുടെ കൈകൾ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് വാ തുറന്ന് പിടിച്ചെങ്കിലും ഒരക്ഷരം പുറത്തു വന്നില്ല. പിറ്റേന്ന് രാവിലെ ജോണും നീലിമയും കുഞ്ഞുമോളും ആശുപത്രിയിലെത്തി. അമ്മയുടെ അവസ്ഥ മകളുടെ സമനില തെറ്റിക്കുന്നതായിരുന്നു. വന്നത് നീലിമ തന്നെയോ എന്ന് സംശയിച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആ അമ്മ ഒട്ടുനേരം കിടന്നു. പെട്ടെന്ന് പ്രജ്ഞ തിരിച്ചു കിട്ടിയതുപോലെ മോളെ എന്ന് കരഞ്ഞു വിളിച്ചു. കരഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ടെങ്കിലും മകളുടെ സജീവ സാന്നിധ്യം അമ്മയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നീലിമ അവിടെ ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ജോണിൻ്റെ കയ്യിൽ നിന്ന് ചിക്കു കാർത്തികയുടെ തോളിലേക്കാണ് മറഞ്ഞത്. എപ്പോഴാണ് ആ കുഞ്ഞ് അവളുടെ സ്വന്തം അപ്പൂപ്പൻ്റെ മടിയിലേക്ക് എത്തിയത്? ആ ആശുപത്രി മുറിയിൽ അപ്പൂപ്പനും മകൾക്കുമായി ഒരു പ്രത്യേക ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ ലോകത്തിപ്പോൾ നീലിമ പോലും ആരുമല്ലാതായിരിക്കുന്നു. ചിക്കുവിൻ്റെ കളിചിരികൾ, അതിനൊത്ത അപ്പൂപ്പൻ്റെ ശബ്ദതാളങ്ങൾ, താരാട്ടുകൾ. നമ്പ്യാർ ഇപ്പോൾ തൻ്റെ ഭാര്യയുടെ രോഗനില മറന്നുപോയിരിക്കുന്നു. അമ്മയെ പരിചരിച്ചുകൊണ്ട് നീലിമ മകളുടെ ചുമതല ഏറ്റെടുത്തിട്ട് നാല് നാൾ പിന്നിട്ടു. വിലാസിന് ടീച്ചറുടെ ആരോഗ്യനില അതിവേഗം മെച്ചപ്പെട്ടു. അവരുടെ ശരീരം മരുന്നുകളോട് അതിവേഗം പൊരുത്തപ്പെട്ടു. അവർ നന്നായി ഭക്ഷണം കഴിക്കുന്നു. ചിരിക്കാൻ മറന്നുപോയ കാലം കൊഴിഞ്ഞുപോയി. ചിരിയുടെ മുട്ടുകളും പൂക്കളും ആശുപത്രി മുറിയിൽ സൗരഭ്യം പരത്തി. ജോണും നീലിമയും അമ്മയും ചേർന്ന് ഉദയം കൊണ്ട ആ പകലിരവുകളിൽ ഒരാൾ അകറ്റി നിർത്തപ്പെട്ടു. നാരായണൻ നമ്പ്യാർ. ആരും അകറ്റി

0: അല്ല, അന്യത്വത്തിൻ്റെ വാത്മീകത്തിലേക്ക് അയാൾ സ്വയം നുഴഞ്ഞു കയറിയതാണ്. ആ മൺപുറ്റ് ഉടച്ചു പൊടിച്ച് പുറത്തു വരണമെന്ന് അദമ്യമായ മോഹമുണ്ട്. ആവുന്നില്ല, ടീച്ചർക്ക് ഇന്ന് വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ അറിയിച്ചു, ബില്ലടച്ച് കഴിഞ്ഞ് പോകാം. ജോൺ ആശുപത്രി ബില്ലടിച്ചു. അമ്മയുടെ വസ്ത്രങ്ങളും മറ്റും ബാഗിൽ നിറച്ച് ജോണിൻ്റെയും നീലിമയുടെയും ലഗേജുകളും ഒരുക്കി വെച്ചു. അമ്മ, ഞങ്ങൾ പോവുകയായി. നീലിമ കട്ടിലിരിക്കുന്ന അമ്മയുടെ തോളത്ത് പിടിച്ച് ഗദ്ഗദത്തോടെ പറഞ്ഞു. ടീച്ചർ കണ്ണീർ തൂവുകയാണ്. പോകരുതെന്ന് പറയാൻ ഞാൻ ആരാണ്? കരച്ചിലിനിടയിൽ ആ അമ്മയുടെ വാക്കുകൾ പുറത്തു വന്നു. അമ്മ എന്ന് വിളിച്ചാലും ഞങ്ങൾ വരും. ബാംഗ്ലൂരിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പോയേ പറ്റൂ, ജോൺ ടീച്ചറെ ആശ്വസിപ്പിച്ചു. ആരും എവിടെയും പോകുന്നില്ല. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അത് നാരായണ നമ്പ്യാരുടെ ശബ്ദമാണ്. അയാൾ തൻ്റെ ശബ്ദത്തിലെ ഗാംഭീര്യം വീണ്ടെടുത്തിരിക്കുന്നു. അയാൾ അമ്മയും മകളും ജോണുമെല്ലാം നടത്തുന്ന വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് ചിക്കുവുമായി മുറിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാവരും തറവാട്ടിലേക്കാണ്. പോണോ പോണ്ടയോ എന്ന കാര്യമെല്ലാം അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. തറവാട്ടുകാരനവർ അതിൻ്റേതായ പ്രൗഢിയും പ്രതാപവുമെല്ലാം വീണ്ടെടുത്തിരിക്കുന്നു. നമ്പ്യാർ ജോണിൻ്റെ ഇരുകരങ്ങളും കൂട്ടിപ്പിടിച്ച് മാറോട് ചേർത്തു. ആ ക്ഷീണിച്ച കണ്ണുകളിൽ നിന്ന് നടന്ന കണ്ണുനീർ ജോണിൻ്റെ കൈത്തണ്ടയിൽ ഒരു കുളിര് സൃഷ്ടിച്ചു. ഓനെ മാപ്പ്, എനിക്ക് മനുഷ്യനെ കാണാൻ അവസരം ഉണ്ടായില്ല. മതവും ജാതിയും കണ്ട് നടന്നതിൻ്റെ ഫലം ഞാൻ ഒരുപാട് അനുഭവിച്ചു. എൻ്റെ മോളെ കൊണ്ടുപോയി കൊല്ലിയില്ല ഞാൻ തള്ളിയെ. ഇപ്പം ഞാൻ പഠിച്ചു, എന്താ ജീവിതമെന്ന് ഞാൻ പഠിച്ചു. ജോണി ആ മനുഷ്യനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ആ കണ്ണുകളിലും കൈകളിലുമുള്ള കണ്ണീർ തുടച്ചു കൊടുത്തു. ചിക്കുവിനെടുത്ത് അപ്പൂപ്പൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ചില മുറിവുകൾ കാലം നമുക്ക് തരുന്നതാണ്, മറ്റു ചിലത് നാം ഉണ്ടാക്കുന്നതാണ്. കാലത്തിൻ്റെ കയ്യിൽ മുറിവുണക്കാനുള്ള മരുന്നുകളുണ്ട്. മാറി വരുന്ന കാലത്തിനൊത്ത് ഏത് മുറിവുകളും ഉണങ്ങും. സാരമില്ല, നമുക്കിറങ്ങാം ഇപ്പം തറവാട്ടിലേക്ക്.
1: കെ ഭാസ്കർ മാസ്റ്റർ എഴുതി രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച തടവറ എന്ന കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസംഭാഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NITയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. BD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന VD സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരങ്ങളെ സാക്ഷിയാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 21 പേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞയെടുത്തത്. പിന്നീട്

രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് സണ്ണി ജോസഫാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുദാസ് എന്നിവർ മന്ത്രിയായി. റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, കെ എ തുളസി, ഒ ജെ ജനീഷ് എന്നിവർ തുടർന്ന് മന്ത്രിസ്ഥാനമേറ്റു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും യു ഡി എഫ് ചീഫ് വിപ്പ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനമേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന് കഴിയട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വീഡനിലെ രണ്ട് ദിവസ സന്ദർശനത്തിനിടയിൽ യൂറോപ്യൻ വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ കമ്പനികൾക്കും രാജ്യത്ത് അവസരങ്ങളുണ്ടെന്നും ആവശ്യമായ എല്ലാ പിന്തുണയും നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. പരിഷ്കരണത്തിന്റെ അടിസ്ഥാന മന്ത്രം കഴിഞ്ഞ 12 വർഷങ്ങളായി ഇന്ത്യയെ പരിണാമപ്പെടുത്തുകയാണെന്നും സ്വീഡിഷ് കമ്പനികൾക്ക് തികച്ചും അനുഗുണമായി ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് എൻ ഐ ടിയിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, കേന്ദ്ര സർവകലാശാല വി സി ഡോക്ടർ സിദ്ദു പി ആർകുൽ എന്നിവർ സംസാരിച്ചു. ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് നൈപുണ്യ വികസനത്തിന് മികച്ച സൌകര്യമാണ് കേന്ദ്രം പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പി എം വികാസ് നടപ്പിലാക്കിയതിലൂടെ ഒട്ടേറെ സ്ത്രീകൾ സംരംഭകരായി മാറിയെന്നും സാങ്കേതിക യോഗ്യത നേടിയെന്നും മന്ത്രി വെളിപ്പെടുത്തി. എൻ ഐ ടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി ഉയർത്തി. ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് നിലവിൽ പ്രായപരിധി 41. പബ്ലിക് സർവീസ് കമ്മീഷന് പുറത്തെ നിയമനങ്ങളടക്കം പ്രായപരിധി 45 വർദ്ധിപ്പിക്കാനാണ് സുവേന്ദു അധികാരി ഗവൺമെന്റിന്റെ തീരുമാനം. ഗ്രൂപ്പ് ബി തസ്തികകളിലേക്ക് പ്രായപരിധി 45 ഉയർത്തി. 2026 മെയ് 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവിറക്കിയത്. മുണ്ടക്കൽ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന്റെ ഗൃഹപ്രവേശം നടത്തി. ഒന്നാം സോണിൽ ഡി ക്ലസ്റ്ററിലെ 38 വീട്ടിലാണ് ചൂരൽമല സ്കൂൾ റോഡിലെ കെ വിജയനും കുടുംബവും താമസമാരംഭിച്ചത്. ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയും ടൌൺഷിപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജെ ഒ അരുണും വീട്ടിലെത്തി. ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായി മുഴുവൻ നടപടിക്രമങ്ങളും കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ടൌൺഷിപ്പിൽ ഇതുവരെ 159 വീടുകളുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. ഇന്ന് ബാക്കി 19 വീടുകളുടെയും കൂടി ഗുണമേന്മ പരിശോധന പൂർത്തിയാക്കും. 178 വീടുകളും വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറും. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഘട്ട് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. എച്ച് ഐ വി പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും

0: മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങളും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1. താമരശ്ശേരി ചുരത്തിനെ വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴി തിരിച്ചുവിട്ടു. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയാണ് പോകുന്നത്. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തലുവണ കുറ്റ്യാടി വഴിയും തിരിച്ചുവിടും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. 15 ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന അതിർത്തിയോട് ചേർന്ന തരിച്ചുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. വേനലിന് ശേഷം എത്തിയ പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. വനംവകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: വയനാട്ടിലെ പഴയ വൈത്തിരിയിൽ രാവിലെ KSRTC മിന്നൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 മരിച്ചു. നമ്പിക്കൊല്ലി സ്വദേശി നാരായണൻ, ഭാര്യ സിജി, മകൻ അമൽ എന്നിവരാണ് മരിച്ചത്. നാരായണൻ സംഭവസ്ഥലത്തും ഭാര്യയും മകനും സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത്. ഇടുക്കി വെൺമണിയിൽ രാവിലെ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസർ ഡോക്ടർ ബിജോയ് തോമസ് മരിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിച്ചിരുന്നു. ജമ്മുകശ്മീർ SSB ബോർഡർ പോലീസ് സേനാംഗമായ കണ്ണൂർ ഏച്ചൂർ മാവില ചാലിലെ ഷിബിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. ഇന്ന് ഷിബിന്റെ വിവാഹം നടത്താനിരിക്കുകയായിരുന്നു. ചെറുവണ്ണൂരിൽ ഗർഭിണിയായ യുവതി കാർ കത്തി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു. കാർ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗത്തും എണ്ണ ടാങ്ക് ഭാഗത്തും തീപിടുത്തമുണ്ടായിട്ടില്ല. കാറിന്റെ ഉൾവശമാണ് പൂർണ്ണമായി കത്തിയതെന്നും പോലീസ് അറിയിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 520 കുറഞ്ഞ് 114,560 രൂപയായി. ഗ്രാമിന് 14,320 രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരിക വിനിമയത്തിലും സമാധാനത്തിലും മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. വിഭജിത ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര മ്യൂസിയം ദിന പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭാംഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി. ഇതിൽ ചാരുകസേരയിൽ കടമറ്റത്തു കത്തനാരെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് അതിഥിഭാഷാഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം.

തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാള

ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 വായനശാല. ഇതിൽ ഉറൂബിന്റെ വെളുത്ത കുട്ടി എന്ന ചെറുകഥ കേൾക്കാം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:30 സംഗീത നിശ. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: കവിത്വം തുളുമ്പുന്ന പാട്ടെഴുത്തുകാരനുമായ ശ്രീ റഫീഖ് അഹമ്മദിന്റെ തോരാമഴ, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം പോലെ എക്കാലത്തും മലയാളികളുടെ കണ്ണു നനയിച്ച കവിത.

പോയി. ഉമ്മ അപ്പോഴും തനിച്ചു നിൽക്കുകയാണ്. ഒരു പക്ഷേ ഉമ്മയുടെ ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കാം. കഥനഭാരത്താൽ അവർ ഒന്നും തന്നെ കാണുന്നില്ല, അറിയുന്നില്ല. വിജനത ഉമ്മയുടെ മനസ്സിനാണ്. അത് മാറ്റാൻ മകൾക്കല്ലാതെ മറ്റുള്ളവർക്ക് സാധിക്കില്ലെന്ന കവികൽപ്പന എത്രമേൽ സുന്ദരമാണ്. ഉമ്മറക്കൽപ്പടിച്ചോട്ടിൽ അവൾ അഴിച്ചിട്ട

അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറിഞ്ഞിപ്പൂച്ച. അവൾ അഴിച്ചിട്ട തേഞ്ഞ ചെരുപ്പിൽ മുഖമൊരുമി പുറത്തെ കല്ലുവെട്ടാംകുഴിക്കുള്ളിലേക്ക് പോകുന്നു. തെക്കേപ്പുറത്ത് അയക്കോലിൽ അഴിച്ചിട്ട കുഞ്ഞുടുപ്പിൽ കാറ്റ് പതുക്കെ തട്ടി മരക്കൊമ്പിലേക്ക് തിരിക്കുന്നു. അവളുടെ വേർപാടിൽ സർവചരാചരങ്ങളും ദുഃഖിക്കുന്ന കാഴ്ച. ഉമ്മുക്കുലുസു.

പെട്ടെന്ന് വന്ന പെരുമഴ. ഉമ്മ ചിക്കനകത്ത് പാഞ്ഞു പോയി. വില്ലൊടിഞ്ഞെന്ന് എപ്പോഴും ചിണുങ്ങിടാറുള്ള പുള്ളിക്കുടയെടുത്ത് പള്ളിപ്പറമ്പിലേക്ക് പായുകയാണ്. കുടയാണോ അല്ല മകളാണോ ചിണുങ്ങിയത് എന്നത് വായനക്കാർ തീരുമാനിക്കട്ടെ. ഉമ്മ ഓടിപ്പോയി പള്ളിപ്പറമ്പിൽ പുതുതായി കുഴിച്ചിട്ട മണ്ണട്ടിമേലേക്ക്. തൻ്റെ മകൾ മരിച്ചാലും മഴ കൊള്ളരുതെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് കുട കമിഴ്ത്തി വെക്കുന്നു.

കുട ചെന്നെടുത്തു പാഞ്ഞു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേലേ നിവ

0: ദിവസവും മരിച്ചന്നു രാത്രി തൊട്ടിന്നോളമാമഴ തോന്നുമില്ല. അന്നു പെയ്ത മഴ പിന്നീടൊരിക്കലും തോർന്നില്ല. ആ തോരാത്ത മഴയിൽ വായനക്കാരും പങ്കാളികളാകുന്നു. വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ അമ്മയുടെ ചെയ്തിയേക്കാൾ ഒരു പടി മേലെ കിടക്കുന്നു തോരാമഴയിലെ ഉമ്മയുടെ ചെയ്തികൾ. മകളുടെ വേർപാടിൽ ഉമ്മയുടെ ചെയ്തികളിൽ ദുഃഖം തളങ്കിട്ടി നിൽക്കുന്ന അനുഭവം, അത് അത്യന്തം വികാരഭരിതമാണല്ലോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമ

0: ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹരാൾഡ് 5-ാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
2: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത് ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ്

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
2: With every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive, affordability and quality healthcare. So inclusive, affordable and quality, the diversity of product, which shows that HLL is reinventing itself every moment.
1: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജേയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. റേഡിയോ മലബാറിന്റെ പ്രിയ രാഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മഴയുടെ കുളിരിനൊപ്പം മനസ്സിന് കുളിർമയേകുന്ന കുറച്ച് നല്ല പാട്ടുകളുമായിട്ടാണ് ഇന്ന് പ്രിയരാഗം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഓരോ പാട്ട് കേൾക്കുമ്പോഴും മനസ്സിൽ പ്രത്യേകമായ ചിന്തകൾ വന്നു നിറയും, സന്തോഷം വന്നു നിറയും, അല്ലേ? പ്രത്യേകിച്ച് ആ പാട്ടുകൾ നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? ഇന്ന് പ്രിയരാഗത്തിലൂടെ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളുടെ തീക്ഷ്ണത മലയാളിക്ക് കാട്ടിത്തന്ന സംവിധായകൻ ബ്ലെസ്സിയുടെ മനോഹര ചിത്രത്തിലെ ഗാനമാണ്. മമ്മൂട്ടി എന്ന മഹാനടന്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയം കണ്ട 2006 പുറത്തിറങ്ങിയ ചിത്രം പളുങ്ക്. മമ്മൂട്ടിയോടൊപ്പം നെടുമുടി വേണു, ജഗദീഷ് ശ്രീകുമാർ, ലക്ഷ്മി ശർമ്മ, നസ്രിയ നസീം തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകിയപ്പോൾ ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദത്തിൽ പിറന്നത് ഒരു നിത്യഹരിത ഗാനമായിരുന്നു. അതെ, ആകാശത്തിന്റെ വിസ്തൃതിയും മനസ്സിന്റെ നന്മയും ചേർത്തുവെച്ച ഒരു ഗാനം. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഇതാ കേൾക്കാം റേഡിയോ മലബാറിലൂടെ.

ഗാനഗന്ധർവന്റെ ശബ്ദത്തിൽ മനോഹര ഗാനം കേട്ടപ്പോൾ മനസ്സിലേക്കൊരു കുളിരി കടന്നു വന്നു അല്ലേ? പളുങ്കു എന്ന സിനിമയിലെ ആ വരികൾ ഓരോ തവണ കേൾക്കുമ്പോഴും ഉള്ളിൽ എന്തോ ഒരു പ്രത്യേക അനുഭൂതിയാണ്. കേട്ടാലും കേട്ടാലും മതി വരാത ഒരു ഗാനമാണ് അല്ലേ? റേഡിയോ മലബാർ 89.6 FM ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയരാഗം. അപ്പോ മലബാറിലെ ഈ സുന്ദരമായ ഉച്ചനേരത്ത് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് 2006 മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ ചിത്രത്തിൽ നിന്നുമുള്ള ഒരു ഗാനമാണ്. വി വിനായക് സംവിധാനം ചെയ്ത ലക്ഷ്മിയാണ് ആ ചിത്രം. ഇതിലെ എല്ലാ പാട്ടുകളും ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. അതിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് രാജീവ് ആലുങ്കൽ വരികൾ എഴുതി രാമൻ ഗോകുൽ ഈണം കൊടുത്ത് ബിജു നാരായണൻ മഞ്ജരി എന്നിവർ ചേർന്ന് പാടിയ ഗാനം താരതഴുകും താര കനവിൻ പിയലി മധുമഴ എന്ന് തുടങ്ങുന്ന ഗാനം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
3: 9447-371-836,
0: 8078-502-836. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് പ്രിയരാഗത്തിന്റെ നേരമാണ്. അതിമനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. ഒട്ടും സമയം കളയാതെ അടുത്ത പാട്ടിലേക്ക് പോവാം. ഇത്തവണ നമ്മളെ കാത്തിരിക്കുന്നത് 2007 ഹരികുമാർ സംവിധാനം ചെയ്ത പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ എന്ന സിനിമയിലെ ഗാനമാണ്. സുരേഷ് ഗോപി, ജഗദീഷ് ശ്രീകുമാർ, ലക്ഷ്മി ഗോപാലസ്വാമി, ജനാർദ്ദനൻ, സുകുമാരി, മന്യ, പ്രിയങ്ക നായർ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമയിൽ സുജാതാ മോഹൻ പാടിയ ഗാനം പാടാനും പറയാനും എനിക്ക് അറിയാത്തൊരനുരാഗമേ, പെയ്താലും തോർന്നാലും മനസ്സിൽ അലിവോലും അനുരാഗമേ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം കൊടുത്തത് MJ ചന്ദ്രൻ.

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗത്തിലെ പാട്ടുവിശേഷങ്ങൾ തുടരുന്നു. റേഡിയോ മലബാറിലൂടെ ഓർമ്മകളുടെ നല്ല കാലത്തിലേക്ക് നല്ലൊരു ഗാനത്തിലൂടെ നമ്മൾ തിരിച്ചുപോയി. എന്തായാലും ഈ ഉച്ചനേരത്തെ ഉച്ചഭക്ഷണത്തിന്റെ സ്വാദോടുകൂടെ മറ്റൊരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. അപ്പൊ ഭക്ഷണത്തിനും സ്വാദ് കൂടും, പാട്ടിനും മധുരമേറും. ശശി പരവൂർ സംവിധാനം ചെയ്ത നോട്ടം എന്ന സിനിമ, ഇതിൽ നെടുമുടി വേണു, അരുൺ ചെറുകാവിൽ, സമൃത സുനിൽ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ഈ സിനിമ പറയുമ്പോൾ തന്നെ എവരുടെയും മനസ്സിലേക്ക് ഗാനം ഓടിയെത്തിയിട്ടുണ്ടാവും. പൊൻകുന്നം ദാമോദരൻ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, യേശുദാസ് പാടിയ ഗാനം പച്ചപ്പനം തത്തെ പുന്നാരപ്പൂ മുത്തേ എന്ന് തുടങ്ങുന്നത്.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. നോട്ടം എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചനേരത്തെ പാട്ടുപെട്ടി പ്രിയരാഗമാണ്. അടുത്ത ഗാനം അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ MG ശ്രീകുമാർ

സുജാത എന്നിവർ ചേർന്ന് പാടിയതാണ്. പൃഥ്വിരാജ് സുകുമാരൻ, വിജയരാഘവൻ, ക്യാപ്റ്റൻ രാജു, സാദിഖ്, അഗസ്റ്റിൻ, ശ്രീദേവിക, രേഖ തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്. സംഗീതം കൊടുത്തത് സഞ്ജീവ് ലാൽ. അധികം വൈകിക്കുന്നില്ല, കേൾക്കാം ഒരു ഫാസ്റ്റ് നമ്പർ, അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ നിന്നും.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയ രാഗമാണി ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഫാസ്റ്റ് നമ്പർ കേട്ടു. അടുത്തതായി അതിമനോഹരമായ ഒരു സിമ്പിൾ സോങ് ആണ്. ചിത്രം രാത്രി മഴ ലെനിൻ രാജേന്ദ്രനാണ് സംവിധാനം ചെയ്തത്. ബിജു മേനോൻ, മനോജ് കെ ജയൻ, മീര ജാസ്മിൻ, വിനീത്, ലാലു അലക്സ് തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൈതപ്രം വരികൾ എഴുതി രമേശ് നാരായൺ ഈണം കൊടുത്ത് സുജാത മോഹൻ പാടിയ ഗാനം ആലോലം കൺമണിപ്പൊന്നെ അല്ലിമലർ കണിമുത്തെ ആശാമരത്തിന്റെ കൊമ്പിൽ ആലിലെ ഊഞ്ഞാൽ ആടാൻ വായോ. ഒരമ്മ തന്റെ കുഞ്ഞിന് ഒരു താരാട്ട് പാടിക്കൊടുത്താൽ എങ്ങനെയുണ്ടാവും ആ ഫീല്, ഈയൊരു ഗാനത്തിൽ നിന്നും നമുക്ക് അനുഭവിച്ചറിയാം. കേൾക്കാം അതിമനോഹര

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം. നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. രാത്രിമഴ എന്ന സിനിമയിലെ അതിമനോഹരമായ ഗാനമാണ് പ്രിയരാഗത്തിലൂടെ നിങ്ങൾ ഇപ്പോൾ കേട്ടത്. താരാട്ടുപാട്ടായതുകൊണ്ട് തന്നെ ഒന്ന് മയങ്ങി എഴുന്നേൽക്കാനൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അടുത്ത ഗാനവും ഏകദേശം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിശയൻ എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ, റിമി ടോമി എന്നിവർ ചേർന്ന് പാടിയ ഗാനം. എന്നോമലാളെ, ചുണ്ടിൽ ശൃംഗാരത്തേനുണ്ടോ, ഇടനെഞ്ചിൽ കുളിരുമായി നീ വരിക പെൺകിളി. വിനയന്റെ വരികൾ കീണം കൊടുത്തത് അൽഫോൺസ് ജോസഫ് ആണ്. സിനിമയെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. അതുവരെ മലയാളക്കാരെ കാണാത്ത ഒരു പ്രമേയം അവതരിപ്പിച്ച് വമ്പൻ ഹിറ്റായി മാറിയ സിനിമയായിരുന്നു അതിശയൻ. സംവിധായകൻ തന്നെയാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിട്ടുള്ളതും. ഒന്നുകൂടെ തിരിച്ചു പോവാം അതിശയന്റെ ആ മനോഹര കാലഘട്ടത്തിലേക്ക് എന്നോമലയെന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയരാഗത്തിൽ അടുത്ത ഗാനം 2007 പുറത്തിറങ്ങിയ പരദേശി എന്ന സിനിമയിൽ നിന്നുമാണ്. പി ടി കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഒപ്പം തന്നെ സിദ്ദിഖ്, പത്മപ്രിയ, ശ്വേതാ മേനോൻ തുടങ്ങിയവരെല്ലാം മറ്റ് കഥാപാത്രങ്ങളായി നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു നിന്നു. എനിക്കറിയാം, ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് തട്ടം പിടിച്ച് വലിക്കല്ലേ എന്ന ഗാനമാണ്. പരദേശി എന്ന സിനിമയെപ്പറ്റി എപ്പോഴും പറയുമ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഗാനം ഇത് തന്നെയാണ്. എന്നാൽ നമുക്കിപ്പോൾ റഫീഖ് അഹമ്മദ് വരികൾ എഴുതി രമേഷ് നാരായൺ, ഷഹബാസ് അമൻ എന്നിവർ ചേർന്ന് ഈണം കൊടുത്ത് സുജാത മോഹനും മഞ്ജരിയും ചേർന്ന് പാടിയ ആനന്ദ കണ്ണീരിൻ ആഴത്തിൽ മിന്നുന്ന മാരിവില്ലുള്ളോളെ നിന്റെ മാനഞ്ചും കണ്ണിൽ മയിൽപീലി തുഞ്ചത്തൊരോലക്കമിന്നെന്തേ. ഒരു കല്യാണ വീട്ടിൽ കല്യാണപ്പെണ്ണിനോട് തോഴിമാർ കുശലം പറയുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് ഇത്. അപ്പൊ ആസ്വദിച്ചോളൂ പരദേശി എന്ന സിനിമയിൽ നിന്നും റേഡിയോ മലബാറിലൂടെ അതിമനോഹര ഗാനം, ഒപ്പം താളം പിടിക്കുകയും ചെയ്യാം അല്ലേ.

0: 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന മെയ് 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ദേവപ്രിയരാഗം തുടരുന്നു. അടുത്ത പാട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ചിത്രം 2007 രക്ഷകൻ സംവിധാനം ചെയ്തത് തുളസീദാസാണ്. അഭിനയിച്ചത് കലാഭവൻ മണി, ഹരിശ്രീ അശോകൻ, KPSC ലളിത, ജഗദീഷ് ശ്രീകുമാർ, ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരെല്ലാം. ഇതിൽ അതിമനോഹരങ്ങളായിട്ടുള്ള 3 പാട്ടുകളുണ്ട്. 3 പാട്ടും ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. ഇതിൽ നമുക്കിപ്പോ രാജീവ് ആലങ്കൽ വരികൾ എഴുതി സഞ്ജീവ് ലാൽ ഈണം കൊടുത്ത് MG ശ്രീകുമാർ പാടിയിട്ടുള്ള മുത്തുമിനഞ്ഞൊരു മച്ചണി വീട്, ഒരുമിക്കാൻ ഒത്തിരി ആള് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. രക്ഷകൻ എന്ന സിനിമയിൽ നിന്നും.

വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM. പ്രിയ രാഗമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം അഞ്ചൽ ഒരാൾ അർജുനൻ എന്ന സിനിമയിൽ നിന്നും ശരത് വയലാർ വരികൾ എഴുതി മോഹൻ സിത്താര ഈണം കൊടുത്ത് ജയചന്ദ്രൻ പാടിയ ആ ഗാനം ഇങ്ങനെയാണ്. പൊന്നുണ്ണി ഞാൻ നിന്റെ നെഞ്ചോരം ചേരാൻ അമ്മേ കെങ്ങണി കൊഞ്ചുന്നേ. ഒട്ടും വൈകിക്കുന്നില്ല, കേട്ടോളൂ, ആസ്വദിച്ചോളൂ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദേ ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം സംഗീതത്തിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവയെല്ലാം എന്നും പ്രിയപ്പെട്ടവയായി തന്നെ തുടരട്ടെ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി പ്രിയരാഗത്തിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക. നന്ദി, നമസ്കാരം.
1: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
0: മോനെ
2: വിഷമിക്കരുതേട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
3: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടെ നിന്ന് വന്നു അഭിമാനബോധം?
4: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണെന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
5: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കും.

0: നടന്ന അസുരഗോത്രത്തിൻ്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
1: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ ഹതസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
2: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
3: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
0: മനസ്സു കീറുന്ന വാക്സരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
4: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരയെയും പണയം വെക്കുക. അഞ്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
5: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
6: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
5: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
6: അതേടാ,
0: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
3: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
7: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
0: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
8: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
9: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: ഒരു വട്ടം കൂടി.
1: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: കഴിഞ്ഞാഴ്ചത്തെ ചാരുകസര എങ്ങനെയുണ്ടായിരുന്നു? മാക്കോ മക്കളും
1: നല്ല കഥയല്ലേ? എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന കഥയല്ലേ? ഈ കഥ കേട്ടതിന് ശേഷം മാക്കോ മക്കളും നേരിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച പല ശ്രോതാക്കളും ഉണ്ട്.
0: അതെ, അപ്പൊ ഇന്ന് നമ്മുടെ ചാരുകസേരയിലെ പുതിയ ഏത് കഥയാവും മാഷ് കണ്ടുവച്ചിട്ടുണ്ടാവുക?
1: മാഷോട് ചോദിക്കാം.
2: നമ്മള് കഥാനേരാണല്ലേ, എങ്ങനെയുണ്ട് നമ്മള് മാക്കോ മക്കളും?
1: അടിപൊളി,
0: നന്നായിരുന്നു മാഷേ, നല്ല അഭിപ്രായങ്ങളായിരുന്നല്ലോ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളത്.
2: എന്തു പറഞ്ഞവര്?
1: മാക്കത്തിനെയും മക്കളെയും
0: കാണണം,
2: ഒരിക്കൽ കൂടി കാണണമെന്നല്ലേ?
0: അതെ,
2: കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു ഇതുവരെ എന്നാണ് ചിലര് പറഞ്ഞത്.
1: അതെ,
2: അപ്പൊ കഥ കൂടി അറിഞ്ഞിട്ട് തെയ്യം കാണുമ്പോഴാണ്
1: ആസ്വാദനം
2: പൂർണ്ണമാവുക. അപ്പൊ നമ്മൾ കേവലം ഒരു രണ്ടു മൂന്ന് തെയ്യങ്ങളുടെ കഥ മാത്രമേ പറഞ്ഞുള്ളൂ, തെയ്യങ്ങൾ ഇനിയും ഒരുപാട് പിന്നാലെ ഉണ്ട്. അപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് തെയ്യങ്ങളുടെ കഥ സുഖം ഉണ്ടാവില്ലല്ലോ അല്ലേ, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇതിലേക്കാ പോകുന്നു,
1: ഇതുവരെ പറയാത്തൊരു കഥ
0: അതാണ് വേണ്ടത്.
2: അതെ, അങ്ങനെയാണ്, നമ്മൾ ഓരോ എപ്പിസോഡിലും പറയാത്ത കഥകൾ തന്നെയാണ്,
1: ഇതുവരെ പറയാത്ത രീതിയിലുള്ള കഥ.

0: എന്താണാവോ കവി ഉദ്ദേശിക്കുന്നത്?
1: അതെ, അത് മനസ്സിലായില്ല അശ്വിനി.
2: അതായത് ഇതുവരെ ചാരു കസേരയില് ഇതുവരെ പറയാത്ത രീതിയിലുള്ള കഥ.
1: അങ്ങനത്തെ കഥയാണല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞത്.
2: പൊതുവെ നമ്മള് ഭക്തി, സ്വാതന്ത്ര്യം, പുരാണം, ചരിത്രം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ പറയാറുള്ളത്.
1: അതെ,
2: വ്യത്യസ്തമായ ഒരു കഥ.
1: എന്നാ ഉദ്ദേശിക്കുന്നേ? അത് തുറന്നു പറ.
2: സൂര്യേച്ചി, അന്നൊരു അമാവാസി നാള്, അർദ്ധരാത്രി, കൂറ്റാ കൂറ്റിരുട്ട്, അതും വെള്ളിയാഴ്ച. കേക്കുന്നുണ്ടാ
1: ചിലങ്കയുടെ ഒച്ച?
2: ആ ഇപ്പൊ കാണുന്നുണ്ട്.
1: എന്ത്
2: യക്ഷി കണ്ണാടി നോക്കിയ?
1: അല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്ന യക്ഷീന. എന്തിനാ കണ്ണാടി അശ്വിനി? നീ എന്റെ മുമ്പിൽ ഉണ്ടല്ലോ.
0: അപ്പൊ എന്താണ് നാടകീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യക്ഷിക്കഥ വേണമെന്നാണല്ലേ?
1: അത് നല്ലൊരു ഐഡിയ. പിന്നെന്താ?
0: ഒരുപാട് യക്ഷികളുടെ കഥ പറയാനുണ്ട് നമുക്ക്. പക്ഷേ നമുക്കിന്ന് യക്ഷികളെ തളച്ച ഒരാളുടെ കഥ പറയാം. കത്തനാർ,
1: കടമറ്റത്ത് കത്തനാർ.
0: കടമറ്റത്ത് കത്തനാർ കണ്ടിട്ടില്ലേ? സിനിമ കണ്ടിരുന്നോ?
2: സിനിമ സീരിയൽ കണ്ടിരുന്നു.
0: സീരിയൽ സിനിമ കുറച്ച് പഴയതാണല്ലേ.
2: പ്രേം നസീർ.
0: അതെ, പുതിയ കത്തനാർ സിനിമകളൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ സീരിയലുകളിലൂടെയാണ് നമുക്ക് പ്രകാശ് പോൾ എന്ന ഒരു അഭിനേതാവിന്റെ കത്തനാറായിട്ട് വേഷമിട്ടിട്ടല്ലേ,
1: അതെ,
0: കുരിശും ഒരു ഊന്നുപടിയുമായിട്ട് എല്ലാവരുടെ മനസ്സിലിന്നും ആ ദൃശ്യമുണ്ട്. ഇതൊരു ചരിത്ര കഥാപാത്രമാണല്ലോ കത്തനാർ.
2: അതെ,
0: കത്തനാറുടെ അത്ഭുത മാന്ത്രിക വിദ്യകള് കേൾക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കഥയിലേക്ക് നമുക്ക് പോവാം.
2: ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണോ മാഷേ?
0: സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കഥകൾ പോലെ നമുക്ക് തോന്നും കത്തനാറുടെ അത്ഭുത ധീര സാഹസിക കൃത്യങ്ങൾ കേട്ടാൽ. പക്ഷെ കടമറ്റത്ത് കത്തനാർ എന്ന ഒരു പുരോഹിതൻ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്നു. കടമറ്റം എന്ന സ്ഥലത്ത് 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച ഒരാള് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ അത്ഭുത സിദ്ധികളെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരുപാട് കഥകളുണ്ട്. കുറെയൊക്കെ സംഭവിച്ചതാവാം, മറ്റ് അതിശയോക്തിയിലൂടെ കൂട്ടിച്ചേർത്തതാവാം. ഇതിൽ നമുക്ക് കഥയിലേക്ക് പോവാം. കടമറ്റം എന്ന നാട് എവിടെയാണെന്നറിയോ?
2: കുന്നത്തുനാട്.
0: കുന്നത്തുനാട്, അതായത് തിരുവനന്തപുരത്തെ പഴയ തിരുവിതാംകൂറിലെ കുന്നത്തുനാട് താലൂക്കിലാണ് കടമറ്റം എന്ന പ്രദേശം. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ, സാധാരണ കുടുംബം എന്ന് പറഞ്ഞ പോരാ, അല്പ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലെ ഉലഹന്നാന്റെയും ഏലിയമ്മയുടെയും മകനാണ് പൗലോസ്. കത്തനാറായിട്ടില്ല ഈ കൊച്ചു പൗലോസ് ആണ് പിന്നീട് കത്തനാറായിട്ട് മാറുന്നത്. കത്തനാർ എന്നുള്ളത് ഒരു വൈദികരുടെ ഒരു സ്ഥാനമാണ്. നമ്മൾ ബിഷപ്പ്, റവറന്റ് ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സ്ഥാനമാണ് കത്തനാർ. ഈ പൗലോസിന്റെ ജീവിതം ബാല്യകാലം വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. എന്താ കാര്യം? മാതാപിതാക്കൾ വളരെ നേരത്തെ തന്നെ മരിച്ചുപോയി. സഹോദരങ്ങളായിട്ട് ആരുമില്ല. ഒറ്റക്കാണ്, ചെറിയ കുടിലിൽ ഒറ്റക്കാണ്. ഒറ്റയ്ക്ക് ഈ കുട്ടിക്ക് കഴിയാൻ പറ്റില്ലല്ലോ. എന്തു ചെയ്തു അവൻ? അടുത്തുള്ള പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ അവിടെ അച്ഛൻ, അവിടുത്തെ കത്തനാർ, വളരെ ദയനീയമായിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ പൗലോസിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. കത്തനാർ പറഞ്ഞു, നീ എൻ്റെ കൂടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കത്തനാരുടെ കൂടെ പള്ളിയിൽ, പള്ളിവികാരിയുടെ കൂടെ താമസിക്കുകയാണ് നമ്മുടെ പൗലോസ്. പൗലോസ് നല്ല ബുദ്ധിമാനാണ്, നല്ല സമർത്ഥനാണ്. ആളൊരു സൗമ്യനും നല്ല ശീലക്കാരനൊക്കെയാണ്. യാതൊരു കുരുത്തക്കേടോ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. അവന് കത്തനാർ തന്നെ ആവശ്യമായ വിദ്യാഭ്യാസമൊക്കെ നൽകുകയുണ്ടായി. അങ്ങനെ കുറച്ച് മുതിർന്നപ്പോൾ പൗലോസ് ശെമ്മാശാൻ എന്ന ഒരു പേരിലേക്ക് വന്നു. ഈ ശെമ്മാശാൻ എന്ന് പറഞ്ഞാൽ വൈദിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഏറ്റവും ജൂനിയറായ ഒരാൾ എന്നുള്ളൊരു മീനിങ് ആണ് അക്കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ പൗലോസ് ശെമ്മാശാൻ എന്ന പേരിൽ പള്ളിയിൽ വരുന്നവരൊക്കെ ഈ ചെറുപ്പക്കാരൻ അറിയപ്പെടാൻ തുടങ്ങി. കത്തനാർ പള്ളിയിൽ, പള്ളിവക സ്ഥലത്ത് ധാരാളം പശുക്കളെ വളർത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് പശുക്കളുണ്ട് പള്ളിയുടെ ആവശ്യത്തിനും, അത് വിൽപ്പന ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കന്നുകാലി വളർത്തൽ നടത്തിയിരുന്നത്. പശുക്കളെ കാട്ടിലേക്ക് മേയ്ക്കാൻ ഭൃത്യന്മാരൊരുപാടുണ്ട്. അങ്ങനെ ഒരു ദിവസം കാട്ടിലേക്ക് മേയാൻ പശുക്കളെ വിട്ട സമയത്ത് ഒരു കടുവ ഒരു പശുവിനെ ആക്രമിച്ചു. ബാക്കിയുള്ള പശുക്കളെല്ലാം ഓടി രക്ഷപ്പെട്ടു.
2: അപ്പൊ ഇന്ന് മാത്രല്ലേ, പണ്ടേ ഉണ്ട്.
0: അതെ, പണ്ടും ഇത്തരം സസ്യബുക്കുകളെ, മാംസബുക്കുകളായ കടുവക്കും സിംഹത്തും ഒക്കെ വളരെ ഇഷ്ടമാണ്. നാട്ടിലേക്ക് ഇറങ്ങിയിട്ടല്ല, പക്ഷെ അന്ന്
2: അതെ
0: നമ്മള് കാട്ടിലേക്ക് പോയോണ്ടാ എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നോണ്ടാണ് അന്നത്തെ പശുക്കളെ പിടിച്ചത്. അപ്പൊ അങ്ങനെ പശുക്കളെ കടുവ ആക്രമിച്ചു എന്നുള്ള വാർത്ത കത്തനാർ അറിഞ്ഞു. കത്തനാരും സംഘവും കാട്ടിലേക്ക് തന്റെ കന്നുകാലികളെ തേടിപ്പോയി. കൂടെ ആരുണ്ടായിരുന്നു? പൗലോസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവര് കാട് മുഴുവനും അന്വേഷിച്ചു. ഈ കടുവ കൊണ്ടുപോയ പശുവിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് ആള് ഓടി വന്നിട്ട് പറഞ്ഞു, ഒന്നൊഴുകെ എല്ലാ പശുക്കളും തൊഴുത്തില് എത്തിക്കഴിഞ്ഞു. പശുക്കളെ അന്വേഷിച്ചിട്ടാണല്ലോ പോയത്. അപ്പൊ അതിന് വഴിയൊക്കെ അറിയാം, എവിടുന്നാണ് പോകുന്നത്, അവിടത്തേക്ക് നമ്മളെ പോലെ വഴിതെറ്റൊന്നുമില്ല അവർക്ക്. അതങ്ങനെ എല്ലാ പശുക്കളും തൊഴുത്തിൽ വന്നതായിട്ട് സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ കാട്ടെന്ന് ഉള്ള ഈ തിരച്ചിൽ ഒഴിവാക്കി കത്തനാരും സംഘവും പള്ളിയിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്,

0: തിരിച്ചു വന്നവരുടെ കൂട്ടത്തിൽ ആരില്ല?
1: പൗലോസ്.
0: പൗലോസ് ഇല്ല. ആകെ പ്രശ്നമായി. ഒരുപാട് ആളുകളാണ്, കാരണം കടുവയെയും ആക്രമിച്ചെങ്കിൽ പ്രത്യാക്രമണം നടത്തണമല്ലോ. അതൊക്കെ സന്നാഹങ്ങളോടുകൂടിയാണ് പോകുന്നത്. കാടിളക്കി പരതലാണ്, പശുക്കളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് വിവരം വന്നു, പശുക്കളെല്ലാം തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ വിവരം വന്നു. സന്തോഷത്തോടുകൂടി എല്ലാവരും തിരിച്ച് പള്ളിയിലെത്തി. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് പിരിഞ്ഞുപോയി. അവസാനം നമ്മുടെ പൗലോസ് എവിടെ, പൗലോസ് എവിടെ, കാണുന്നില്ല. ആകെ പ്രശ്നമായി. പ്രത്യേകിച്ചും കത്തനാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു അവര്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും, ഒരു കാപട്യമില്ല, നിഷ്കളങ്കനാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. അത്രക്ക് കത്തനാർക്ക് വളരെ ഇഷ്ടപ്പെട്ട പൗലോസിനെ കാണാതായപ്പോ വല്ലാത്ത വിഷമമുണ്ടായി.
1: അപ്പൊ എവിടത്തേക്കായിരിക്കും മാഷേ പൗലോസ് പോയിട്ടുണ്ടാവുക?
0: നമുക്ക് അല്പം പൗലോസിന്റെ പിന്നാലെ യാത്ര ചെയ്യാം അല്ലേ. നേരത്തെ അശ്വിനി പറഞ്ഞ പോലെ കൊടുംകാടാണ്. പകല് തന്നെ അവിടെ സൂര്യരശ്മികള് താഴത്തേക്ക് കൃത്യമായിട്ട് പതിക്കില്ല. സന്ധ്യ മയങ്ങുമ്പോഴേക്കും കട്ടപ്പെട്ട് ചീരിട്ട് വ്യാപിക്കും. ഓരോരുത്തരും ഓരോ ഭാഗത്താണല്ലോ പശുക്കൾ അന്വേഷിച്ച് പോകുന്നത്. അങ്ങനെ പൗലോസ് പോയ ഭാഗത്തേക്ക് ഒറ്റക്കായിരുന്നു. അയാൾ നടന്ന് നടന്ന് ഒരുപാട് ദൂരത്തി. പിന്നെയും നാട്ടിലേക്ക് പള്ളിയിലേക്ക് നടക്കേണ്ട ദൂരം അതിനേക്കാൾ എത്രയോ ഇരട്ടി അദ്ദേഹം നടന്നു. പൗലോസിന് കാരണം മനസ്സിലായി, താൻ വഴിതെറ്റിപ്പോകുന്നത് സ്വാഭാവികമല്ല, തന്നെ ആരോ വഴിതെറ്റിക്കുന്നുണ്ട്. അദൃശ്യമായ എന്തോ ഒരു ശക്തി തന്നെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരായിരിക്കും ആ അദൃശ്യ ശക്തി?
1: പഞ്ചവങ്കാട് നീലി,
2: കള്ളിയങ്കാട്ട് നീലി,
1: അവരായിരിക്കും.
0: ഒരുപാട് യക്ഷികളുടെ കഥയാണ് അല്ലേ. സാധാരണ യക്ഷികളുടെ കഥയില് പതിവ് ഇങ്ങനെയാണ്, വഴി പോകുന്നവരെ വഴിതെറ്റിച്ച് വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ചുണ്ണാമ്പ് ചോദിക്കും അല്ലേ. ചുണ്ണാമ്പൊക്കെ കൊടുത്ത് മുറുക്കിയതിന് ശേഷമാണ് ചോരകുടിയുടെ ചോരവള്ളി കടിച്ച് ചോര കുടിക്കുക. പക്ഷേ പൗലോസ് ആരെയും കണ്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് വൈദികനാണല്ലോ, കുറച്ച് ആധ്യാത്മിക കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് താൻ എങ്ങനെയാണ് കാട്ടിന്റെ അന്തർഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. തന്നെ ആരോ വഴിതെറ്റിക്കുകയാണ്. അങ്ങനെ സാധാരണ നടക്കേണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി നടന്നിട്ടും പള്ളിയിലെത്തുന്നില്ല. അദ്ദേഹം അങ്ങനെ നടന്ന് നടന്ന് ഒരു വലിയ ഗുഹയുടെ മുമ്പിലെത്തി, വലിയ ഗുഹ. ആ ഗുഹയുടെ അടുത്തേക്ക് അദ്ദേഹം അറിയാതെ നടന്നു പോവുകയാണ്. ഏതോ ഒരു ആകർഷണം അദ്ദേഹത്തെ ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ നോക്കണ്ട എന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് അറിയാണ്ട് നോക്കി പോകും അല്ലേ. കാണണ്ട എന്ന് കരുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപോകും. അതുപോലെ
1: പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് അശ്വിനി, അതായത് കുരങ്ങന്റെ ഹൃദയം കഴിക്കണമെന്ന് മുതലക്ക് ഭയങ്കരമായ ആഗ്രഹമുള്ളത്.
2: അത്തിപ്പഴത്തിന് നല്ല മധുരമായതുകൊണ്ട് എപ്പോഴും അത് കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിനും
1: നല്ല മധുരമായിരിക്കും.
0: എന്നിട്ട് എന്ത് പറ്റി?
1: കുരങ്ങന്റെ ബുദ്ധി കൊണ്ട് കുരങ്ങൻ രക്ഷപ്പെടും.
0: അതെ, അതുപോലെ നമ്മൾ എന്തിനാണോ വിചാരിക്കരുത് എന്ന് കരുതുന്നത് അറിയാതെ വിചാരിച്ചു പോകും. ഉള്ളിൽ ആരോ നമ്മളെ വിചാരിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് ഗുഹയുടെ ഭാഗത്തേക്ക് പോകണ്ട എന്ന് കരുതിയാലും പൗലോസ് അറിയാതെ ഏതോ ഒരു അദൃശ്യ ശക്തി അദ്ദേഹത്തെ അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയുണ്ടായത്. അവിടെ ആ ഗുഹയുടെ അകത്തേക്ക് അദ്ദേഹം അറിയാതെ യാന്ത്രികമായിട്ട് നടന്നു പോവുകയാണ്. പോകുമ്പോഴേക്കും ഭീകരമായ രണ്ട് സത്വങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു ആക്രമിക്കാൻ വേണ്ടി. കാണാൻ തന്നെ വളരെ ഭയങ്കരമാരാണ്, രാക്ഷസന്മാരായ വികൃത വിരൂപ വേഷധാരികളായ രണ്ട് പേരവിടെ വന്നു. അവര് പിന്നെ ഇദ്ദേഹത്തിന് പൗലോസിനെ ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകലാണ്. അവിടെ ചെല്ലുമ്പം കുറെ ഉള്ളിൽ ചെല്ലുമ്പോൾ കുറെ വിളക്കുകൾ കണ്ടു, ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ നിരന്ന് കത്തിച്ചിട്ടുണ്ട്. ആ വിളക്കിന്റെ നടുവിലായിട്ട് ഒരു ആള് ഒരു സിംഹാസനത്തിൽ നിന്നുപോലെ ഇരിക്കുന്നുണ്ട്. ഒരു ഗംഭീര പുരുഷൻ, ഒരു മൂപ്പൻ, അതിന്റെ ഒരു തലവൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ നരഭോജികളാണ് എല്ലാവരും. ഗുഹയിലുള്ള എല്ലാവരും മനുഷ്യന്മാരെയും തിന്നുന്ന ആളുകളാണ്. തിന്നാനൊരാളെ കിട്ടിയ സന്തോഷത്തിലാണ് ഇത് ഈ തങ്ങളുടെ മൂപ്പന്റെ യജമാനന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഇവരെല്ലാരും കൂടി പൗലോസിനെ കടിച്ചു തിന്നാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മൂപ്പൻ പറഞ്ഞു, നമുക്ക് ഇവനെ ഒന്ന് പരീക്ഷിക്കണം, എന്നിട്ട് വേണം തീരുമാനിക്കാൻ ഇവനെ നമ്മളിപ്പം തന്നെ കൊന്നു തിന്നണോ അല്ല ഇവിടെ നിലനിർത്തണോ എന്നുള്ള കാര്യം ഒന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അവിടുത്തെ മൂപ്പൻ ചില ചോദ്യങ്ങളായി, ശമ്മാനോട് ചോദ്യങ്ങളാണ്. ചോദ്യം മറ്റൊന്നുമല്ല, ഇവിടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ രീതി അനുസരിച്ച് താമസിക്കാൻ തയ്യാറാണോ എന്നാണ് ചോദ്യം. പൗലോസ് ആലോചിച്ചു, അല്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും?
1: കൊല്ലും.
0: കൊല്ലല് മാത്രല്ല, തിന്നുകയും ചെയ്യും. അപ്പൊ എന്തായാലും മരണം ഉറപ്പാണ്. പിന്നെ ഇവിടുത്തെ കഷ്ടതകളും മർദ്ദനങ്ങളും ആണെങ്കിലും എന്താണെങ്കിലും അത് അനുഭവിച്ച് ജീവിക്കുന്നതിലേ അതിനേക്കാൾ നല്ലത്. കുറെ കാലത്തിന് ശേഷം എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പൗലോസ് പറഞ്ഞു, ശരി ഞാൻ തയ്യാറാണ്, നിങ്ങളുടെ ആചാരം അനുസരിച്ച് ഇവിടെ കഴിയാൻ തയ്യാറാണ്. അപ്പം മൂപ്പൻ പറഞ്ഞു, ഇതെല്ലാം നരഭോജികളാണ്, എന്തെങ്കിലും നമ്മുടെ ചിട്ടകളെ ലംഘിച്ചാൽ ഉടനെ നിന്നെ തിന്നും, നിന്നെ തിന്നാൻ ആർത്തിപൂണ്ട് നിൽക്കലാണ് എല്ലാവരും. അപ്പൊ ഇവിടുത്തെ ചിട്ടകൾ ലംഘിക്കാത്ത കാലത്തോളം നീ പേടിക്കണ്ട, പക്ഷെ എപ്പോഴും ലംഘിക്കുന്നോ ആ നിമിഷം നിന്റെ കാര്യം പോക്കാം, കൊല്ലുകയും ചെയ്യും തിന്നുകയും ചെയ്യും. പിന്നെ ഇവിടെ പൂർണ്ണ നഗ്നനായിരിക്കണം, വസ്ത്രങ്ങളൊന്നും പാടില്ല. അങ്ങനെ കുറെ ചിട്ടകളൊക്കെ പറഞ്ഞു. ശമ്മാൻ അത് മനസ്സെല്ലാം മനസ്സോടെ ജീവൻ നിലനിർത്തണമല്ലോ എന്ന്

0: കരുതി അതനുസരിച്ചു. അങ്ങനെ അവിടെ താമസിക്കുകയാണ്. മലയരയർ എന്ന വിഭാഗമാണ് അതെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെ മൂപ്പനാണ് ഇയാൾ. മലയരയർ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, ഒരു ഗോത്ര വിഭാഗമാണ്. അത് തന്നെയാണോ ഇത് നമുക്കറിയില്ല. നരഭോജികളാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കാലത്ത്. കാലം 9-ാം നൂറ്റാണ്ടാണ്, 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ്, 1200-ഓളം വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം. അവിടെ 12 വർഷക്കാലം നമ്മുടെ പൗലോസ് കഴിഞ്ഞു. പൗലോസിന്റെ ഒരു സ്വഭാവം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, അവള് സുശീലനാണ്, സൽസ്വഭാവിയാണ്, സൗമ്യനാണ്, ആരോടും ദേഷ്യപ്പെടില്ല, കാപട്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഈ സ്വഭാവങ്ങള് നമ്മുടെ ആ മൂപ്പന് വളരെ ഇഷ്ടമായി. കത്തനാർക്ക് ഇഷ്ടമായല്ലോ, അതുപോലെ മൂപ്പനും വളരെ ഇഷ്ടമായി. മൂപ്പനൊരു മന്ത്രവാദിയാണ്. ഒരുപാട് മന്ത്രവിദ്യകൾ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, മന്ത്രവാദം തുടങ്ങി ഒരുപാട് അത്ഭുത സിദ്ധികൾ. മറ്റാർക്കും അറിയില്ല, മറ്റാരോടും പറയാനും പാടില്ല, എവിടുന്ന് പഠിച്ചു എന്ന് പോലും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സിദ്ധിയുടെ വീര്യം കുറഞ്ഞു പോകും. അങ്ങനെ അവിടെ 12 വർഷക്കാലം എല്ലാ വിദ്യകളും പഠിച്ച് അവിടെ കഴിഞ്ഞു. പൗലോസിന് ഒന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹം. കത്തനാരുണ്ടല്ലോ പുറത്ത്, പള്ളിയൊക്കെ ഉണ്ടല്ലോ, അവരെ തന്നെ കാണാതെ ഒരു വർഷം മരിച്ചു പോയിട്ടുണ്ടാവുന്നൊക്കെ വിചാരിച്ച് കഴിയുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹം. ഈ ശുദ്ധനായ പൗലോസ് എന്ത് ചെയ്തു? ഈ മൂപ്പനോട് തന്നെ ഈ കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന്. മൂപ്പൻ ഈ പൗലോസിന്റെ നിഷ്കളങ്കത കണ്ട് വളരെയധികം സന്തോഷിച്ചു. എങ്ങനെയെങ്കിലും ആരും അറിയാതെ രക്ഷപ്പെടാനല്ലോ നോക്കേണ്ടത്. മൂപ്പൻ പറഞ്ഞു, നീ തുറന്നു പറഞ്ഞു നന്നായി, സുരക്ഷിതമായിട്ട് എന്തായാലും പുറത്തു പോകാൻ പറ്റില്ല. നീ ഏതെങ്കിലും വിദ്യ പ്രയോഗിച്ച് പുറത്തു പോയിക്കൊള്ളു, നിന്റെ റിസ്ക് ആണത്. അതിൽ ഞാൻ അനുവാദം തന്നിട്ടുണ്ട്, പക്ഷെ എന്റെ അനുവാദമല്ല. ഇവിടുന്ന് ഗുഹയ്ക്കകത്ത് കയറി ആരും പിന്നെ മനുഷ്യന്മാരാരും പുറത്തു പോകില്ല, അവർ അസ്ഥികൾ മാത്രമായിട്ട് പുറത്തു പോയുള്ളൂ. അതുകൊണ്ട് നിന്റെ സൗകര്യം പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രജാലക്കാരനാണ് എല്ലാരെയും ഒരു മയക്കി കിടത്തി, അവിടെ അബോധാവസ്ഥയിൽ കിടത്തി ഗുഹയുടെ പുറത്തേക്ക് ചാടി. പൗലോസ് ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. കൊടുംകാടാണ്, അതിലൂടെ ഒരുപാട് ദൂരം അദ്ദേഹം വീണ്ടും നടന്നു. ഇപ്പോൾ ഇവിടെ പിശാചുകളുടെ ആക്രമണം അത്ര ആദ്യത്തെ പോലെ ഇല്ല. അദ്ദേഹത്തിന് കുറേ മന്ത്രസിദ്ധികളും ഇന്ദ്രജാല സിദ്ധികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നടന്ന് നടന്ന് ഒരു വീട്ടിൻ്റെ അടുത്തെത്തി. ഇപ്പൊ ഗുഹയിലെ ചിട്ടകളൊക്കെ അയാൾ മാറിയേ നടക്കുന്ന. അങ്ങനെ അശ്വിനിക്ക് ഒരു സംശയം, ഇപ്പൊ അകത്തുള്ള പോലെയാണോ പുറത്ത് നടക്കുന്നത്? ആണോ അശ്വിനി?
1: അങ്ങനെയല്ല, ഇങ്ങനെ ചിന്തിച്ചതാ.
0: ആ ചിന്തിച്ചു, അത് സാധാരണ ഒരു ചിന്തയാണ് അല്ലേ, വേണ്ടാത്തൊരു ചിന്തയാണ്. അവിടെ അഴിച്ചു വെച്ച വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് തന്നെയാണ്
1: പൗലോസ് നടന്നത്,
0: പുറത്തേക്ക് പോയത്. സംശയം തീർന്നില്ലേ? അപ്പൊ അങ്ങനെ നടന്ന് നടന്ന് ആകെ ദാഹവും വിശപ്പൊക്കെ ഉണ്ട്. ഒരു ചെറിയ കുടിലില്ല അല്ല പോയി. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളു, പ്രായം ചെന്നൊരു സ്ത്രീ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളു. അവിടെ പറഞ്ഞു, എനിക്ക് ഒരുപാട് നടന്നിട്ട് വരുന്നതാണ്, വല്ലാതെ വിശപ്പും ദാഹമൊക്കെ ഉണ്ട്, എന്തെങ്കിലും അല്പം കഴിക്കാൻ തരുമെന്ന് പറഞ്ഞു. വൃദ്ധ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് തരാൻ കഞ്ഞിയൊന്നുമില്ല ഇവിടെ. കഞ്ഞിക്കാ ചോദിക്കുന്നത്, കുറച്ച് കഞ്ഞിയും വെള്ളം തരും. ഒരു അരി പോലും ഇവിടെ ഇല്ല, എന്ത് ചെയ്യാം? അപ്പം ചെമ്മാൻ വിട്ടില്ല, എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പാത്രത്തിലോ സഞ്ചിയിലോ നോക്കും, ഒരു അരിമണിയെങ്കിലും ഇല്ലാതിരിക്കില്ല, നോക്കുന്നു. ഒരു അരിമണി കിട്ടിയിട്ട് എന്ത് കാര്യം? അത് ഒരു പക്ഷെ ഉണ്ടായേക്കാം, പക്ഷെ അതുകൊണ്ട് കഞ്ഞിയാവില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യുക, പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാദ്യം, അതിനുശേഷം പോയിട്ട് അകത്തെ പാത്രങ്ങളൊന്ന് പരതി നോക്ക്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ വൃദ്ധ എന്ത് ചെയ്തു? ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അകത്തു പോയി പാത്രങ്ങൾ, ഈ അരിയിട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ പരതിയപ്പോൾ ഒരു മണി അരി കിട്ടി. പുറത്തു വന്നിട്ട് ഇതാ ഒരു മണി അരിയുണ്ട്, ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇതാ എങ്ങനെ തീർക്കാൻ? വിശപ്പ് എങ്ങനെ തീർക്കാൻ? അത് ആ കലത്തിലിട്ടോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മണി അരി അയാൾ കലത്തിലിടുകയും തിളച്ചു വരുമ്പോൾ കലന്നിറയെ അരിയായി ചോറായി. വൃദ്ധയാകെ അത്ഭുതപ്പെട്ടു പോയി. ഈ കഞ്ഞിക്ക് ചോദിച്ച് വന്നയാൾ ചില്ലറക്കാരനല്ലെന്ന് അവർക്ക് ബോധ്യമായി. അപ്പൊ ആദ്യത്തെ ഇന്ദ്രജാലം അവിടെ തുടങ്ങി. അങ്ങനെ വിശപ്പൊക്കെ അകറ്റി ആ വൃദ്ധക്ക് കുറെ അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്ത് യാത്ര തുടർന്നു. കടമറ്റത്തേക്ക് എത്തണല്ലോ, കുന്നത്ത് നാട്ടിലേക്ക് എത്തണം. അവിടത്തേക്കുള്ള യാത്ര ഏതാണ്ട് വഴിയൊക്കെ മനസ്സിലായി. നേരെ പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ കത്തനാരെ കണ്ടു. കത്തനാർക്ക് ആദ്യം ആളെ മനസ്സിലായില്ല, 12 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പിന്നീട് മനസ്സിലായി, കഥകളെല്ലാം പറഞ്ഞു. കാട്ടില് പശുക്കൾ അന്വേഷിച്ച് പോയതും തിരിച്ചു വന്നപ്പോൾ കാണാതായതും അങ്ങനെ കഥകളെല്ലാം പരസ്പരം പറഞ്ഞു. പക്ഷേ പൗലോസ് ഈ 12 വർഷക്കാലം താൻ എവിടെയാണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? മന്ത്രത്തിന്റെ തീവ്രത വീര്യം കുറഞ്ഞു പോകും, ഫലമില്ലാതായിപ്പം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവര് വീണ്ടും സന്തോഷത്തോടു കൂടിയിരുന്നു. അങ്ങനെ പൗലോസിന് ശമ്മാശാൻ എന്നുള്ള പേര് മാറി കത്തനാർ എന്ന പേര് കൊടുക്കുകയാണ്. പൗലോസ് കത്തനാറായിട്ട് മാറി. അവിടെ ഒരു ദിവസം കപ്പ്യാരോടി വന്നിട്ട് പറഞ്ഞു, പള്ളിമണി അടിക്കാൻ പറ്റുന്നില്ല. പള്ളിമണി അടിക്കുന്ന എന്തിനാണ്? അപകട സൂചനയായിട്ടാണ് പള്ളിമണി അടിക്കുക. എന്തിനാണ് ഇപ്പോഴും പള്ളിമണി അടിക്കുന്നത്? പള്ളിമുറ്റത്ത് നിറയെ രാക്ഷസന്മാർ വന്നിട്ടുണ്ട്, അവരെ തുരത്തണം. തുരത്തന ആളുകളോടി വരണം. ഇപ്പൊ പള്ളിമണി അടിച്ചാൽ ആളുകളോടി വരും. ഇപ്പൊ പള്ളിമണി പോലും അടിക്കാൻ പറ്റാത്ത അത്ര അവിടേക്ക് നിറച്ചും രാക്ഷസന്മാരാണ്, ഏതെല്ലോ ഭീകര രൂപികളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കത്തനാരോട്, ശരി ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ നമ്മുടെ പൗലോസ് പറഞ്ഞു, ഞാനും കൂടി വരാം അച്ചോ, നീ വരണ്ട, ഞാൻ പോയി നോക്കാം. അല്ല, ഞാൻ കൂടി വരാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ കത്തനാരും കൂടി പള്ളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് കാണുന്നത് പിശാചുകൾ. അപ്പോൾ നമ്മുടെ പൗലോസിനെ ആള് മനസ്സിലായി, ആരാണ്? ഗുഹയിൽ തന്നെ സംരക്ഷിക്കാൻ കാവലിരുന്ന, താൻ മയക്കിക്കടത്തി രക്ഷപ്പെട്ടു വന്നില്ലേ, അവരാണ് തന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് പിശാചുകൾ. മറ്റുള്ളവർക്കൊന്നും ഇവരാരാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ മണി അവിടെ പള്ളിയിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവരെ കയ്യിലാണ് ഉള്ളത്, പിശാചുകളുടെ കൈകളിലാണ് ഉള്ളത്. പള്ളിയിലേക്ക് ആളുകൾ വരണമെങ്കിൽ എന്ത് വേണം? മണിയടിച്ച് കേൾപ്പിക്കണം. മണിയടിക്കാൻ പറ്റുന്നില്ല, കപ്പേറേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഉടനെ നമ്മുടെ പൗലോസ് എന്ത് ചെയ്തു? ഒരു മന്ത്രവാദം കൊണ്ട് ഇവരെല്ലാവരും മയക്കിക്കെടുത്തി. മയക്കിക്കെടുന്ന ഉടനെ തന്നെ നമ്മുടെ കപ്പിയാർ ഓടി വന്നു, പള്ളി മണി അടിയോടടി. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ എന്തോ അപകടം സംഭവിച്ചു പള്ളിയിൽ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ ചുറ്റും വന്നു. അവർ കാണുന്ന എന്താണ്? കുറെ പിശാചുകൾ, ഭീകരമായ രൂപികള് കിടന്നു, കുറച്ച് ഉണർന്നു, പള്ളി മണിയുടെ ഒച്ച കേട്ടിട്ട് ഉണർന്നു, ആകെ പ്രശ്നങ്ങളാണ്. ഇവരെല്ലാരും കൂടി നാട്ടുകാരെയൊക്കെ ആക്രമിക്കാൻ, നരഭോജികളാണല്ലോ, ആക്രമിക്കാൻ നോക്കി. അവര് പറഞ്ഞു പൗലോസിനോട്, നിങ്ങളെ കൂട്ടാനാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ കൂടെ വരണം, അല്ലെങ്കിൽ ഇവരെല്ലാം നമ്മൾ കൊല്ലും തിന്നൊക്കെ പറഞ്ഞു. പക്ഷെ പൗലോസ് ഒന്നും ഭയപ്പെട്ടില്ല. എന്റെ ശക്തി നിങ്ങളൊരു തവണ കണ്ടതല്ലേ, മയങ്ങിക്കിടന്നില്ലേ, ഇനി നിങ്ങളുടെ എപ്പോഴും മയങ്ങിക്കിടക്കുന്ന തരത്തിൽ, അതായത് മരണം അതിൻ്റെ മന്ത്രൻ്റെ കയ്യിലുണ്ട്, അത് വേണോ അല്ലെങ്കിൽ പോകുന്നോ ചോദിച്ചു. അപ്പോൾ ഇവർ അറിയാതെയാണ് മയങ്ങിപ്പോകുന്നത്, കാരണം നിസ്സാരണല്ല, ആണെങ്കിൽ ഗുഹയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും പറ്റില്ലല്ലോ. അങ്ങനെ ഈ പൗലോസിൻ്റെ ശക്തി അല്പം അപകടകരമാണെന്ന് കരുതി ഇവരെല്ലാം കൂടി തിരിച്ചുപോയി. എവിടത്തേക്ക്? കാട്ടിലേക്ക്, ഗുഹയിലേക്ക് പോയി. ഈ സംഭവത്തോടുകൂടി ആളുകൾക്കെല്ലാം അത്ഭുതമായി. ഒരു വടി പോലും എടുക്കാതെ, ഒരു കല്ല് പോലും എടുക്കാതെ ഈ രാക്ഷസന്മാരായ പിശാചുകളെല്ലാവരെയും ഓടിച്ചു. എന്തൊരത്ഭുതമാണ്! അപ്പോൾ സാധാരണക്കാരനല്ല പൗലോസ് ശെമ്മാശാൻ, എന്തൊക്കെയോ സിദ്ധിയുള്ള ആളാണെന്ന് മനസ്സിലാവുകയും കത്തനാർ പട്ടം കൊടുത്ത് അദ്ദേഹത്തെ എന്ത് പേര് വിളിച്ചു? കടമറ്റത്ത് കത്തനാർ എന്ന് പേര് വിളിച്ചു. കടമറ്റത്തെ കത്തനാർ, കത്തനാറ സ്ഥാനപ്പേരാണ്, കടമറ്റം സ്ഥലപ്പേരാണ്. യഥാർത്ഥ പേരെന്താണ്? പൗലോസ് ആണ്. കടമറ്റത്തെ കത്തനാറായിട്ട് അവരോധിച്ച്, പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത കത്തനാർ, ഗുരുനാഥനായ കത്തനാർ മരിച്ചുപോയിണ്ടായി. പിന്നെ നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെ അത്ഭുത പ്രവൃത്തികളുടെ കാലമാണ്. നാട്ടിൽ ഇവരെ കണ്ടല്ലോ, ഈ വൃദ്ധക്ക് ഒരു മണി അരി കൊണ്ട് പാത്രം നിറയെ ചോറ് ഉണ്ടാക്കിച്ചു, പിശാചുകൾ മയക്കിക്കിടത്തി ഓടിച്ചു വിട്ടു. അപ്പോൾ എന്തോ ഒരു മന്ത്രവാദിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടി അവിടെ പലരും വരാൻ തുടങ്ങി. ബാധോച്ചാടനം, ചാത്തൻ സേവ, പ്രേതോപദ്രവം, ഇതൊക്കെ പേര് പറഞ്ഞ് ആളുകൾ വരാൻ തുടങ്ങി, കത്തനാറ് ചികിത്സിക്കാനും തുടങ്ങി. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ കത്തനാറ് പ്രസിദ്ധനായിട്ട് മാറി. കടമറ്റത്ത് മാത്രമല്ല, തിരുവിതാംകൂർ വ്യാപകമായിട്ട് കത്തനാരെക്കുറിച്ച് അറിയാൻ തുടങ്ങി. എന്തോ ഒരു മാന്ത്രിക സിദ്ധിയുള്ള, അത്ഭുത സിദ്ധിയുള്ള ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിലായില്ലേ?
1: മനസ്സിലായി. കത്തനാരുടെ അത്ഭുത സിദ്ധികളെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ.
0: സീരിയൽ കണ്ട ഓർമ്മയില്ലേ? അതിൽ കുറേ സംഭവങ്ങളുണ്ടല്ലേ.
1: അദ്ദേഹത്തിന്റെ കയ്യിലൊരു കുരിശ്, അത് നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ പ്രേതൊന്നും പിന്നെ അങ്ങോട്ടേക്ക് വരൂല, അടുക്കില്ല. പിന്നെ ഈ കുത്തി നടക്കുന്ന അതുമലാണ് കുരിശ്. പിന്നെ കഴുത്തിലൊരു കൊന്തയുണ്ടായിരുന്നു, തലയിലൊരു തൊപ്പിയുണ്ട്, താടിയും മുടിയും മീശയും.
2: അത് കത്തനാറ്.
1: ആ കത്തനാറ്.
0: നല്ല ഓർമ്മയുണ്ട് ചിത്രം. നമ്മള് സീരിയല് കണ്ട പോലെ, സീരിയല് മാത്രല്ല, നമ്മളിപ്പം പറയുന്ന കഥ അതിന്റെ ഉപദാനം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയാണ്. അത് കുറച്ചുകൂടി ആധികാരികമായതുകൊണ്ട് അതാണ്. അതിൽ തന്നെ രണ്ടു മൂന്ന് കഥകൾ പറഞ്ഞിട്ടുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട്, കത്തനാരുടെ അത്ഭുത പ്രവർത്തികൾക്ക് കയ്യും കണക്കൂല, അത്രയധികം ഉണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അത്ഭുത സാഹസിക കൃത്യങ്ങൾ നടത്തിയ ആളാണ് കത്തനാർ. അതിൽ രണ്ടു മൂന്ന് സംഭവങ്ങളാണ് വിവരിക്കുന്നത്. നമുക്ക് ആ രണ്ടു മൂന്ന് സംഭവങ്ങൾ മാത്രം പറയാം. നേരത്തെ പറഞ്ഞ യക്ഷിയുണ്ടല്ലോ, യക്ഷികളോടാണ് പലപ്പോഴും കത്തനാർ ഏറ്റുമുട്ടാറ്. അത് നമ്മുടെ ശ്രീകൃഷ്ണ പരന്ത് സിനിമയിൽ അല്ലേ, മോഹൻലാല്, അതുപോലെ നാഗവല്ലിനറിയില്ലേ, ആ ഏത് മന്ത്രവാദിയാണ്?
1: ഡോക്ടർ സണ്ണി മേപ്പാടൻ.
0: മേപ്പാടൻ. ഇങ്ങനെ മന്ത്രവാദങ്ങൾ ഇപ്പോഴും 20-ാം നൂറ്റാണ്ടിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മാത്രമല്ല, മന്ത്രവാദങ്ങളുടെ പേരിൽ അന്ധവിശ്വാസങ്ങൾ ഈ 2025 പോലും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളും അതിൻ്റെ പേരിലുള്ള ചൂഷണവും ഒക്കെ വിദ്യാസമ്പന്നരുടെ ഇടയിൽ പോലും ഉണ്ട്. ഇത് കാലം 9-ാം നൂറ്റാണ്ടാണെന്ന് ഓർക്കണം. 800 ഇത്. 2025 അപ്പോൾ 1200-1300 വർഷങ്ങൾക്ക് മുൻപത്തെ കഥയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, മാത്രമല്ല ശ്രോതാക്കളും മനസ്സിലാക്കണം. അപ്പം അന്നത്തെ കഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറേ ചമൽക്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളൊക്കെ സ്വാഭാവികമാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ സമീപത്ത് ഒരു കാടുണ്ട്. നമ്മളിപ്പോ മാർത്താണ്ഡ്

0: ഓർമ്മ നോവലൊക്കെ പഞ്ചമൻ കാട്ടുനീലി. അപ്പോൾ ആ പ്രദേശത്ത് ഒരു യക്ഷി ഉണ്ടായിരുന്നു. യക്ഷിമാരുടെ പൊതുവേ ഉള്ള സ്വഭാവം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു മുറുക്കാൻ ചുണ്ണാമ്പ് ചോദിക്കും, അങ്ങനെ മയക്കി കിടത്തും, ചോര കുടിക്കും. ചോര കുടിക്കാൻ വേണ്ടി അവര് കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയാണ്? പനമുകളിലേക്ക്, അല്ലേ? പനന്റെ മുകളിൽ നിന്നാണ് അവര് വളരെ ഈസി ആയിട്ട് ആസ്വദിച്ച് ചോര കുടിക്കുക. പിന്നീട് പനമുകളിൽ നിന്ന് കുറെ സാധനങ്ങൾ ഉതിർന്ന് താഴത്തേക്ക് വീഴും, അസ്ഥികള്, തലമുടിയും നഖമൊക്കെ വീഴും. അപ്പൊ ഇതാണ് പണ്ടത്തെ കഥ. പിന്നെ അവർക്ക്
1: പാലപ്പൂവിന്റെ വളം,
2: പാലമരം,
1: അതെ,
0: പാലപ്പൂവൊക്കെ യക്ഷികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണല്ലേ. നമുക്ക് തൽക്കാലം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഈ പരുമല യക്ഷിയുടെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. ധൈര്യമുണ്ടോ?
1: ഓ, മുറുക്കി പിടിച്ചിരുന്നു അശ്വിനി.
2: എല്ലാരും ഇവിടെ ഉള്ളോണ്ടായിരിക്കും അല്ലേ.
1: പിന്നെ സുഹൃത്തുക്കൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ.
2: അതെ അതെ അതെ.
0: ഓക്കെ, നമുക്ക് എന്തായാലും യക്ഷിയുടെ കൂടെ പോവാം. അപ്പൊ ഈ പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിയിലെ കാട്ടിലെ കഴിയുന്ന ഈ പരുമല യക്ഷി, പരുമല യക്ഷിയെ കുറിച്ച് വലിയൊരു കഥ തന്നെ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. അവര് വഴി നടക്കുന്നവരെ ഇങ്ങനെ വഴിതെറ്റിച്ച് ചുണ്ണാമ്പ് ചോദിച്ച് ഉപദ്രവിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഒരു തവണ കത്തനാർ അതുവഴി പോയി. വെറുതെ പോകുന്നതല്ല, ഈ യക്ഷയുടെ ഉപദ്രവം അവസാനിപ്പിക്കണം. പലരും പറഞ്ഞു ഇങ്ങനെ അതുവഴി പോകാൻ പറ്റുന്നില്ല, അപകടമാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ കത്തനാർ ഒരു ദിവസം അതുവഴി പോയി. പ്രതീക്ഷിച്ചതുപോലെ യക്ഷി അവിടെ വന്നു. യക്ഷിയുടെ വേഷത്തിലൊന്നുമല്ലല്ലോ
2: വരിക,
0: സാധാരണ ആളുടെ വേഷത്തിലാണ്
2: വരിക,
0: അല്ലേ? ചിരിക്കുമ്പം ദംഷ്ട്രകളൊന്നും പുറത്തേക്ക് വരില്ല, കണ്ണൊക്കെ സാധാരണ കണ്ണായിരിക്കും. പക്ഷെ ആർക്ക് അറിയാം ആളെ, കത്തനാർക്ക്, സാധാരണക്കാരനല്ലോ കത്തനാർ. കത്തനാർക്കാളെ മനസ്സിലായി. അപ്പൊ പതിവ് ചോദ്യങ്ങള്, റെഡിമെയ്ഡായ ചോദ്യങ്ങൾ എന്താണ്? ചുണ്ണാമ്പുണ്ടോ? നമുക്കൊന്ന് മുറുക്കാം അല്ലേ.
2: ചുണ്ണാമ്പുണ്ടോ ചേട്ടാ?
0: ചുണ്ണാമ്പുണ്ടോ മുറുക്കാന്നൊക്കെ പറയും. അങ്ങനെ ചുണ്ണാമ്പിന്റെ കൈ വശമുണ്ടോ, അല്പം തരുവോം ചോദിക്കും. അപ്പൊ അങ്ങനെ കത്തനാറ് ചുണ്ണാമ്പ് കൊടുക്കും. പക്ഷെ ചുണ്ണാമ്പ് കൊടുത്തത് എങ്ങനെയാണ്? ഒരു ഇരുമ്പാണിയിൽ ചുണ്ണാമ്പ്, ചുണ്ണാമ്പ് നമ്മള് വിരൽ കൊണ്ട് എടുക്കല്ലേ
2: ആ
0: പാത്രത്തിൽ നിന്ന്. വിരലിന് പകരം എടുത്ത എന്താണ്? ഒരു ഇരുമ്പാണിയാണ്. അപ്പൊ അത് അങ്ങോട്ട് കൊടുത്തു, യക്ഷി അങ്ങോട്ട് വാങ്ങിച്ചു. ഇപ്പൊ ഇരുമ്പ് ഇവർക്ക് വിരുദ്ധമാണ്
2: അല്ലേ,
0: ഇരുമ്പ് തൊട്ടാല് പ്രശ്നം. അതുകൊണ്ട്
2: ഒറ്റക്ക് പോകുമ്പോ എപ്പോഴും ഇരുമ്പ് എടുത്ത് നടന്നാ മതി.
1: പണ്ട് കാലത്ത് കിടക്കുന്ന സമയത്തൊക്കെ ഇരുമ്പാണി വെച്ചിട്ടാണ്
2: ഗർഭിണികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്,
0: അതായത് അവിടുത്തെ ശരി, വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അങ്ങനെ ഈ ഇരുമ്പാണിയിലാണ് കൊടുക്കുന്നത്. കത്തനാരുടെ ഇരുമ്പാണി കയ്യിൽ പിടിച്ചതോടുകൂടി യക്ഷിയുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ, നിയന്ത്രണം ആരിലായി? കത്തനാരിലായി. ഒരു ഭൂതത്തിന്റെ കഥ സിനിമ കണ്ടിട്ടില്ലേ, പട്ടണത്തിൽ ഭൂതം? അവിടെ ഒരു മന്ത്രവാദിയുടെ ഒരു ദണ്ഡിന്റെ ചൂണ്ടിയാല്
2: മമ്മൂട്ടി ഡബിൾ റോൾ ചെയ്ത
1: സിനിമ.
0: അതുപോലെ ഈ കത്തനാരുടെ കൈവശം ഉണ്ടായിരുന്ന ആ ആണി അറിയാതെ ആണ് ചുണ്ണാമ്പിന്റെ കൂടെ പിടിച്ചുപോയി. അതോടുകൂടി യക്ഷിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. കത്തനാർ പോകുന്നതിന്റെ കൂടെ തന്നെ ആരും വരും?
2: യക്ഷിയും
0: വരും. കത്തനാർക്ക് പേടിയില്ലാത്തോണ്ട് കൂടെ വന്നോളൂന്ന് പറയും. അങ്ങനെ അവര് നടന്ന് നടന്ന് ഒരു വീട്ടിലേക്ക് എത്തി. അതും ഒരു പ്രായമായ സ്ത്രീ മാത്രം കഴിയുന്ന ഒരു വീടായിരുന്നു. അവർക്കാണെങ്കിൽ വീട്ടുവല ചെയ്യാനൊന്നും ആരുമില്ല. എന്റെ കൂടെ ഒരു യുവതി വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ നിർത്തിക്കോളൂ, ജോലിയെല്ലാം ചെയ്തോളൂന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടില് ആരെയാക്കി? പരുമല യക്ഷി. അന്ന് യക്ഷി ആയിട്ടില്ല, സാധാരണ ഒരു സ്ത്രീയാണത്, യക്ഷി തന്നെ. പക്ഷെങ്കില് യക്ഷിയുടെ ആ ഭീകര ഭാവങ്ങളൊക്കെ ഈ ഇരുമ്പാണി തൊടുത്തോടുകൂടി ഇല്ലാണ്ടായി. സാധാരണ ഒരു സ്ത്രീയായി. അങ്ങനെ വൃദ്ധ സന്തോഷത്തോടുകൂടി, ഒരാളായാലോ സഹായത്തിന്, അങ്ങനെ അവിടെ വീട്ടിൽ താമസിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയാണ്, അമ്മയെ പോലെ ഇവരെ സ്നേഹിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഈ സ്നേഹം കൂടി കൂടി വന്ന് മുടിയൊക്കെ വാർന്നു കൊടുക്കുമല്ലോ, മുടിയൊക്കെ തഴകി നോക്കുമ്പോഴാണ് തലയിൽ ഒരു ആണി കണ്ടത്. എന്തു ചെയ്യും? എന്താണ്, എന്തൊരു മുള്ളു പോലെ എന്ന് പറഞ്ഞ് വിടിച്ചങ്ങ് വലിച്ചു ഊരി. അപ്പൊ എന്തായി?
2: യക്ഷിയായി.
0: ആണി പോയില്ലേ ആള്? ആണിയുള്ളത് കൊണ്ടാണ് യക്ഷി വളരെ അടങ്ങി അവിടെ കഴിയുന്നത്. ആണി പോയതോടുകൂടി യക്ഷിയുടെ ഭീകരമായ രൂപം പുറത്തു ചാടി പ്രശ്നമായി. ഇപ്പോഴത്തെ കത്തനാർ എത്തുകയും അവിടെ യക്ഷിയുടെ പിന്നാലെ കത്തനാർ പോയി. അവിടെ ഒരു പനയന്നാർ കാവില് ഒരു കടവിലേക്കാണ് ഇറങ്ങുന്നത്. യക്ഷി കത്തനാർ പേടിച്ചു പോയല്ലോ, കാരണം കത്തനാർ എന്തെങ്കിലും അടുത്തൊരു പണി തനക്ക് ഒപ്പിക്കും, തന്നെ പിടിച്ചു കിട്ടുമെന്ന് ഭയന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. യക്ഷിക്ക് വീടല്ലല്ലോ താമസിക്കുന്നത്, എവിടെയാണ്? കാടും പനമുകളിലും പാല മരച്ചോട്ടിലും ഒക്കെയാണല്ലോ. അങ്ങനെ പോവുകയാണ്. പിന്നാലെ തന്നെ കത്തനാറുള്ളത് കൊണ്ട് ഭയന്നിട്ട് യക്ഷി വേഗത്തിൽ പോകലാണ്. പനയന്നാർ കാവിലെത്തി, അവിടെ കടവിലേക്ക് പുഴയിലേക്ക് ഇറങ്ങി. കത്തനാർ പിന്നാലെ വന്നു, പുഴക്ക് നടുക്ക് വെച്ചിട്ട് കത്തനാർ പറഞ്ഞു, നിന്നെ ഞാൻ വിടില്ല.

0: നിന്നെ ഞാൻ തളക്കും, പിടിച്ചു കിട്ടും.
1: ഇത് കത്തിച്ചവൻ ആരാണെങ്കിലും
2: ഞാൻ താഴിട്ട് പൂട്ടും, മണിചിത്ര താഴിട്ട് പൂട്ടും.
1: ശബരിമല ശാസ്താവാണ് സത്യം.
0: ഏതാണ്ട് ശബരിമല ശാസ്താവ് എന്ന് പേര് വിളിച്ചൊന്നറിയില്ല, കത്തനാരും അങ്ങനെ വലിയൊരു വാണിംഗ് കൊടുത്തു. അങ്ങനെ രക്ഷയ്ക്ക് വേറെ രക്ഷയില്ല. പെരുമല യക്ഷി പറഞ്ഞു ശരി അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. എന്താണ് നിബന്ധന? ആരെയും ഉപദ്രവിക്കരുത്. അങ്ങനെ പനയന്നാർ കാവിലെ സ്ഥിരതാമസം തുടങ്ങി. പനയന്നാർ കാവിലെ യക്ഷിയാണ് പരുമല യക്ഷിയായിട്ട് അറിയപ്പെടുന്നത്. പിന്നീട് അതുവഴി പോകുന്നവരെയൊന്നും ഉപദ്രവിക്കുന്നില്ല, കാരണം കത്തനാരുടെ ഒരു വാണിംഗ് ഉണ്ടല്ലോ, ആരെങ്കിലും ഉപദ്രവിച്ചാൽ അന്ന് ഞാൻ നിന്നെ തളയ്ക്കും, മണിച്ചിത്ര താഴിട്ട് പോട്ടെന്ന് പറഞ്ഞതുപോലെ അന്ന് അങ്ങനത്തെ ഒരു താഴുണ്ടായിട്ടുണ്ടാവില്ല അല്ലേ. മാത്രമല്ല അകത്തല്ലോ പുറത്താണല്ലോ. ആ ഒരു കഥയാണ് കടമറ്റത്ത് കത്തനാരെ വീണ്ടും ഒരുപാട് ആളുകളെ അറിയപ്പെടാനിടയാക്കിയ ഒരു സംഭവം. ഈ വഴി പോകുന്നവർക്ക് ഇപ്പോൾ സ്വതന്ത്രമായിട്ട് വളരെ നിർഭയമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. മറ്റൊന്ന് കുഞ്ചമൺ പോറ്റി എന്നുള്ളൊരു പോറ്റി വളരെ സിദ്ധനാണ്, പണ്ഡിതനാണ്, വിദ്വാനാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു മത്സരം നടന്നിരുന്നു കത്തനാരും അദ്ദേഹം തമ്മിൽ. കുഞ്ചമൺ മഠം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വലിയൊരു ചാത്തൻ സേവയൊക്കെയുള്ള ഒരുപാട് ഉപാസനാമൂർത്തികളൊക്കെ സ്വന്തമാക്കിയ ഒരു മഠത്തിൻ്റെ അധിപനാണ്. അദ്ദേഹവുമായിട്ടുള്ളൊരു തർക്കം, ഒരു മത്സരം ഉണ്ടായി. അതും എല്ലാവരും കേൾക്കുന്ന അറിയുന്നൊരു സംഭവമായിരുന്നു. ഒരു തോണിയിലൂടെയാണ് കുഞ്ചമൺ മഠത്തിലേക്ക് കത്തനാർ ചെല്ലുന്നത്. അവിടെ ചെന്ന് തിരിച്ചു വരാൻ നോക്കുമ്പം തോണി കാണുന്നില്ല. തോണി എവിടെയുണ്ട്? കടവിലെ ഒരു മരത്തിൻ്റെ മുകളിൽ കിടക്കുന്ന തോണി. അപ്പം അത് ആരാണ് അവിടെ കൊണ്ടുവച്ചെന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? കത്തനാർക്ക് മനസ്സിലായി, കുഞ്ചമൺ പോറ്റിയാണ്. തോണി ഇറക്കിയിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, അതിലേക്ക് ഇങ്ങോട്ടൊക്കെ വരുന്ന തോണിയിലൊക്കെ തുഴക്കാർ ഈ കത്തനാരുടെ ആളുകളാണ്. അദ്ദേഹം മന്ത്രവിദ്യ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യലായ ആളുകളാണ്, കൃത്രിമമായ ആളുകളാണ്. അതിന് പറ്റിയൊരു പണി, കാരണം തോണിക്കാർ പിന്നെ കാണുന്നില്ല. കത്തനാർ ഈ മഠത്തിലേക്ക് വരുമ്പം തോണിയിൽ തുഴയാൻ തുഴക്കാരുണ്ടായിരുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ പിന്നെ കത്തനാർ മാത്രം, വെറും കാലിത്തോണി. അപ്പം മഠത്തിലെ പോറ്റിക്ക് മനസ്സിലായി തന്നെ പരീക്ഷിക്കാനാണ്, താൻ കഴിവുള്ളവനാണെന്ന് തെളിയിക്കാനാണ് കത്തനാർ ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചത്. അപ്പം തിരിച്ചൊരു സൂത്രം കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സൽക്കാരൊക്കെ സ്വീകരിച്ച് തിരിച്ചു പോകാൻ നോക്കുമ്പം കടവിലെ തോണിയില്ല. അന്വേഷിക്കുമ്പോൾ തോണി ഒരിക്കലും മരത്തിൻ്റെ മുകളിൽ പോകില്ലല്ലോ, അവിടെ പരതേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവിടെയാണ് തോണി കണ്ടെത്തിയത്. അപ്പോൾ കത്തനാർക്ക് മനസ്സിലായി തനിക്ക് തന്ന ഒരു എതിർപ്പണിയാണ്, താൻ കാണിച്ച അത്ഭുതത്തിന് അതിനേക്കാൾ വലിയ അത്ഭുതം അറിയുന്ന ആളാണ് ഞാനെന്ന് കാണിച്ചു കൊടുക്കാനാണ് പോറ്റി ഇങ്ങനെ ചെയ്തത്. അപ്പം കത്തനാർ എന്താ പറഞ്ഞു? തോണി ഉടൻ ഇറക്കിയിട്ടില്ലെങ്കിൽ അന്തർജനങ്ങളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. അവർ വരുന്നെങ്ങനെയായിരിക്കും? ഉടുത്തുണി ഇല്ലാതെയായിരിക്കും. മഠമാണ്, പോറ്റിയാണ്, ബ്രാഹ്മണനാണ്, അകത്ത് ഒരുപാട് അദ്ദേഹത്തിന്റെ സ്ത്രീകള് കുടുംബത്തിലാളുണ്ടല്ലോ. അവരൊക്കെ ഇപ്പൊ അലമുറയിട്ട് കൊണ്ട് പുറത്തേക്ക് ഓടി വരും, കടവിലേക്ക് വരും. കടവിലേക്ക് വരുന്നവരാരും വസ്ത്രം ധരിച്ചവരായിരിക്കില്ല, വിവസ്ത്രരായിരിക്കും. എന്താ സംശയം ഉണ്ടോ ചോദിക്കും. അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പോറ്റിക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരാള് വരുത്തി. അന്തർജനങ്ങളിൽ ഒരാള് ഓടി വന്നു. ഓടി വരുന്ന കാണുമ്പോൾ തന്നെ പോറ്റിക്ക് മനസ്സിലായി അപകടമാണ്. അപ്പോൾ അവിടെ പോറ്റി പറഞ്ഞു, ക്ഷമിക്കണം, ഇനി മന്ത്രം ജപിക്കണ്ട, ഞാൻ തോണി താഴ്ത്താം. അങ്ങനെ മരത്തിന്മേൽ നിന്ന് തോണി താഴത്തേക്ക് വന്നു. പോറ്റി കീഴടങ്ങി ഇനി മത്സരിക്കാനില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടവരും. ഇതും കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ എഴുതിയൊരു കഥയാണ്. ഇതൊക്കെ ഈ കത്തനാരുമായിട്ടുള്ള നമ്മുടെ പോറ്റിയുടെ മഠമൊക്കെ അവിടെ ഉണ്ടല്ലോ, സംഭവിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതുപോലെ മരത്തിന്റെ മുകളിലേക്ക് തോണിനെ മന്ത്രവിദ്യ കൊണ്ട് ചെന്നെത്തിക്കാൻ പറ്റുമെന്നുള്ളൊക്കെ യുക്തിസഹമായ ചില ചോദ്യങ്ങളാണ്, യുക്തിഭദ്രമായ ഉത്തരങ്ങളില്ലാത്ത ചില ചോദ്യങ്ങളാണ്. പിന്നീടൊരു കഥ, ബാവ യെരുശലേമിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊരു ബാവ എവിടെ വരെയാണ്? ഒരുപാട് സമ്മാനങ്ങൾ. നമ്മൾ ബാവ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പൗരോഹിത്യ വിഭാഗത്തിലൊരു സ്ഥാനപ്പേരാണ്. കത്തോലിക്ക ബാവ എന്നെല്ലാം കേൾക്കുന്നില്ലേ, വിശുദ്ധ കത്തോലിക്ക ബാവ. അതുപോലെ ഇവിടെ പച്ച മുന്തിരിങ്ങ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുന്തിരിങ്ങ കുഴിച്ചിട്ടിട്ട് കുലകൾ നിറയെ മുന്തിരിങ്ങ കായ്ക്കുന്ന അത്ഭുത സിദ്ധി കാണിച്ചു കൊടുത്തു കത്തനാർ. സാധാരണ ഒരു മുന്തിരിങ്ങ വള്ളി വേര് പിടിപ്പിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അതിന് വിരുദ്ധമായിട്ട് ഒരു മുന്തിരിങ്ങ മാത്രം മണ്ണിൽ കുഴിച്ചിടുകയും അതും പെട്ടെന്നൊരു വള്ളി കിളിർത്ത് വന്നിട്ട് കുല നിറയെ മുന്തിരിങ്ങ ഉണ്ടാകുന്നൊരു വിദ്യ കാണിച്ചു കൊടുത്തു. ഇത് കത്തനാരുടെ അത്ഭുത സിദ്ധി ഈ ബാവയ്ക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ മന്ത്രവാദ സിദ്ധിയും കൊണ്ട് കത്തനാർ പോയി കഴിഞ്ഞാൽ അപകടകരമാണ് എന്നും തങ്ങളുടെ മതത്തിന് തന്നെ അപകടമാകുമെന്നൊക്കെ കരുതി ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയോ? കത്തനാരുടെ വീട്ടിലെ എല്ലാ ഗ്രന്ഥങ്ങളും തീയിട്ട് നശിപ്പിച്ചു. കത്തനാർ പഠിച്ച വിദ്യകളൊക്കെ പുസ്തകം നോക്കിയിട്ടാണ്, മന്ത്രവാദവും ഇന്ദ്രജാലങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ, വിലമതിക്കാനാവാത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി പുസ്തകങ്ങളില്ല പിന്നെ ഇയാൾ എന്ത് അത്ഭുതം കാണിക്കാനാണ് എന്ന് കരുതി ബാബ അതിനൊക്കെ തീയിട്ടു. കത്തനാർ വെറുതെ വിടുവോ? കത്തനാർ അവിടെ എത്തി വളരെ ചിരിച്ചുകൊണ്ട് അക്ഷോഭ്യനായി സൗമ്യനായിട്ട് അവിടെ നിന്നു. ഈ തീ കത്തിയ പുസ്തകങ്ങളൊക്കെ എന്താ സംഭവിച്ചത്? പക്ഷികളായി, പ്രാവുകളായിട്ട് പറക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ പക്ഷികളായിട്ട് പറക്കാൻ തുടങ്ങി. തീ കൊളുത്തുമ്പോഴേക്കും അത് പക്ഷികളായിട്ട് ആകാശത്ത് പറക്കാൻ തുടങ്ങി. ഒരു പുസ്തകം പോലും കത്തിച്ചാമ്പലാവാതെ

0: അവിടെ അവശേഷിച്ചു. അതോടെ ബാവക്ക് ബോധ്യമായി എന്തോ കത്തനാരുടെ ശക്തി. ഈ മന്ത്രവിദ്യ ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല എന്നൊരു നിലപാടായിരുന്നു ബാവക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ദൈവത്തെ മറന്ന്, ക്രിസ്തുവിനെ മറന്ന് ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് കത്തനാർ പ്രതിജ്ഞയെടുത്തിരുന്നു. സാധാരണക്കാരന് വേണ്ടി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവ വിരുദ്ധമായിട്ടൊരു കാര്യം ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തുണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയേ കത്തനാർ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ കത്തനാരുടെ കഴിവ് കരുത്തിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ലോകം അറിയാൻ തുടങ്ങി. ഈ ഡച്ചുകാരുടെ ഉപദ്രവം, കൊച്ചിയിലെ ഡച്ചുകാരൊക്കെ വരുന്നുണ്ടല്ലോ, ഡച്ചുകാർ ശരിക്ക് 9-ാം നൂറ്റാണ്ടിൽ വന്നിട്ടില്ല, അതിനുശേഷമാണ് ഡച്ചുകാരൊക്കെ വരുന്നത്. പക്ഷേ കോളനി വൽക്കരണത്തിന് വരുന്ന മുമ്പേ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് യൂറോപ്പുകാർ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. അങ്ങനെ വന്ന ലന്തക്കാർ, കൊച്ചിത്തമ്പുരാന് ഈ ലന്തക്കാരുടെ ശല്യം സഹിക്കവയ്യാതായപ്പോഴാണ് എങ്ങനെയാണ് ഇവരെ ഒതുക്കുക. നേരിട്ട് ഏറ്റുമുട്ടാനൊന്നും പറ്റില്ല, അതിന് ഏറ്റവും നല്ല ഉപായം കത്തനാരെ വിളിക്കലാണെന്ന് ആരും ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ കത്തനാർ വന്നു. അദ്ദേഹം ഒരൊറ്റ ഒരു അസ്ത്രം ചെയ്തു, ഒറ്റൊരു അമ്പ ചെയ്ത് ലന്തപ്പടയാളികൾക്കെല്ലാം ബുദ്ധിഭ്രമം ബാധിച്ചു, സ്ഥലകാല ബോധമില്ലാതായി. നമ്മുടെ അസ്ത്രങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പം സമ്മോഹനാസ്ത്രം മഹാഭാരത യുദ്ധത്തിൽ പ്രയോഗിച്ചൊരു അസ്ത്രമാണ്. ഈ അസ്ത്രം പ്രയോഗിച്ചാൽ ഒരു മയക്കമുണ്ടാവും, എല്ലാവരും മോഹാലസ്യപ്പെട്ട് വീഴും. അങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഇന്നത്തെ ജൈവായുധങ്ങൾ പോലെയാണ്, ആണവായുധങ്ങൾ പോലെയാണ്. അപ്പോൾ ഒരു അമ്പ തൊടുത്തുവിട്ട് എല്ലാവരെയും മയക്കിക്കിടത്തി, പിന്നീട് അവരെ ഉപദ്രവം കൊച്ചി രാജാവിനുണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കഥകൾ കത്തനാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും.
1: കത്തനാർ എന്തൊക്കെ മന്ത്രവിദ്യകളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക?
2: നിനക്ക് പഠിക്കാൻ അശ്വിനി
1: ആവശ്യം വരും. മന്ത്രം ജപിച്ചിട്ട് വേണം ആദ്യം സൂര്യച്ചിനെ മയക്കിക്കിടത്താൻ.
2: എന്നെ എന്തിനാണ് മയക്കിക്കിടത്തുന്നത്? എന്താ ആവശ്യത്തിന്?
1: ആദ്യം ടെസ്റ്റിങ്ങാ. നിങ്ങളിലുള്ള പരീക്ഷണം വിജയിച്ചാൽ എനിക്ക് മറ്റുള്ളവരിൽ ഇത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ.
2: അങ്ങനെ
0: മന്ത്രത്തിന്റെ പേര് പറഞ്ഞുതരാം, അത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളൂ. മൂപ്പനാണല്ലോ നമ്മുടെ കാട്ടിലെ, അതെയാണ് പഠിപ്പിക്കുന്നത്. സ്തംഭന വിദ്യയുണ്ട്. സ്തംഭനം അനങ്ങാതെ നിന്ന് നിൽപ്പിൽ അവിടെ നിക്കുക. ഏതൊരു പോലീസ് ആരെങ്കിലും തോക്ക് ചൂണ്ടിട്ട് ഇങ്ങനെ നിക്കുന്ന
2: സ്റ്റാച്യു,
0: സലീം കുമാർ പോലീസുകാരൻ നിന്ന് നിൽപ്പിൽ അനങ്ങാൻ പറ്റാതെ നിൽക്കുന്ന
2: തോക്ക് ചൂണ്ടിയിട്ട്.
0: അത് നമ്മുടെ അന്നത്തെ മന്ത്രവാദിയുടെ വലിയൊരു ഇതുണ്ട്, ചെറുതല്ല, വലുതാണ് അല്ലെ. സ്തംഭന വിദ്യ പ്രയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓരോന്നിന്റെയും അർത്ഥം നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമാണ്. ഗോപ്യം നിഗൂഢം, അതാണെന്നോ, ഗോപ്യം
1: നിഗൂഢം,
0: നിഗൂഢം രഹസ്യമാണ് രണ്ടിന്റെ അർത്ഥം. തിരസ്കരണി, തിരസ്കരണി വിദ്യ അറിയില്ലേ, അതായത് ആള് ഉണ്ടാവില്ല, പ്രത്യക്ഷത്തിൽ കാണില്ല, മന്ത്രം ജപിച്ചാൽ അദൃശ്യനായി,
2: അദൃശ്യനാക്കുക,
0: നല്ല പരിപാടിയാണ് അല്ലേ. അതുപോലെ കൂടുവിട്ട് കൂടുചേരൽ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ആത്മാവ് മറ്റൊരാളിലെ ശരീരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം, നല്ല പരിപാടിയാണല്ലേ. ഇന്ദ്രേണ ദത്തം, ദേവമരുത, സുവർണസ്ത്വ, അഗ്നേശോദിനി, ധ്രുവം ധ്രുവേണ, അലക്ത ജീവ, അഹന്തേ ഭഗ്ന, യേമേ പാശ, കേൾക്കുന്നില്ലേ, ശപത്വഹൻ, മുഞ്ചാവിത്വ, ഇതൊക്കെ മൂപ്പൻ പഠിപ്പിച്ച വിദ്യകളാണ്. ഇത് ഏത് ഭാഷ, ഏത് ശൈലി എന്നൊന്നും നമുക്കറിയില്ല. നമുക്കിത് ലഭ്യമാണ്, ഈ ഒരു ഇതിന്റെ പേരുകളൊക്കെ മാത്രമേ ലഭ്യമാണല്ലോ. അങ്ങനെ ഒരു മന്ത്രവാദം ഉണ്ടോ നമുക്കറിയില്ല.
2: പക്ഷേ എങ്ങനെയാണ് കത്തനാര് മരിക്കുന്നത്?
0: കത്തനാര് അദ്ദേഹത്തിന്റെ മരണം മാറ്റിവെക്കാനുള്ള മന്ത്രസിദ്ധി ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് പ്രയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലേ.
2: ഇല്ല,
0: അദ്ദേഹം മരിക്കുകയാണ്. ഒരു ഗുഹയിലകത്തേക്ക് പ്രവേശിച്ചു, പിന്നീട് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ വിശ്വാസം. അദ്ദേഹം ഇഹലോകവാസം അങ്ങനെ വെടിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ കടമറ്റത്ത് കത്തനാറ് ആ ഗുഹയുടെ ഇരുട്ടിലേക്ക് പോയി മറന്നെങ്കിലും അക്ഷരത്താളുകളിലൂടെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ലോഹയിട്ട് ഒന്നുവടിയുമായി കൊന്തയും അതുപോലെ ഒരു കുരിശും വെച്ച് ഇക്ഷകൾക്ക് നേരെ ചൂണ്ടി സരസനായൊരു മന്ത്രവാദിയായി കത്തനാറായിട്ട് കഥകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആര്? കടമറ്റത്ത് കത്തനാർ.
1: ആക്ച്വലി ഈ മന്ത്രവാദമൊക്കെ ഉള്ളതായിരിക്കോ?
2: ഉണ്ടാവില്ല മാഷേ.
0: ഉണ്ടാവോ?
2: ഉണ്ടാവും. ആ
1: എന്തിന്?
2: മന്ത്രവാദി ഇപ്പോഴും ഉണ്ടല്ലോ.
1: മന്ത്രവാദി ഉണ്ടാവും. മന്ത്രവാദം ഉണ്ടോന്നാ ചോദിച്ചത്.
0: മന്ത്രവാദികള് മന്ത്രവാദങ്ങളൊക്കെ ചൂഷണത്തിന്റെ ഉപാധികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അന്ധവിശ്വാസികള് ഈ അന്ധവിശ്വാസത്തെ ഏറ്റവും നല്ല ചൂഷണ ഉപാധിയായിട്ട് ഉപയോഗിക്കാറില്ല എല്ലാവർക്കും. ദൈവവിശ്വാസം പോലെ തന്നെ ഒരു വിശ്വാസം തന്നെയാണ് ഈ ഭൂതവിശ്വാസവും. ദൈവം നമ്മള് പോസിറ്റീവാണ്, അതിന്റെ നെഗറ്റീവാണെന്ത്? പിശാചുകള്. ഇപ്പൊ പിശാചുകളിന്മേൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കും പോലെ പിശാചുകളിലും വിശ്വസിക്കുക. പിശാചുകളെ മന്ത്രത്തിലൂടെ സ്വായത്തമാക്കി അമിതമായ ശക്തി ലഭിക്കുകയും അത് മോശം കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. നമ്മള് ആദ്യത്തെ 3D സിനിമ ഓർമ്മയില്ലേ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അതിലത് പറയുന്നുണ്ടല്ലോ അല്ലേ. ആ കുട്ടിച്ചാത്തന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് അയാളും മറ്റു പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ശാസ്ത്രീയമായിട്ട് യുക്തിഭദ്രമായിട്ട് തെളിയിക്കാത്ത കാലത്തോളം ഇത് യഥാർത്ഥമാണ് സത്യമാണ് നമുക്ക് പറയാനേ പറ്റില്ല. എല്ലാം വിശ്വാസമാണ് അല്ലേ, വിശ്വാസമാണ് അതല്ലേ.

അല്ല, അതാണ് നമ്മുടെ ധാരണ. അതുകൊണ്ട് മന്ത്രവാദം ശാസ്ത്രമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്നാരും പറഞ്ഞിരുന്നു, കുഞ്ഞുണ്ണി മാഷ്. അതുപോലെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, വിശ്വാസികളെ രക്ഷിക്കട്ടെ. പക്ഷെ നമ്മളിവിടെ വിശ്വാസത്തിൻ്റെ കഥയോ വിശ്വാസ്യതയോ അല്ല സംസാരിക്കുന്നത്. കത്തനാരെന്നുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചിരുന്നോ എന്നൊന്നുമല്ല നമ്മൾ

0: അല്ലേ, ഇപ്പൊ തിരസ്കരണി പോലല്ലേ, നമ്മള് ഒരു പ്രാവിന്റെ കയ്യിലിങ്ങനെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നു, വാനിഷ് ചെയ്യുന്നില്ലേ. അപ്പൊ അതൊരു ഒരു മെജീഷ്യന്റെ ഒരു കോട്ടും വലിയൊരു തൊപ്പിയും മെജീഷ്യനൊരു മന്ത്രവടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു മാജിക് ആയിട്ട് തോന്നും. ഇനി ഇതേ കാര്യം ചെയ്യുന്നത് ഒരു മന്ത്രവാദിയുടെ വേഷത്തിലും രൂപത്തിലൊക്കെ ആണെങ്കിലോ, അത് നമ്മൾ മന്ത്രവാദം എന്ന് വിളിക്കും. മന്ത്രവാദം ഒരു മാജിക്കിന്റെ തലത്തിലേക്ക് കൂടി നമുക്ക് പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മന്ത്രവാദികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അവിശ്വസനീയമായ കഥകളും അതിൻ്റെ പിന്നാലെയുണ്ട്. ആ കഥകളുടെ യാഥാർത്ഥ്യം തേടിയുള്ള യാത്രയല്ല നമ്മുടേത്. കടമറ്റത്ത് കത്തനാർ എന്ന ഒരു ചരിത്രത്തിൽ ഇടം നേടിയ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമാണ് നമ്മൾ നിറവേറ്റുന്നത്, നിറവേറ്റാൻ ശ്രമിച്ചത്. ആ ശ്രമം സഫലമായെന്ന വിശ്വാസത്തോടു കൂടി
1: ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.

കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജയചന്ദ്രനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: ജനകീയം. ഏവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. മനുഷ്യരെ സംബന്ധിച്ച് ജീവിതകാലത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് നല്ല നല്ല സൗഹൃദങ്ങൾ. പഠനകാലത്തും സേവനകാലത്തും സേവനാനന്തരകാലത്തും തുടരുന്ന അപൂർവ സൗഹൃദത്തിന്റെ കഥ കേൾക്കാം ഇന്നത്തെ ജനകീയത്തിലൂടെ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു വിജയൻ മാഷും യൂസഫ് മാഷും.
2: നമസ്കാരം.
3: നമസ്കാരം.
4: നമസ്കാരം.
2: നമ്മുടെ സ്റ്റുഡിയോയിൽ രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. എങ്ങനെയാണ് പരിചയപ്പെടുത്തുക ശ്രോതാക്കളുമായിട്ടെന്നുള്ള കാര്യത്തിലൊരു ആശങ്കയുണ്ട്. കാരണം നമ്മുടെ സാധാരണ സ്റ്റുഡിയോയിൽ മൈക്രോഫോണിന് പിറകിലിരിക്കുന്നവർ ഏതെങ്കിലും ചില പ്രത്യേക മേഖലയിലെ ആളുകൾ അല്ലെങ്കിൽ ഭരണസാരഥ്യമുള്ളവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരുപക്ഷേ റേഡിയോ മലബാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗഹൃദം ചർച്ചയാകപ്പെടുന്ന രണ്ട് വ്യക്തികളോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. സൗഹൃദങ്ങൾക്ക് പുതിയ വ്യാഖ്യാനവും അതിൻ്റെ പൊള്ളത്തിലൊക്കെ വെളിവായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. സപ്തതി പിന്നിട്ട രണ്ട് ചെറുപ്പക്കാർ, വിജയ് മാഷും യൂസഫ് മാഷും, അല്ലേ? വളരെ സന്തോഷത്തോടുകൂടി റേഡിയോ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ കഥ കേൾക്കാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, പറഞ്ഞു തുടങ്ങാം.
3: തീർച്ചയായും. ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങിയ സൗഹൃദ ബന്ധം. ഞങ്ങൾ രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. വീട് വളരെ അടുത്താണ്. വളരെ വെച്ചാൽ ഒരു അര കിലോമീറ്റർ ദൂരത്ത്, സ്കൂളിൻ്റെ അടുത്ത് നിന്ന് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക്.
2: കണ്ണൂർ സ്കൂളിൻ്റെ?
3: കണ്ണൂർ UP സ്കൂളിൻ്റെ അടുത്ത് നിന്ന്. UP സ്കൂൾ കണ്ണൂർ UP സ്കൂളായിരുന്നു. തുടർന്ന് ചിറ്റാരിപ്പുഴ ഹൈസ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നിർമ്മലി കോളേജിലോട്ട് മാറി ഡിഗ്രി പഠനത്തിന് വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും അവിടെ മാത്സാണ് ഐച്ഛിക വിഷയമായിട്ട് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ BED രണ്ടുപേർക്കും പഠിപ്പിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ മൈസൂർ രാമകൃഷ്ണ മിഷൻ നടത്തുന്ന ഒരു കോളേജ് ഉണ്ട്, നല്ല ഫേമസ് ആണ്, റിംസേ
2: റെസിഡൻഷ്യലാണോ?
3: അതെ, റെസിഡൻഷ്യലാണത്. അവിടെ അത് പിന്നെ ഒരു സംഭവമാണത്. വെള്ള വസ്ത്രമൊക്കെ ഇടണം, വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഡെയിലി പ്രാർത്ഥന.
2: മാറ്റം നമുക്ക്
3: അവിടെ നിന്നുണ്ടായി. ഒരു 10 മാസം അവിടെ നിന്നപ്പോൾ രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, അവിടെ നിന്നാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ കുറേ അങ്ങോട്ട് മാറിയത്. സ്വാമിമാരാണ് ദിവസം ക്ലാസ് എടുക്കുക. അത് BED കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സബ്ജക്റ്റാണ്. കോളയാട് ഹൈസ്കൂൾ അവിടെ അന്നത്തെ ഹെഡ്മാസ്റ്റർ എങ്ങനെ അറിഞ്ഞു, ഞങ്ങൾ സൗഹൃദം അറിഞ്ഞു, ഞങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം മാഷ് ഒരാൾ മുഖാന അറിയിച്ചു, താല്പര്യം ഉണ്ടെങ്കിൽ കോളേജ് ഹൈസ്കൂൾ രണ്ടുപേർക്കും ചേരാം, പക്ഷെ രണ്ടുപേർക്കും ഒന്നിച്ച് ചേരാൻ പറ്റിയല്ല, ഒരാൾ ആദ്യം ഒരു കൊല്ലം ചേരുക.
5: ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ

0: എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
1: ഞാൻ സണ്ണി ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
2: I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will.
3: ഞാൻ മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
4: ഞാൻ
5: ഷിബു ബേബി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയെ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
3: ഞാൻ
6: അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിന്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
3: ഞാൻ
7: സി പി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
8: എ പി അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
9: എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
10: പി സി വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
11: റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
12: ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
13: എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
14: കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
15: ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
16: ബി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
17: ടി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
4: കെ എ തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
6: ഒ ജെ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും

0: ജനകീയം. ഏവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. മനുഷ്യരെ സംബന്ധിച്ച് ജീവിതകാലത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് നല്ല നല്ല സൗഹൃദങ്ങൾ. പഠനകാലത്തും സേവനകാലത്തും സേവനാനന്തരകാലത്തും തുടരുന്ന അപൂർവ സൗഹൃദത്തിന്റെ കഥ കേൾക്കാം ഇന്നത്തെ ജനകീയത്തിലൂടെ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു വിജയൻ മാഷും യൂസഫ് മാഷും.
1: നമസ്കാരം.
2: നമസ്കാരം.
3: നമസ്കാരം.
1: നമ്മുടെ സ്റ്റുഡിയോയിൽ രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. എങ്ങനെയാണ് പരിചയപ്പെടുത്തുക ശ്രോതാക്കളുമായിട്ടെന്നുള്ള കാര്യത്തിലൊരു ആശങ്കയുണ്ട്. കാരണം നമ്മൾ സാധാരണ സ്റ്റുഡിയോയിൽ മൈക്രോഫോണിൻ്റെ പിറകിലിരിക്കുന്നവർ ഏതെങ്കിലും ചില പ്രത്യേക മേഖലയിലെ ആളുകൾ അല്ലെങ്കിൽ ഭരണസാരഥ്യമുള്ളവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ റേഡിയോ മലബാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗഹൃദം ചർച്ചയാകപ്പെടുന്ന രണ്ട് വ്യക്തികളോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. സൗഹൃദങ്ങൾക്ക് പുതിയ വ്യാഖ്യാനവും അതിൻ്റെ പൊള്ളത്തിലൊക്കെ വെളിവായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. സപ്തതി പിന്നിട്ട രണ്ട് ചെറുപ്പക്കാർ, വിജയ് മാഷും യൂസഫ് മാഷും, അല്ലേ? വളരെ സന്തോഷത്തോടുകൂടി റേഡിയോ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ കഥ കേൾക്കാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, പറഞ്ഞു തുടങ്ങാം.
2: തീർച്ചയായും. ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങിയ സൗഹൃദ ബന്ധം. ഞങ്ങൾ രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. വീട് വളരെ അടുത്താണ്. വളരെ എന്ന് വെച്ചാൽ ഒരു അര കിലോമീറ്റർ ദൂരത്ത്, സ്കൂളിൻ്റെ അടുത്ത് നിന്ന് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക്.
1: കണ്ണൂർ
2: യു പി സ്കൂളിൻ്റെ അടുത്ത് നിന്ന്. യു പി സ്കൂൾ കണ്ണൂർ യു പി സ്കൂളായിരുന്നു. തുടർന്ന് ചിറ്റാരിപ്പുറം ഹൈസ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നിർമ്മലി കോളേജിലോട്ട് മാറി ഡിഗ്രി പഠനത്തിന് വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും അവിടെ മാത്സാണ് ഐച്ഛിക വിഷയമായിട്ട് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബി എഡ് രണ്ടുപേർക്കും പഠിപ്പിക്കണം ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ മൈസൂർ രാമകൃഷ്ണ മിഷൻ നടത്തുന്ന ഒരു കോളേജ് ഉണ്ട്,
1: അതെ
2: റെസിഡൻഷ്യൽ ആണ്. അത് അവിടെ അത് പിന്നൊരു സംഭവമാണ്. അത് വെള്ള വസ്ത്രമൊക്കെ ഇടണം, വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഡെയിലി പ്രാർത്ഥന. അവിടെ നിന്നുണ്ടായി ഒരു 10 മാസം അവിടെ നിന്നപ്പോൾ. രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, അവിടെ നിന്നാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ കുറേ അങ്ങോട്ട് മാറിയത്. സ്വാമിമാരാണ് ദിവസം ക്ലാസ് എടുക്കുക. അത് ബി എഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സബ്ജക്റ്റാണ്. കോളയാട് ഹൈസ്കൂൾ അവിടെ അന്നത്തെ ഹെഡ്മാസ്റ്റർ എങ്ങനെ അറിഞ്ഞു, ഞങ്ങൾ സൗഹൃദം അറിഞ്ഞു, ഞങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പം മാഷ് ഒരാൾ മുഖേന അറിയിച്ചു, താല്പര്യമുണ്ടെങ്കിൽ കോളേജ് ഹൈസ്കൂൾ രണ്ടുപേർക്കും ചേരാം. പക്ഷെ രണ്ടുപേർക്കും ഒന്നിച്ച് ചേരാൻ പറ്റിയല്ല. ഒരാൾ ആദ്യം ഒരു കൊല്ലം ചേരുക, തൊട്ടടുത്ത വർഷം യൂസഫും ചേരുക. അങ്ങനെ ഞാൻ ആദ്യം ചേർന്നു, യൂസഫ് തൊട്ടടുത്ത വർഷം ചേർന്നു. അവിടെ നീണ്ട 3 പതിറ്റാണ്ടിലധികം ഞങ്ങൾ ഒന്നിച്ച് രാവിലെ സ്കൂളിലോട്ട് പോകും, തിരിച്ച് വൈകുന്നേരം ഒന്നിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരും, ആദ്യം ഞാൻ റിട്ടയർ ചെയ്തു, തൊട്ടടുത്ത യൂസഫ് റിട്ടയർ ചെയ്തു.
1: യൂസഫ് നമ്മൾ ജിമാഷ് കണ്ടപ്പം യു പി സ്കൂൾ മുതൽ,
3: അതെ 1988 മുതൽ
1: മൈസൂർ ബി എഡ് കോളേജ്, പിന്നെ തിരിച്ച് കോളേജ് സ്കൂളിൽ വർക്ക് ചെയ്ത് വിരമിക്കുന്ന ഘട്ടം വരെ വളരെ സ്പീഡിലങ്ങ് പറഞ്ഞു പോയി. നമുക്കതിനെ ഘട്ടം ഘട്ടമായിട്ട് പറയാം. അല്ലെ, കണ്ണവം യു പി സ്കൂളിലുള്ള കുട്ടിക്കാലത്തെ സൗഹൃദം, നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ഒരു 30-ലധികം കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികളുമായിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും കൂടി ചില ക്ലോസ്നെസ് ഉണ്ടാവില്ലല്ലോ, ഒറ്റ
3: സുഹൃത്തുക്കളായിട്ട്.
1: അതില് യൂസഫ് മാഷുടെ, യൂസഫ് എന്നുള്ള ആ ചെറിയ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് വിജയം മാഷ് എന്ന ആ കുട്ടി എങ്ങനെ കടന്നു?

0: സ്നേഹവും മൽപ്പരിലാളനും തരുന്ന ഒരു ടീച്ചറായിരുന്നു ജാനകി ടീച്ചർ. അവർ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഇരുത്തിയിരുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് സ്ലേറ്റിൽ എഴുതുമ്പോഴും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് അവിടെ നിന്ന് സൗഹൃദം തുടങ്ങുന്നത് തന്നെ. പിന്നെ വീട് വളരെ അകലെയല്ല, വിത്തിൻ വൺ ഫർലങ് ഒരു ഫർലങ്ങിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടുകൾ
1: രണ്ടും
0: ഒന്നായിട്ട് ഈ കലാപരിപാടികളൊക്കെ പങ്കെടുക്കും.
1: എന്തായിരുന്നു
0: കലാപരിപാടി? നാടകത്തിൽ ഞാൻ അഭിനയിച്ച
2: വാർഷികം, വാർഷികമൊക്കെ ഉണ്ടാകുമ്പോൾ
0: പിന്നെ സ്കൂളിലെ പരിപാടി, പിന്നെ ഇതുണ്ടല്ലോ ഫാൻസി ഡ്രസ്, അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു.
1: ഒരാളെ കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു ആവേശമാണല്ലോ.
0: ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. ലീഡറായപ്പോൾ ഒരു ദിവസം ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് കുറച്ച് ഈ കുരുത്തോല ശേഖരിക്കാൻ ശ്രമിച്ചു. ഞാനും വേറൊരു സ്കൂൾ അലങ്കരിക്കാൻ, ഒരു ഈന്തപ്പനയുടെ ഓലയാണ് കുരുത്തോലയല്ല, അത് ശേഖരിക്കാൻ ശ്രമിച്ചു. അത് പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ചതിന് ശേഷം ആ വീട്ടുകാർക്ക് ചെറിയ പരാതി ഉണ്ടായി. അവർ ഞങ്ങളെ തല്ലി. അത് വലിയ സംഭവമായി മാറി. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ജാഥ വിളിച്ച് ഇതൊക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു.
1: പ്രതിഷേധ
0: പ്രകടനമൊക്കെ നടത്തിയിരുന്നു. അന്ന് ഞാൻ സ്കൂൾ ലീഡറായിരുന്നു ഒരു കൊല്ലം.
1: ലീഡർ എന്ന് പറയുമ്പം സ്കൂൾ ലീഡറും ക്ലാസ് ലീഡർ ആയിരുന്നു.
0: ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ,
1: ക്ലാസ്സിലും ഒരു ലീഡർഷിപ്പ്, മറ്റു കുട്ടികളെയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു ചുമതല കൂടി ഉണ്ടല്ലോ. അപ്പൊ മറ്റുള്ള കുട്ടികളെ എല്ലാം നിയന്ത്രിക്കും പോലെ തന്നെ വളരെ അടുത്ത സുഹൃത്തായ വിജയൻ എന്നൊരു കുട്ടി കൂടി ഉണ്ടല്ലോ.
0: അതൊന്നും അത്ര ഓർമ്മ, കാരണം വർഷങ്ങൾ ഒരുപാടായി, 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളല്ലേ.
1: കണ്ണൂർ സ്കൂൾ 7-ാം ക്ലാസ് വരെയാണ്?
0: 7-ാം ക്ലാസ്
2: യു പി സ്കൂളാണ്.
1: യു പി സ്കൂൾ
2: അത് കഴിഞ്ഞ് ഹൈസ്കൂൾ തുടങ്ങിയ ആ വർഷം ഞങ്ങൾ അവിടെ ചേർന്ന് ഫസ്റ്റ് ബാച്ചായിട്ട് രണ്ടുപേരും 7-ാം ക്ലാസ്.
1: ഒരേ ബാച്ചിൽ ആവാൻ എന്തെങ്കിലും?
2: ഒന്നുമില്ല, അങ്ങനെയല്ല, ഞങ്ങൾ ഒന്നിച്ച്
0: മാത്സിൽ മാർക്കുള്ളത് കൊണ്ട് അങ്ങനെ. എനിക്കന്ന് 96 മാർക്ക് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, 100-ൽ 96. അതുകൊണ്ട് മാത്സ് എടുത്തേ ഉള്ളൂ. മാത്സോട് പ്രത്യേക, ഞങ്ങളൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ സാർ എന്ന് പറയും.
2: ആരാണെന്ന് വെച്ചാൽ ഈ കൊട്ടിയൂർ ദേവസ്വം ചെയർമാനായിരുന്ന സുബ്രഹ്മണ്യൻ, അങ്ങനെയായിരുന്നു ഞങ്ങളെ കണക്ക് മാസ്റ്റർ. അങ്ങനെ ഒരു ഭയങ്കര ഇത്രയും നല്ലൊരു ടീച്ചർ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾക്ക് അന്ന് രണ്ടുപേർക്കും കണക്ക് മാഷ ആണ് ഒരു ആഗ്രഹം.
1: അദ്ദേഹത്തിന് അനുകരിക്കണം.
2: നല്ല മാഷായിരുന്നു അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, നമുക്ക്
0: റോൾ മോഡൽ.
2: റോൾ മോഡൽ ഉണ്ടാവില്ലേ എല്ലാ കുട്ടികൾക്കും.
1: 8, 9, 10 ചിറ്റാരപ്പറമ്പിൽ,
2: ചിറ്റാരപ്പ് ഹൈസ്കൂൾ ആയിരുന്നു.
1: യു പി സ്കൂളിൽ നിന്ന് കുറച്ചും കൂടി മുതിർന്ന സ്കൂളാണ്. കുറച്ച് ആ കാലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സ്കൂളിൽ ചിലപ്പോൾ കാണാറുണ്ട്. സമരമൊക്കെ
2: ഉണ്ടാവും അവിടെ. അവിടെ അന്ന് രാഷ്ട്രീയം വന്നിരുന്നില്ല, ഈ വിദ്യ തുടങ്ങിയ പാടല്ലോ സ്കൂളിൽ.
1: അതെ അതെ,
2: ഞങ്ങൾ ഫസ്റ്റ്. അപ്പോൾ ഈ സംഘടന ഇങ്ങനെയുള്ള ഈ കുട്ടികളുടെ സംഘടന ഒന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല.
0: പിന്നെ നാട്ടുമുറത്തായത് കൊണ്ട് അങ്ങനത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നും കുട്ടികൾക്ക്
1: ഇല്ലായിരുന്നില്ല.
2: അത് ഞങ്ങൾ പലപ്പോഴും നടന്നു പോവുകയാണ് പലപ്പോഴും. അന്ന് ഇതിന് അങ്ങനെ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതല്ല ബസ്സും കുറവായിരുന്നു. അന്ന് ബസ്സൊന്നും അങ്ങനെ കുട്ടികളെ കയറ്റാനും അവർ, ഞങ്ങളൊക്കെ ടീമായിട്ട് ഒരു 5-8 പേര് ഒന്നിച്ച് അങ്ങനെ ഒരു, അതൊരു രസമായിരുന്നു രാവിലെയും വൈകുന്നേരം അങ്ങോട്ട് നടക്കുന്നത്.
1: നമ്മൾ ഈ കുട്ടിക്കാലത്തെ സൗഹൃദം കുറച്ചും കൂടി ഗാഢമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന് മാഷ് പറഞ്ഞ പോലെ കലോത്സവം, മറ്റൊന്ന് വിനോദയാത്രകളാണ്. അങ്ങനെ ഒന്നായിട്ട് യാത്ര പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്.
2: ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ സമയത്ത് ഒന്ന് മലമ്പുഴ പോയിരുന്നു. ഒരു മാധവൻ മാസ്റ്റർ ആയിരുന്നു അന്ന് ഞങ്ങളെ സ്കൂൾ ടൂറായിട്ട്.
0: അതുപോലെ ഒരു വർഷം മൈസൂരിലും പോയിരുന്നു,
2: ഒരു വർഷം മൈസൂരിലും പോയിരുന്നു. അപ്പൊ ആ ടൂറ് ഞങ്ങൾക്കൊരു അനുഭവം തന്നെയായിരുന്നു അത്.
0: ആദ്യമായിട്ട്
2: ആദ്യമായിട്ട് പുറത്തോട്ട് പോവുക, ഇതൊക്കെ കാണുക.
0: അന്ന് 15 രൂപയായിരുന്നു ചാർജ് ഒരാൾക്ക്, 15 രൂപ
1: മൈസൂരിലേക്ക്.
2: ഒരു തമാശയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ആദ്യമായിട്ട് ഈ ട്യൂബ് ലൈറ്റ് കാണുന്നത് വാർഷികത്തിൽ, സ്കൂൾ വാർഷികത്തിൽ കുട്ടിയെ കെട്ടുമ്പോഴാണ് കാണുന്നത് ഈ സാധനം. കുട്ടികളൊക്കെ അത്ഭുതമായിരുന്നു, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും.
1: പെട്രോമാക്സ് ആയിരിക്കും,
2: പെട്രോമാക്സ് ആണ് ഈ ട്യൂബ് ലൈറ്റ് ജനറേറ്റ് ഉണ്ടെന്ന് ഇപ്പോഴേ കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാകില്ല.
0: അതെ, 7-ാം ക്ലാസ് വരെ പഠിച്ചത് ചിമ്മിന് വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു, കറണ്ട് വന്നില്ലായിരുന്നു.
1: ഈ 7-ാം ക്ലാസ് കഴിയുന്ന പോലെയല്ല, 10th SSLC ആണ്, ഇന്നത്തെ പോലെയല്ല, വളരെ ഗൗരവമാണ്. പാസ് പെർസെന്റേജ് വളരെ കുറവാണ്.
2: അതെ അതെ അതെ,
1: ഒരു മത്സര ബുദ്ധിയാണോ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയത്?
0: അങ്ങനെയൊന്നുമില്ല,
2: ചിറ്റാർ ഹൈസ്കൂൾ ഫസ്റ്റ് ബാച്ചായിരുന്നു, SSLC ബാച്ചായിരുന്നു. ഞങ്ങൾക്ക് അതിന്റെ വലിയ ഗൗരവം അല്ല. സ്കൂളാണെങ്കിൽ അരിഷ്ടാവസ്ഥ അങ്ങനെ പോകാൻ ഇരിക്കാനൊന്നും സൗകര്യമായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ SSC പരീക്ഷ എഴുതി. ഇന്നത്തെ പോലെ കുട്ടികളെ പോലെ അങ്ങനെ ഒരു ടൈറ്റും മത്സരം അല്ല, അന്യോന്യം മത്സരങ്ങൾ ഒന്നുമില്ല, എല്ലാവരും എഴുതും പഠിച്ചു പാസ്സായി. അപ്പോൾ മാർക്ക് കിട്ടിയപ്പോൾ അന്യോന്യം, ഇറക്കി കിട്ടിയ മാർക്ക് മറ്റുള്ള മാർക്ക് അതിന് കമ്പാരിസൺ ഒന്നുമില്ല. അപ്പോൾ അന്നത് നല്ല മാർക്കായിരുന്നു. ഇപ്പം ഞാനായാലും യൂസഫ് ആയാലും ഞങ്ങൾ നിർമ്മയ കോളേജ് ചെന്നപ്പോൾ പ്രിൻസിപ്പൽ നോക്കിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു കൊടുക്കുന്നത്. അത്രയും
1: ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നെ കോളേജാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ പോലെ പ്ലസ് ടു അങ്ങനെ
2: പ്രീഡിഗ്രി.
1: ഇപ്പൊ നിർമ്മലഗിരി ആ സമയത്ത് SSLC കഴിഞ്ഞ ഒരുപാട് കുട്ടികളുണ്ടാവും, പ്രീഡിഗ്രിക്കാണെങ്കിൽ സീറ്റ് വളരെ കുറവായിരിക്കും.
2: അതെ അതെ അതെ,
1: വിചാരിച്ച സ്കൂളിൽ തന്നെ കിട്ടണമെന്നില്ല. നിർമ്മലഗിരി ആണെങ്കിൽ കുറേയധികം മാർക്ക് കൂടുതലുള്ളവരെ മാത്രം കിട്ടുന്ന സാഹചര്യം കൊണ്ട് അവിടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നേരത്തെ അപേക്ഷിക്കുമ്പോൾ.
2: ഫാദറിന്റെ ചെറുപ്പത്തിൽ മരണപ്പെട്ടുകൊണ്ട് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയാണെങ്കിൽ ഷീസ് ഇല്ലിട്രേറ്റ്.
1: ഓക്കെ.
2: അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ കൂട്ടി പോയി. അപ്പോൾ അവിടുന്ന് അച്ഛനായിരുന്നു പ്രിൻസിപ്പാള്. അച്ഛൻ SSC

0: നോക്കിയിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ മോശമല്ലാതെ മാർക്കുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, ചേരാൻ പറ്റുമോ? ചേരുന്ന ഇന്നേനായിരുന്നു ചോദിച്ചു. അന്ന് ഇന്നത്തെ പോലെ അങ്ങനെ റാങ്ക്
1: അങ്ങനെയൊന്നുമില്ല.
0: അപ്പം സിസ്റ്റർ അടുത്ത് ഫോം വാങ്ങി പൊരിപ്പിച്ച് കൊടുത്തേക്ക്
1: പറഞ്ഞു.
0: ഫോമുണ്ടായിരുന്നില്ല
2: എനിക്ക്. ഹൈസ്കൂളിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ ഉണ്ടായിരുന്നു, സമ്മാനമൊക്കെ കിട്ടിയത്, കൂടുതൽ മാർക്ക് വാങ്ങിച്ചു. അപ്പൊ അതിന്റെ ബേസിൽ വലിയ പ്രയാസം ഇല്ലാണ്ട് കിട്ടി.
1: നിർമ്മലഗിരിയിൽ വളരെ വൈകിയാണോ ചേർന്ന?
2: അല്ല,
0: ഞങ്ങൾ ഒന്നിച്ചു ചേർന്നു മാത്സ് എടുത്തു രണ്ടുപേരും. എന്താണെന്ന് വെച്ചാല് മാത്സിനെ കുറിച്ചുള്ള അന്നത്തെ കൺസെപ്റ്റ് എന്ന് വെച്ചാല് ഏറ്റവും നല്ല ഒരു വിഷയമാണ്.
1: പിന്നെ ഞങ്ങൾക്ക് മാർക്ക്,
0: പിന്നെ ഞങ്ങൾക്ക് മാർക്കിലോട് മാത്സ് കിട്ടും തരാന്ന് പറഞ്ഞു. മാർക്ക് കുറഞ്ഞവർക്ക് പിന്നെ ഞങ്ങൾ കോമേഴ്സ് അങ്ങോട്ട് പോകും, ഹോം സയൻസ് അങ്ങനെയൊക്കെയാണ് ലേഡീസിന്. അപ്പൊ ഞങ്ങൾക്ക് മാത്സ് പറഞ്ഞാൽ മാത്സ് ആയിക്കോട്ടെ, പക്ഷെ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പിന്നെ മനസ്സിലായത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാനേജ് ചെയ്യാൻ പറ്റിയത്
2: നല്ല അധ്യാപകരായിരുന്നു അവിടെ ഉള്ളത്. സദാനന്ദ് സാറ്
0: കൃഷ്ണൻ സാറ്,
2: അതുപോലുള്ള പ്രഗത്ഭരായ അധ്യാപകരാണ് ഞങ്ങൾ ക്ലാസ് എടുത്തത്.
0: അബൂട്ടി സാർ ഇംഗ്ലീഷിന്, തലശ്ശേരി പാരീസിന്റെ ഒക്കെ റിലേറ്റീവ് ആയിട്ടുള്ള അബൂട്ടി സാറിനെ.
2: പിന്നെ നല്ലൊരു സിറിയൻ അറ്റ്മോസ്ഫിയർ ആണ് ഉർമലേരി കോളേജ്,
1: പഠിക്കാനും പറ്റിയൊരു അന്തരീക്ഷമുണ്ട്. നമ്മുടെ മാഷെ ഈ കണ്ണവം അതുപോലെ ചിറ്റാരി പറമ്പ് ഒരു ഗ്രാമമുഖമുള്ള ഒരു പ്രദേശമാണ്, അവിടത്തേക്ക് നമുക്ക് നടന്നിട്ട് വരാൻ പറ്റുന്നു. പക്ഷെ നിർമ്മലഗിരി കോളേജ് കുറച്ചും കൂടി ഡിസ്റ്റന്റ് ആണ്, കോളേജാണ്, ഒരുപാട് ദൂരെയുള്ള പലതരക്കാരായ മുതിർന്നവരൊക്കെ ഉള്ള ഒരു ക്യാമ്പസാണ്. ഈ സ്കൂൾ ലൈഫിൽ നാടിന്റെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കരുതൽ നമുക്ക് കിട്ടുമല്ലോ. ഇത് കുറച്ചും കൂടി ഓപ്പൺ ആണ്, ഒരു തുറന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല നമ്മുടെ ഏജ് ഒരു കൗമാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ സമയത്തുള്ള മാനസിക.
2: എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് പുകവലി ശീലിച്ചിരുന്നു കുറച്ച്
1: തന്നെ.
2: അത് പിന്നെ ഞാൻ കെറ്റ് ചെയ്ത് നിർത്തിയത്.
1: അന്ന് കോളേജ് കുമാരന്മാരുടെ ഒരു രീതി അതാണ്, പുകവലിക്കൊക്കെ വേണം.
0: എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പുകവലിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കയ്യിൽ അതിന് മാത്രം പൈസ ഉണ്ടാവില്ല, വാങ്ങുന്ന പൈസ വേണ്ടേ. വീട്ടിൽ നിന്ന് തരുന്ന പൈസ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ബസ്സിന്റെ പൈസയും ഉച്ചകത്തെ ഫുഡിന്റെ പൈസയും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് അവര് ഒരു പൈസ പോലും ബാക്കി
1: ഉണ്ടാവും.
0: ബസ്സുണ്ട്, ബസ് വളരെ ചെക്കൻ ബസ്സേ ഉള്ളൂ. പേരായിരുന്നു ഒരു എസ് ആർ ബി എസ് എന്നൊരു ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറണം. പിന്നെ അന്ന് ഇന്നത്തെ മുതൽ അത്ര തളർന്നു.
1: നമ്മള് വിദ്യാലയത്തിന്റെ അന്തരീക്ഷം അല്ലല്ലോ ക്യാമ്പസിൽ, അല്ലേ? എന്തായിരുന്നു ഒറ്റപ്പെടൽ തോന്നിയോ?
2: കാരണം ചില സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, ഞങ്ങൾ അത്ഭുതത്തോടെ.
0: പ്രത്യേകിച്ച്
2: ഞങ്ങൾ സാധാ സ്കൂൾ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ അത്ര ഒരു സാമർഥ്യം കാണിക്കാൻ സാധിച്ചിരുന്നില്ല ആദ്യകാലങ്ങളിൽ. നമുക്കൊരു കോംപ്ലക്സ് തോന്നിയിരുന്നു ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു.
0: അതായത് തലശ്ശേരി സെന്റ് ജോസഫ് എന്നും പിന്നെ ഒക്കെ വരുന്ന കുട്ടികളുണ്ട് സെക്കൻഡ്. അവരൊക്കെ അവർ നമ്മളെക്കാൾ നല്ല എന്തുകൊണ്ടും, അവർ ഡ്രസ്സിങ്ങിലായാലും സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് എല്ലാം അവർ നല്ല ഉഷാർ ഇംഗ്ലീഷൊക്കെ. ഞങ്ങൾ യൂസഫ് മാഷ് പറഞ്ഞതുപോലെ അത്ര ഇംഗ്ലീഷ് ഇല്ലല്ലോ സാധാരണക്കാരെ. അപ്പം ഞങ്ങളിത് ഒരു അല്പം ഒരു നമുക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു അന്നാദ്യകാലത്തൊക്കെ.
1: മുതിർന്ന വിദ്യാർത്ഥികൾ ഇന്നത്തെ പോലെ റാങ്കിങ്ങും മറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവരെ കാണുമ്പോൾ അങ്ങനെ ഒന്നും
0: ഉണ്ടായിരുന്നില്ല.
2: നിർമ്മലഗിരി കോളേജ് പ്രത്യേകിച്ച് ആന്റണി കുരിയാളശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ പ്രിൻസിപ്പൾ ആയിരുന്നു അന്ന് ആ സ്കൂളിലെ
0: ഫാദർ.
2: അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുമായിരുന്നു.
1: പ്രീഡിഗ്രി രണ്ട് വർഷ കോഴ്സാണ്,
2: അതെ, അന്നത്തെ.
1: അതിനുശേഷം ഡിഗ്രിയിലേക്കാണ് പോകുന്നത്,
0: അതെ.
1: എവിടെയാണ്? അവിടെ തന്നെ.
2: അവിടെ തന്നെ
0: ഞങ്ങൾ പ്രീഡിഗ്രി ഒരുവിധം തർക്കമുള്ള മാർക്ക് പാസ്സായി. അപ്പം പിന്നെ ഇന്നത്തെ അത്ര ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകണമെന്നില്ല. ഞങ്ങള് സർട്ടിഫിക്കറ്റ് ഇത് എടുത്ത് അവിടെ ചെന്നപ്പോ ചോദിച്ചു എന്താ. അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് മാത്സ് കിട്ടിയ കുഴപ്പമില്ല.
2: സദാനന്ദ സാറായിരുന്നു
0: ബി എസ് സി മാത്സ്. അപ്പൊ ആദ്യം ഡിപ്പാർട്ട്മെന്റ് പിടിച്ച് അവിടെ ചേർത്തു, പിന്നെ അവർ നേരെ ഓഫീസിലേക്ക് അയച്ചു.
2: വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് തോന്നുന്നു 5-6 പെൺകുട്ടികളും 10-16 ആൺകുട്ടികളും ഉണ്ടായിരുന്നു.
1: വർഷം ഓർമ്മയുണ്ടോ?
2: ഉണ്ടല്ലോ, 71.
0: അതായത് മാത്സിൽ അന്ന് സീറ്റ് കംപ്ലീറ്റ് ഫില്ലായില്ല, വേക്കന്റ് ആയിരുന്നു സീറ്റ്.
1: ഇന്നത്തെ അത്രയും കോളേജുകൾ ഇല്ലാത്ത
0: കാലമാണത്. കുട്ടികളും കുറവായിരുന്നു, അത്ര ടൈറ്റ് ഇല്ല. പിന്നെ പലതും
1: സാമ്പത്തികം മുതല് പാസ് ആകുന്നവരുടെ എണ്ണം വളരെ കുറവല്ലോ, ഇന്നത്തെ പോലെ 100% ഇല്ലല്ലോ,
2: 36%.
0: അത് ഞങ്ങൾക്ക് ഒരു വിഷമമുള്ള കാര്യം വെച്ചാൽ ഞങ്ങളുടെ കൂടെ എസ് എസ് സി കഴിഞ്ഞതിൽ വളരെ ചുരുക്കം പേര് മാത്രമേ പിന്നെ 10-ാം ക്ലാസ്
1: പഠിച്ചിട്ടുള്ളൂ.
2: ഓ, ഞങ്ങൾ സംഗമം നടത്താറുണ്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ. ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു, 69 റിട്ടയർ ചെയ്ത സോറി പിരിഞ്ഞ കുട്ടികളുടെ സംഗമം.
1: കണ്ണവ സ്കൂളിലെ ആൾക്കാർ ഓർമ്മയുണ്ടോ അവിടെ പഠിച്ചവര്?
2: ഉണ്ട്, അവര് കൊറേ ചിറ്റാരി പറമ്പിലാണ് പഠിച്ചത്.
1: തുടർച്ചയായിട്ട്
2: എല്ലാ കുട്ടികളും ഉണ്ടാവില്ല, വളരെ കുറച്ച് കുട്ടികൾ മാത്രം. അതില് നാട്ടും പുറത്തെ സ്ഥിതി അറിയാത്തതുകൊണ്ടാണ്, എല്ലാവരും പഠിപ്പിക്കില്ല. 7-ാം ക്ലാസ് ഞാൻ നിർത്തും, എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ നാട് വിട്ടു പോക്കോ
0: സമ്മതിക്കില്ല. രക്ഷിതാക്കള് പിന്നെ പശു ഉണ്ടാവും, പിന്നെ പറമ്പിലല്ലേ പച്ചക്കറി ഉണ്ടാവും, അങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങ് വിട്ടേക്കും.
2: എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആൺകുട്ടികള് അന്ന് ഞങ്ങളൊരു 4-5 പേരേ ഉള്ളൂ.
0: ഞങ്ങളുടെ കൂടെ ഒരു എടയാർന്നൊരു പ്രൊഫസർ മാനുവൽ ഉണ്ടായിരുന്നു. എടയാർ പുള്ളി ഇപ്പം നിർമ്മയ കോളേജിൽ നിന്ന് പ്രൊഫസറായി റിട്ടയർ ചെയ്തു. ഞങ്ങളതേ പ്രായക്കാരാണ്.

0: പുള്ളിങ്കർ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പുള്ളിങ്ങനെ ഇതുപോലെ തന്നെ നിർഭയ കോളേജ് പഠിച്ചു, അവിടുന്ന് പിന്നെ എം എസ് സി മാത്രം ഫറൂഖ് കോളേജ് പഠിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ കണ്ണൂർ യു പി സ്കൂൾ പഠിച്ചതിൽ ഒരു ഒരു ജോലിയൊക്കെ കിട്ടിയതിൽ ഞങ്ങൾ മൂന്ന് പേര്. പിന്നെ ഞങ്ങൾ ബാച്ചിൽ ആ കാര്യം ആരും ഉണ്ടായിരുന്നില്ല.
1: ഞങ്ങൾ മൂന്ന് പേര് നടക്കുമ്പോൾ അന്നത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു,
0: ഞങ്ങൾ
1: അക്ബർ ആന്റണി എന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക ചില കുട്ടികൾ, അമർ അക്ബർ ആന്റണി എന്നാ പോകുന്നു. ഈ മാനുവൽ സാർ
2: അടക്കം,
0: അതായത് എപ്പോഴും ഉണ്ട് ഒന്നിച്ചു തന്നെ. പക്ഷെ എന്താ, ഞങ്ങൾക്ക് ചെറിയ പ്രത്യേകം, ഞങ്ങൾ രണ്ട് ഒരേ സ്കൂൾ ചേർന്നു, ഉള്ളി നിർമ്മൽ കോളേജില് പ്രൊഫസറായി ചേർന്നു മാനുവൽ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് പണ്ടായിരുന്നു,
1: മൂന്നുപേരും
0: ബാക്കി എല്ലാവരും ഒന്നിച്ചുണ്ടാവും. ഇപ്പോഴും കാണുമല്ലോ ഡെയിലി.
3: വിജയൻ മാഷും യൂസഫ് മാഷും പങ്കുവച്ച അപൂർവ സൗഹൃദത്തിന്റെ കഥ അടുത്ത ദിവസം ജനകീയത്തിലൂടെ തുടർന്ന് കേൾക്കാം. ജനകീയം.
4: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
5: മോനെ
6: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
7: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
8: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണെന്ന്, ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
9: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
4: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ആയിത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
10: കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ല മക്കളെ.
11: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
9: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
7: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സോദരയെയും പണയം വെക്കുക, അച്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
12: പതിമൂന്ന് വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ
13: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
12: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
13: അതേടാ,
9: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
11: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി.
8: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
9: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
14: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി.

7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിതാരയിൽ വിജയലക്ഷ്മിയുടെ മഴ എന്ന കവിത. ആലപിക്കുന്നു സുജന. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ വിജയൻ മാഷിന്റെയും യൂസഫ് മാഷിന്റെയും സൗഹൃദ വിശേഷങ്ങളുടെ 2-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ 8 സ്കൂൾ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ഗാനലയം. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. തന്റെ 75-ാമത്തെ വയസ്സിലും കാർഷിക ജീവിതം തുടരുന്ന ഹൈമവതി അമ്മയുടെ കാർഷിക വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരത്തിൽ ചങ്ങാതി പൂച്ച എന്ന സിനിമയുടെ ചിരിവിശേഷങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗത്തിൽ രാഗം എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം: സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: क्रीडांगणे सनराइजर्स हैदराबाद दलं सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्धसप्तवादने भविष्यति इति वार्ताः।
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരിമണ്ടെ കുട്ടാ,
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
6: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
9: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
8: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
10: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുംതോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
11: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VD സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ CP ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
12: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
11: KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
13: KSRTC ബസുകളിൽ

0: വനിതകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി V.D. സതീശൻ പ്രഖ്യാപിച്ചത്.
1: June 15 മുതൽ, അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
0: ആശാ വർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി May 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ അറിയിച്ചു.
2: May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. MLA യും മുൻ മന്ത്രിയുമായ G.സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ISROയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL Life Care Limited തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം May 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവും ഉണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
2: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി V.D. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ

അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
2: 9447-371-836,
0: 8078-502-836.
3: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയിലൂടെ ശ്രോതാക്കൾക്ക് പരിചയമുള്ള കർഷകയാണ് ഹൈമാവതി അമ്മ. കൃഷിയുമായി ഏറെ അടുത്തു നിൽക്കുന്ന വ്യക്തി എന്നതിനാൽ തന്റെ വീട്ടിലെ കൃഷി മെച്ചപ്പെടുത്താനും കീടങ്ങളെ പ്രതിരോധിക്കാനും രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുമുള്ള മാർഗങ്ങളെല്ലാം ഹൈമാവതി അമ്മ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രീതികളെല്ലാം കൃഷിക്ക് ഏറെ പ്രയോജനകരമാണെന്ന് പല കർഷകരും അഭിപ്രായപ്പെടുന്നു. മഴക്കാലത്ത് കറിവേപ്പിലയിൽ പുഴുശല്യം, അതോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അതിന് ഹൈമാവതി അമ്മ തന്നെ കണ്ടെത്തിയ ഒരൊറ്റമൂലയുണ്ട്. അതേക്കുറിച്ച് ഇന്ന് നമുക്ക് ഹരിത സമൃദ്ധിയിലൂടെ പരിചയപ്പെടാം.
1: കരിയേപ്പിലൊക്കെ പുഴു, മറ്റേ പുഴുണ്ട്, ചപ്പ അടിഞ്ഞു പോകുന്നുണ്ട്. അതിലും കൂടി പൂണി എഴുതിട്ട് ഒരു അടിപൊളി മരുന്നടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നീ ഇപ്പം എന്തെല്ലാം വേണ്ടെന്ന് വെച്ചാല് പറഞ്ഞുതരാം. ഇത് ചോറ്, ചോറിൻ്റെ അപ്പുറം തൈര്, കട്ടത്തൈരാണ്. ഇതും കൂടി കൊണ്ടുപോയിട്ട് അടിച്ച് ഇതിൻ്റെ അപ്പുറം കുറച്ച് മഞ്ഞളും കൂടി കൂട്ടണം. മഞ്ഞപ്പൊടി എടുക്കണം. ഇതിൻ്റെ അകത്ത് ഒരു സ്പൂണും മഞ്ഞളും കൂടി, മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് നല്ലപോലെ അടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കരിയേപ്പിലൊക്കെ എന്താ വേണ്ട വെച്ചാൽ അതിൻ്റെ മേലെ മുഴുവൻ പ്രൂണിങ്ങീര് കളഞ്ഞ് പുഴുവും ഈ മഴ കൊണ്ട് പുഴുവും ചപ്പ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് ഈ മഞ്ഞളും കൂടി ഇടുക. നല്ല വൃത്തിയിൽ അടിച്ചു കൊണ്ടതിൻ്റെ ശേഷം നല്ലോണം കലക്കി കുറഞ്ഞ് അതിൻ്റെ കുറേ പ്രൂണിങ് ചെയ്ത് കുറച്ച് ഉയരത്തിലുള്ള അധികം കൊത്തി കളയണിട്ട് പ്രൂണിങ് ചെയ്തിട്ട് രണ്ടാമതും തേത്ത് വരുന്നത്. ഇതിപ്പോൾ തേത്ത് വന്നിട്ട് ഇപ്പം മഴക്ക് തേരെ തിരി വന്നുകൊണ്ട് കുറച്ച് ആ മഴക്ക് പോയിപ്പോയി. ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച രണ്ടായി. കുറച്ച് കായം കൂടി എടുക്കണം. കായം കുറച്ച് ഇതിൻ്റെ പേര് വെച്ചിട്ട് അടിക്കുക. കുറച്ചേ വേണ്ടു കായം, കുറച്ചേ വേണ്ടു. എന്തിനാന്ന് വെച്ചാൽ ഇതിനെല്ലാം നല്ലതാണ്, നല്ലതാണ് കായം. കായം എടുത്തിട്ട് അത്രേ വേണ്ടു, കുറച്ചേ വേണ്ടു. ഇത് പൊതുത്ത് വെക്കണം. ഇത് ഇനി അരിച്ചിട്ട് കലക്കിയിട്ട് അട വെക്കുക. നാളെ നമ്മളിത് എടുത്തിട്ട് അടിക്കുക. ഇന്നടിക്കണ്ട, നാളെ അടിക്കണ്ടേ. ഇതിപ്പോൾ എന്തെല്ലാം വെച്ചാൽ ഇതിൽ ചോറ്, തൈര്, പിന്നെ മഞ്ഞപ്പൊടി, കായം, ഈ മൂന്ന് സാധനം കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രണ്ട് മൂന്ന് സ്ഥലം ഒരാഴ്ച പൊരിക്കുന്നില്ല. ഇത് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ചും മഴക്കാലം ഇല്ലെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഇതിപ്പം ചപ്പലിൽ അടിഞ്ഞിട്ടുണ്ടെന്നാലും കുറേയെല്ലാം ഇങ്ങനെ പോയി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ എടുക്കുന്ന കുറേ ചപ്പലടിഞ്ഞു പോകുന്നുണ്ട്. അതെല്ലാം കൂടി പ്രൂണിങ് ചെയ്ത് കളയണം. പ്രൂണിങ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കുറച്ച് മുകളിലോട്ട് എത്തിയിട്ട് അതെല്ലാം കൊത്തി കളഞ്ഞിട്ട് കുറച്ച് തായലായാൽ ഇഷ്ടംപോലെ തായെന്ന് പഠിക്കാൻ പറ്റും. ആ മുകളിലോട്ട് പോകണ്ട അധികം എന്ന് വെച്ചിട്ടാണ്.
0: ഹൈമാവതി അമ്മ പറഞ്ഞത് നിങ്ങൾ ഏവരും

0: കേട്ടിരിക്കും. ചോറ്, തൈര്, കായം ഇങ്ങനെ പലതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ മിശ്രിതം അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നിർമ്മിച്ച അതേ ദിവസം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസമാണ് ഉപയോഗത്തിന് ഏറ്റവും നല്ലത്. ഈ മിശ്രിതം ഒരു ദിവസം വച്ചതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹൈമവതി അമ്മ തന്നെ പറഞ്ഞു തരൂ.
1: ഇത് ഇന്നലെ അരച്ചിട്ട് ആടെ കുളിക്കാൻ വെച്ചതാണ്. ഇതിപ്പോ ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണം. ഇത് നമ്മൾ നേർപ്പിച്ചിട്ട് കൊടുക്കണം. തൈരും ചൂടെല്ലാം കൂടി ഇനിയിപ്പോ കൊണ്ടുപോയിട്ട് കലക്കി അടിച്ചു കൊടുക്കുക. ഇനി ഒഴിച്ച് കുടഞ്ഞു കൊടുക്കട്ടെ, കുടഞ്ഞു കൊടുക്കുക, അതാ നല്ല. ഞാനിപ്പോ ഈ ചെറിയ ഇത് പ്രൂണിങ് ഇരിക്കട്ടെ. ഈ ചെറിയ പിന്നെ ഇതുണ്ടല്ലോ കത്തിരി, ചെറിയ കത്തിരി ഇത് നമുക്ക് അതിന്റെ തല മുറിച്ചിട്ട് കൊടുക്കാം. എന്നാൽ ശരിക്കും പടഞ്ഞിട്ട് ഇങ്ങനെ നല്ല ലെവലായിട്ട് വരുമല്ലോ. ഇത് രീതിയിലുള്ളതല്ലിങ്ങനെ പ്രൂണിങ് ചെയ്ത് കേട്ടാ. എന്നാലെന്താ വെച്ചാൽ അവർ കൃത്യമായിട്ട് പൊടിച്ച് വന്നോളും. എന്നാലും വട്ടത്തിൽ നമ്മൾ ചപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് ഒരുപാടായിട്ട് വന്നിട്ട് നമുക്ക് നല്ലൊരു ചപ്പ് കിട്ടും. ഇത്ര അധികം കൂടുതൽ നമുക്ക് ഉയരം വേണ്ട. തായനെ ഇങ്ങനെ നല്ല രീതിയിൽ പറിച്ച് വന്നാൽ മതി. ഇപ്പൊ ഇങ്ങനെ ഇതേപോലെ കുടഞ്ഞു കൊടുത്തിട്ട് ഇലയെല്ലാം ഇങ്ങനെ ചപ്പ് പുഷു. ഈ മഴ കൊണ്ട് ഭയങ്കരമായിട്ട് ഇലക്ക് തകരാറുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നല്ല വൃത്തിയിൽ വന്നതാണ്. ഇതിനൊക്കത്തെ മരുന്നടിച്ചിട്ട് നല്ല വൃത്തിയിൽ വന്നതാണ്. അതാണിപ്പം എല്ലാം കൂടി ഇങ്ങനെ ആയിട്ടുള്ളത്. ഇപ്പൊ ഇന്നലെ എല്ലാം അരച്ചു വെച്ചിട്ട് ഒരു ദിവസം പുളിപ്പിച്ചിട്ട് വേണം ഇത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അടിയിൽ കുറച്ച് പൊഴിച്ചും കൊടുക്കുക. അതിൻ്റെ മെരടിനുണ്ടല്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തത് നല്ല വളവും കൂടിയാണ്. ഒന്നധികം ഇങ്ങനെ വരില്ല. ഇങ്ങനെയാണ് ഞാനിപ്പം ആക്കിയിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കരിവേപ്പില നല്ല അടിപൊളിയായിട്ട് താളിച്ച് വളർന്ന് എല്ലാം ചപ്പോ പുഴുവോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം ഒരാഴ്ച കഴിയുമ്പോൾ ഇതാദ്യം നമ്മളത് അടിച്ചു കൊടുക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഒന്നും കൂടി പറയാം. ചോറ്, തൈര്, പിന്നെ കായം, മഞ്ഞപ്പൊടി, ഇത് നാലും കൂടിയാണ് കൊടുക്കേണ്ടത്. കായം പുഴുക്കളും ഇതുമെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പോരാതെ ചപ്പടിച്ചലോ ഇതെല്ലാം മഴക്ക് തേച്ചും ചപ്പ് അടിഞ്ഞു പോകുന്നു. ഓരോരു ചപ്പായിട്ട് അതില്ലാണ്ടാക്കാൻ പിന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. ഇത് ഇടക്കിടക്കായിട്ട് ചെയ്യണം. ഒരാഴ്ചക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് രക്ഷപ്പെടുത്താൻ കഴിയൂ. കരിവേപ്പിലെല്ലാം നമുക്ക് എപ്പോൾ ആവശ്യമില്ല. വീടിയെ പോയി പണിക്കുന്നതിന് പേരിൽ നമ്മൾ മുറ്റത്തുള്ള കരിവേപ്പിലാം വിഷമില്ലാതെ കരിവേപ്പില പറിക്കാൻ കഴിയും. ഇതെല്ലാവരും ചെയ്തു നോക്കുക. ഞാനിത് ഇഷ്ടംപോലെ പറ്റിച്ചു. എനിക്ക് ഇനിയിപ്പോൾ ഇത് ഒരു വിഷമവും ഇല്ലാണ്ടായി. അതുപോലെ നിങ്ങളും ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
0: ഹൈമവതി അമ്മ സ്വന്തം തോട്ടത്തിലെ കറിവേപ്പിലേക്ക് ഈ ഒറ്റമൂലി പരീക്ഷണം നടത്തുന്നതിനോടൊപ്പമാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അടുത്ത ദിവസം ഹൈമവതി അമ്മ തന്നെ മറ്റൊരു കാർഷിക വിശേഷവുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും.

നേരത്തെ കറിവേപ്പിലയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ തക്കതായ ഒരൊറ്റമൂലിയാണ് ഹൈമവതിയമ്മ പറഞ്ഞു തന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കറിവേപ്പില ഓരോ വീട്ടമ്മമാർക്കും എത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണെന്ന്. കറിയിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ടില്ലെങ്കിൽ മിക്ക അമ്മമാർക്കും ഒരു തൃപ്തി ഉണ്ടാവില്ല. അതിപ്പോ മീൻകറിയായാലും ചിക്കൻ കറിയായാലും മോരുകറിയായാലും കറിവേപ്പില പോലെ വലിച്ചെറിയാൻ എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ വലിച്ചെറിയേണ്ട സാധനമൊന്നുമല്ല കറിവേപ്പില. രുചിയും മണവും നിരവധി ആരോഗ്യ ഗുണങ്ങളും കറിവേപ്പിലയ്ക്കുണ്ട്. അതുകൊണ്ട് വീട്ടിലൊരു കറിവേപ്പില മരം ഉണ്ടാകുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അന്തസ്സും അഭിമാനവുമൊക്കെയാണ്. എന്നാൽ ചില വീടുകളിൽ എത്രയൊക്കെ നട്ടുവളർത്തിയാലും കറിവേപ്പില വേരുപിടിക്കുകയോ അഥവാ വേരുപിടിച്ചാൽ ആരോഗ്യത്തോടെ വളരുകയോ ഇല്ല. മണ്ണും വെളിച്ചവും പരിപാലന രീതിയുമെല്ലാം അതിനുള്ള കാരണങ്ങളാണ്. കറിവേപ്പില ആരോഗ്യത്തോടെ തഴച്ചു വളരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നമുക്കൊന്ന് നോക്കിയാലോ. കറിവേപ്പില മരങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂര്യപ്രകാശം. കറിവേപ്പില മരങ്ങൾക്ക് ധാരാളം സൂര്യപ്രകാശം ആവശ്യമാണ്. ദിവസവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കണം. ഇങ്ങനെ സൂര്യപ്രകാശം ലഭിച്ചാൽ ചെടി ശക്തവും ആരോഗ്യകരവുമായി വളരും. ആ ചെടിയിലെ കറിവേപ്പിലകൾക്ക് സുഗന്ധം നിറഞ്ഞ പച്ച നിറത്തിലുള്ള ഇലകൾ ഉറപ്പാണ്. ഇനി അഥവാ ചൂടുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ വെയിലേറ്റ് ഇല കരിയുന്നത് തടയാൻ കുറച്ച് തണൽ നൽകുന്നത് പരിഗണിക്കേണ്ടതാണ്. സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ വീടിനുള്ളിലും കറിവേപ്പില വളർത്താം. നേരിട്ട് വെളിച്ചം ലഭിക്കുന്ന ജനാലയ്ക്ക് സമീപം വലിയ ചട്ടിയിൽ ചെടി വയ്ക്കണം. ആവശ്യമെങ്കിൽ ഇൻഡോർ ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഗ്രോ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. സൂര്യപ്രകാശം കൂടാതെ ശരിയായ നനവ് കറിവേപ്പിലയ്ക്ക് പ്രധാനമാണ്. മണ്ണിൽ വെള്ളം കുറവാണെന്ന് കണ്ടാൽ ചെടി നനയ്ക്കണം. അമിതമായി നനയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ചട്ടിയിലല്ലാതെ മണ്ണിൽ ഇറക്കി നട്ട ചെടി. ചട്ടിയിലാണ് നട്ടതെങ്കിൽ ഡ്രെയിനേജ് ഉറപ്പാക്കണം. ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ ജൈവ കമ്പോസ്റ്റ് ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നത് ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യുന്നത് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. നേരത്തെ ഹൈമാവതി അമ്മ പറഞ്ഞ കാര്യങ്ങളിലും പ്രൂണിംഗ് എന്ന വാക്ക് ഇടയ്ക്കിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവിൽ ചെടികൾ

0: പൂക്കളുടെയും മരങ്ങളുടെയും വളർച്ച മെച്ചപ്പെടുത്താനായി അവയുടെ ഇലകൾ, ശിഖരങ്ങൾ എന്നിവ തിരഞ്ഞെടുത്ത് വെട്ടിമാറ്റുന്ന രീതിയാണ് പ്രൂണിംഗ് അഥവാ ഇലകോതൽ. ഇനി എപ്പോൾ പ്രൂൺ ചെയ്യണം? കറിവേപ്പില പ്രൂൺ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമോ വേനൽക്കാലത്തിന്റെ തുടക്കത്തിലോ ആണ്. ഈ കാലയളവ് ചെടിയെ വേഗത്തിൽ വളർച്ച വീണ്ടെടുക്കാനും പുതിയ ഇലകൾ തളിരിടാനും അനുവദിക്കും. മഞ്ഞുകാലത്ത് കമ്പുകൾ മുറിക്കാതിരിക്കണം, കാരണം ഈ സമയത്ത് ചെടിയുടെ വളർച്ച മന്ദഗതിയിലാവും. ഇനി എങ്ങനെയാണ് പ്രൂണിംഗ് ചെയ്യേണ്ടത്? ഉണങ്ങിയും ആരോഗ്യക്കുറവുള്ളതുമായ ശാഖകൾ നീക്കം ചെയ്യാവുന്നതാണ്. കമ്പിന്റെ അടിഭാഗം വെച്ച് തന്നെ വെട്ടാം. ആവശ്യമായ കമ്പുകൾ വെട്ടിയതിനു ശേഷം കറിവേപ്പില നന്നായി നനയ്ക്കുകയും സമീകൃതമായി വളം പ്രയോഗിക്കുകയും ചെയ്യണം. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇത് നിർണായകമാണ്. പൊതുവെ പുതുമഴ ലഭിക്കുന്നതോടെ കറിവേപ്പ് തൈ നടാം. നല്ല വേനലിൽ തൈ നടാൻ പാടില്ല. വേരിൽ നിന്നും മുളപ്പിച്ച നല്ല കരുത്തുള്ള തൈ വേണം നടാനായി തിരഞ്ഞെടുക്കാൻ. 2 അടിയെങ്കിലും ആഴവും വിസ്താരവുമുള്ള കുഴിയാണ് നിർമ്മിക്കേണ്ടത്. കുഴിയിൽ 1/4 ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കുഴി മൂടി നടുവിൽ ചെറു കുഴിയെടുത്ത് തൈ നട്ടാൽ നന്നായി വളർന്നു വരും. തൈ നടുന്ന സ്ഥലത്തെ മണ്ണ് ഉറപ്പുള്ളതാണെങ്കിൽ കുഴിയിൽ ചകിരിച്ചോറ്, ഉമി, ഉണങ്ങിയ കരിയില എന്നിവയിൽ ഏതെങ്കിലും ഇട്ട് കുഴി വായു സഞ്ചാരമുള്ളതാക്കാൻ മറക്കരുത്. തൈകൾ നടുമ്പോൾ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും 1 പിടി എല്ലുപൊടിയും കുഴിയിൽ ചേർത്തിളക്കി നട്ടാൽ രോഗകീടങ്ങളില്ലാതെ കറിവേപ്പ് വളർന്നു വരും. നട്ട് 3 മാസം കഴിഞ്ഞ ശേഷം തടം ചെറുതായി ഇളക്കി വേരിൽ ക്ഷതം വരാതെ ജൈവവളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകാം. ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം, കമ്പോസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് 3 മാസം കൂടുമ്പോൾ തടത്തിൽ നൽകണം. കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകത്തെളി എന്നിവ ഇടയ്ക്ക് തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ തളിരിലകൾ വരും. തലേദിവസത്തെ കഞ്ഞിവെള്ളം കറിവേപ്പിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതോടൊപ്പം തന്നെ മുട്ടത്തോട് പൊടിച്ചിടുന്നതും ഉത്തമം. ഇനി കറിവേപ്പില പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കൈകൊണ്ട് വലിച്ചു പറിച്ചെടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് നാശമായി പോകുന്നത്. പകരം അവ കത്രിക ഉപയോഗിച്ചോ ബ്ലേഡ് ഉപയോഗിച്ചോ മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ പുതിയ മുളകൾ പൊട്ടിവരാനും തഴച്ചു വളരാനും സഹായിക്കും. നട്ട് ഇല വന്ന ഉടൻ പറിച്ചെടുക്കാൻ പാടില്ല. 1-2 വർഷത്തിനു ശേഷം വിളവെടുക്കുന്നതാണ് നല്ലത്. ചെറിയ ചെടിയിൽ നിന്ന് പറിച്ചാൽ അത് ആ ചെടിയുടെ വളർച്ചയെ ബാധിക്കും. സയലിഡ് എന്ന കീടവും നാരകവർഗ വിളകളെ ബാധിക്കുന്ന ശലഭ പുഴുക്കളുമാണ് കറിവേപ്പിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ. കൂടാതെ തേയില കൊതുകിന്റെ ആക്രമണവും സാധാരണയായി കണ്ടുവരാറുണ്ട്. ചെടിയുടെ തണ്ടിലും ഇലയിലും വെളുത്ത പാട പോലെ പറ്റിക്കിടക്കുന്ന ഒരുതരം ഫംഗസും ഇതിന്റെ ശത്രുവാണ്. ചീരച്ചെടികളെ സാധാരണയായി ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗവും എമാസൈക്ക് രോഗവും സർവ്വസാധാരണം. വേപ്പെണ്ണ എമൽഷൻ, വേപ്പധിഷ്ഠിത കീടനാശിനികൾ എന്നിവ കറിവേപ്പിലയിലെ കീടബാധയ്ക്കും രോഗബാധയ്ക്കും ഉത്തമം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3rd ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്കാ ഗാന്ധി, KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
0: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. MLA മുൻ മന്ത്രിയുമായ G സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്രസമ്പദ് വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവെയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവെയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: പിച്ചിലെ വർഷ നോർവെ ആനേ വാലാ താ ലേക്കിൻ പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേ കാരണം വഹ യാത്ര സ്ഥഗിത കർണി പഡി ഉസ് കഠിൻ സമയ മേ നോർവെ നേ ആതങ്കവാദ കേ വിരുദ്ധ ഭാരത് കേ സാഥ് മജ്ബൂതി സേ ഖഡേ ഹോകർ സച്ചി മിത്രതാ കാ പരിചയ ദിയ ആജ് ജബ് മേ നോർവെ ആയാ ഹൂ തോ മേ ഈസ് സോളിഡരിറ്റി കേ ലിയേ ഹൃദയ സേ ആഭാർ വ്യക്ത കർതാ ഹൂ.
0: നോർവെ സന്ദർശനത്തിനിടെ കിങ് ഹരാൾ 5മനുമായും സോൻചാരാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാനപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും.

0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
2: ഭാരത് 2047 ജോ പ്രധാനമന്ത്രി ജി നെ ഹം സബ്കോ പ്രോത്സാഹിത് കിയേ അമൃത് കാൽ മേ മെഹനത് കർനെ കേ ലിയേ വോ ലക്ഷ്യ ബഡാ ഹേ പർ ഭാരത് കേ ഉദ്യോഗ വ്യാപാര ജഗത് ഭാരത് കേ ലോഗോ മേ ജോ ആജ് ഉത്സാഹ ഹേ और सफलता के लिए जिस प्रकार से पूरा देश 140 करोड़ लोग एकत्र हुए हैं, मुझे लगता है कि कोई ताकत दुनिया की ना हमें रोक पाएगी ना हमारे को थम पाएगी.
0: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം $863 ബില്യൺ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി $1 ട്രില്യൺ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രണ്ടു ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047 രാജ്യത്തെ ആണവോർജ്ജശേഷി 100 GW ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി US നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം ഈ വരുന്ന May 20 ബുധനാഴ്ച രാവിലെ 9:30 മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം. നിയുക്ത മട്ടന്നൂർ MLA ശ്രീ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഏവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ,
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ,
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം,
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം,
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഞാൻ ബേക്കേ പുറത്തുള്ള കാരണാ.
2: എന്നാണ് ബേക്കേ പുറത്ത് ഇങ്ങനെ കാര്യമായി പണി?
1: ഞാൻ പ്ലാവിന്റെ അടിയല്ലേ ഒരുപാട് ചപ്പു വീണിനു.
2: ആ ഇന്നലത്തെ മയക്കായിരിക്കുമല്ലേ.
1: ആ എല്ലാം കൂട്ടിയിട്ടിട്ട് വേഗം കത്തിക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെരിയോ പാമ്പോ ഒന്നും പറയണ്ട.
2: അല്ല നിങ്ങൾ ഇങ്ങനെ പറമ്പത്തൊന്നും ഇങ്ങനെ കൂട്ടി കത്തിക്കല്ല, ഇതെല്ലാം കൊറേ കഴിയുമ്പോ ആവശ്യം വരൂ. എല്ലോടോ ഗ്യാസ് ഒന്നും കിട്ടാനില്ല, നിങ്ങളും തിന്നായി കളിക്കുന്നേ.
1: എല്ല കരണ ഈ ചപ്പുകൊണ്ട് തിന്ന ഞാൻ കാച്ചണ്ടേ. അത് നല്ല ദിശോ, ചപ്പിനെ കൊണ്ടൊന്നും ഇതൊന്നുമില്ല. വിറകാറ്റ അങ്ങ് പിന്നെയും തിരക്കിടില്ല. നീ പറയുന്നതിന്
2: എല്ലാമത്തെ ഈ വിറകേടിയുള്ള ഇനിയിപ്പോ ഈ വിറകില്ലാണ്ട് നമുക്ക് ചപ്പെങ്കിലും കൂട്ടി കത്തിക്കണ്ടേ.
1: എന്റെ കരുണ നമ്മളെ നാട്ടില് വിറകില്ലാന്ന്. നീ ഒന്ന് മേലാ ചുറ്റും ഒന്ന് നോക്കിയാട്ടെ. ആദ്യം അത് നോക്ക്, എന്നിട്ട് നമ്മളെ നാട്ടില് വിറകുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ. നന്നായിട്ട് വിറകെല്ലാം വെച്ചിട്ട് കത്തിച്ചിട്ട് തന്നെ ഞാനിപ്പം വെക്കുന്നത്. ഞാൻ ഗ്യാസ് മേലൊന്നും ഇപ്പം വെക്കലേയില്ല.
2: എല്ലാമിന്താ ഇപ്പൊ മഴയല്ലേ, വിറകെല്ലാം നനഞ്ഞിട്ട് പിന്നെ കത്തണ്ടേ. ഈ ചപ്പെല്ലാം ആരി കൂട്ടി അടിച്ചു വെച്ച് കഴിഞ്ഞാലും നമുക്ക് തീ പിടിപ്പിക്കാൻ പോരെ.
1: അത് നീ പറഞ്ഞ കാര്യാന്ന്, പക്ഷെ അനക്കതിന്റെ ആവശ്യമൊന്നുമില്ലടാ. അനക്ക് ഒരുപാട് വിറകുണ്ടേ. അല്ല നീ ഇത് പറയാനാ, രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിനി. എന്തുന്നാന്ന്?
2: അതൊന്നും അല്ല രാമിന്ത, വേറെ കാര്യമായ പ്രശ്നമുണ്ട്.
1: കാര്യമായ പ്രശ്ന? നീ എന്നീ പറയുന്ന എന്ത് പ്രശ്നാന്ന് ഞാൻ അറിയാത്തൊരു പ്രശ്ന. ഉയ്യന്റെ പഠിച്ചോന് എന്നാ പ്രശ്നോ?
2: ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെയാ രാമിനത്തെ ജീവിക്കുക?
1: എങ്ങനെയാ നമ്മള് പോന്ന് കരുണ? ഇങ്ങനെയല്ലേ പോണ്ടത്? പിന്നെ എങ്ങനെ പോകാനാ നീ പറയുന്നേ?
2: അല്ല ഇങ്ങനെ പോയാ മതിയാ.
1: അല്ല അതെല്ലാം നീ പറഞ്ഞ ശരി തന്നെ. എന്നാ ജീവിക്കുന്നതിനാ പ്രശ്നം? ഇടാ ആൾക്കാർ വിടുന്നില്ലേ നമ്മളെ ജീവിക്കാൻ?
2: നമ്മളെ ദേശീയ ഭക്ഷണം ഏതാന്ന് അറിയില്ല നമ്മളെ മലയാളികള്?
1: ചോറും മീൻ കറിയും. പിന്നെന്നാ?
2: അതെല്ലാം പണ്ടല്ലേ.
1: കുളുത്തേ ആയിരിക്കൂ.
2: നിങ്ങൾ എന്തെന്നാ പറയുന്നേ? പൊറോട്ട.
1: പൊറോട്ടയാ?
2: പിന്ന
1: ആ
2: പൊറോട്ടക്ക് പൈസ കൂടലാവൂലു.
1: പൊറോട്ടക്കാ?
2: പിന്ന
1: അതെയാ.
2: ഈ കല്ലിന്റെ പണിക്കാരെല്ലാം രാവിലെ ഒന്നും രണ്ടും പൊറോട്ടയെല്ലാം അടിച്ചിട്ടല്ലേ കല്ലെടുക്കാൻ പോവാ. ഇതങ്ങ് കഴിച്ചാ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ഈനും പൈസ കൂടി കഴിഞ്ഞാ പിന്നെ എങ്ങനെയാന്ന് ഇവരെല്ലാം ജീവിക്കുവാന്ന്?
1: അല്ല കാരണ പെട്ടെന്ന് ഇങ്ങനെ പൊറോട്ടക്ക് പൈസ ആയിട്ടുണ്ടേ.
2: അതെന്നാന്നൊന്നും എനക്കറിയില്ല. നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊരു പൊറോട്ട കഴിക്കലാന്ന്. അത് കഴിച്ചാ പിന്നെ കൊറേ നേരത്തേക്ക് ഭക്ഷണമൊന്നും വേണ്ടല്ലോ. ഇത് കഴിച്ചാ പോരെ.
1: അത് നീ പറഞ്ഞ നേരാ. അല്ല ഒരുപാട് പൈസ കേറ്റുന്നുണ്ടാ. കൊറച്ചങ്ങാറ്റായിരിക്കും, ഒരു ഉറുപ്പ്യാറ്റായിരിക്കൂലേ.
2: ഒരു ഉറുപ്പ്യൊന്നല്ല,
1: ഒരുപാടുണ്ടാ.
2: ഭയങ്കര റേറ്റ് കൂട്ടലാ പോലു.
1: അതെയാ?
2: ആ
1: അല്ല ഇത് എന്തുകൊണ്ടാന്ന്? എന്നാ കാരണം? എന്നാ?
2: ഇത് യുദ്ധം തന്നെ.
1: യുദ്ധാ?
2: പിന്നെ
1: ആ യുദ്ധം അല്ലേ. അല്ല കാരണ പൊറോട്ടക്ക് വേണ്ടിട്ടുള്ള യുദ്ധാന്നോ നീ പറയുന്നേ?
2: അതൊന്നല്ല, സാധനത്തിനെല്ലാം വില കയറിയല്ലേ. ഗ്യാസ് ഉണ്ടാ മര്യാദക്ക് കിട്ടേ.
1: അതില്ലപ്പാ.
2: നിങ്ങക്ക് പിന്നെ വിറകുള്ളതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോകും.
1: ഞാൻ കാച്ചിട്ട് വിറക് തന്നെയാപ്പ, ചോറും കറിയും എല്ലാം. പിന്നെ അഥവാ എന്തെങ്കിലും ചായ ആറ്റം കുടിക്കണ്ടിക്ക് മാത്രമാണ് ഞാൻ ഗ്യാസ് കത്തിക്കല്. എന്നിട്ടോ പിള്ളമാറ നീ കേക്കണേ, എനിക്ക് ഗ്യാസ് നിന്നല്ല ഞാൻ വെള്ളം ചൂടാക്കല്. ഞാൻ വെച്ച് ചോറ് വാങ്ങി വെച്ചെടുത്താളെ വെള്ളം ചൂടാക്കാലോ എന്നിട്ട് ഓലക്കണ്ണി ചുവയ്ക്കുന്ന ഉമ്മൂമ്മ അതുകൊണ്ട് വെള്ളം വേണ്ട. ഐറ്റക്കൊന്നും പിടിക്കുന്നില്ല ഈ വിറകിൽ വെച്ചേ. ഞാൻ അത് തന്നെ കൊടുക്കല്. എന്താ അത് അവർക്ക് എന്തോ ഏതോ.
2: ഇങ്ങനെയാകുമ്പോ നമ്മളെ കാര്യം അവതാളത്തിലാവൂല.
1: എന്താ അവതാളത്തിൽ? പൊറോട്ട ണ്ടാന്നല്ലേള്ളൂ. അതിനൊന്നും ഇത്ര അവതാളല്ലോ. ഓ ഒരു ദിവസം പൊറോട്ട തിന്നിട്ടില്ല എന്നാ നീ പൊറോട്ട തിന്നണ്ടാ. സാധാരണ നമ്മൾ എന്നാന്നോ തിന്നുന്ന അത് തിന്നുവാ. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, നമ്മൾ കുളുത്തിയും കുടിച്ചിട്ടേനും പണ്ട് സ്കൂളെല്ലാം പോക്ക്.
2: അതെല്ലാം പണ്ടത്തെ കാര്യല്ലേ, അതെല്ലാം അവിടെ വെക്ക്. ഈ പൊറോട്ട എന്ന് പറയുന്ന ഒരു ആഗോള സംഭവമാണ്, അതറിയ നിങ്ങക്ക്?
1: ആഗോള സംഭവ?
2: പിന്നെ നിങ്ങൾ കേക്കണം രാമിന്ത, കഴിഞ്ഞ ദിവസം വീടിന് പെയിന്റെല്ലാം അടിക്കാൻ വേണ്ടിട്ട് ഒരു മേസരിനെ പണിക്കേൽപ്പിച്ച് എല്ലാം കൂടി നോക്കിട്ട് അയാൾ പറഞ്ഞ് ഒരു 12,000 രൂപ എന്തായാലും പോണെന്ന് പറഞ്ഞു.
1: 12,000 രൂപ?
2: ആ അതോ, അത് കൂലി മാത്രമാണ്.
1: അയ്യോ,
2: ആ സാധനമെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പോണോ? ഏടിയ മുതലാവും എന്റെ അമിന്ത. ഇങ്ങനെയാകുമ്പോ ഓ ഞാൻ വിചാരിച്ച് എല്ലാം കൂടി എങ്ങനെയെങ്കിലും അതെല്ലാം കൊടുത്തിട്ട്
1: ഒപ്പിക്കാം. വീട് പുയ്ത്ത പോലെ ഇരിക്കുന്നു.
2: ആ അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ പിന്നെ അതങ്ങനെ ആ കാര്യങ്ങൾ നടന്നോട്ട് വിചാരിച്ച് ഇന്നലെ കാണാ അയാള് വിളിക്കുന്നു. വിളിച്ചിട്ട് പറയാ ഞാനെന്ന് പറഞ്ഞ പൈസക്കൊന്നും ആവൂല, കുറച്ചും കൂടി പൈസ കൂട്ടണമെന്നല്ലാന്ന് അയാള് പറയുന്നത്. അയാള് പറയാ 15 രൂപ വേണോന്ന്.
1: ആദ്യപ്പ പെട്ടെന്ന് മാറ്റി കളഞ്ഞ് ആദ്യം 12,000 പറഞ്ഞു, ഇപ്പൊ അതാ 15 പറയുന്നത്. ആ നോന് പറ്റിയേ.
2: അതന്നെയല്ലേ ഞാനും പറയുന്നത്. ആദ്യം പറഞ്ഞാൽ എനക്കൊന്നും മനസ്സിലായില്ല, പിന്നെയല്ലേ എനിക്ക് കാര്യം പിടികിട്ടേ. പൊറോട്ടക്ക് പൈസ കൂടിയില്ലേ?
1: പൊറോട്ടക്ക് പൈസ കൂടിയാൽ എന്തിനാടോ ഓന്റെ പൈസ കൂട്ടുന്നു? എല്ലാം കൂടി മൈദാന കൊണ്ടാ പെയിന്റ് എടുക്കുക. നീ നീ പറയുന്നു കാരണ.
2: എല്ലാം എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ പണിക്ക് കയറുമ്പോ രണ്ട് പൊറോട്ടയും തിന്നിട്ട് പണിക്ക് കയറി കഴിഞ്ഞാ പിന്നെ ഉച്ചക്കത്തെ കാര്യമില്ല നോക്കണ്ടു.
1: അതുകൊണ്ടാണോ?
2: ആണ്.
1: അപ്പൊ ഇനി
2: അതിന് പൈസ കയറി കഴിഞ്ഞാ പിന്നെ അതെല്ലാം ഈ പണിക്കാർക്കെല്ലാം ഈ സംഭവം വാങ്ങിക്കൊടുക്കണ്ടേ?
1: ആ എല്ല കരണ, ഇനി എന്റെ പുരക്ക് വയക്കാൻ വരുന്നുണ്ട് ഇനി പെണ്ണുങ്ങളല്ലോ. അപ്പൊ അവരും പൈസ കൂട്ടിക്കളയാ.
2: പിന്നെ നോയിക്കോട്ടാ, നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചു അല്ലേ.
1: എല്ലാ ഇവരെല്ലാം പൊറോട്ടയിൽ നിന്നിട്ടായിരിക്കും ഇവിടെ വരുന്നുണ്ടാവാ.
2: പിന്നല്ലാണ്ട് അതല്ലേ ഞാൻ പറഞ്ഞ പൊറോട്ട നമ്മളെ ദേശീയ ഭക്ഷണാന്ന്.
1: അതെയാ?
2: ആ ഈ യുദ്ധം എങ്ങനെ തീർന്നാ മതി എന്നെ ആമിന്ത.
1: തീരൂലേ?
2: എനക്ക് തോന്നില്ല, ഗ്യാസിന് വില കൂടി. ഇപ്പം പറയുന്നിട്ടുണ്ട് ഡീസലിനും പെട്രോളിനെല്ലാം വില കയറുന്നാന്ന്.
1: അതെയാ?
2: എല്ലാരും കറണ്ട് ഉപയോഗിക്കാനാ പറയുന്നത്.
1: കറണ്ട് ഉപയോഗിക്കാനാ?
2: ആണ്, കറണ്ടിലടുപ്പ്, കറണ്ടിലെ വണ്ടി.
1: ആ

0: ഇനി ഞാൻ വന്നാ ചെയ്യാ, കുറെ കഴിയുമ്പോൾ കറണ്ടിന്റെ പൈസയും കൂട്ടൂലേ വരെ. അതോ ഒരു കാറ്റാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മരം പൊട്ടി വീണാ പിന്നെ കറണ്ട് ഉണ്ടാവില്ല അന്നത്തെ ദിവസം.
1: എല്ലാ കാരണം കാറ്റ് വരണ, ഇന്നലെ വെറുതെ ഒന്ന് മഴ വാരിട്ടേളൂ, അതിന് ശേഷം കറണ്ടേ ഇല്ലേ.
0: ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ ഇങ്ങനെ ഞാൻ വന്നാ ചെയ്യാൻ്റെ അമിത.
1: അപ്പൊ പൊറോട്ടൊക്കെ നമ്മള് വില കുറക്കണം, എന്നാലേ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ പറ്റും.
0: അല്ല ഞാൻ ആലോചിക്കുക, ഇനി ഒരു കർമ്മസമിതിയും ഒരു ഇതെല്ലാം സംഘടന ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്.
1: പൊറോട്ടക്ക് വേണ്ടിട്ടല്ലേ,
0: പിന്നെ അവന് അവർക്കും വേണ്ട ഒരു സംസാരിക്കാൻ ഒരാള്.
1: അതെ, ഇനി കൊറേ കഴിയുമ്പോ പുട്ടിനെല്ലാം വില കൂട്ടും കേട്ടാ.
0: കൂട്ടൂന്നല്ല, അതിനെല്ലാം കൂട്ടിന്ന് കേക്കുന്നേ.
1: അതിനും കൂട്ടിയാ
0: ആന്ന്
1: ഉയ്യന്റെ പടച്ചോനെ, ഇനി എന്നായിരിക്കും ലോകത്തിന്റെ പോക്ക്?
0: എന്നാന്ന് ചെയ്യുവാൻ്റെ അമിത്ത, എങ്ങനെയാവുമ്പോ?
1: നീ പറഞ്ഞ ഒരു സമിതി കൂടണം. നമുക്ക് തൽക്കാലം ഇപ്പം കുട്ടിരാമാട്ടിന്റെ അടുത്ത് പോകാം, എന്നിട്ട് ഓരോരു ശാശ്വത പരിഹാരം നമുക്ക് നിർദ്ദേശിച്ചിട്ട് നമുക്ക് എന്നിട്ട് ഒരു സമിതി കൂട്ട. എന്നിട്ട് കുറച്ചാൾക്കാരെല്ലാം വിളിച്ചു
0: വരുത്തിട്ട്
1: പൊറോട്ട പീക്ക് പൈസ കൂട്ടരുതെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാരും അണിനേർന്നിട്ട് പറയാം. എന്നാലേ നമുക്ക് ഇതെല്ലാം പൊറോട്ടൊക്കെ കൂട്ടുമ്പോ ഗേസിനെല്ലാം കൂട്ടിക്കളയൂലേ.
0: പിന്നെ
1: അപ്പൊ ആദ്യം പൊറോട്ടൊക്കെ കുറച്ചാലേ ബാക്കിയുള്ള അതെല്ലാം കുറക്കാനും
0: പറ്റൂ. നേരെ അങ്ങോട്ടേക്ക് പോയാലോ?
1: എന്നാ വേമ്പാ നമുക്ക് ഇത് നീ ഇപ്പൊ പറയുമ്പല്ലേ കാരണം എനിക്ക് ഇതെല്ലാം എക്കുമത്ത് മനസ്സിലാന്ന്. അത് മാത്രല്ല, എനിക്ക് ഈ പൊറോട്ട ഭയങ്കര ഇഷ്ടാന്ന്, എനിക്ക് തിന്നാൻ ഭയങ്കര ബൂതിയാന്നത്.
0: പൊറോട്ടയും ബീഫും.
1: ഓ പറയണ്ട,
0: എന്റെതാ നാവുമ്മല്ല ഇങ്ങനെ കപ്പലോടിക്കാം.
1: അതെയാ, പക്ഷെ എനിക്ക് ബീഫ് എന്തോ ഒരു അജ്ഞാനാന്ന് കരണ.
0: അതെയാ,
1: ബീഫ് ഞാൻ കൂട്ടൂല.
0: അല്ലപ്പ ബീഫും പൊറോട്ടയും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ദേശീയ ഭക്ഷണാന്ന്.
1: അതെ, പക്ഷെ എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും പറ്റൂ.
0: അതെയാ,
2: ആ എന്താണ് രണ്ടുപേരും കൂടി രാവിലെ തന്നെ?
0: അതല്ല, അത് പൊറോട്ടയും ബീഫും അല്ല, അന്നേരം നമ്മൾ പറഞ്ഞു
1: നമുക്കൊരു പദ്ധതി ഉണ്ടാക്കണം.
2: പദ്ധതി വേണം,
1: പദ്ധതി മാത്രല്ല അതിലൊരു ചെയർമാനായിട്ട് കുട്ടിരാമേട്ടനെ നമ്മൾ നിയോഗിക്കണം.
2: ശരി, ചെയർമാനൊക്കെ ആയി. ഇപ്പൊ ഒരു ചുമതല ഏൽക്കാൻ ആളെ അന്വേഷിക്കുന്ന ആൾക്കാർ തർക്കിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ അല്ലേ?
1: അപ്പൊ
2: അതുകൊണ്ട് എന്താണ്, എന്ത് സമിതിയാണ് പറ?
1: പൊറോട്ട സമിതി.
0: അല്ല പൊറോട്ട സമിതി അല്ല അമിത്ത് നമ്മൾ പറഞ്ഞു വന്നേ.
1: അതെ, പൊറോട്ട സമിതിയാണ്. കുട്ടരാമാട്ട പൊറോട്ടൊക്കെ വില കൂട്ടി പോലൂ. അപ്പൊ ഈ വില കൂട്ടുമ്പോ എല്ലാത്തിനും വില കൂട്ടി പോലൂ, കാരണം യുദ്ധാന്നാ പറയുന്നേ. അപ്പൊ ഇതിനൊരു നമ്മളൊരു പദ്ധതി രൂപീകരിച്ചിട്ട് അതിന്റെ മേൽനോട്ടം വഹിക്കാൻ
2: കുട്ടരാമാട്ടിനെ
0: വില കുറക്ക.
1: അന്നേരം എല്ലാത്തിനും വില കുറയുന്ന ഇവൻ പറഞ്ഞേ.
0: അല്ല കുട്ടരാമാട്ട, കഴിഞ്ഞ ദിവസം പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് ഒരു മേസറിനെ പണിക്കേൽപ്പിച്ചാണ്. അയാളെല്ലാം കൂടി നോക്കിയിട്ട് പറഞ്ഞു ഒരു 12,000 to 12,500 rupees ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. എന്തോ ആട്ട്, അതെങ്കിലും അങ്ങനെ വൃത്തിയാട്ടം വിചാരിച്ചിട്ട് അയാൾ ഏൽപ്പിക്കും ചെയ്ത്. ഇന്നലെ കാണാൻ അയാൾ വിളിക്കുന്നെന്നാ, വിളിച്ചിട്ട് പറഞ്ഞ് ഏ 12,000 അങ്ങനെയൊന്നും ആവില്ല, പൈസ കൂട്ടണം, പൊറോട്ടക്കെല്ലാം വില കൂടിയിന് 15 rupees തന്നാലേ നമുക്ക് നടക്കൂന്ന് പറഞ്ഞു. പോരെ വിഷമോ,
2: ഞാൻ വില കൂടിയിട്ടാണ് പെയിന്റിന്റെ ചെലവ് കൂടിയതല്ലേ. അതായത് നമുക്കറിയാലോ യുദ്ധം നടക്കുന്നുണ്ട് അല്ലെ, ഹോർമോസ് കടലിടുക്കിലൂടെ ഗ്യാസിന്റെ വരവ് ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അത് ഇന്ന് തീരും നാളെ തീരും, നാളെ ചർച്ച എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടി യുദ്ധം തീരാതെ തുടരുകയാണ്.
0: അപ്പൊ
2: നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് വൈദ്യുതി വാഹനങ്ങൾ ഉപയോഗിക്കണം, യാത്രകൾ ഒഴിവാക്കണം, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ പാചകവാതകത്തിന് വില കൂടാനിടയുണ്ട്, ഒപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡീസലിന്റെയും പെട്രോളിന്റെയൊക്കെ വില കൂടാൻ വലിയ തോതിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഗ്യാസിന്റെ വരവ് വലിയ തോതിൽ കുറഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ പല ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റുണ്ടായി. അതില് ഒന്ന് ഹോട്ടലുകളുടെ എല്ലാ പൊറോട്ട മാത്രല്ല, പൊറോട്ടക്ക് മാത്രല്ല എല്ലാ പലഹാരങ്ങളുടെയും ചായയുടെയും ഊണിന്റെ ഒക്കെ വില കൂട്ടുന്നു എന്ന് കേൾക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കൂടിയെന്ന് കേൾക്കുന്നുണ്ട്.
0: ഞാൻ പറഞ്ഞെങ്ങനെയുണ്ട് അമിത,
1: ലാസ്റ്റ് ചായക്കും കൂടും നീ കണ്ടോ?
2: കാരണം വാണിജ്യ സിലിണ്ടറുകളുടെ വില നേരത്തെ വളരെ വലുതായിട്ട് കൂട്ടി, ഗാർഹിക സിലിണ്ടറുകളുടെ വിലയാണ് ഇപ്പൊ കൂടാതിരിക്കുന്നത്, അതും കൂടുമെന്ന് കേൾക്കുന്നുണ്ട്. ഈ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് ഭക്ഷണം പാചകം ചെയ്യാൻ വിറകൊന്നും പറ്റില്ലല്ലോ, അവിടെ ഗ്യാസ് തന്നെയല്ലേ, ഇലക്ട്രിക് സ്റ്റൗകളും അത് പ്രായോഗികമല്ല. അപ്പൊ ഗ്യാസിന്റെ വില കൂടിയത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അതിന്റെ നഷ്ടം എങ്ങനെയാ അവര് മുതലക്കുവാ? സാധനത്തിനൊക്കെ പൈസ കൂട്ടിയിട്ട് അത് വിൽപ്പന വിലയിൽ വർധനവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ നടത്താൻ
0: പറ്റുള്ളൂ.
2: ഒരു ദിവസം ഹോട്ടലുകാരൊക്കെ സമരം ചെയ്തില്ല, ഒരു ദിവസം ഹോട്ടൽ അടച്ചിട്ടൊക്കെ പ്രതിഷേധിച്ചു.
0: അപ്പൊ
2: ഹോട്ടലുകളിൽ പല വസ്തുക്കൾക്കും ആഹാര വസ്തുക്കൾക്കൊക്കെ വില കൂടുമ്പോൾ പ്രത്യേകിച്ചും പുതിയ കാലത്തെ മലയാളികൾ വല്ലാതെ കഷ്ടപ്പെടും. കാരണം എന്താണ്, നമ്മളിന്ന് മലയാളികൾ 50% പേരും ആഹാരം കഴിക്കുന്നത് എവിടെ നിന്നാണ്? ഹോട്ടലുകളിൽ നിന്നാണ്. വീടുകൾ ഉണ്ടെങ്കിലും വീടുകളുടെ അടുത്ത ആണെങ്കിൽ കൂടി അവിടെ പോയിട്ട് കഴിക്കും. വൈകുന്നേരങ്ങളിൽ 50% കൂടുതൽ ആളുകളും പുറത്തേക്ക് ഇറങ്ങും, അത് രാത്രി ഒരു 12 വരെ ആഹാരം കഴിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും.
1: അത് മാത്രല്ല കൂട്ടരാമാട്ട, പല സ്ഥലത്തും പുറത്തല്ലേ തട്ടുകടിയല്ലോ, അപ്പൊ ആടുന്ന് എത്ര ആള് കഴിക്കുന്നുണ്ട്?
0: കഴിക്കല് മാത്രം കംപ്ലീറ്റ് പാർസൽ ആക്കിട്ട് കൊണ്ടുപോകല്ലേക്ക്,
1: പൊരക്കെല്ലാം തട്ടുകടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനല്ലേ.
0: എന്റെ ചങ്ങയിനടക്ക് കണ്ടേരം പറഞ്ഞേ, ഞാൻ ഇപ്പൊ വീട്ടിലൊന്നും വെക്കല്ലോടു, എല്ലാം പാർസൽ കൊണ്ടുപോകാന്ന്.
1: അന്നേരം ഇവർക്ക് വയറ്റിലൊന്നും സുഖക്കുറവില്ലോളി.
0: അതിനെന്തിന്നാണ് ഡാമിന്റെ പേടിക്ക് ഇഷ്ടം പോലെ ആശുപത്രിയിലെ മുക്കിന് മുക്കിന് പൊന്തി വരുന്നത്?
2: അതെ, ജീവിതശൈലി രോഗങ്ങളൊക്കെ അങ്ങനെ ആഹാര രീതിയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്.
1: എല്ലാ ഇപ്പാണ് കാര്യങ്ങൾ, പാസില് വാങ്ങാ, ഹോട്ടലിൽ പോണാ, ഫോൺ വിളിച്ചാ പോരെ, നേരെ വീട്ടിലേക്ക് എത്തിക്കൂ.
2: കാറ്ററിംഗ് സർവീസുകാര് ടൂ വീലേഴ്സിൽ നമ്മളെ വീട്ടിൽ കൊണ്ട് എത്തിത്തരും.
0: പിന്നെ
2: ഒരു നേരത്തെ ആഹാരം പോലും വീട്ടിൽ പാചകം ചെയ്യേ വേണ്ട. അപ്പൊ ഇങ്ങനെ നമ്മള് വീട് ഉണ്ടെങ്കിലും വീട്ടിൽ പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആരെ ആശ്രയിക്കുന്നു? ഹോട്ടലുകാരെ ആശ്രയിക്കുന്നു. അത് ഉപയോഗിക്കാവുന്നതാണോ, ആരോഗ്യപരമാണോ, അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും ഒന്നും നമ്മുടെ ചിന്തയല്ല. നമുക്ക് അനങ്ങാൻ മടി, അല്ല മെനക്കെടാൻ മടി. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? ഒന്ന് ആരോഗ്യപരമായ പ്രശ്നം, മറ്റൊന്ന് സാമ്പത്തികമാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ വരെ വാങ്ങിച്ച വസ്തുക്കൾ ഇന്ന് വാങ്ങണമെങ്കിൽ അതിനേക്കാൾ വലിയ വില കൊടുക്കണം.
0: ആണ്, ഭയങ്കര വില. ടൗണിലൊന്നും ഇറങ്ങിക്കൂടാ.
2: കരണന്റെ ഈ മേസ്ത്രി വില കൂട്ടുന്നത് ശരിയാ. ആ ജോലി ചെയ്യുന്ന ആരാണ്? മലയാളികളല്ലോ.
0: അല്ല, അവർക്കാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ് ഈ പൊറോട്ട എന്ന് പറഞ്ഞാല്.
1: അവരുടെ ഭക്ഷണമാണ് ഈ പൊറോട്ട.
0: ആണ്.
2: അതെ, അത് മാത്രമല്ല, നിർമ്മാണ മേഖലകൾ, നമ്മുടെ എല്ലാ മേഖലകളും, നിർമ്മാണ മേഖല മാത്രമല്ല, എല്ലാ മേഖലകളിലും നമ്മുടെ അതിഥി തൊഴിലാളികൾ വളരെ വ്യാപകമാണ്. നമ്മുടെ മലയാളികൾ പലതിനും തയ്യാറല്ല. അപ്പൊ അവര് താമസിക്കുന്ന സ്ഥലത്ത് അടുപ്പ് പിറകൊന്നും ഇല്ല. അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? ഗ്യാസ് മാത്രം.
0: അപ്പൊ
2: അവർക്ക് രാത്രിയത്തെ അതിരാവിലത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഗ്യാസ് ആവശ്യമുണ്ട്. ആ ഗ്യാസിന് വില കൂടുമ്പം അവര് കൂലി കൂടുതൽ ആവശ്യപ്പെടും. അതുകൊണ്ടാണ് മേസ്രി 12,500 പോരാ, അതിനേക്കാൾ അധികം വേണമെന്ന് പറയാൻ കാരണം. മേസ്രിക്ക് ലാഭം വേണ്ടേ? അപ്പൊ അവര് 1,000 രൂപ അല്ലെങ്കിൽ 1,200 രൂപ കൂലി കൊടുത്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളിക്ക് 1,300-1,400 കൊടുക്കേണ്ടി വരുമ്പോൾ ഈ പൈസ കൊണ്ട് ആവില്ലല്ലോ. ഇത് എല്ലാ മേഖലകളിലും, നമ്മളിപ്പോൾ അതിഥി തൊഴിലാളികളെ ആശ്രയിക്കുന്ന എല്ലാ മേഖലകളിലേക്കും ഇത് വ്യാപിക്കും. മാത്രമല്ല, നമ്മുടെ മലയാളികളുടെ ഒരു ശൈലി തട്ടുകടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ആഹാരം കഴിക്കുക, പാർസൽ വാങ്ങിക്കഴിക്കുക, വീട്ടിലത് വെക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, നമ്മൾ ആഹാരത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്.
0: എല്ലാ കുട്ടിരാമട്ടായി പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനെന്താന്നൊരു പോകും വഴിയുള്ളത്.
1: നമ്മളെന്താ ചെയ്യാ?
2: അല്ല, നമ്മളിപ്പോൾ ഗ്യാസ് ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ? അല്ലേ, അങ്ങനെ ആലോചിക്കാം. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ ഉപഭോഗത്തെ പരിമിതപ്പെടുത്തി കൊടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ നിന്ന് വിറകടുപ്പ് എല്ലാവരും വീടുകളിലും ഉണ്ടാകും അല്ലേ, ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ അതുകൊണ്ട് ചായക്കൂടും നമുക്ക്. അപ്പം അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൻ്റെ തോത് വലിയ തോതിൽ കുറക്കുക. നമ്മൾ ചില വസ്തുക്കൾ ഇല്ലാത്തപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചിട്ടില്ലേ?
0: അല്ലപ്പ, പണ്ട് ഉള്ളിക്ക് വില കൂടിയപ്പോ ഉള്ളില്ലാത്ത ഉള്ളിവട ഉണ്ടായിട്ടില്ലേ?
1: തക്കാളിക്കും വില കൂടിയില്ലേ?
0: പിന്നെ അന്നേരം കെട്ട തക്കാളി അടക്കം നമ്മൾ കറിവെച്ച് കൂട്ടിയിട്ടില്ലേ?
1: പിന്നെന്താ,
0: മലയാളി ഇതെല്ലാം മറന്നുപോയാ?
1: എടോ, വെളിച്ചെണ്ണക്ക് വില കൂടിയ സമയത്ത് നമ്മള് പപ്പടം ചുട്ടുന്നല്ലേ ഇതിന്?
0: ആണ്.
2: അപ്പൊ അങ്ങനെ പൊരുത്തപ്പെടാൻ നമുക്കറിയാം, മലയാളികൾക്ക് അറിയാം. അപ്പൊ ഇതും പൊരുത്തപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവും ജീവിത ബജറ്റൊക്കെ ആകെ താറുമാറാവുക തന്നെ ചെയ്യും.
0: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാമിന്ത, നിങ്ങളെ പൂജ നടക്കൂല.
1: എന്തിനു മോനെ
0: പൊറോട്ട നിന്നല്ലേ നിങ്ങളെ ഭൂതി?
1: എന്റെ കരുണാ.

0: വിളിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ ഉറൂബിന്റെ വെളുത്ത കുട്ടി എന്ന ചെറുകഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു ചന്ദ്രലേഖ മല്ലിശ്ശേരി.
2: നട്ടുച്ചയാണ്. മീനവെയിലിന്റെ ഭയങ്കര ചൂട്. ഭൂമിയിൽ നിന്നു തീനാളങ്ങൾ പുറപ്പെടുന്നുണ്ടെന്ന് തോന്നും. ആ മണൽപ്പുറത്ത് കാൽ വെച്ചാൽ നെയ്യപ്പം പോലെ പൊള്ളച്ചു പോകും. ഒരൊത്ത മനുഷ്യന് അപ്പോൾ അതിലെ നടക്കാൻ കഴിയില്ല. എങ്കിലും കുഞ്ഞിമോൻ നടന്നു. കുട്ടികളുടെ അടുത്തെത്തുമ്പോൾ വെയിലൊന്ന് തണുക്കുമല്ലോ. പക്ഷേ എത്ര നേരം വെയിലിന് തണുത്തു നിൽക്കാൻ തോന്നും. കുഞ്ഞിമോൻ ഒരു പോംവഴി കണ്ടുപിടിച്ചു. പാടത്തിന് നടുവിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന തോടുണ്ട്. അങ്ങോട്ട് നോക്കി. വർഷകാലത്ത് ചെമ്പിച്ച കാളക്കൂട്ടന്മാർ കൂട്ടം കൂട്ടമായി ആ ചാലിലൂടെ കുതിച്ചു പായും. അവയുടെ പുറത്ത് നുരക്കട്ടകളെപ്പോലെ വെള്ളിപ്പാണ്ടുകളും ഉണ്ടാകും. ഏതോ കിഴക്കൻ മലങ്കാടുകളിൽ നിന്നാണ് ഇവ ഇളകിയോടി വരുന്നത്. ഇടിവെട്ട് കേട്ട് വിരളി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവ ഓടുന്നത്. ഇടവും വലവും നോക്കാതെ ഒരേ പാച്ചിലാണ്. ആ കാളകളിൽ ഏതിൻ്റെയെങ്കിലും പുറത്ത് ചാടിക്കയറാൻ പലവട്ടം മോഹിച്ചതാണ്. പക്ഷേ അവറ്റ ഒരു നിമിഷം നിൽക്കില്ലല്ലോ. ഇരുപുറത്തും വളർന്നു നിൽക്കുന്ന പുല്ലാനിപ്പൊന്തയിൽ നിന്ന് ഒരു പൊന്മ എന്തോ വിളിച്ചു ചോദിക്കും. എങ്ങോട്ട് പോകുന്നു ഏട്ടന്മാരെ എന്നാവണം. അത് കേൾക്കുമ്പോൾ കളകളാ എന്ന് കാളക്കൂട്ടന്മാർ ശബ്ദ കോലാഹലമുണ്ടാക്കും. എന്നിട്ട് ഓട്ടം തന്നെ. ഇപ്പോൾ ചാലിൽ ഒരൊറ്റ കാളക്കുട്ടിയില്ല. രണ്ടു മാസം മുൻപ് പോലും ഒരു കാളക്കുട്ടിയെ കുഞ്ഞുമോൻ കാണുകയുണ്ടായി. മണ്ണാത്തിപ്പാറയുടെ അടിയിലുള്ള അഗാധ കുഴിയിൽ കിടന്ന് പരുങ്ങുകയായിരുന്നു അത്. ഒന്ന് നല്ലവണ്ണം നോക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്ക് അമ്മ ശാസിച്ചു, നേരെ സന്ധ്യ മയങ്ങി, ഇങ്ങോട്ട് പോരേ ചെക്ക എന്ന്. ഇന്ന് ആ ചാലിലൂടെ കാളക്കൂട്ടങ്ങൾ ഓടിയെങ്കിൽ നോക്കാം, ഒരാളും തടുക്കാനില്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് തോട്ടുവക്കത്തേക്ക് കടന്നത്. കഷ്ടം തോന്നും. ഒരു പുത്തൻ പൊതുമ്പ് മലർത്തി വെച്ചത് പോലെയുണ്ട്. തോട് കിടക്കുന്നു. അപ്പുക്കുട്ടൻ ആ തോട്ടിലേക്ക് നോക്കി. ഒരു നനുത്ത കാറ്റ് അവിടെ നിന്ന് അമ്മയുടെ നെടുവീർപ്പ് പോലെ പൊന്തി വന്നു. ഒരു സുഖം. മുഴുവൻ കരിഞ്ഞിട്ടില്ലാത്ത തോട്ടുപക്കത്തെ പുൽപ്പടർപ്പിലൂടെ നടന്നു പോവുകയും ചെയ്യാം. അല്പം വളഞ്ഞാലും തരക്കേടില്ല. നേരം വൈകിയാൽ യജമാനൻ അട്ടഹസിക്കുമെന്ന് അവൻ ഓർത്തു. മനസ്സിലൊരു കിടലം. എന്നാലും ആ തോട്ടുവക്ക് വിടാൻ തോന്നുന്നില്ല. പോകുമ്പോൾ അവൻ ആലോചിച്ചു, എന്തിനാണ് യജമാനൻ ഇങ്ങനെ അട്ടഹസിക്കുന്നത്? യജമാനൻ തന്നോടും യജമാനത്തി അമ്മയോടും എപ്പോഴും ലഹള കൂടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ആവശ്യമുണ്ടോ? ഞങ്ങൾ അവർക്കെതിരാണെന്ന് തോന്നും. കുഞ്ഞിമോൻ മന്ത്രിച്ചു. അവന്റെ അമ്മ എന്തെല്ലാം ആ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ആകാശത്തോളം വലിപ്പമുള്ള ചെപ്പുകുടം നിറച്ച് ഒക്കത്തേറ്റി കിണറ്റുപക്കത്തു നിന്ന് അടുക്കളയിലേക്കും കുളിമുറിയിലേക്കും എത്ര തവണ അമ്മ നടക്കാറുണ്ട്. ഓരോ കുടം വെള്ളമൊഴിച്ചിട്ട് അമ്മ നിന്നു കിതയ്ക്കുന്നത് അവൻ കാണാറുണ്ട്. ഇനി മതി അമ്മേ, അപ്പുക്കുട്ടൻ പറഞ്ഞു പോയിട്ടുണ്ട്. മൂപ്പർക്ക് കുളിക്കണ്ടേ എന്നാണ് അമ്മ ചോദിക്കുന്നത്. മഴ പെയ്യുമ്പോഴും അമ്മ വെള്ളം കോരും. ഇത്ര പെരുത്ത് വെള്ളം വേണമെങ്കിൽ മൂപ്പർക്ക് ആ മഴയത്തിറങ്ങി നിൽക്കരുതോ? അതും ചെയ്യില്ല. വിറകെത്ര വെട്ടണം, മുണ്ടെത്ര തിരുമണം, മുറ്റമടിക്കണം, ചാണകമെഴുകണം, എല്ലാറ്റിനും എത്തണം. എന്നിട്ടും അമ്മയോട് എന്തിനാണ് ഇങ്ങനെ ലഹള കൂട്ടുന്നത്? എല്ലാ ജോലിയും കഴിയുമ്പോൾ അമ്മ പട്ടം പോലെ നിന്ന് കിതയ്ക്കും. അരയ്ക്ക് കൈകളൂന്നി അടുക്കള ചുമരും ചാരി നിൽക്കുന്ന അവരെ കണ്ടാൽ വ്യസനം തോന്നും. അവർ കിതയ്ക്കുന്നതിനൊപ്പം വാഴയ്ക്കാത്തോലുകൾ പോലെ ഉണങ്ങി ഞാന്ന മുലകൾ പൊന്തുകയും താഴുകയും ചെയ്യും. അപ്പോഴൊക്കെ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് അവരുടെ അരയ്ക്ക് കെട്ടിപ്പിടിച്ചു നിൽക്കാൻ തോന്നിയിട്ടുണ്ട്. എങ്കിലും കുഞ്ഞിമോൻ അത് ചെയ്തിട്ടില്ല. യജമാനത്തി എങ്ങാനും കണ്ടാൽ അട്ടഹസിക്കും, ഈ പൊന്നാരമൊന്നും ഇവിടെ വെച്ച് വേണ്ട കേട്ടോ. പിന്നെ വാർത്ത യജമാനന്റെ അടുത്തെത്തും. പറഞ്ഞു പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചത് ഒരു കുറ്റമാകും, വിചാരണയാകും. അതുകൊണ്ട് കുഞ്ഞിമോൻ അമ്മ കിതയ്ക്കുന്നത് നോക്കി നിന്നതേയുള്ളൂ. ഇന്നങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കൽപ്പന വന്നത്. ഓട്, അലക്കുകാരന്റെ അടുത്ത് പോയി എല്ലാ തുണിയും കൊണ്ടുവരാൻ പറയും. യജമാനത്തിയുടെ കണ്ണു മറയുന്നത് വരെ അവൻ ഓടിയിട്ടുണ്ട്. ഇനി ഓടാൻ കഴിയില്ല. കുഞ്ഞിമോൻ തോട്ടുവക്കിലൂടെ സ്വല്പം ഉല്ലാസമായി തന്നെ നടന്നു. പൊള്ളുന്ന വെയിലാണ്, കാറ്റും ചൂടുള്ളതാണ്. എന്നാലും അവൻ സാവധാനത്തിലേ നടന്നുള്ളൂ. അവൻ ഈറ പിടിച്ചിരുന്നു, വിശക്കുന്നുണ്ട്. സ്വല്പം കഞ്ഞി വാങ്ങി കുടിക്കാൻ ചെന്നപ്പോഴാണ് അലക്കുകാരന്റെ അടുത്തേക്ക് ഓടാൻ കൽപ്പന. കഞ്ഞിയെപ്പറ്റി ആലോചിക്കുമ്പോൾ അധികം വിശപ്പ് തോന്നുന്നു. എന്നാലും നടക്കാതെ കഴിയില്ല. തോട്ടുവക്കത്ത് അപ്പോഴും വാടാതെ നിൽക്കുന്ന അപ്പക്കാടുകളുണ്ട്. ഇലകളൊക്കെ തളർന്നിരിക്കുന്നു. എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവ നിൽക്കുന്നത്. കുഞ്ഞിമോൻ ഒരു ചെടിയുടെ കഴുത്ത് പിടിച്ചു പൊക്കി സ്വല്പനേരം നോക്കി നിന്നു. എന്നിട്ട് പതുക്കെ ഒന്ന് പാടി. അപ്പയ്ക്കൊരപ്പനുണ്ടായിരുന്നു, കൈപ്പക്ക പോലെ വളഞ്ഞൊരപ്പൻ, ഓണപ്പൂ ചൂടി വരുന്നൊരപ്പൻ. ഓലക്കുടയില്ലാതെത്തു നേരം ചൂടുള്ള ദേവി പിടിച്ചുവെച്ചും ആകെ കുരു പൊന്തി ചത്തും പോയി. ഈ പാട്ട് കേട്ടപ്പോൾ അപ്പക്കാടുകൾ ലജ്ജ കൊണ്ട് കുഴഞ്ഞാടിപ്പോയി. കുഞ്ഞുമോൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ടോടി. തോട് രണ്ട് വളവ് വളഞ്ഞു. മൂന്നാമത്തെ വളവിൽ ഒരാൽമരമുണ്ട്. അതെപ്പോഴും ഉറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അവന് കലി മാറിയില്ല. പെട്ടെന്നാണ് കുഞ്ഞുമോൻ ഒരു കാര്യം ഓർമ്മ വന്നത്. നേരെയുള്ള അമ്പലം വേല കഴിഞ്ഞ് അടച്ചിട്ടിരിക്കുകയാണ്. വേല കഴിഞ്ഞാൽ ഏഴു ദിവസത്തിന് അമ്പലം തുറക്കുകയില്ല. ഇന്നേക്ക് മൂന്നേ ആയിട്ടുള്ളൂ. ദേവി ചെകുത്താന്മാരെയൊക്കെ അഴിച്ചു വിടുന്ന കാലമാണിത്. അതോർത്തപ്പോൾ ഭയം തോന്നി. ചുറ്റും നോക്കി. ആരുമില്ല. ഈ വെയിലത്ത് ചെകുത്താന്മാർ നടക്കുമോ? ചെകുത്താന്മാർ എപ്പോഴൊക്കെയാണ് നടക്കുക? അതറിഞ്ഞുകൂടാ. ഇപ്പോൾ ഓടി നടക്കുന്ന സമയമാണെങ്കിലോ? മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. മടങ്ങിച്ചെന്നാലോ? വല്ലാത്ത ലഹളയാകും. യജമാനത്തെ അടിച്ചു പുറംപൊളിക്കും. ആരെങ്കിലും ഇതിലേ വന്നെങ്കിൽ അവരുടെ കൂടെ പോകാമായിരുന്നു. അവൻ കണ്ണെത്താവുന്ന ദൂരം വരെ നോക്കി. ഒരൊറ്റ ജീവിയില്ല. പോകണോ മടങ്ങണോ? ഒടുവിൽ രണ്ടും വേണ്ടെന്ന് തീർച്ചപ്പെടുത്തി. ഈ ആലിൻ ചുവട്ടിലിരിക്കാം. അപ്പോഴേക്ക് ആരെങ്കിലും വരും. ഇടിഞ്ഞു പൊളിഞ്ഞ ആ ആൽത്തറയിലേക്ക് അവൻ കയറി. ആൽച്ചുവട്ടിൽ സ്വർണപ്പുള്ളികളുള്ള ഒരു നീല വിരിപ്പിട്ടിരിക്കുന്നു. യജമാനത്തിയുടെ കിടപ്പറയിൽ പോലും ഇത്ര ഭംഗിയുള്ള വിരിപ്പില്ലെന്ന് കുഞ്ഞുമോൻ ഓർത്തു. തനിക്കതിൽ ഇരിക്കാൻ പാടുണ്ടോ എന്നും അപ്പോൾ ആലോചിച്ചു. എങ്കിലും ഇരുന്നു. എന്തു സുഖം! ആരോ വന്ന് ദേഹത്തിലൊക്കെ തടവുന്നത് പോലെ തോന്നുന്നു. അമ്മയുടെ കൈകൊണ്ട് തടവും പോലെ. അവൻ തടിമരത്തിന്മേൽ ചാരിയിരുന്നു. ഹാവൂ! കണ്ണുകൾ സ്വയം അടഞ്ഞു പോകുന്നു. തറയിൽ വിരിച്ച കമ്പളത്തിലെ സ്വർണപ്പുള്ളികൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. നടക്കുകയല്ല, നീന്തുകയാണ്. വരിയായി സ്വർണ തോണികൾ മുൻപിലൂടെ കടന്നു പോകുകയാണ്. തോണികൾ വരുന്നു, പോകുന്നു. അവസാനമില്ലാത്ത ഒരു ഘോഷയാത്ര. ഇവ പറക്കുന്ന തോണികളാണോ? മേലോട്ട് പൊങ്ങിപ്പൊങ്ങിപ്പോയി. മേഘങ്ങളുടെ ചുള്ളുകളിലേക്ക് ആണ്ടു മറയുകയാണ്. കുഞ്ഞിമോൻ അത് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് താൻ ചാരിയിരിക്കുന്ന ആൽമരത്തിന് നന്നെ പുതപ്പുണ്ടെന്ന് കുഞ്ഞിമോന് മനസ്സിലായത്. അവനൊന്നുകൂടി ഊന്നിച്ചാരി. മാംസളമായ ദേഹത്തിൽ ചാരിയതുപോലെ.

0: അവൻ തലകൂടി ചാരി വെച്ചു. നല്ല സുഖം. തലയ്ക്ക് മുകളിൽ നിന്ന് അതാ ഒരു ഓടക്കുഴലിന്റെ നാദം. അവൻ ചെവിയോർത്തു. ഓ, കാറ്റ് പാട്ടുപാടുകയാണ്. ആ നാദം ഉയർന്നും താഴ്ന്നും അങ്ങനെ പോകുന്നു. അത് തന്റെ ഞരമ്പുകളിലൂടെയാണ് പോകുന്നതെന്നും തോന്നി. ഉലയുന്ന വെള്ളക്കമ്പി പോലെയാണ് ആ ശബ്ദവിശേഷം സഞ്ചരിക്കുന്നത്. നിം നിം നിം അങ്ങനെ പോകുന്നു. നല്ല രസം. ഉടനെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒരട്ടഹാസം. കുഞ്ഞിമോൻ ഞെട്ടിത്തെറിച്ചുപോയി. തലയുയർത്തി നോക്കി. ഭയങ്കരം ആനക്കൊമ്പ് പോലെ വെളുത്ത് അരിവാളുപോലെ വളഞ്ഞ രണ്ട് ദംഷ്രകൾ അവ രണ്ട് കൂറുവായികളെയും വലിച്ചു പിടിച്ചിരിക്കുന്നു. കതിർക്കറ്റ പോലെ ഞാന്നു കിടക്കുന്ന കൊമ്പൻ മീശ, പന്തം പോലെയുള്ള കണ്ണുകൾ, തലമുടിക്ക് പകരം തീനാളങ്ങളാണ്. കുഞ്ഞിമോൻ ഒന്നേ നോക്കിയുള്ളൂ. കണ്ണു ചിമ്മിക്കളഞ്ഞു. അതാ ഒരു ചെകുത്താൻ. താൻ ചാരിയിരിക്കുന്നത് ഒരു ചെകുത്താന്റെ കാലിന്മേലാണെന്ന് കുഞ്ഞിമോന് മനസ്സിലായി. അവിടെ നിന്ന് ദേഹമെടുക്കാൻ കഴിയുന്നില്ല, പറ്റിച്ചേരാനും കഴിയുന്നില്ല. ആകെ വെറുങ്ങലിച്ചു പോയി. കണ്ണു ചിമ്മി ഒരേ ഒരു ഇരിപ്പ്, ഒരേ ഇരിപ്പ്. വീണ്ടും വീണ്ടും പൊട്ടിച്ചിരി. ആ ശബ്ദം ദേഹത്തിലാകെ പൊതിയുന്നു. മുട്ടുസൂചി കുത്തുകൾ ഏൽപ്പിക്കുന്നത് പോലെയുണ്ട്. ഓരോ ചിരിയും മുള്ളു നിറഞ്ഞ ഒരു ഉറ ദേഹത്തിലേക്ക് ഇറക്കുകയാണ്. പെട്ടെന്ന് ചെകുത്താൻ കാൽ വലിച്ചു. കുഞ്ഞിമോൻ മലർന്നടിച്ചു വീണേനെ. പക്ഷേ അവൻ പൊന്തുകയാണുണ്ടായത്. ചെകുത്താൻ അവനെ പന്തുപോലെ ഒരു തട്ട്. കുഞ്ഞിമോൻ മേലോട്ടങ്ങനെ ഉയരുകയാണ്. ചൂടും തണുപ്പും വേഗം മാറി മാറി അനുഭവപ്പെട്ടു. മേഘങ്ങളിലെ വെള്ളത്തുള്ളികൾ ശരീരത്തിൽ തട്ടി. ഉടനെ തന്നെ സൂര്യന്റെ കടുത്ത കിരണങ്ങൾ അവ വറ്റിക്കുകയും ചെയ്തു. പറന്നുപോകുന്ന വെള്ളപ്പക്ഷികളുടെ ചിറകുകൾ മൂക്കത്ത് തല്ലി. നിൽക്കാതെ പൊന്തുകയാണ്. വീണ്ടും ഒരട്ടഹാസം. കുഞ്ഞിമോൻ പൊടുന്നിനെ താഴോട്ട് പതിച്ചു. ഒരു പച്ചമാങ്ങ പോലെയാണ് ആ കറുത്ത കുട്ടി വീഴുന്നത്. നെഞ്ചിൽ നിന്ന് ഒരു അഗ്നിജ്വാല മേലോട്ടുയരുന്നുവെന്ന് തോന്നി. പ്രാണൻ പോയി എന്നോർത്തതാണ്. പക്ഷേ അവൻ വീണില്ല. പതുത്ത എന്തോ ഒന്നിന്മേൽ ചെന്നിരിക്കുകയാണുണ്ടായത്. കിതച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി. ചെകുത്താന്റെ ഉള്ളം കൈയിലാണ് ഇരിപ്പ്. ഒരു കല്ലുവിളക്കിലെ പുകയുന്ന ചെരാതാണ് താനെന്ന് തോന്നി. ചെകുത്താന്റെ പന്തം പോലുള്ള കണ്ണുകൾ അവന്റെ നേരെ തിരിഞ്ഞു. ജ്വാലകൾ മുഖത്തു വന്ന് തട്ടുന്നുണ്ടായിരുന്നു. ചെകുത്താൻ ഒന്നുകൂടി അട്ടഹസിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ് കുട്ടി? കുഞ്ഞിമോനാണ്. കുഞ്ഞിമോൻ എന്തിനിവിടെ വന്നു? അലക്കുകാരന്റെ അടുത്തേക്ക് പോകുകയാണ്. ഇത് ഞങ്ങളുടെ തട്ടകമാണെന്ന് അറിയില്ലേ?
1: അറിയാം.
0: ശരി, അറിഞ്ഞു വന്ന നിന്നെ ഞാൻ സ്വീകരിക്കാം. ഒരു കറുത്ത രസക്കുടക്കിയ എന്ന പോലെ അവനെ താഴ്ത്തു വെച്ചിട്ട് ചെകുത്താൻ തുടർന്നു, നീ എൻ്റെ കൂടെ വന്നോളൂ.
1: അയ്യോ, ഞാനില്ല.
0: എന്തുകൊണ്ടില്ല?
1: എനിക്ക്.
0: നിനക്ക്?
1: നിനക്ക്
0: മുഴുവൻ പറയൂ.
1: പേടിയാവുന്നു.
0: കുഞ്ഞിമോൻ കരയുന്നത് പോലെ പറഞ്ഞു. എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നു?
1: പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. നിന്നെ എൻ്റെ കൂടെ താമസിപ്പിക്കാം. നിനക്ക് വേണ്ടതൊക്കെ തരാം.
0: എനിക്കൊന്നും വേണ്ട.
1: വിഡ്ഢി, പറയുന്നത് മുഴുവൻ കേൾക്ക്. നിനക്ക് കുടിക്കാൻ ലോകത്തിലുള്ള എല്ലാ പുഷ്പങ്ങളിലെയും തേനൂറ്റിക്കൊണ്ടുവന്ന് തരാം.
0: രക്തം പതിച്ച ഉടുപ്പുകൾ തരാം. ഭൂമിക്കടിയിൽ നാഗത്താന്മാർ അനേകകാലമായി സൂക്ഷിച്ചു വെച്ച നക്ഷത്രം പോലുള്ള രക്തങ്ങൾ നിനക്ക് കളിക്കാൻ കൊണ്ടുവന്ന് തരാം.
1: എന്താണ്?
0: വേണ്ട, എനിക്കെൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. ഓർക്കുന്നതിനേക്കാൾ അധികം മറക്കുന്നവരാണ് മനുഷ്യർ. പത്തു നാൾ കഴിഞ്ഞാൽ നിന്റെ അമ്മ നിന്നെ മറക്കും.
1: ഇല്ല, അമ്മ ജീവിച്ചിരിക്കുന്നത് എന്നെ ഓർത്തിട്ടാണ്.
0: അതൊക്കെ മനുഷ്യർ വെറുതെ പറയുന്നതാണ്. നിന്റെ അച്ഛനുണ്ടാ?
1: ഇല്ല.
0: നിന്റെ അച്ഛനെ അമ്മ വളരെ സ്നേഹിച്ചിരുന്നില്ലേ?
1: ഉവ്.
0: എന്നിട്ട് അച്ഛൻ മരിച്ചിട്ടും അമ്മ ജീവിക്കുന്നില്ലേ?
1: ഞാൻ അച്ഛൻ്റെ തനി രൂപമാണെന്നാണ് അമ്മ പറയുന്നത്. അച്ഛനില്ലാത്ത ദുഃഖം തീരുന്നത് എന്നെ കാണുമ്പോഴാണ്.
0: എന്നാൽ മറ്റൊരു കുട്ടിയെ എടുത്തു വളർത്തി അവനിൽ നിന്നെ കണ്ടുകൊള്ളും.
1: നിന്നെ കണ്ടുകൊള്ളും അമ്മ.
0: അത് വയ്യ.
1: എന്തുകൊണ്ട്?
0: ഞാനാണ് അമ്മയുടെ മുലി കുടിച്ച് വളർന്നത്. അതിൽ വിശേഷമൊന്നുമില്ല. അങ്ങോട്ട് നോക്ക്. കുഞ്ഞിമോൻ ചെകുത്താൻ ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് നോക്കി. അവിടെ കാട്ടിലെ മരച്ചോട്ടിൽ ഒരു പെൺസിംഹം അതിൻ്റെ കുട്ടിയോട് കൂടി കിടന്നിരുന്നു. ചെകുത്താൻ ചോദിച്ചു, ആ പൂച്ചക്കണ്ണി എന്നും ഈ കുട്ടിയോടുകൂടി ഇരിക്കുമോ?
1: കുട്ടി വളർന്നാൽ
0: അതിൻ്റെ പാട്ടിന് പോകും. ഈ പെൺസിംഹത്തിൻ്റെ തള്ളയെ ഞാനറിയും. അതിപ്പോൾ എവിടെയാണെന്ന് അതിനറിയില്ല.
1: മറന്നു. നിന്റെ അമ്മയും നിന്നെ മറന്നുകൊള്ളും.
0: സിംഹം പോലെയല്ല എൻ്റെ അമ്മ. അമ്മയ്ക്ക് എന്നെ മറക്കാൻ കഴിയില്ല.
1: ഈ വിശ്വാസമാണ് മനുഷ്യരെ ശക്തിയില്ലാത്തവരാക്കുന്നത്.
0: അമ്മയെപ്പറ്റി വിചാരിക്കുമ്പോഴാണ് എനിക്ക് ശക്തി ഉണ്ടാകുന്നത്. ചെകുത്താൻ ഒന്ന് ചിരിച്ചു. കുണ്ടറയിൽ നിന്ന് പുറപ്പെടുന്ന മാതിരി ഒരു മുഴക്കം.
1: എന്നെ വിട്ടുതരണേ.
0: കുഞ്ഞിമോൻ വീണ്ടും കിഞ്ചി.
1: നീ ശക്തനാണല്ലോ.
0: അമ്മയെ വിചാരിച്ചോളൂ, എന്നാൽ കൂടുതൽ ശക്തി കിട്ടും. എന്നിട്ട് എന്നെ തോൽപ്പിച്ച് പോയിക്കോളൂ.
1: എന്തിനാണ് എന്നെ ഇങ്ങനെ തടുത്തു വെക്കുന്നത്?
0: കുഞ്ഞിമോൻ വേദനയോടെ ചോദിച്ചു.
1: ഇഷ്ടം കൊണ്ട്.
0: കുഞ്ഞിമോനെ ഞാൻ ഇഷ്ടപ്പെടുന്നു.
1: എൻ്റെ കൂടെ വരൂ.
0: അരുതേ. നിങ്ങളോളം ശക്തിയില്ലെന്ന് വെച്ച് എന്നെ എടുത്തു കൊണ്ടുപോകുന്നത് ശരിയാണോ?
1: ചെകുത്താൻ കുറച്ചു നേരം ആലോചിച്ചു. ആ കുട്ടിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. ആ പന്തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാലകൾക്ക് മുൻപത്തെ പോലെ ചൂടുണ്ടായിരുന്നില്ല. ഞാൻ ശക്തി കൊണ്ട് നിന്നെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്നില്ല. എൻ്റെ അത്ര ശക്തി ഞാൻ നിനക്കുണ്ടാക്കിത്തരാം. തുല്യ ബലവാനായിട്ട് നീ എന്നെ തോൽപ്പിച്ചുകൊള്ളുക, എന്നാൽ നിനക്ക് പോകാം.
0: എനിക്ക് ഒരു ചെകുത്താനെ തോൽപ്പിക്കാൻ സാധിക്കുമോ?
1: ശ്രമിച്ചു നോക്ക്. നീ ജയിച്ചാൽ ഞാൻ നിന്റെ അടിമയായിരിക്കും, ഞാൻ ജയിച്ചാൽ നീ എൻ്റെ അടിമയാകണ്ട. എൻ്റെ കൂടെ താമസിച്ചാൽ മാത്രം മതി.
0: എന്തു വിചാരിക്കുന്നു?
1: അരുതേ, എനിക്കാവുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു, നിന്റെ ഇഷ്ടം പോലെ. ചെകുത്താൻ അടുത്തുള്ള തെച്ചിക്കാടൊന്ന് തടവി. അതുടനെ ചെമ്പുള്ളികൾ വീണ ഒരു കരിമ്പാറയായി മാറി. ചെകുത്താൻ അതിന്മേൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, നീ തീർച്ചപ്പെടുത്ത്.
0: ചെകുത്താൻ മേലോട്ട് കൈയുയർത്തിയാൽ റേ.
1: വാ. എങ്ങു നിന്നാണെന്നറിയില്ല ധാരാളം മധുരഫലങ്ങൾ താഴെ വീണു. അതിനുശേഷം കാട്ടുപോത്തിന്റെ തോലുരിച്ച തുടകളും വന്നു വീണു. മധുരഫലങ്ങൾ കുഞ്ഞിമോന്റെ മുൻപിലേക്ക് നീക്കിക്കൊടുത്തു.
0: തിന്നോളൂ.
1: എന്നിട്ട് കാട്ടുപോത്തിന്റെ തുടകൾ ദംഷ്ട്രകൾക്കിടയിലിട്ട് ചീന്തി. കുഞ്ഞുമോൻ ആ ഫലങ്ങൾ തൊട്ടില്ല. അവൻ കുമ്പിട്ടിരുന്ന് ആലോചിക്കുകയാണ്. ചെകുത്താൻ എല്ലിൻ കൊട്ടുകൾ ചതുപ്പു നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. അവ മണ്ണിൽ പൂഴ്ന്നു നിന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ആ അസ്ഥികണ്ഠങ്ങൾ പൂത്തു. ചോരത്തുള്ളികൾ പോലെയുള്ള പൂക്കൾ എല്ലാം കഴിഞ്ഞപ്പോൾ ചെകുത്താൻ ചോദിച്ചു,
0: നീയൊന്നും തിന്നാത്തതെന്താണ്?
1: എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നേ ഞാൻ തിന്നു, കുഞ്ഞുമോൻ തീർത്തു പറഞ്ഞു. ചെകുത്താൻ ചിരി വന്നു. ആ പാറക്കെട്ട് പോലെയുള്ള പള്ളയ്ക്കുമേൽ ഒരു തിരയിളക്കമുണ്ടായി. എങ്കിൽ എന്നെ തോൽപ്പിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകൂ, ഞാനെല്ലാം നിന്നെ ആദ്യം പഠിപ്പിക്കാം. സമ്മതമല്ലേ?
0: വേറെ വഴിയിൽ നിന്ന് കുഞ്ഞുമോന് ബോധ്യപ്പെട്ടു. അവൻ സ്വല്പനേരം ദംഷ്ട്രകൾ കൊണ്ട് വിടർന്നു നിൽക്കുന്ന കൂറുവായകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു,
1: ശരി, എന്നെ ശക്തനാക്കൂ. ഇപ്പറഞ്ഞത് ബുദ്ധിയാണ്. ചെകുത്താൻ പാറപ്പുറത്തു നിന്ന് എഴുന്നേറ്റു. പാറ വീണ്ടും തെച്ചിക്കാടായി കാറ്റിലാടിക്കളിച്ചു.
0: ചെകുത്താൻ കുഞ്ഞുമോനെ അടുത്തു നിർത്തി എല്ലാം ഉപദേശിച്ചു. ഭൂമിയിലും ആകാശത്തും സ്വച്ഛന്ദം സഞ്ചരിക്കുവാൻ അവന് വശമായി. ഇഷ്ടംപോലെ രൂപം മാറാമെന്നായി. സ്ഥലകാലങ്ങൾ അവന് പ്രതിബന്ധമല്ലെന്നു വന്നു.
1: എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ചെകുത്താൻ പറഞ്ഞു, നാം ഇപ്പോൾ തുല്യ ബലവാന്മാരാണ്. ഇനി നമുക്ക് ഒരംഗം നോക്കാം, നിനക്ക് രക്ഷപ്പെടാൻ നോക്കാം, ഞാൻ തടുക്കാനും ശ്രമിക്കും.
0: ശരി.
1: കുഞ്ഞുമോൻ പെട്ടെന്ന് പുകയായി മാറി ഉയർന്നുപോയി. ആകാശത്തു ചെന്ന് മേഘശകലങ്ങളായി നീന്താൻ തുടങ്ങി. ചെകുത്താൻ ഒന്ന് ചിരിച്ചു. എന്നിട്ടൊരു ഊത്ത്. ആ കൊടുങ്കാറ്റ് ആ മേഘകാലത്തെ ഭൂമിയിൽ തന്നെ കൊണ്ടുവന്നു വിട്ടു. ഭൂമി തൊട്ടപ്പോൾ കുഞ്ഞുമോൻ സ്വന്തം രൂപം പ്രാപിച്ചു. ഉടനെ കുഞ്ഞുമോൻ ഒരു കനൽക്കട്ടയായി ചെകുത്താന്റെ ചെമ്പൻ മീശയിൽ ചെന്നു വീണു. ചെകുത്താൻ ഒന്ന് കരഞ്ഞു. പെരുമഴ കനൽക്കെട്ടാറി. അവൻ കൊടുങ്കാറ്റായി പാഞ്ഞു. ചെകുത്താൻ വൻമലയായി തടുത്തു. അങ്ങനെ കുഞ്ഞുമോൻ പല രൂപവും പ്രാപിച്ച് ഓടിയൊളിക്കാൻ ശ്രമിച്ചു. എല്ലായിടത്തും ചെകുത്താൻ പ്രതിരോധം നിർമ്മിച്ചു. ഒടുവിൽ നടന്നത് യുദ്ധമാണ്. രണ്ടുപേരും വൻമലകളായി പൊരുതി. കുഞ്ഞുമോൻ തോറ്റുപോയി. ശിരസിൽ നിന്ന് ചോരച്ചാലുകൾ മൈതാനം വരെ നീണ്ടൊഴുകി പരന്നു. ഒടുവിൽ കുഞ്ഞുമോൻ ചെകുത്താനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരാം. ചെകുത്താൻ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. എന്നിട്ട് കുട്ടിയെ എടുത്ത് ചുമലിൽ വെച്ച് ആകാശത്തൂടെ പോയി. അപ്പോൾ ചെകുത്താൻ സ്നേഹപൂർവ്വം പറയുകയാണ്, നീ നല്ലവനാണ്, ബുദ്ധിമാനാണ്, ഇപ്പോൾ ശക്തനുമാണ്. നിനക്ക് എന്തെല്ലാം വിജയം നേടണമോ ഒക്കെ നേടിക്കൊള്ളുക, ഞാൻ നിന്നെ സഹായിക്കാം.
0: കുഞ്ഞുമോൻ ചെകുത്താന്റെ വട്ടച്ചെവിയിൽ പിടിച്ചിരുന്നു കൊണ്ട് മൂളി.
1: എന്നെ നിനക്ക് എപ്പോൾ തോൽപ്പിക്കാൻ കഴിയുന്നുവോ അപ്പോൾ നിനക്ക് അമ്മയുടെ അടുത്ത് പോകാം. ഇത് സത്യമാണോ?
0: സത്യം.
1: പിന്നെ കുഞ്ഞുമോൻ ഒന്നും സംസാരിച്ചില്ല. അവൻ വട്ടച്ചെവിയിൽ പിടിച്ചുകൊണ്ട് ചെകുത്താന്റെ ചുമലിൽ ഇരിക്കുകയാണ്. താഴെ കുന്നുകളും മലകളും മൈതാനങ്ങളും വന്നു മറഞ്ഞു പോകുന്നു. നീർക്കുതിരകൾ കിടന്നു പുളയ്ക്കുന്ന വൻ നദികൾ പിന്നിട്ട് തിമിംഗലങ്ങൾ റോന്തു ചുറ്റുന്ന അലകടലുകൾ, ചിത്രപ്പണികളോടുകൂടിയ കുംഭഗോപുരങ്ങൾ, വിഷക്കാറ്റേറ്റ് നീലനിറം പാഞ്ഞ ചിരപുരാതനങ്ങളായ സർപ്പപ്പുറ്റുകൾ, അങ്ങനെ പറന്നു നീങ്ങുകയാണ്. ആ യാത്ര രസകരമല്ലെന്ന് പറയാൻ വയ്യ. എങ്കിലും അമ്മയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു നെടുവീർപ്പ്. പുരികത്തിന്മേൽ കയ്യും വെച്ച് മകന്റെ വരവും കാത്ത് ദൂരെ നെൽവയലിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മയുടെ രൂപം മനസ്സിൽ ഉദിച്ചു. പെട്ടെന്ന് കീഴ്പോട്ട് ചാടാൻ തോന്നി.
0: പക്ഷേ എവിടേക്ക്?
1: ചെകുത്താൻ വിടുമോ? സാധ്യമല്ല. അവൻ അടങ്ങിയിരുന്നു. പെട്ടെന്നൊരു മൂടൽ മഞ്ഞിലേക്കാണ് ഊളിയിട്ട് പോയത്.
0: ചെകുത്താനെ, കുഞ്ഞുമോൻ വിളിച്ചു.
1: എന്താ കുഞ്ഞുമോൻ?
0: നാം എവിടേക്കാണ്?
1: പ്രപഞ്ചത്തിൻ്റെ ഒത്ത നടുക്കിലേക്ക്.
0: എന്തിനാണ് ചെകുത്താനെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്?
1: അവിടെയാണ് എൻ്റെ താമസം.
0: എന്താണ് ഇങ്ങനെയൊരു മൂടൽ?
1: ഈ മൂടലാണ് എല്ലാവരെയും നിലനിർത്തുന്നത്. അത് പറഞ്ഞിട്ട് ചെകുത്താൻ കയ്യൊന്ന് ചുഴറ്റി വീശി. അവിടെയുള്ള മൂടൽ സ്വല്പമകന്നു നിന്നു. അപ്പോൾ മൂടൽ മഞ്ഞുകൊണ്ട് തീർത്ത ഒരു ഓടക്കുഴലിനുള്ളിലൂടെയായി യാത്ര.
0: ഈ മൂടൽ എന്തിനാണെന്നറിയോ കുഞ്ഞുമോൻ?
1: ഞാൻ എങ്ങനെ അറിയാനാണ്?
0: കുഞ്ഞുമോന് രാജാവാകാൻ ആശയില്ലേ?
1: എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം എന്നാണ് ആശ.
0: അമ്മയോടുകൂടി രാജാവാകാനാണെങ്കിലോ
1: ആശയുണ്ട്.
0: ആ ആശയുണ്ടാക്കിയിട്ടുള്ളത് ഈ മൂടൽമഞ്ഞു കൊണ്ടാണ്.
1: സ്വർഗത്തിലെ കന്യകമാരെ വിളിച്ച് ഇതിന്മേൽ നിർത്തി കരയിക്കും. അവരുടെ കണ്ണുനീർ ചെറുപുറന്നനെ വീഴും. ആ കണ്ണീരിൽ ഈ മൂടൽ ചവിട്ടിക്കുഴച്ചെടുത്തിട്ടാണ് ആശ നിർമ്മിക്കുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ ജീവിക്കും ആശയുണ്ടാവില്ല. അവൻ അകലേക്ക് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ദൂരെ ആകാശത്തിൽ ഒരു സ്വർണവള കണ്ടു. അത് വലിപ്പം വെച്ചു വരുന്നു. വള വട്ടത്തോളമായി, കുംഭഗോപുരത്തോളമായി, കുളത്തോളമായി. അത് ഈ ഭൂമിക്ക് നടുവിൽ കെട്ടിയ ഒരു പട്ടുനാട പോലെ കണ്ടു. അതെന്താ ചെകുത്താനെ? അഗ്നിവലയം. അതിലൂടെയാണോ പോകേണ്ടത്?
2: അതെ.
1: അയ്യോ പൊള്ളില്ലേ, ഭയപ്പെടേണ്ട. ഇതിലെന്താണെന്നറിയോ? ഇതുകൊണ്ടാണ് നരിയുടെ കണ്ണുകളും ചെന്നായയുടെ പല്ലും മറ്റും നിർമ്മിക്കുന്നത്. കണ്ടാമൃഗത്തിൻ്റെ ഒറ്റ തേറ്റയും ഇതുതന്നെ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവർ ആ വലയത്തിൻ്റെ പുറത്തെത്തിക്കഴിഞ്ഞു. കുഞ്ഞിമോൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അതൊരു വട്ടളത്തിൻ്റെ വലിപ്പത്തിൽ നിന്ന് എരിയുകയാണ്. പിന്നെ കണ്ടത് ചിറകുവിരുത്തി നൃത്തം ചെയ്യുന്ന പർവ്വതത്തെയാണ്. ആ പർവ്വതത്തിൽ നിന്ന് അനേകം അരുവികൾ ഒലിക്കുന്നുണ്ട്. കണ്ടോ, ആ അരുവികളിലെ വെള്ളം തലയിൽ വീണിട്ടാണ് ആനയ്ക്ക് മതം പൊട്ടുന്നത്. ശരി, കുക്കുകൾ ചേർത്ത് വെച്ച് കോട്ടവാതിൽ പോലെ നിൽക്കുന്ന അതിഭയങ്കരന്മാരായ രണ്ട് കോഴികളുടെ കഴുത്തിനു ചുവട്ടിലൂടെ അവർ പോയി. അവയുടെ അംഗമുള്ളുകൾ തട്ടി ഭൂമിയിൽ കൊച്ചു കൊച്ചു കിണറുകൾ ഉണ്ടായിരുന്നു. ആ കോഴികളെപ്പോഴും കൊത്തുകൂടി നിൽക്കും. മുഴുവൻ കേൾക്കുന്നതിന് മുൻപേ അവർ കോഴികളെ പിന്നിട്ട് വളരെ ദൂരം എത്തിക്കഴിഞ്ഞിരുന്നു. എങ്ങും ഇരുട്ട് വ്യാപിച്ചു. ചെകുത്താനെ, കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞു, കണ്ണു തീരെ കാണുന്നില്ല, ശ്രമിക്കൂ. അവൻ ശ്രമിച്ചു. അവർ കീഴ്പോട്ട് ഇറങ്ങുകയാണ്. വളരെ നേരം ആ ഇരുട്ടിലൂടെ കീഴ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ വെളിച്ചം നിറഞ്ഞ ഒരു പൂന്തോപ്പിലെത്തി. ഇനി ഇറങ്ങിക്കോളൂ. കുഞ്ഞുമോൻ താഴെ ഇറങ്ങി ചുറ്റും നോക്കി. മനോഹരമായ ഉദ്യാനം, ധാരാളം പൂക്കൾ, ധാരാളം ഫലങ്ങൾ. നിനക്കിവിടെയൊക്കെ നടക്കാം, ഇതാണ് എൻ്റെ സ്ഥലം. കുഞ്ഞുമോൻ അടുത്ത് നിറയെ പൂത്തു നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കടക്കിലേക്ക് നീങ്ങി. പെട്ടെന്നൊരു പൊട്ടിച്ചിരി. ആ മരം അതാ നടന്നു വരുന്നു. അതൊരു അസ്ഥികൂടമാണ്. തലയിലൊരു രത്നകിരീടവുമുണ്ട്. അയ്യോ, കുഞ്ഞുമോൻ തിരിഞ്ഞോടി. ചെകുത്താൻ അവനെ തടുത്തുകൊണ്ട് സമാധാനിപ്പിച്ചു. അത് നമ്മുടെ ചക്രവർത്തിയല്ലേ, അദ്ദേഹം വളരെ കാലം എൻ്റെ ഇഷ്ടനായിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു വൻകര മുഴുവൻ കീഴ്പ്പെടുത്തി കൊടുത്തു. ഒടുവിൽ അദ്ദേഹം എൻ്റെ കൂടെ പോന്നു. അസ്ഥികൂടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, എന്താ തിരുമേനി? ആ അസ്ഥികൂടം ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് സ്വസ്ഥാനത്ത് പോയി മരമായി നിന്നു. ചെകുത്താൻ നടന്നു, പിന്നാലെ കുഞ്ഞുമോനും. വഴിയിലൊരു കൂറ്റൻ കുന്ന്, അതിൻ്റെ ചെരിവിലൂടെ വേണം നടക്കുക. ഇതെന്താണെന്ന് അറിയോ? ഇല്ല. ചെകുത്താൻ കൈപ്പടം ആ കുന്നിനു നേരെ കാട്ടി. മനുഷ്യ കപാലങ്ങൾ കൂട്ടിയിട്ടതായിരുന്നു. എന്നിട്ട് ചെകുത്താൻ പറഞ്ഞു, അനേകം യുദ്ധത്തിലെ വീരന്മാരുടെ തലയാണ്. കുഞ്ഞുമോൻ ഇമവെട്ടാതെ നിന്നു. വരൂ. ചെകുത്താൻ നടക്കുന്നതിനിടയിൽ ഒരു മുല്ലവള്ളിക്കാട്ടിൽ കൈവച്ചു. അതാ പൂ ചൂടിക്കൊണ്ട് ഒരാസ്ഥികൂടം. ഇവൾ രാജനർത്തകിയായിരുന്നു. 9 രാജാക്കന്മാരെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും കണ്ടുകൊണ്ട് അവർ ഒരു വലിയ പാറക്കെട്ടിനടുത്തെത്തി. പെട്ടെന്ന് വാതിൽ തുറന്ന് ചെകുത്താനും കുഞ്ഞുമോനും ഉള്ളിലേക്ക് കടന്നു. അവിടെ തീറ്റയും കുടിയും നൃത്തവും തന്നെ. എല്ലാവരും നഗ്നരാണ്. ഇതാണ് സ്ഥലം. പ്രകാശമാനമായ ആ സ്ഥലത്ത് രസം പിടിപ്പിക്കുന്ന ഒരു മണം വ്യാപിച്ചിരുന്നു. കുഞ്ഞിമോന് മൂക്കിൻ്റെ ദ്വാരങ്ങൾ വിടർത്തി പിടിക്കാൻ തോന്നി. എന്തു വേണമെങ്കിലും കൈനീട്ടിക്കോളൂ, കിട്ടും. ഇതും പറഞ്ഞ് ചെകുത്താൻ പൂവിരിച്ച ഒരു പാറക്കട്ടിലേക്ക് മലർന്നു വീണു. കണ്ണടച്ചു കിടക്കുകയാണ്. കുറുവായിൽ നിന്നും വെളിയിലേക്കെത്തുന്ന ദംഷകൾ കിടന്നു മിന്നി കുഞ്ഞിമോൻ നോക്കിയിരുന്നു. വല്ലാത്ത ക്ഷീണം. അവൻ നിലത്തു ചായാൻ തുടങ്ങുകയായിരുന്നു. അതാ ദേഹത്തിന് ചുവട്ടിലൊരു പൂവിരി പൊന്തി വന്നു. കുഞ്ഞിമോൻ ആ പുഷ്പതലത്തിൽ കിടന്നു. വെളിച്ചം പതുക്കെ പതുക്കെ മങ്ങി. ആകെ ഇരുട്ട്. കുഞ്ഞിമോൻ കണ്ണു ചിമ്മിക്കിടന്നു. പക്ഷേ ഉറക്കം വരുന്നില്ല. വിചാരങ്ങൾ ഹൃദയത്തിലേക്ക് തള്ളിക്കയറുകയാണ്. അമ്മ ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? തന്നെ അന്വേഷിച്ച് നെൽവയലുകളിൽ നടക്കുകയായിരിക്കുമോ? ഏകാന്തശാന്തമായ ആ പാടങ്ങളിൽ ഇരുട്ടിൽ നിന്നൊരു വിളി പൊങ്ങുന്നുണ്ടാവാം. കുഞ്ഞിമോനെ, കുഞ്ഞിമോനെ. അമ്മയുടെ വിളി ചെവിയിൽ വന്നലയ്ക്കുന്നുവെന്ന് തോന്നി. അവൻ എഴുന്നേറ്റിരുന്നു. ചെവിയോർത്തു. ഇല്ല, വീണ്ടും കിടന്നു. വീടും പരിസരവും യജമാനനും യജമാനത്തെയും എല്ലാം ഹൃദയത്തിൽ വന്നും പോയും കൊണ്ടിരുന്നു. ഹൃദയത്തിലാകെ കലാപം. കുഞ്ഞിമോൻ കണ്ണുമിഴിച്ചുകൊണ്ട് കിടന്ന് ആലോചിച്ചു. എന്താണ് രക്ഷപ്പെടാൻ മാർഗം? അവൻ രാത്രി മുഴുവൻ ആലോചിക്കുക തന്നെയായിരുന്നു. മാർഗം കണ്ടെത്തുന്നില്ല. പുലരിക്കതിരുകൾ പതുക്കെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് എത്തി നോക്കുകയാണ്. കുഞ്ഞിമോൻ തലപൊക്കി നോക്കി. കിഴക്ക് വശത്തുള്ള ഒരു കോണിപ്പടിയിലൂടെയാണ് ആ വെളിച്ചം വരുന്നത്. വെളിച്ചത്തിൻ്റെ ഒരു ഇടനാഴിക കുഞ്ഞിമോൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് അതിലൂടെ നടന്നു. അവൻ ആ കോണിപ്പടികളിലൂടെ മേലോട്ട് കയറാൻ തുടങ്ങി. താമരപ്പൂവിൻ്റെ മണം കലർന്ന ഒരു ഇളം കാറ്റ് ആ കോണിപ്പഴുതിലൂടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഒരാഹ്ലാദം, ഒരാവേശം. അവൻ തിരക്കിട്ട് കോണി കയറി. ആ കോണി ചെന്നു ചേരുന്നത് വിശാലമായ ഒരു തളത്തിലേക്കാണ്. അതിന് നടുക്കൊരു താമരപ്പൊയ്കിയുണ്ട്. പകുതി വിടർന്ന താമരപ്പൂക്കൾ മുറ്റി നിൽക്കുന്നു. ആ തളത്തിന് മേൽപ്പുരയില്ല. തുറസായ സ്ഥലം. അവിടെ നിന്ന് നോക്കിയാൽ ഉദയരശ്മികൾ ചുംബിക്കുന്ന കൂറ്റൻ കുന്നുകൾ ദൂരെ നിൽക്കുന്നതായി കാണാം. പ്രകാശം തിരശീല നീക്കി പുറപ്പെടുന്നു. കുഞ്ഞിമോൻ പൊയ്കൈക്കരികെ നോക്കിക്കൊണ്ട് നിന്നു. ഇത്രയും നല്ലൊരു പ്രഭാതം ഒരിക്കലും കണ്ടിട്ടില്ല. ഹൃദയം കിടന്ന് തിളയ്ക്കുന്നത് പോലെ തോന്നി. പ്രപഞ്ചം അവൻ്റെ നേർക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ തലയ്ക്കുള്ളിലേക്കും സ്വല്പം വെളിച്ചം കടന്നതുപോലെ തോന്നി. കുഞ്ഞിമോൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അവൻ ഉറക്കെ പറഞ്ഞുപോയി, അത് ഞാൻ പറ്റിക്കും. എന്ത്? ഉടനെ പിന്നിൽ നിന്നൊരു ചോദ്യം. കുഞ്ഞുമോൻ തിരിഞ്ഞു നോക്കി. ആനക്കൊമ്പ് പോലെ വെളുത്ത് അരിവാള് പോലെ വളഞ്ഞ ആ ദംഷ്ട്രകൾ സൂര്യപ്രഭയേറ്റ് മിന്നുന്നതായി അവൻ കണ്ടു. ജഗുത്താനെ, നീ പറഞ്ഞ വാക്ക് മാറ്റുമോ? കുഞ്ഞുമോൻ ചോദിച്ചു. ഒരിക്കലുമില്ല. നിനക്കൊരു ശക്തി പരീക്ഷ കൂടി നടത്തണമെന്നുണ്ടോ? ഉണ്ട്. ജഗുത്താൻ ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. ശരി, ആരംഭിക്കാം. ഇങ്ങോട്ട് നോക്കൂ. ജഗുത്താൻ നോക്കി. ഞാനൊന്ന് പുഞ്ചിരിക്കൊള്ളാം. ജഗുത്താൻ അതുപോലെ പുഞ്ചിരിക്കൊണ്ടാൽ ഞാൻ തോറ്റു, ഇല്ലെങ്കിൽ അറിയാമല്ലോ. ഇതും പറഞ്ഞ് കുഞ്ഞുമോൻ നന്നായി ഒന്ന് മന്ദസ്മിതം തൂക്കി. ഇനി ചെകുത്താൻ ഒന്ന് പുഞ്ചിരിക്കൊള്ളൂ. ചെകുത്താൻ ശ്രമിച്ചു നോക്കി. അത് അട്ടഹാസമായി മാറി. ഇത് പുഞ്ചിരിയാണോ കുഞ്ഞുമോൻ? ചെകുത്താൻ വീണ്ടും ശ്രമിച്ചു, തോറ്റു. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ട് താമരപ്പൊയ്കയിൽ പതിക്കുന്ന തൻ്റെ നിഴൽ നോക്കി. ഇല്ല, അത് പുഞ്ചിരിയാകുന്നില്ല. വളർന്നു മുറ്റി നിൽക്കുന്ന ദംഷ്ട്രകൾ ഒന്ന് പുഞ്ചിരിക്കൊള്ളാൻ അനുവദിക്കുന്നില്ല. വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷവും ചെകുത്താന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പരാജയബോധം അവൻ്റെ നെഞ്ചിൽ കിതപ്പുണ്ടാക്കി. ആ ദംഷ്ട്രകൾ വലിച്ചു പറിക്കാൻ തോന്നി. പക്ഷേ അതിനർത്ഥം മരണമെന്നാണ്. ചെകുത്താൻ പരുങ്ങി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, വിയർത്തു. എന്താണ് ചെകുത്താനെ? കുഞ്ഞുമോൻ ചോദിച്ചു. തോറ്റുവോ? വിഷാദ വിവശനായി ചെകുത്താൻ സമ്മതിച്ചു. ഞാൻ നിന്റെ അടിമയാണ്. എങ്കിൽ എന്നെ ചുമലിലേറ്റി അമ്മയുടെ അടുത്ത് കൊണ്ടുപോകൂ. കുഞ്ഞുമോൻ വട്ടച്ചെവി പിടിച്ചുകൊണ്ട് ചെകുത്താൻ്റെ ചുമലിലിരുന്നു. പാറയുടെ ഗോപുരദ്വാരം തുറന്നു. പൂന്തോപ്പും കോഴിക്കഴുത്തും തീവളയും മൂടൽമഞ്ഞും പിന്നിട്ടുകൊണ്ട് അവൻ ആകാശത്തിലൂടെ ഒഴുകുകയാണ്. ചെകുത്താനെ, കുഞ്ഞുമോൻ വിളിച്ചു. വ്യസനമുണ്ടോ? ഇല്ല. ഞൊടിയിട കൊണ്ട് അവർ തോട്ടുപൊക്കത്തെ ആലിഞ്ചുവട്ടിലെത്തി. ചെകുത്താനെ, ഞാനും എൻ്റെ അമ്മയും ഒഴികെ ആരും നിന്നെ കാണാനിട വരരുത്. ശരി. അവർ നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കുഞ്ഞുമോൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. എവിടെ പോയടാ മോനെ? ഞാൻ അമ്മയ്ക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ചെകുത്താനെ ചൂണ്ടിക്കാട്ടി. അമ്മ ഞെട്ടിപ്പോയി. ഭയപ്പെടേണ്ട, അവൻ എൻ്റെ അടിമയാണ്. അല്ലേ ചെകുത്താനെ? അതെ, ചെകുത്താൻ സമ്മതിച്ചു. അന്നു മുതൽക്ക് അമ്മയെയും മകനെയും പുലർത്തേണ്ട ഭാരം ചെകുത്താനായി. ഭക്ഷണം തേടണം, ഭക്ഷണം പാകം ചെയ്യണം, മുണ്ടലക്കണം, കോസടി വിരിക്കണം, അതൊക്കെ ചെകുത്താൻ നിഷ്പ്രയാസം നിർവഹിച്ചു. രാത്രിയിലെ കാവലാണ് കഷ്ടം. ചെകുത്താൻ ഒരു നായയായി നിന്ന് കുരയ്ക്കണമെന്നായിരുന്നു കൽപ്പന. അവൻ നായയായി നിന്ന് കുരച്ചു. അത് കേട്ട് മറ്റു ചെകുത്താന്മാർ ആർത്തു വിളിച്ചു പരിഹസിച്ചു. അവർ അവൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു, മനുഷ്യൻ്റെ നായേ. ചെകുത്താൻ്റെ തല താണുപോയി. അവനൊരു മുക്കിൽ പോയിരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. അമ്പലത്തിൽ നിന്ന് വരുന്ന അമ്മ അത് കണ്ട അമ്പരന്നു. അവർ അടുത്തു ചെന്ന് ചോദിച്ചു, എന്താണ് കരയുന്നത്? ഒന്നുമില്ല. ചെകുത്താനെ, എന്തിനാ മോൻ കരയുന്നത്? മറ്റു ചെകുത്താന്മാർ തന്നെ പരിഹസിക്കുന്ന വിവരം പറഞ്ഞിട്ട് അവൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. അമ്മ ചെകുത്താൻ്റെ വലിയ പുറം തടവിക്കൊണ്ട് സമാധാനിപ്പിച്ചു. വ്യസനിക്കാതെ ഞാൻ കുഞ്ഞുമോനോട് പറയാം. അമ്മ മകനോട് പറഞ്ഞു. മകൻ ഒരു മറുപടിയേ പറയുന്നുള്ളൂ. അവന് പുഞ്ചിരിക്കൊള്ളാൻ കഴിഞ്ഞാൽ അവന് പോകാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വിഷാദ വിവശനായിരിക്കുന്ന ചെകുത്താനെ നോക്കി അമ്മ ചോദിച്ചു, ചെകുത്താനെ, മോൻ എന്താണ് പുഞ്ചിരിക്കൊള്ളാൻ കഴിയാത്തത്? എനിക്ക് ദംഷ്ട്രകളുണ്ടല്ലോ, അത് പറിച്ചു കളയരുതോ? എങ്കിൽ പിന്നെ ഞാനില്ല. അതു തന്നെത്താൻ കൊഴിഞ്ഞു പോയാലോ എങ്ങനെ? അമ്മ സ്വല്പനേരം ആലോചിച്ചിട്ട് ചെകുത്താനോട് പറഞ്ഞു, മോന് വിരോധമില്ലെങ്കിൽ വഴിയുണ്ട്. എന്താണ്? മോനൊരു മനുഷ്യക്കുട്ടിയുടെ രൂപമെടുക്കണം. എന്നിട്ട് കുറേ ദിവസം എന്നെ മുല കുടിക്കണം. വിരോധമുണ്ടോ? ചെകുത്താൻ ചാടി എണീറ്റ് പറഞ്ഞു, സന്തോഷം. ചെകുത്താൻ ഒരു പിഞ്ചു പൈതലായി മാറി. വെളുത്തു തുടുത്ത സുന്ദരനായ ഒരു കുഞ്ഞ്. അമ്മ ഉമ്മറത്തൂണ് ചാരിയിരുന്ന് അവനെ എടുത്ത് മടിയിൽ വെച്ചു. മുല വായിലേക്ക് തിരികെ കൊടുത്തു. ചെകുത്താൻ വലിച്ചു കുടിച്ചു. ആദ്യത്തെ ദിവസം മുല നന്നായി ചുരന്നില്ല. പിറ്റേ ദിവസം ശരിക്കും ചുരന്നു. നാല് ദിവസം കഴിഞ്ഞപ്പോൾ ദംഷ്ട്രയ്ക്ക് ആട്ടം തുടങ്ങി. അഞ്ചാം ദിവസം ആ ദംഷ്ട്ര കൊഴിഞ്ഞു. ഏഴാം ദിവസം മറ്റേ ദംഷ്ട്രയും അടർന്നു വീണു. ആ വെളുത്ത കുട്ടി എഴുന്നേറ്റ് നിന്നു പുഞ്ചിരി തൂകി. കുഞ്ഞുമോൻ അവനെ നോക്കി പറഞ്ഞു, ഇനി നീ സ്വതന്ത്രനാണ്. മോൻ പോയിക്കോളൂ. അമ്മയും ചെകുത്താനോട് പറഞ്ഞു, നല്ല വഴിക്ക് പോണേ, ഒന്നും പേടിക്കേണ്ട. ഞാൻ ആൽത്തറയിൽമേൽ നിന്ന് നോക്കാം. വെളുത്ത കുട്ടി അമ്മയെ നോക്കി നിന്നു. അവൻ്റെ കണ്ണിൽ ഒരു തുള്ളിക്കണ്ണുനീർ പൊടിഞ്ഞു. അവൻ ഗദ്ഗദത്തോടെ പറഞ്ഞു, അമ്മേ, എന്നെ പറഞ്ഞയക്കരുത്. ഞാൻ ഈ ഏട്ടൻ്റെ കൂടെ താമസിച്ചു കൊള്ളാം. അമ്മ എനിക്കൊരു പേരിടണം. അമ്മ രണ്ടു കുട്ടികളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവരുടെ മുല ചുരുക്കുന്നുണ്ടായിരുന്നു. അവർ വെളുത്ത കുട്ടിയെയും കറുത്ത കുട്ടിയെയും മാറിലേക്ക് അടുപ്പിച്ച് കെട്ടിപ്പുണർന്നു. ആ രണ്ട് കുഞ്ഞുങ്ങളും പുഞ്ചിരിക്കൊള്ളുകയായിരുന്നു. അമ്മ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വിളിച്ചു, എൻ്റെ വെളുത്ത മോനെ.
2: ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

സംഗീത നിശ. സംഗീത നിശയിൽ ഇന്ന് ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ കൃതികൾ. നീ ദയരാധ, പൂർവി കല്യാണി രാഗം.

0: ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ കൃതികളാണ് സംഗീതനിശയിൽ ഇതുവരെ കേട്ടത്.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമുക്ക് പ്രകാശത്തിന് പിന്നാലെ പോവാം, അതായത് വെളിച്ചത്തിന് പിന്നാലെ. അന്ധകാരത്തെ അകറ്റുന്ന പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായ വിളക്ക് എന്ന പദത്തെ ചുറ്റിപ്പറ്റിയുള്ള മലയാളത്തിലെ അനശ്വര ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മലയാളിയുടെ വീട്ടകങ്ങളിൽ സന്ധ്യാനേരത്ത് തെളിയുന്ന നിലവിളക്ക് മുതൽ മനസ്സിന്റെ ഉള്ളിലെ സ്നേഹദീപം വരെ നമ്മുടെ കവികൾ എത്ര മനോഹരമായാണ് വരികളിൽ കോർത്തിണക്കുന്നത്. ഈ യാത്ര തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായത് 1965 പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് ഗാനത്തിലൂടെയാണ്. സത്യനും പ്രേം നസീറും അംബികയും അഭിനയിച്ച് SR പുട്ടണ്ണ സംവിധാനം ചെയ്ത ചേട്ടത്തി എന്ന സിനിമയിലേതാണ് ഈ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം കൊടുത്തത് MS ബാബുരാജ്. കേൾക്കാം PB ശ്രീനിവാസും ജാനകിയമ്മയും ചേർന്ന് പാടിയ ഗാനം വീടായാൽ വിളക്കു വേണം, വിളക്കിന് തിരി വേണം.

0: വീടായാൽ വിളക്ക് വേണം, വീടായാൽ വിളക്ക് വേണം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം ഉൾപ്പെടുന്ന ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ വിളക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം എന്ന ചിന്ത ആദ്യം ഓടിയെത്തും. പക്ഷേ ഇതോടൊപ്പം തന്നെ വിളക്ക് എപ്പോഴും ആഘോഷങ്ങളുടെ ഓർമ്മ കൂടിയാണ്. 1966 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണിയിലെ കാർത്തിക വിളക്ക് കണ്ടുപോരുമ്പോൾ എന്നെ കാമദേവൻ കൺമുനയാലെയ്തല്ലോ എന്ന ഗാനം അത്തരമൊരു മനോഹരമായ മുഹൂർത്തമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പി ഭാസ്കരൻ എന്ന മഹാനായ എഴുത്തുകാരന്റെ വരികളിൽ പ്രണയവും നർമ്മവും കുസൃതിയും ഒരേപോലെ ചാലിച്ചിരിക്കുന്നു. ബി എ ചിദംബരനാഥ് ഈണം നൽകിയ ഈ ഗാനം ബി വസന്തയും സംഘവുമാണ് ആലപിച്ചത്. കാർത്തിക വിളക്കുകളുടെ ആ പ്രകാശത്തിനിടയിൽ വെച്ച് കാമദേവന്റെ കൺമുനിയേറ്റ പെൺകുട്ടിയുടെ വികാരം എത്ര ലളിതമായാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. മലബാറിന്റെ പശ്ചാത്തലത്തിലും ഇത്തരം വിളക്കുകളുടെയും കാവുകളുടെയും ആഘോഷങ്ങൾക്കിടയിൽ പൂത്തുലയുന്ന പ്രണയങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. പ്രകാശത്തോടൊപ്പം പ്രണയത്തിന്റെ മധുരവും വിളക്കിന്റെ ഐശ്വര്യവും ഒത്തുചേരുന്ന ഇന്നും പുതുമ മാറാത്ത ആ സുന്ദര ഗാനം ഇതാ നിങ്ങൾക്കായി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് കേൾവിയുടെ വസന്തം. വിളക്ക് പലപ്പോഴും ആഘോഷങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ മറ്റു ചിലപ്പോൾ അത് അണഞ്ഞു പോകുന്ന പ്രതീക്ഷകളുടെയും വിരഹത്തിന്റെയും കൂടി അടയാളമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ വിരിഞ്ഞ വിളക്കെവിടെ വിജനതീരമേ വിളക്കെവിടെ, വീണടിയും കൂരിരുളിൽ കരയുന്നു ഭൂമി കരയുന്നു എന്ന ഗാനം അത്തരമൊരന്തരീക്ഷമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. എം കെ അർജുനൻ മാസ്റ്ററുടെ ആർദ്രമായ ഈണത്തിൽ സിഒ ആന്റോ പാടിയ ഈ ഒരു ഗാനം ഇന്നും സംഗീത പ്രേമികളുടെ ഇടയിൽ ഒരു തേങ്ങലായി അവശേഷിക്കുന്നു. വിജനതീരത്ത് ഒരു വഴിവിളക്കിനായി കീഴുന്ന മനുഷ്യന്റെ അവസ്ഥയും ചുറ്റും പെയ്യുന്ന ഇരുട്ടിന്റെ ഭീതിയും ഈ വരികളിൽ ഏവർക്കും അനുഭവിച്ചറിയാം. ഒരുപക്ഷെ പഴയ തറവാടുകളുടെ നിലവറകളിൽ അണഞ്ഞുപോയ വെളിച്ചം പോലെ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിജനതീരങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ ആത്മാക്കളുടെ വിലാപം പോലെ ഈ ഗാനം നമ്മെ ചിന്തിപ്പിക്കും. മധുരഗീതങ്ങളുടെ ഈ നേരം ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും നിഗൂഢതകൾ ഓർമ്മിപ്പിക്കുന്ന ആ ഗന്ധർവഗാനം കേൾക്കാം. 1969 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റെസ്റ്റ് ഹൌസ് എന്ന സിനിമയിൽ നിന്നും.

വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ചിത്രം 1973 എ വിൻസെന്റ് സംവിധാനം ചെയ്ത അച്ചാണി. പ്രേം നസീർ, വിൻസെന്റ്, നന്ദിത ബോസ്, അടൂർ ഭാസി തുടങ്ങിയ പ്രതിഭകളെല്ലാം ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഇതിൽ പി ഭാസ്കരൻ മാസ്റ്ററുടെ തൂലികയിൽ വിരിഞ്ഞ മുഴുതിങ്കൾ മണിവിളക്കണഞ്ഞു, ക്ഷമയന്റെ ഹൃദയത്തിലൊഴിഞ്ഞു, കാറ്റു വന്നു കഥകടച്ചു, കനകതാരം ഒന്നു ചിരിച്ചു. ജി ദേവരാജൻ മാസ്റ്ററുടെ അതിമനോഹരമായ സംഗീതത്തിൽ പി സുശീലാമ്മയാണ് ഈ ഗാനം ആലപിച്ചത്. അപ്പോ ആകാശത്തിലെ മുഴുതിങ്കളാകുന്ന മണിവിളക്കണയുന്നതും കാറ്റ് വന്ന് വാതിലടയ്ക്കുന്നതുമെല്ലാം ഈ അനശ്വര ഗാനത്തിലൂടെ ഒരു ചിത്രത്തിലെന്നതുപോലെ കണ്ടും കേട്ടും അനുഭവിക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരഗീതങ്ങളിലൂടെ മധുരസ്വരങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപിടി മനോഹരമായ നല്ല നല്ല പാട്ടുകൾ. വിളക്ക് എന്ന പദവുമായി ബന്ധപ്പെട്ട മധുരഗീതങ്ങളിലെ അടുത്ത മനോഹരമായ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. 1974 ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത യൗവനം എന്ന ചിത്രത്തിലെ ഗാനമാണ്. മധു, രാഘവൻ, വിജയശ്രീ, റാണിചന്ദ്ര തുടങ്ങിയവരെല്ലാം അഭിനയിച്ച ഈ സിനിമ ഒരു ശ്രദ്ധേയ കുടുംബ ചിത്രമായിരുന്നു. നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത വിളക്ക് എന്ന പ്രമേയം പ്രണയത്തിന്റെ ലഹരിയും പ്രകൃതിയുടെ സൗന്ദര്യവുമായി എത്രത്തോളം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് കാട്ടിത്തരുന്ന ഒന്നാണ് ഈ സിനിമയിലെ അടുത്ത ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ കണ്ണാടി വിളക്കുമായി, കാഞ്ചനക്കുടയുമായി പൗർണമി സുന്ദരി വന്നിറങ്ങി എന്ന വരികൾ ഒരു സ്വപ്നലോകത്തേക്കാണ് നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ലളിതവും എന്നാൽ ആർദ്രവുമായ സംഗീതത്തിൽ ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം കൂടി ചേരുമ്പോൾ ആ പൗർണമി രാത്രിയുടെ ഭംഗി നമുക്ക് നേരിട്ട് അനുഭവിക്കാം. കണ്ണാടി വിളക്കുമായി വരുന്ന പൗർണമി സുന്ദരിയും വിണ്ണിലെ മണിയറയിൽ ഉറങ്ങുന്ന മിഥുനങ്ങളും എല്ലാം പ്രണയത്തിന്റെ അതിമനോഹരമായ ബിംബങ്ങളാണ്. കണ്ണാടിയിൽ എന്ന പോലെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ആ വിളക്കിന്റെ ശോഭ ഈ വരികളിലൂടെ അനുഭവിച്ചറിയാം. മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഒരു സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഇന്നും പ്രണയികളുടെ പ്രിയപ്പെട്ട ഗാനം ഇതാ നിങ്ങൾക്കായി.

0: പാവപ്പെട്ടവളാണ്, അങ്ങനെ ചതിക്കരുത്.
1: എന്നെ വിശ്വസിക്കൂ, നിന്നെ ഞാൻ കല്യാണം കഴിക്കും. എന്റെ സ്നേഹം നിഷ്കളങ്കമാണ്. പണവും പദവിയും എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ നിന്നോടൊപ്പം ഇറങ്ങി വരും.
2: കണ്ണാടി.

മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1975 എ ബി രാജ സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രം. ഇതിലെ അതിമനോഹരമായ ഒരു ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേംനസീർ, വിൻസെന്റ്, എം ജി സോമൻ, ജയഭാരതി, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി തുടങ്ങി മലയാള സിനിമയിലെ വമ്പൻ താരനിര തന്നെ ഒന്നിച്ച ഒരു സിനിമയായിരുന്നു ടൂറിസ്റ്റ് ബംഗ്ലാവ്. ഇതിൽ വിളക്ക് എന്ന വാക്കിനെ കലയുമായി, പ്രത്യേകിച്ച് നൃത്തവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ് കളിവിളക്കിൻ മുന്നിൽ നിന്റെ കമലതലമുത്ര കണ്ടു എന്ന് തുടങ്ങുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് അർജുനൻ മാസ്റ്റർ ഈണം നൽകി യേശുദാസാണ് ആലപിച്ചത്. ഇനി ഈ പാട്ട് കേട്ടുകൊണ്ട് കളിവിളക്കിന്റെ വെളിച്ചത്തിൽ ചടുലമായ മുദ്രകളോടെ നൃത്തം ചെയ്യുന്ന ഒരു കലാകാരിയെ നമുക്ക് സ്വപ്നം കാണാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പാട്ടുകൾ ഇനിയും ഇനിയും ശ്രോതാക്കളെ കാത്തിരിക്കുന്നുണ്ട്. വിളക്ക് എന്ന പദവുമായി ബന്ധപ്പെട്ട മധുരഗീതങ്ങളിലെ അടുത്ത ഗാനം ഏറ്റവും എനർജറ്റിക്കും ആകർഷകവുമായ ഒരു ഗാനമാണ്. 1975 ശശികുമാർ സംവിധാനം ചെയ്ത ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രം. പ്രേംനസീർ, ജയഭാരതി, വിധുബാല, കെ പി ഉമ്മർ, അടൂർ ഭാസി തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ആ ഗാനം ഇങ്ങനെയായിരുന്നു: ശരറാന്തൽ വിളക്കിൻ ഇമവെട്ടി, ശരപ്പുളി മണികൾക്ക് ചിരിപൊട്ടി. ഇത് മലയാള ചലച്ചിത്ര സംഗീതത്തിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നൃത്തഗാനം കൂടിയാണ്. എല്ലാ ഈശ്വരിയും സംഘവും

0: റേഡിയോ മലബാർ.
1: മധുര ഗീതങ്ങൾ
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മനോഹരമായ ഒരു പിടി ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞു. വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളിൽ അടുത്തതായി ഇത്തിരി സങ്കടം നൽകുന്ന ഒരു പാട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 1985 പി കെ ജോസഫ് സംവിധാനം ചെയ്ത സ്നേഹിച്ച കുറ്റത്തിന് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പ്രേംനസീർ, എം ജി സോമൻ, സീമ, ശുഭ, രതീഷ് തുടങ്ങിയവരെല്ലാമാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം കൊടുത്ത് യേശുദാസ് ആലപിച്ച ഗാനം ഇങ്ങനെയാണ്: അമ്പല വിളക്കുകൾ അണഞ്ഞു, ചുറ്റും അന്ധകാരം കൊണ്ട് നിറഞ്ഞു, പ്രകാശത്തിനായി കൊതിക്കുന്ന മനസ്സിന്റെ തേങ്ങലായി മാറിയ ആ ഗാനം ഇപ്പോൾ കേൾക്കാം മധുരഗീതങ്ങളിലൂടെ. ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനിയും ഇനിയും ഗാനങ്ങൾ ശ്രോതാക്കളെ കാത്തിരിക്കുന്നുണ്ട്. വിളക്ക് എന്ന പദവുമായി ബന്ധപ്പെട്ട മധുരഗീതങ്ങളിലെ മനോഹരമായ മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 1989 എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ഗാനം. മമ്മൂട്ടി, സുരേഷ് ഗോപി, ഗീത, ക്യാപ്റ്റൻ രാജു, ബാലൻ കെ നായർ തുടങ്ങിയ മഹാരഥന്മാർ അണിനിരന്ന ഈ ചിത്രം മലയാള സിനിമയുടെ യശസ്സുയർത്തിയ ഒന്നായിരുന്നു. ഈ സിനിമയിലെ വിളക്ക് എന്ന പദം വരുന്ന ഗാനമേ

ത്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ഗാനം കേൾക്കുമ്പോൾ തന്നെ മലബാറിന്റെ വീരചരിത്രവും അങ്കത്തട്ടുകളും ഏവരുടെയും മനസ്സിൽ തെളിഞ്ഞുവരും. ഇതിൽ കെ ജയകുമാറിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു: കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ. ബോംബെ രവി ഇണം കൊടുത്ത് ചിത്രയാണ് പാടിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1991 എ ശ്രീകുമാർ സംവിധാനം ചെയ്ത ചക്രവർത്തി എന്ന ചിത്രം. സുരേഷ് ഗോപി, സുകുമാരൻ, കസ്തൂരി, ശാന്തിമൂർത്തി തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം പ്രണയവും വേദനയും നിറഞ്ഞ ഒന്നായിരുന്നു.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന അടുത്ത ഗാനം കേൾക്കാം. ചിത്രം 1992 ദി ഓണറബിൾ പങ്കുണ്ണി നായർ. നിർഭാഗ്യവശാൽ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ ഇതിലെ മൂന്ന് ഗാനങ്ങൾ വളരെ മനോഹരമായിട്ടുള്ളവയാണ്. മൂന്ന് ഗാനങ്ങൾക്കും കൈതപ്രം വരികളെഴുതി സുനിൽ ഭാസ്കറാണ് ഈണം കൊടുത്തത്. നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് തങ്ക വിളക്കാണമ്മ നെഞ്ചിലെ മന്ത്രക്കനിവാണമ്മ എന്ന ഗാനമാണ്. പാടിയത് MG ശ്രീകുമാർ, ഭാവന രാധാകൃഷ്ണൻ, മാസ്റ്റർ ജയറാം, ബേബി കവിത എന്നിവരാണ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. വിളക്ക് എന്ന പദം വരുന്ന ഒട്ടനവധി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അടുത്ത ഗാനം 1994 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് രഘുവരൻ, ശ്രീവിദ്യ, വിനീത്, സിദ്ധിഖ്, തിലകൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിൽ നിന്നുമാണ്. മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും മികച്ച നടി, മികച്ച തിരക്കഥ, മികച്ച വസ്ത്രാലങ്കാരം എന്നിങ്ങനെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചിത്രമായിരുന്നു ഇത്. എം മുകുന്ദന്റെ നോവലിന് മുകുന്ദനും ലെനിൻ രാജേന്ദ്രനും ചേർന്ന് പൂർണ്ണരൂപം കൊടുത്ത തിരക്കഥയെ ആധാരമാക്കിയിട്ടാണ് സൗപർണിക മൂവി ആർട്സിന്റെ ബാനറിൽ ഈ ചിത്രം നിർമ്മിച്ചത്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ മാഹിയിലെ ഫ്രഞ്ച് സദസ്സുകളിൽ മായാജാലം കാട്ടി ഹർഷോന്മാദം സൃഷ്ടിക്കുന്ന അൽഫോൻസ് അച്ഛന്റെ ജീവിത ദുരന്തത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഈ ജീവിതത്തോടൊത്തു നിൽക്കുന്ന ഒരുപിടി ഗാനങ്ങളും ഈ സിനിമയിലുണ്ട്. പക്ഷേ ശ്രോതാക്കൾക്ക് സുപരിചിതം വി മധുസൂദനൻ നായർ വരികളെഴുതി മോഹൻ സിത്താര ഈണം കൊടുത്ത ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ എന്ന് തുടങ്ങുന്ന കവിതയാണ്. ഇന്ന് മധുരഗീതങ്ങളിൽ വിളക്ക് എന്ന പദം വരുന്ന ഗാനം ഉൾക്കൊള്ളിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ മറ്റൊരു ഗാനം, ഞാൻ ഈ രാത്രിയെ സ്നേഹിക്കുന്നു, അവൾ എനിക്കേകുന്നു സ്വപ്നങ്ങൾ, അഴകുറ്റ സ്വപ്നങ്ങൾ എത്ര ബാക്കി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഉഷ ഉദുപ്പാണ് പാടിയത്. ഈ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് ഭാഷയെയും മലയാള ഭാഷയെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. ONV കുറുപ്പിനൊപ്പം ഉഷ ഉദുപ്പും ചേർന്ന് വരികളെഴുതി എൽ വൈദ്യനാഥൻ ഈണം കൊടുത്തു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിളക്ക് എന്ന പദം വരുന്ന ഒരുപിടി മധുര മനോഹര ഗാനങ്ങൾ ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടു. അതെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വിളക്കുകൾ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനും സ്വയം പ്രകാശമായി മാറാനും ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മധുരഗീതങ്ങളിൽ മറ്റു പാട്ടുവിശേഷങ്ങളുമായി അടുത്ത ദിനങ്ങളിൽ കേട്ടുമുട്ടാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം.
1: മധുരഗീതങ്ങൾ.
0: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്, ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 5, ഹിജ്റ

1447 ദുൽഹജ് 1, ശകവർഷം 1948 വൈശാഖം 28, 2026 മെയ് 19 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.